നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇന്ന് ശകവർഷം 1948 ആഷാഢം 2, കൊല്ലവർഷം 1201 മിഥുനം 9, 2026 ജൂൺ 23 ചൊവ്വാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 33 സെക്കൻഡും. 101.9 മെഗാഹെർട്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. ഇപ്പോൾ സുഭാഷിതം, അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് ഡെയ്സമ്മ ജെയിംസ്.
1: വർദ്ധിക്കുകയാണ് ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ എത്രയോ സ്പർശമുദ്രകൾ പുതഞ്ഞുകിടക്കുന്നു. സ്വപ്നങ്ങൾക്ക് ഭാഷയുണ്ടെങ്കിൽ അത് സ്പർശം എന്ന ഭാഷയാണെന്ന മഹത്മൊഴി. ചില സ്പർശങ്ങൾക്ക് ദൈവികോർജത്തിന്റെ പ്രസരണശേഷിയുണ്ട്. ജീവിതത്തെ തൊടുന്നവർ എന്ന് നല്ല ഗുരുക്കന്മാർ അറിയപ്പെടുന്നത് ഇതുകൊണ്ടാണ്. അക്ഷരങ്ങളുടെ ആകൃതിയെ തൊട്ട് അവയെ അറിഞ്ഞ് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന അവർ സ്പർശത്തിന്റെ ആഴം അറിഞ്ഞവരാണ്. സ്പർശം സ്നേഹമുദ്രയായി നമ്മെ പൊതിയുമ്പോൾ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും സംതൃപ്തിയുടെയുമൊക്കെ ലോകം തുറന്നുകിട്ടുന്നതായി അനുഭവപ്പെടുന്നു. മേലുദ്യോഗസ്ഥന്റെയും ക്ലാസ് അധ്യാപികയുടെയും മുത്തശ്ശന്റെയും പ്രിൻസിപ്പലിന്റെയും ഡോക്ടറിന്റെയും ഒക്കെ സ്നേഹസ്പർശത്തിന് സാന്ത്വനത്തിന്റെ ഗന്ധമുണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. സ്നേഹത്തിന്റെ നനവുള്ള സ്പർശം നമ്മുടെ കൈത്തലത്തിൽ അനുഭവിക്കാൻ സാധിക്കുമ്പോൾ ദൈവികമായ ഊർജം ശരീരത്തിലും മനസ്സിലും ഉണർവേകുന്നു. സ്നേഹവാത്സല്യങ്ങളുടെ സ്പർശമറിഞ്ഞവർക്കും അത് നഷ്ടപ്പെട്ടവർക്കും തമ്മിൽ വ്യക്തിത്വത്തിൽ തന്നെ വലിയ വ്യത്യാസം ഉള്ളതായി പഠനങ്ങൾ തെളിയിക്കുന്നു. എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട എന്ന് ഭയവിഹുലരായ ശിഷ്യന്മാരോട് ക്രിസ്തു പറഞ്ഞത് അവരെ സ്പർശിച്ചുകൊണ്ടാണ്. ക്രിസ്തുവിന്റെ വസ്ത്രവിളുമ്പിൽ അപാരമായ വിശ്വാസത്തോടെ സ്പർശിച്ചപ്പോൾ രോഗമുക്തി നേടിയ രോഗിണിയായ സ്ത്രീ സ്പർശത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞവളാണ്. ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങളിലൊക്കെ ഇങ്ങനെ അനുഗ്രഹദായകമായ സ്പർശങ്ങൾക്കും ആശീർവാദങ്ങൾക്കുമായി നാമും കൊതിച്ചിട്ടില്ലേ എന്ന് ചിന്തിക്കുക. ഭയം ഉണ്ടാകുമ്പോൾ ധൈര്യം നൽകുന്ന സ്പർശം മനസ്സിൽ നൽകുന്ന ഊർജം ചെറുതല്ല. തള്ളക്കോഴിയുടെ ചിറകിൽ കീഴിൽ ഒളിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളും പേടമാനുകളോടൊപ്പം ചേർന്ന് കിടക്കുന്ന മാൻകിടാങ്ങളും തങ്ങളുടെ കുഞ്ഞിനെ ശരീരത്തോട് ചേർത്ത് ചൂട് നൽകുന്ന സിംഹിയും നമ്മെ

0: ഓർമ്മിപ്പിക്കുന്നത് മാതൃത്വത്തിന്റെ സുന്ദര നിമിഷങ്ങളാണ്. ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് സ്പർശം പാപമെന്ന് തെറ്റെന്ന് ചിന്തിച്ചിരുന്നു. നവോത്ഥാന നായകരുടെ ശ്രമഫലമായി അനാചാരങ്ങളിൽ നിന്ന് മോചനം നേടിയെങ്കിലും ഈ പുതിയ കാലത്തും തെറ്റായ ചിന്തകളുടെ പതിപ്പുകൾ ഉണ്ടാകുന്നു. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ, രോഗിക്കും ഡോക്ടർക്കും ഇടയിൽ, തൊഴിലാളിക്കും മുതലാളിക്കുമിടയിൽ, അധ്യാപകനും വിദ്യാർത്ഥിക്കുമിടയിൽ അന്തരമേറുന്നു. വഴിതെറ്റിപ്പോകുന്ന മക്കളും ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങളും നിത്യേന വാർത്തകളിൽ ഇടം തേടുന്നു. ഇവിടെയെല്ലാം സ്നേഹത്തിന്റെ ആഴം കുറയുന്നുവെന്ന് നമ്മൾ പരിതപിക്കുമ്പോഴും അവയെല്ലാം സൗഖ്യദായകമാക്കുന്നതിന് സ്നേഹസാന്ത്വനങ്ങളിൽ പൊതിഞ്ഞ സ്പർശം നൽകിയാൽ മതിയെന്ന് മനസ്സിലാക്കുക. സ്പർശത്തിന്റെ അനന്തസാധ്യതകളെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നമുക്ക് ശ്രമിക്കാം.
1: അഡ്വക്കേറ്റ് ഡെയ്സമ്മ ജെയിംസ് അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിലുണ്ട്. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രം ആദ്യം എന്ന തത്വമാണ് ഇന്ത്യയുടെ നേട്ടങ്ങൾക്ക് കഴിഞ്ഞ ദശകത്തിൽ വഴികാട്ടിയായതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപിച്ച പ്രവർത്തനം അനിവാര്യമാണെന്ന് ഇതു സംബന്ധിച്ച് രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ട് ഇന്നലെ മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. കോഴിക്കോട്ട് നിപ്പ ഉറവിട പരിശോധനയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവ്. നിപ്പ പ്രഭവ കേന്ദ്രത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലെ പ്രദേശങ്ങളിൽ നിന്ന് അനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്റ്റാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. കെട്ടിട നിർമ്മാണം നടക്കുന്നതിനാൽ കോഴിക്കോട്ട് കുതിരവട്ടത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ ക്ഷയരോഗ കേന്ദ്രം OP താൽക്കാലികമായി ബീച്ചിലെ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിലെ പുകയില വിമുക്ത ചികിത്സാ കേന്ദ്രത്തിലാണ് OP പ്രവർത്തിക്കുക. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഒരു മാസം നീണ്ട കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ തൃക്കലശത്തോടെ സമാപിക്കും. ചതുശതങ്ങളിൽ അവസാനത്തെ അത്തം ചതുശതം ഇന്ന് നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. എതിരില്ലാത്ത 2 ഗോളിന് ഓസ്ട്രിയയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

അനന്തപുരി എഫ് എം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, പി കുഞ്ഞിരാമൻ നായരുടെ വെളിച്ചത്തിന്റെ കളി എന്ന കവിത, ആലാപനം വി ടി മുരളി, ഉദയഗീതം സരോജ ലളിത എന്നിവർ പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖല വാർത്തകൾ ചരിത്രത്തിൽ നിന്ന്, ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, തൊഴിൽ ദർശനം, ചുമട് താങ്ങി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജ്വലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 57. 8:35 തൃശൂർ ഫാഷൻ ജ്വലേഴ്സ് സ്മൃതിമധുരം, 8:45 യോഗ സൗഖ്യം. 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹെലോ പ്രിയഗീതം, 10:02 ഗാനോപഹാരം, 10:30 റീഗൽ ജ്വലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഗാനോപഹാരം തുടരും. 11:02 12:20 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 തിരയ്പോകൾ, 12:02 ഹരിതവാണി, 12:40 പ്രകാശധാര, എബോള അറിയേണ്ട കാര്യങ്ങൾ ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ സംസാരിക്കുന്നു, 1:02 ക്യാമ്പസ് കളേഴ്സ്, 2:02 മായാമുദ്രകൾ, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയ്പൂക്കൾ, 3:00 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പുനഃപ്രക്ഷേപണം. നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ പങ്കെടുത്ത പരിപാടിയുടെ അവസാന ഭാഗം. 3:45 സ്പോൺസർഡ് പരിപാടി റേഡിയോ വെൽത്ത്. 4:00 തിരയ്പൂക്കൾ, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, 5:45 ഞാറ്റുവേല, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. മികച്ച ആദായത്തിനായി ടിഷ്യൂ കൾച്ചർ തേക്ക്, സോജൻ കെ ജോസഫുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ ഡോക്ടർ കെ ജെ യേശുദാസ് അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. അനന്തപുരി എഫ് എം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇന്നത്തെ കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6°C, കുറഞ്ഞ താപനില 24.1°C, പെയ്ത മഴ 0.4 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.1°C, കുറഞ്ഞ താപനില 25.5°C, പെയ്ത മഴ 1 mm. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇത് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്തേ അനന്തപുരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ ഇന്നൊപ്പമുള്ളത് ആര്യ പ്രസന്നൻ. നമസ്തേ അനന്തപുരിയിൽ നമുക്ക് ആദ്യം കേൾക്കാം

0: ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി കുഞ്ഞിരാമൻ നായരുടെ കവിത വെളിച്ചത്തിന്റെ കളി. പാരായണം ചെയ്തത് വി ടി മുരളി.
1: നമസ്തേ. അനന്തപുരിയിൽ ഇനി ഉദയഗീതം. സരോജ, ലളിത എന്നിവർ പാടിയ ഭക്തിഗാനങ്ങൾ കേൾക്കാം. ആദ്യം സർവം ബ്രഹ്മമയം എന്നാരംഭിക്കുന്ന ഗാനത്തിലേക്ക്.

സരോജ ലളിത എന്നിവർ പാടിയ ഭക്തിഗാനങ്ങളാണ് ഉദയഗീതത്തിൽ ഇതുവരെ കേട്ടത്. ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ജനപ്രിയൻ എന്ന ചിത്രത്തിൽ സുദീപ് കുമാറും ജോത്സ്നയും പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ഗൗതമിന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. പ്രഭാതഭേരിയിൽ ആദ്യം പത്രവൃത്താന്തം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുന്നത് വൈകില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. ലക്നൌവിലെ അലിഗഞ്ചിലെ കമ്പ്യൂട്ടർ കോച്ചിംഗ് കേന്ദ്രത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരുമടക്കം 15 പേർ മരിച്ചു. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഫിൻടെക് സ്റ്റാർട്ടപ്പായ ക്രെഡിറ്റിന്റെ സ്ഥാപകൻ കുനാൽ ഷാ വാട്സ്ആപ്പ് ആഗോള സിഇഒ ആയി നിയമിതനായി. ലേബർ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള കനത്ത സമ്മർദ്ദത്തെ തുടർന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയ സ്റ്റാമർ രാജിവച്ചു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ MBBS വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കിയ 6 മാസത്തെ അധിക ഫീസ് തിരികെ നൽകണമെന്ന മെഡിക്കൽ കൌൺസിലിന്റെ നിർദ്ദേശം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. US ഇറാൻ മധ്യസ്ഥ ചർച്ചയിൽ അന്തിമ കരാർ നടപ്പിലാക്കാനുള്ള പ്രവർത്തന രൂപരേഖ തയ്യാറാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. എതിരില്ലാത്ത 2 ഗോളിന് ഓസ്ട്രിയയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. ഓസ്ട്രിയയ്ക്കെതിരായ ഗോളിലൂടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമായി അർജന്റീനിയൻ താരം ലയണൽ മെസ്സി.
1: ഒരു കാലത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്കുള്ള പ്രവേശനം തന്നെ ശോഭനമായ ഭാവിയിലേക്കുള്ള കവാടമായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് പല ക്ലാസ് മുറികളും പാതി ശൂന്യമായി കിടക്കുന്നു. കോഴ്സുകൾക്ക് പലതിനും വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കഴിയുന്നില്ല. പ്രശസ്തമായ കോളേജുകൾ പോലും അംഗീകൃത സീറ്റുകളിൽ വിദ്യാർത്ഥികളെ നിറയ്ക്കാൻ പാടുപെടുന്നു. ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ യുവാക്കൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണോ?
2: വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറവ്.
1: മാന്നാനം KE കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഐസൻ വി വഞ്ചിപുരക്കൽ.
2: വിദേശ രാജ്യങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുമുള്ള കുടിയേറ്റം, പരമ്പരാഗത വിഷയങ്ങളോടുള്ള താല്പര്യക്കുറവ്, വേണ്ടത്ര നൈപുണ്യം നൽകുവാൻ അപര്യാപ്തമായ പാഠ്യ പദ്ധതി, തൊഴിൽ സാധ്യതകളെക്കുറിച്ചുള്ള ആശങ്കകൾ, ഗവേഷണ നവീകരണ പ്രവർത്തനങ്ങളുടെ അപര്യാപ്തത, വ്യവസായ വിദ്യാഭ്യാസ ബന്ധത്തിന്റെ ദൗർലഭ്യം, ഈ ഘടകങ്ങളാണ് പ്രധാനമായും ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നത്. കാലാകാലങ്ങളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒത്തിരി ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം പല രീതിയിൽ പാഴായെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം മറ്റൊന്നുമല്ല, ഇവയെല്ലാം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ആക്കിയതുപോലുള്ള പരിഷ്കാരങ്ങളായിരുന്നു. ഓരോ വർഷം മുന്നോട്ട് പോകുന്തോറും ആർട്സ് ആൻഡ് സയൻസ് പഠനത്തിനായിട്ട് എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും സയൻസ് വിഷയങ്ങളിൽ.
1: കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒന്നിലധികം അലോട്ട്മെന്റുകൾക്ക് ശേഷവും സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ പ്രത്യേകിച്ച് ചരിത്രം, സാമ്പത്തിക ശാസ്ത്രം, ഭൌതികശാസ്ത്രം, രസതന്ത്രം, ഗണിതം, ഭാഷ തുടങ്ങിയ കോഴ്സുകളിൽ 100 കണക്കിന് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതാകട്ടെ, പ്രൊഫഷണൽ കോഴ്സുകളും പുതുപുത്തൻ വിഷയങ്ങളുമാണ്.
3: കഴിഞ്ഞ 2 വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി കോളേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ 3500 വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ഒരു ക്യാമ്പസാണ്.
1: BA 2ാം വർഷ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി ഹരിനന്ദൻ R.
3: പക്ഷെ ഇപ്പൊ അത് 2500 അല്ലെങ്കിൽ 2800 ചുരുങ്ങുന്നു. കൃത്യമായിട്ട് കോളേജിൽ വന്ന് പഠിക്കുന്നവരുടെ എണ്ണം അത് അതിലും കുറവാണ്. പ്രത്യേകിച്ച് ഡിഗ്രി കോഴ്സുകൾ, കൂടുതൽ വിദ്യാർത്ഥികൾ ഇപ്പൊ പ്രിഫർ ചെയ്യുന്നത് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളാണ്. ആർട്സും സയൻസും BA BSc പോലെയുള്ള കോഴ്സുകൾ പഠിക്കാൻ, അതും പ്രത്യേകിച്ച് കേരളത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറവാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതോടെ കുറച്ചെങ്കിലും വിദ്യാർത്ഥികളുടെ ആ ഒരു മനോഭാവം മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്നാലും കേരളത്തിന് വെളിയിൽ പോയി പഠിക്കുന്നവരുടെ എണ്ണവും ഈ CUET വന്നിട്ടുള്ള ഒരു പോപ്പുലാരിറ്റിയും ഇന്ത്യക്ക് വെളിയിൽ തന്നെ പോകുന്നതിന്റെ ആ ഒരു പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്ത്യക്ക് വെളിയിൽ പോകുന്ന വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ ഒരു ഫാക്ടേഴ്സ് ആണ്. സോഷ്യൽ മീഡിയ വിദ്യാർത്ഥികളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് വെളിയിൽ പോകാൻ.
1: തൊഴിൽ സാധ്യതയും ആഗോള അവസരങ്ങളും വാഗ്ദാനം ചെയ്യുന്ന കോഴ്സുകൾക്കാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ മുൻഗണന നൽകുന്നത്. നിർഭാഗ്യവശാൽ പല ബിരുദ പ്രോഗ്രാമുകളും വർഷങ്ങൾക്ക് മുമ്പ് രൂപകൽപ്പന ചെയ്ത പാഠ്യപദ്ധതിയിൽ കുരുങ്ങിക്കിടക്കുകയാണ്.
4: ഇതിന് കാരണം ഒന്ന്,
1: മഹാത്മാഗാന്ധി സർവകലാശാല മുൻ വൈസ് ചാൻസലറും ചരിത്രകാരനും സാമൂഹ്യ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ രാജൻ ഗുരുക്കൾ.
4: സയൻസ്, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ പഠിച്ചു വരുന്ന കുട്ടികളെ അവരൊക്കെ തന്നെയും ഏതെങ്കിലും കോച്ചിങ് സെന്റേഴ്സിലേക്ക് പോവാണ്. 2 വർഷമൊക്കെയാണ് ഒരു കുട്ടി അവിടെ ചേർന്ന് പഠിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഒരു വലിയ ശതമാനം കുട്ടികൾ അങ്ങോട്ട് പോകും. മറ്റൊന്ന്, കൊമേഴ്സ്, എക്കണോമിക്സ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ പഠിച്ചു വരുന്ന കുട്ടികൾക്കും ഇപ്പോ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ പഠിപ്പിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ ഉണ്ട്. അതൊക്കെ പലതും സിനിമ സ്റ്റാർസും ഒക്കെ പരസ്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഒക്കെയാണ്. അവരൊക്കെ വാഗ്ദാനം ചെയ്യുന്നത് ഉടൻ തൊഴിൽ എന്ന രീതിയിലാണ്. ഒരുപാട് കുട്ടികൾ, പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ട് അതൊക്കെ താങ്ങാൻ കഴിയുന്ന തരം കുട്ടികളെല്ലാം അത്തരം സ്ഥാപനങ്ങളിലേക്കും പോകും. ഇത് കഴിഞ്ഞിട്ട് പഴയ സമ്പ്രദായത്തിൽ ഉള്ള സർവകലാശാലകളിലും കോളേജുകളിലും ഉള്ള വിഷയങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിൽ പഠിക്കാൻ കുട്ടികൾ അധികം ഇല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ തരത്തിൽ കുട്ടികൾ വേറെ പല ശാഖകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും പഠനം മാറ്റുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു നല്ല ശതമാനം കുട്ടികൾ വിദേശത്ത് പഠിക്കാനും പോകുന്നുണ്ട്. വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയ്തത് അവർക്ക് വേണ്ടാത്ത വാഗ്ദാനങ്ങൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഏജൻസികളെ ഒരു സുതാര്യത വരുത്തണം എന്ന് പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനാണ്. അതാണ് ഗവൺമെന്റിനോട് ശുപാർശ ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി, എങ്ങനെ കുട്ടികൾ ഏജൻസികൾ കൊടുക്കുന്ന തെറ്റായ വാഗ്ദാനങ്ങൾ സത്യമാണെന്ന് കരുതി അതിൽ കുടുങ്ങി എങ്ങനെ വിദേശ രാജ്യങ്ങളിലെത്തി കഷ്ടപ്പെടുന്നു എന്നുള്ളത് ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും വിദേശ രാജ്യങ്ങളിലേക്ക് ഏജൻസിന്റെ സഹായത്തോടു കൂടിയിട്ട് എത്തിപ്പെടാൻ ശ്രമിക്കുന്ന ധാരാളം കുട്ടികൾ ഉണ്ട്.
1: ഡിജിറ്റൽ മേഖലയിലും ആശയവിനിമയത്തിലുമുള്ള കഴിവുകൾ, ഡാറ്റ സാക്ഷരത, പ്രശ്നപരിഹാര ശേഷി, വിവിധ വിഷയങ്ങളിലുള്ള അറിവ് എന്നിവയാണ് ഇന്നത്തെ തൊഴിലുടമകൾക്ക് വേണ്ടത്. ആർട്സ് ആൻഡ് സയൻസ് ബിരുദധാരികൾ പലപ്പോഴും കോളേജ് വിടുന്നത് കാര്യമായ സൈദ്ധാന്തിക പരിജ്ഞാനത്തോടെയാണെങ്കിലും പ്രായോഗിക പ്രയോഗങ്ങളിൽ പരിമിതമായ എക്സ്പോഷർ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. ഹരിനന്ദൻ ആർ,
3: എഐയുടെ സാധ്യത വളരെ വലുതാണ്. പിന്നീട് ഡിജിറ്റൽ മീഡിയ, ഡിജിറ്റൽ ടൂൾസ് ഉപയോഗിക്കുന്നത്, ഈ സൈബർ കോഴ്സസിന്റെ എല്ലാം എണ്ണം വളരെ കൂടുതലാണ്. സാധാരണ ജനങ്ങൾക്ക് പരിചയമില്ലാത്ത പല കോഴ്സുകളുമാണ് ഇപ്പൊ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. ഇപ്പോ ഒരു ഫിസിക്സിന്റെ കൂടെ എഐ ലേണിംഗും അങ്ങനെയൊക്കെ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്. അങ്ങനെ പ്രൊഫഷണൽ കോഴ്സുകൾ, അതായത് ഈ ടെക്നിക്കൽ ആസ്പെക്ട്സിലുള്ള പുതിയ സാങ്കേതിക വിദ്യകളുടെ പഠനം നടത്തുന്ന കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്.
1: 4 വർഷത്തെ ബിരുദ പ്രോഗ്രാം നടപ്പിലാക്കുന്നത് ഈ പോരായ്മകളിൽ പലതും പരിഹരിക്കാനുള്ള അവസരം നൽകുന്നു. പക്ഷേ പരിഷ്കാരങ്ങൾക്ക് മതിയായ അധ്യാപകരും അടിസ്ഥാന സൌകര്യങ്ങളും ഡിജിറ്റൽ സൌകര്യങ്ങളും കൃത്യമായ

0: അക്കാദമിക് ആസൂത്രണവും ഇല്ലെങ്കിൽ പുതിയ പ്രോഗ്രാമിന്റെ ലക്ഷ്യങ്ങൾ കടലാസിൽ മാത്രമായി കുടുങ്ങിപ്പോകാം.
1: നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ള കോഴ്സുകളുടെ ഘടന,
0: ഡോക്ടർ രാജൻ വർഗീസ്,
1: അതിന്റെ ഉള്ളടക്കം ആഗോളതലത്തിലെ സർവകലാശാലകളിലെ കോഴ്സുകളുമായി നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. രണ്ട്, നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യം വർദ്ധിപ്പിച്ചു, അവർക്ക് സ്കിൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ പരിശീലനത്തിന് വേണ്ടി ഇന്റേൺഷിപ്പ് പോർട്ടലും നമ്മൾ എല്ലാ സർവകലാശാലകളിലും കോളേജുകളിലും നമ്മൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ആധുനിക രീതിയിലുള്ള ടെക്നോളജി റിലേറ്റഡ് മേഖലയിലും തൊഴിലവസരങ്ങളും ഗവേഷണ സാധ്യതകളും വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പഠന പ്രക്രിയ നമ്മുടെ സംസ്ഥാനത്തെ കോളേജുകളിലും സർവകലാശാലകളിലും കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയമില്ല.
0: അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ പ്രിൻസ് പി ആർ,
2: ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളുടെ ഒരു ആഗ്രഹം അവർ പഠിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു തൊഴിലിലേക്ക് എത്തിച്ചേരാൻ കഴിയണം എന്നുള്ളതൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ 4 വർഷ ബിരുദ പ്രോഗ്രാം നിലവിൽ വന്നപ്പോൾ അതിനകത്ത് സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള കോഴ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയുമായിട്ട് വ്യവസായവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള തരം കോഴ്സുകൾ ഈ 4 വർഷ ബിരുദ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. റിസർച്ച് ഓറിയന്റഡ് ആയ കമ്പണൻസുകൾ, ഘടകങ്ങൾ 4 വർഷ ബിരുദ പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ അടുത്താണല്ലോ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നവർക്ക് വളരെ ഒരു മോട്ടിവേഷൻ നൽകുന്ന ഒരു കാര്യം കൂടിയാണ് വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടും സൗജന്യമാണെന്നുള്ളത്. ഇനി ചെയ്യേണ്ടതിന്റെ കൃത്യമായ ഒരു ബോധവൽക്കരണം കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് കുറച്ചുകൂടി ഗൗരവത്തിൽ ചെയ്യേണ്ടതുണ്ട്. ഇതിലേക്ക് നിങ്ങൾ വന്നാൽ ഇന്ന ഇന്ന പ്രയോജനങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം നമ്മൾ എല്ലായിടത്തും അറിയിക്കേണ്ടതുണ്ട്. അത് കൂടാതെ ഇപ്പോൾ 4 വർഷ ബിരുദ പ്രോഗ്രാം പൂർണ്ണമാകുന്ന ഒരു ഘട്ടത്തിൽ, ഇപ്പോൾ തുടങ്ങിയിട്ട് ഇനി 3 വർഷം ആകുമ്പോൾ കുട്ടികൾ പുറത്തിറങ്ങും, 3 വർഷം 4 വർഷം ഒക്കെ ആകുമ്പോൾ കുട്ടികൾ പുറത്തിറങ്ങും, ആ ഘട്ടത്തിൽ അവരെല്ലാം നല്ല മേഖലകളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഒരു നടപടികൾ ഏതെങ്കിലും ഇൻഡസ്ട്രിയിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്ത നല്ല വിദ്യാഭ്യാസ അടുത്ത ഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിലേക്കോ അല്ലെങ്കിൽ റിസർച്ചിലേക്കോ ഒക്കെ എത്തിക്കാൻ ആവശ്യമായ ഒരു നടപടികളും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും താൽക്കാലികമായിട്ടുണ്ടായിരിക്കുന്ന ഈ കൊഴിഞ്ഞുപോക്ക് അതൊരു ശാശ്വതമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. താൽക്കാലികമായിട്ടുണ്ടായിരിക്കുന്ന ഈ ഒരു എണ്ണത്തിലുള്ള കുറവിനെ നമുക്ക് മറികടക്കാനാവും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്.
0: പാഠ്യപദ്ധതി പുനഃസംഘടന, ഡിജിറ്റൽ വിദ്യാഭ്യാസ സംരംഭങ്ങൾ, 4 വർഷ ബിരുദ പ്രോഗ്രാം എന്നിവയിലൂടെ സംസ്ഥാന സർക്കാർ പരിഷ്കാരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും ഫാക്കൽറ്റി റിക്രൂട്ട്മെന്റ്, റിസർച്ച് ഫണ്ടിംഗ്, ഇന്നൊവേഷൻ സെന്റേഴ്സ്, ക്യാമ്പസ് ഇൻഡസ്ട്രി പാർട്ണർഷിപ്സ് എന്നിവയോടുള്ള സമീപനമാകും കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് അവരുടെ അക്കാദമിക് നിലവാരം വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന് നിർണയിക്കുന്നത്.
3: സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെ പോകുന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്.
0: ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ,
3: തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് എവിടെ പോയി പഠിക്കണം അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നിൽക്കണം എന്ന് പറയാനുള്ള റൈറ്റ് നമുക്കില്ല. അത് ഓരോ വിദ്യാർത്ഥിയുടെയും ചോയ്സ് ആണ്. എന്നിരുന്നാലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൂടുതലായി അവരെ ഇവിടെ ആകർഷിക്കുന്ന തരത്തിലുള്ള പുതിയ പ്രോഗ്രാമുകളും കോഴ്സുകളും സ്ഥാപനങ്ങളും ഒക്കെ തുടങ്ങുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന കേരള നോളജ് വാലി ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള പദ്ധതികൾ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്തരം പരിപാടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകും. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു ഹബ്ബായി മാറ്റുക എന്ന ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും ഉണ്ടാവും.
0: ഇന്നലത്തെ ജോലികൾക്കല്ല, നാളത്തെ വെല്ലുവിളികൾക്കായാണ് കോളേജുകൾ യുവാക്കളെ സജ്ജരാക്കേണ്ടത്. ആ ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിൽ കേരളം വിജയിച്ചാൽ സംസ്ഥാനത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ വീണ്ടും മികവിന്റെ കേന്ദ്രങ്ങളായി മാറും. അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കൊപ്പം ഉയരാതെ പരാജയപ്പെട്ട ഒരു വ്യവസ്ഥയുടെ ദൃശ്യപ്രതീകമായി ഒഴിഞ്ഞുകിടക്കുന്ന ക്ലാസ് മുറികൾ മാറാം.
4: നമസ്തേ. അനന്തപുരിയിൽ പ്രഭാത ഭേരി വീണ്ടുമെത്തും നാളെ രാവിലെ 6:30.
5: മൻ കി ബാത്,
6: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
5: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
6: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
5: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ
6: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
5: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
6: തുടർന്ന് മലയാള പരിഭാഷ.
5: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00.
7: ആരണ്യക ആര്യണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആര്യണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട.

0: മണ്ണന്തല. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഇന്റർസിറ്റി കയറുമ്പോൾ തിരുവനന്തപുരം എന്ന നഗരത്തിലേക്ക് വരാൻ ആ 17-വയസ്സുകാരിയായ കൗമാരക്കാരിക്കുണ്ടാവുന്ന എല്ലാ ഇൻസെക്യൂരിറ്റീസും കൺഫ്യൂഷൻസും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം അവളുടെ സെക്യൂരിറ്റിയും കോൺഫിഡൻസും ഒക്കെ ആക്കി മാറ്റാൻ സഹായിച്ച ഒരു കാലഘട്ടമാണത്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരും പ്രാദേശിക വാർത്തകൾക്കു ശേഷം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഉന്നതാധികാര സമിതി റിപ്പോർട്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജയം. നോർവേ സെനഗൽ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിലുണ്ട്. ഇതോടനുബന്ധിച്ച് പത്മ അവാർഡ് ജേതാക്കളുടെ ജീവിതത്തെയും സംഭാവനകളെയും കുറിച്ച് ആകാശവാണി പീപ്പിൾസ് പത്മ ഓൺ ആകാശവാണി എന്ന പരമ്പരയുടെ ഭാഗമായി പ്രത്യേക പരിപാടികൾ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 9:10 മുതൽ ആകാശവാണി ഗോൾഡിൽ പരിപാടി കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിലും ന്യൂസ് ഓൺ എയർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലും ഇത് ലഭ്യമാകും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രം ആദ്യം എന്ന തത്വമാണ് ഇന്ത്യയുടെ നേട്ടങ്ങൾക്ക് കഴിഞ്ഞ ദശകത്തിൽ വഴികാട്ടിയായതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. വരും നൂറ്റാണ്ടുകളിൽ രാജ്യത്തിന്റെ ഭാവിക്ക് അടിത്തറയായിരിക്കുന്നത് നിലവിലെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെസ്ക് റിപ്പോർട്ട്.
2: രാഷ്ട്രം ആദ്യമെന്ന തത്വത്തോട് ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത G7 ഉച്ചകോടിയിൽ ആഗോള നേതാക്കളും ശരിവച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രത്തിന്റെ നിലവിലെ പ്രവർത്തനങ്ങൾ 1000 വർഷത്തേക്ക് ഭാവിയെ രൂപപ്പെടുത്തുന്നതാണ്. ഗവൺമെന്റിന്റെ 12 വർഷത്തെ സേവനത്തിൽ 45,000 ഗ്രാമങ്ങളിലേക്ക് മൊബൈൽ കണക്ടിവിറ്റി വ്യാപിപ്പിച്ചു. ഏകദേശം 75,000 ബാങ്കിംഗ് കറസ്പോണ്ടന്റുകളും 6,000-ലധികം പോസ്റ്റ് ഓഫീസുകളും സ്ഥാപിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ മാവോയിസ്റ്റ് ഭീകരത ഇപ്പോൾ അന്ത്യശ്വാസം വലിക്കുകയാണ്. ഭരണഘടന സംരക്ഷണത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നവർ അധികാരത്തിലിരുന്നപ്പോൾ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭരണഘടനയുടെ പേരുപയോഗിച്ചതിന് ആളുകളെ വെടിവെച്ചു കൊലപ്പെടുത്തിയ സംഭവമുണ്ടായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വച്ഛ് ഭാരത് അഭിയാൻ, മെയ്ക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയവ വിജയിക്കാൻ കാരണം ജനങ്ങൾ രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകി അവരുടെ കടമ നിറവേറ്റിയതുകൊണ്ടാണ്. മധ്യവർഗത്തിന് അനുകൂലമായ സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ച് പരാമർശിക്കവേ നികുതി ഇളവ് നടപടികൾ നികുതിരഹിത വരുമാന പരിധി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ അമീർ ബറാം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ സമഗ്രമായ പരിധിയിൽ ഉൾപ്പെടുത്തി ഇരുരാജ്യങ്ങളും തമ്മിലെ പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിന് ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമീർ ബറാം രാജ്നാഥ് സിംഗിനെ അറിയിച്ചു. രാജ്യത്ത് അവയവദാന പ്രതിജ്ഞ എടുത്തവരുടെ എണ്ണം 500,000 പിന്നിട്ടു. അവയവ കോശദാനമെന്ന ജീവൻ രക്ഷാ പ്രവർത്തനത്തോട് രാജ്യത്തെ പൌരന്മാരുടെ അവബോധവും കാരുണ്യവും പ്രതിബദ്ധതയുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ഈ നേട്ടം കൈവരിക്കുന്നതിൽ സഹകരിച്ച എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണകൂടങ്ങളെയും കേന്ദ്ര മന്ത്രാലയം അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഇത് സംബന്ധിച്ച് രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ഇന്നലെ മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. ഇത് വിശദമായി പരിശോധിച്ച് അടിയന്തര പ്രാധാന്യത്തോടെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഡെങ്കിപ്പനിയുൾപ്പെടെ പകർച്ചവ്യാധികൾ കൂടുതൽ വ്യാപകമാകാൻ സാധ്യത കണക്കിലെടുത്ത് അടുത്ത 3 മാസം സംസ്ഥാനത്തുടനീളം കൊതുകുന്ന നശീകരണ മാലിന്യ സംസ്കരണ ശുചീകരണ തീവ്രയജ്ഞം നടത്തണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. പകർച്ചപ്പനി വ്യാപന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിലെയും മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് പാരാമെഡിക്കൽ ജീവനക്കാരുടെയും ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും റിപ്പോർട്ടിലുണ്ട്. കൂടുതൽ ചർച്ച നടത്തി വിവിധ ജില്ലകളിലെ ഹോട്ട്സ്പോട്ടുകൾ സന്ദർശിച്ച് സമിതി വിശദമായ റിപ്പോർട്ട് പിന്നീട് നൽകും. ആരോഗ്യവകുപ്പിലെ വിവിധ വിഭാഗങ്ങളിലെ ഒഴിവുകൾ അടിയന്തരമായി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് വകുപ്പ് എന്നിവയുടെ കീഴിലെ എല്ലാ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ സംബന്ധിച്ച് അടിയന്തരമായി അവലോകനം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. 2027 ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക പോർട്ടൽ വഴിയും ഹജ്ജ് സുവിധ ആപ്പ് വഴിയും തീർത്ഥാടകർക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് പുതിയ ഹജ്ജ് നയം പുറത്തിറക്കി കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടെ സ്കീം വർക്കേഴ്സ് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പോഷൺ ട്രാക്കർ ആപ്പ് പ്രവർത്തനരഹിതമായ മൊബൈൽ ഫോണുകൾക്ക് പകരം പുതിയ ടാബുകൾ നൽകുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും വിവരങ്ങൾ ശേഖരിച്ച ശേഷം പോഷകാഹാരം വിതരണം ചെയ്യുന്നതിന് രജിസ്ട്രേഷനാണ് പോഷൺ ആപ്പ് ഉപയോഗിക്കുന്നത്. കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5-വയസ്സുകാരി ലൈംഗികാതിക്രമണത്തിന് ഇരയായ സംഭവത്തിൽ അംഗനവാടി വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. അംഗനവാടി വർക്കർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ലഹരി ഉപയോഗത്തിൽ നിന്നും പുതുതലമുറയെ തിരിച്ചുവിടാൻ കൃഷിയാണ് ലഹരി, സിന്തറ്റിക് ലഹരിയല്ല ലഹരി എന്ന പുതിയ മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം കല്ലിയൂരിൽ കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിക്ക് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായ ഇന്ന് തിരുവനന്തപുരം ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ സൈക്ലിംഗ് ബൈ ദ സീ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര കായിക

0: മൻസുഖ് മാണ്ഡവ്യ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. ഡാലസിൽ എതിരില്ലാത്ത 2 ഗോളിന് ഓസ്ട്രിയയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് ഐയിൽ പുലർച്ചെ ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത 3 ഗോളിന് ഫ്രാൻസ് ഇറാഖിനെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ഐയിൽ മറ്റൊരു മത്സരത്തിൽ ന്യൂയോർക്കിൽ നോർവെ സെനഗലിനെ നേരിടുകയാണ്. ഗ്രൂപ്പ് ജെയിൽ രാവിലെ 8:30 ജോർദാൻ അൾജീരിയയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഓസ്ട്രിയക്കെതിരെ 9-ാം മിനിറ്റിൽ ലഭിച്ച പെനാൾട്ടി പുറത്തേക്കടിച്ച് ഉറപ്പിച്ച ഗോൾ പാഴാക്കിയപ്പോൾ ഈ ദിവസം മെസ്സിക്കൊപ്പമല്ലെന്ന് ഫുട്ബോൾ ലോകം ഉറപ്പിച്ചു. പക്ഷേ കാര്യങ്ങൾ മാറി മറയാൻ 30 മിനിറ്റുകൾ മതിയായിരുന്നു. ഗോൾ ദാഹവുമായി അർജന്റീനൻ മുന്നേറ്റക്കർ ആസ്ട്രിയൻ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാത്തതോടെ മെസ്സിയുടെ ചരിത്ര ഗോൾ പിറന്നു. 38-ാം മിനിറ്റിൽ ഓസ്ട്രിയൻ വലകുലുക്കി. ഡാലസ് സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ ആയിരങ്ങളെ സാക്ഷിയാക്കി ഫുട്ബോളിലെ മെസ്സിക ലോകകപ്പിൽ തന്റെ 17-ാം ഗോൾ സ്വന്തമാക്കി. ഗോൾ മടക്കാൻ ആസ്ട്രിയ സമ്മർദ്ദം ശക്തമാക്കിയപ്പോൾ കളിയുടെ വേഗം തണുപ്പിച്ച് പന്ത് കൂടുതൽ നേരം കൈവശം വെച്ച് അർജന്റീന ആസ്ട്രിയൻ മുന്നേറ്റത്തിന്റെ മുന്നോടിച്ചു. ഒടുവിൽ അവസാന മിസ്സിന് തൊട്ടുമുമ്പ് ആസ്ട്രിയൻ പ്രതിരോധ കോട്ടകളെ ഭേദിച്ച് മെസ്സി ഒരിക്കൽ കൂടി പന്ത് വലയിലെത്തിച്ചു. സ്കോർ അർജന്റീന 2 ആസ്ട്രിയ 0. ലോകകപ്പ് ചരിത്രത്തിൽ മെസ്സി ഗോൾ നേട്ടം 18-ആയി ഉയർത്തിയ ചരിത്ര നിമിഷമായിരുന്നു.
0: FIH പ്രോ ലീഗ് പുരുഷ ഹോക്കി ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ വൈകിട്ട് 7:00 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഉന്നതാധികാര സമിതി റിപ്പോർട്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജയം. നോർവെ സെനഗൽ മത്സരം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണനും ഷീലാമണിയും സംഘവും പാടിയ ഗാനത്തിലേക്ക് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരന്റെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം.

0: നമസ്തേ അനന്തപുരിയിൽ, ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണ്. ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവി ആരാണ്? ഈ ചോദ്യത്തിനുള്ള ശരിയുത്തരം കേൾക്കാം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: കാർഷിക മേഖലാ വാർത്തകൾ. കൃഷിവകുപ്പ് നടപ്പിലാക്കി വരുന്ന ഫലവർഗ വിള, പുഷ്പകൃഷി, ഔഷധത്തോട്ട വികസന പദ്ധതിയുടെ ഭാഗമായി ഉള്ളൂർ കൃഷിഭവൻ പരിധിയിൽ ചെഞ്ചേരിയിൽ പപ്പായ കൃഷിയുടെ മാതൃകാ തോട്ടമൊരുക്കിയിട്ടുണ്ട്. കൃത്യത കൃഷി അനുവർത്തിച്ചു വരുന്ന വി എസ് പത്മകുമാറിന്റെ മാതൃകാ തോട്ടത്തിലെ പപ്പായ വിളവെടുപ്പിന് പാകമായിരിക്കുകയാണ്. അത്യുൽപാദന ശേഷിയുള്ള റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 ചെഞ്ചേരി മഹിഷാസുരമർദ്ദിനി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിക്കുന്നതാണ്. പ്രസ്തുത ചടങ്ങിൽ വെച്ച് കർഷകൻ വി എസ് പത്മകുമാറിനെ കൃഷിവകുപ്പ് മന്ത്രി ആദരിക്കുന്നു. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്കടവിള ബ്ലോക്കിന് കീഴിലുള്ള ആര്യങ്കോട്, ഒറ്റശേഖരമംഗലം, കള്ളിക്കാട്, അമ്പൂരി, വെള്ളറട, പെരിങ്കടവിള, കുന്നത്തുകാൽ, പെരുമ്പഴുതൂർ, കൊല്ലയിൽ എന്നീ കൃഷിഭവനുകളിൽ 6 വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് ആര്യങ്കോട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അഖില ജി വി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 7907752989. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം ഓണക്കാലത്ത് വിളവെടുക്കുന്നതിനായി ചെണ്ടുമല്ലി തൈകൾ പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ പരിധിയിൽ വരുന്ന പത്തനാപുരം, പിറവന്തൂർ, വിളക്കുടി, തലവൂർ, പട്ടാഴി, പട്ടാഴി വടക്ക്, പുനലൂർ എന്നീ കൃഷിഭവനുകളിൽ നിന്ന് സൌജന്യമായി വിതരണം ചെയ്യുന്നതാണെന്ന് പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രതീഷ് പി ആർ അറിയിച്ചു. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ബ്ലോക്കിലെ നെടുവത്തൂർ, പൂയപ്പള്ളി, വെളിയം, കരിപ്ര, ഏഴുകോൺ, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി എന്നീ കൃഷിഭവനുകളിൽ നാടൻ തെങ്ങിൻ തൈകൾ 50 നിരക്കിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളിൽ ബന്ധപ്പെടണമെന്ന് കൊട്ടാരക്കര കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9383 4 3 5 4 9 3 8 3 4 7 0 3 5 4. കേരള കാർഷിക സർവകലാശാലയുടെ ഇ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 27 ആരംഭിക്കുന്നു. 20 ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൌകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243856. കേരള കാർഷിക സർവകലാശാലയുടെ സെന്റർ ഫോർ അഗ്രികൾച്ചറൽ ഇന്നൊവേഷൻസ് ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ, അതായത് CAITT, ഇന്ന് കോൺ കൃഷിയെക്കുറിച്ചുള്ള ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 CAITT ട്രെയിനിംഗ് ഹാളിൽ നടക്കുന്ന പരിശീലനത്തിൽ കോൺ കൃഷിയുടെ ശാസ്ത്രീയ രീതികൾ, വിത്ത് തയ്യാറാക്കൽ, വളർത്തൽ, രോഗക്കീട നിയന്ത്രണം, വിളവെടുപ്പ്, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8891540778. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു. ഇനി ചിത്ര പാടിയ ഗാനം കേൾക്കാം. എസ് രമേശ് നായരുടെ വരികൾക്ക് ഈണം നൽകിയത് ഔസേപ്പച്ചൻ. ചിത്രം വിചാരണം.

0: ചരിത്രത്തിൽ ഇന്ന്.
1: കായികപരമായ മൂല്യങ്ങളും ഉന്മേഷവും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി June 23 ലോകമെമ്പാടും അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായി ആചരിക്കുന്നു. 1894 June 23 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിച്ചത്. ഒളിമ്പിക് കമ്മിറ്റി രൂപീകരണത്തിന്റെ ഓർമ്മയ്ക്കായി 1948 June 23 മുതൽ ഈ ദിനം ആചരിക്കാൻ തുടങ്ങി. കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കുക, ഒളിമ്പിക്സ് മൂല്യങ്ങൾ പ്രചരിപ്പിക്കുക, പ്രായഭേദമന്യേ എല്ലാവരെയും കായിക വിനോദങ്ങളിലേക്ക് ആകർഷിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. പൊതുസേവനത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ June 23 ഐക്യരാഷ്ട്രസഭ പബ്ലിക് സർവീസ് ദിനം ആയി ആചരിക്കുന്നു. ലോകമെമ്പാടുമുള്ള പൊതുപ്രവർത്തകരുടെ കഠിനാധ്വാനത്തെയും സംഭാവനകളെയും ആദരിക്കുക, യുവാക്കളെ പൊതുമേഖലയിൽ കരിയർ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. ഈ ദിവസം മികച്ച പൊതുസേവന പദ്ധതികൾക്ക് UN അവാർഡുകൾ നൽകാറുണ്ട്. ഭരണരംഗത്തെ പുതുമകൾക്കും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുമാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധിനിവേശത്തിന് ശക്തമായ അടിത്തറ പാകിയ ചരിത്ര പ്രസിദ്ധമായ പ്ലാസി യുദ്ധം നടന്നത് 1757 June 23 ബംഗാൾ നവാബായിരുന്ന സിറാജ് ഉദ്ദൌലയുടെ സൈന്യവും റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു ഈ പോരാട്ടം. ഭാരത ചരിത്രത്തിന്റെ ഗതി മാറ്റിയതും കൊളോണിയൽ ഭരണത്തിന് വഴി തുറന്നതുമായ ഏറ്റവും നിർണായകമായ യുദ്ധമായിരുന്നു ഇത്. 1985 June 23 എയർ ഇന്ത്യയുടെ കനിഷ്ക വിമാനം ബോംബ് സ്ഫോടനത്തെ തുടർന്ന് തകർന്നു വീഴുകയും 329 പേർ മരണപ്പെടുകയും ചെയ്തത് രാജ്യത്തെ നടുക്കിയ വലിയൊരു ദുരന്തമായിരുന്നു. മോൺട്രിയലിൽ നിന്ന് ലണ്ടൻ വഴി ഡൽഹി ബോംബെ നഗരങ്ങളിലേക്ക് പറക്കുകയായിരുന്ന ബോയിംഗ് 747 വിമാനമായിരുന്നു ഇത്. വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ പറക്കുമ്പോൾ ലഗേജ് കാർഗോയിൽ സൂക്ഷിച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 329 പേരും ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു. ഈ ദുരന്തത്തിന്റെ ഓർമ്മയ്ക്കായി കാനഡയിലും അയർലൻഡിലും ഇന്ത്യയിലും സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. June 23 കാനഡയിൽ ദേശീയ ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ലോക ഓഫീസ് ഭരണ നിർവഹണത്തിലും എഴുത്തു ലോകത്തും വലിയ വിപ്ലവം സൃഷ്ടിച്ച ആദ്യത്തെ പ്രായോഗിക ടൈപ്പ് റൈറ്ററിന് അമേരിക്കൻ കണ്ടുപിടുത്തക്കാരനായ ക്രിസ്റ്റഫർ ലതാം ഷോൾസ് പേറ്റന്റ് നേടിയത് 1868 June 23. കാർലോസ് ഗ്ലിഡൻ, സാമുവൽ സോൾ എന്നിവരുമായി ചേർന്നാണ് അദ്ദേഹം ഈ യന്ത്രം

0: വികസിപ്പിച്ചത്. ദശലക്ഷക്കണക്കിന് കുട്ടികളെ വൈകല്യത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിച്ച ലോകത്തെ ആദ്യത്തെ പോളിയോ വാക്സിൻ കണ്ടെത്തിയ പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോനാസ് സാൽക്ക് അന്തരിച്ചത് 1995 June 23 കാലിഫോർണിയയിലെ ലാജൊല്ലയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 1955 അദ്ദേഹം കണ്ടെത്തിയ വാക്സിൻ മെഡിക്കൽ രംഗത്തെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. തന്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് എടുക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. കാരണം ഈ വാക്സിൻ എല്ലാവർക്കും സൗജന്യമായി ലഭിക്കണമെന്നും സൂര്യൻ ആരെങ്കിലും എടുക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹത്തിന്റെ ഈ മാനുഷിക പരിഗണനയാണ് ലോകത്ത് നിന്നും പോളിയോ എന്ന മാരക രോഗത്തെ തുടച്ചു നീക്കാൻ സഹായിച്ചത്. പ്രമുഖ കോൺഗ്രസ് നേതാവും ഇന്ദിരാഗാന്ധിയുടെ മകനുമായ സഞ്ജയ് ഗാന്ധി 1980 June 23 വിമാനാപകടത്തിൽ മരണപ്പെട്ടത്. ന്യൂഡൽഹിയിലെ സഫ്ദർജംഗ് വിമാനത്താവളത്തിന് സമീപം വെച്ചായിരുന്നു അപകടം.
1: ചരിത്രത്തിൽ ഇന്ന്
2: മൻ കി ബാത്ത്,
3: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
3: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
2: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
3: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30
4: പ്രായോജകർ.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
6: സമയം 7 കഴിഞ്ഞ് 15
7: ആരണ്യകം ആയുരാരോഗ്യം പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട, മണ്ണന്തല.
8: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
9: ആയുരാരോഗ്യത്തിൽ നിന്ന് ഫിസിയോതെറാപ്പി. ഇതേക്കുറിച്ച് ഫിസിയോതെറാപ്പിസ്റ്റ് ജയലക്ഷ്മി VS സംസാരിക്കുന്നു.
10: ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഒരു ചികിത്സാ രീതിയാണ് ഫിസിക്കൽ തെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ അഥവാ ഫിസിയോതെറാപ്പി. രോഗകാരണങ്ങൾ ഒഴിവാക്കിയോ രോഗം പരിഹരിച്ചോ രോഗിയെ പുനരുദ്ധരിച്ചോ രോഗിയുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ഫിസിയോതെറാപ്പിയിലൂടെ ചെയ്യുന്നത്. രോഗിയുടെ പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി മനസ്സിലാക്കി ഭൗതിക സ്രോതസ്സുകളും വ്യായാമ ചികിത്സാ രീതികളും അതിവിപുലമായ സാങ്കേതിക ചികിത്സാ സംവിധാനങ്ങളും കോർത്തിണങ്ങി മികച്ച ഫലപ്രാപ്തി നൽകുകയാണ് ഈ ചികിത്സാ രീതിയുടെ പ്രത്യേകത. ഇതിലൂടെ രോഗികളുടെ ദൈനംദിന ജീവിത പ്രവർത്തനങ്ങളുടെ തടസ്സങ്ങൾ നീക്കി ജീവിതത്തെ വിപുലപ്പെടുത്തുന്നു. ജീവിതശൈലി രോഗങ്ങളുടെയും ചലന സംബന്ധമായ ശാരീരിക പ്രയാസങ്ങളുടെയും വർത്തമാന കാലഘട്ടത്തിൽ ഫിസിയോതെറാപ്പി സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നു. ഫിസിയോതെറാപ്പി നമ്മൾ ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിവിധതരം ഫിസിയോതെറാപ്പി ഉപയോഗിക്കുന്നു. ഇവയിൽ ഒന്നാണ് ന്യൂറോളജിക്കൽ ഫിസിയോതെറാപ്പി. നിങ്ങളുടെ ശരീരത്തിന്റെ ചലനത്തെ തന്നെ ബാധിച്ചേക്കാവുന്ന സ്ട്രോക്ക്, സൂക്ഷ്മ നാഡിയുടെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മോട്ടോർ ഡീജനറേറ്റീവ് ഡിസീസ് എന്നിങ്ങനെ വ്യത്യസ്തമായ ന്യൂറോളജിക്കൽ അവസ്ഥകളുണ്ട്. ഒരു സാധാരണ ഉദാഹരണമാണ് പാർക്കിൻസൺസ് രോഗം. ഇത് രോഗികളുടെ ചലനത്തെ സാരമായി ബാധിച്ചേക്കാം. കൈകാലുകളുടെ വിറയൽ, പെട്ടെന്നുള്ള വിറയൽ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള കഴിവില്ലായ്മ എന്നിവ അതിന്റെ ലക്ഷണങ്ങളാണ്. തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുമ്പോൾ ന്യൂറോളജിക്കൽ ഫിസിയോതെറാപ്പി ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും പ്രശ്നം വഷളാകാതെ സാധാരണ ജീവിതം നയിക്കാനും സഹായിക്കുന്നു. 2. ഓർത്തോപെഡിക് ഫിസിയോതെറാപ്പി. അസ്ഥികൾ, അസ്ഥിബന്ധങ്ങൾ, സന്ധികൾ എന്നിവയിലെ പരിക്കുകൾ വളരെ സാധാരണമാണ്. ഒരു കായിക താരത്തിന്റെ ആന്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെന്റ് ടിയർ പോലുള്ള പരിക്ക് നേരിടേണ്ടി വരുമ്പോൾ വിശ്രമമില്ലാതെ പരിക്ക് വഷളാക്കുകയും സുഖം പ്രാപിക്കാൻ കൂടുതൽ സമയമെടുക്കുകയും ചെയ്യും. എന്നതിനാൽ അവരുടെ ചലനങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നു. ഓർത്തോപെഡിക് ഫിസിയോതെറാപ്പിയുടെ സഹായത്തോടെ വീണ്ടെടുക്കൽ പ്രക്രിയ ചെറുതാണ്. പ്രശ്നം വീണ്ടും ആവർത്തിക്കാതെ പൂർണ്ണമായി വീണ്ടെടുക്കലിനും സഹായിക്കുന്നു. 3. പീഡിയാട്രിക് ഫിസിയോതെറാപ്പി. ഇത്തരത്തിലുള്ള ഫിസിയോതെറാപ്പി കുട്ടികളുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നവയാണ്. ജനന സമയത്ത് അഭിമുഖീകരിക്കുന്ന സങ്കീർണതകൾ, ജനന വൈകല്യങ്ങൾ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്നിവ സാധാരണ ജീവിതം നയിക്കുന്നതിൽ നിന്ന് കുട്ടിയെ പരിമിതപ്പെടുത്തിയേക്കാം.

0: ഇത്തരത്തിലുള്ള ഫിസിയോതെറാപ്പി പ്രശ്നത്തിന്റെ മൂലകാരണം കൈകാര്യം ചെയ്യുന്നതിനും കുട്ടിയെ അത് കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. 4. ജീറിയാട്രിക് ഫിസിയോതെറാപ്പി. ഒരു വ്യക്തി പ്രായമാകുമ്പോൾ അവരുടെ ശരീരം ഗുരുതരമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ഈ മാറ്റങ്ങൾ നിങ്ങളെ അനുദിനം ബാധിക്കുകയും ദീർഘകാല അസൗകര്യം ഉണ്ടാകുകയും ചെയ്തേക്കാം. ജോയിന്റ് പെയിൻ, പേശിവേദന അല്ലെങ്കിൽ ലളിതമായ ജോലികൾ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് എന്നിവ വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട സാധാരണ പ്രശ്നങ്ങളാണ്. പേശികൾ നഷ്ടപ്പെടുകയും നിങ്ങളുടെ ശരീരം ദുർബലമാവുകയും ചെയ്യുന്നതിനാൽ നിങ്ങളുടെ ദൈനംദിന ചലനങ്ങൾ പരിമിതമാകും. ജീറിയാട്രിക് ഫിസിയോതെറാപ്പി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. ചലനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സന്ധി അല്ലെങ്കിൽ പേശിവേദനയിൽ നിന്നും സാവധാനത്തിലുള്ള ആശ്വാസം നൽകുന്നതിനും സാധാരണ ജീവിതം നയിക്കുവാനും ഈ ചികിത്സ സഹായിക്കുന്നു. ഇതുകൂടാതെ ഗൈനക്കോളജി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഹൃദയ ശ്വാസകോശ സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഫിസിയോതെറാപ്പിയിലൂടെ സാധിക്കുന്നു.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഫിസിയോതെറാപ്പി. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ജയലക്ഷ്മി വി എസ്.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
5: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുള്ള് എം ആർ ടിന്നെ വാങ്ങും.
7: അതെ ഏട്ടാ,
6: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
7: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ.
6: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
8: ബിജുബാലിന്റെ സംഗീതത്തിൽ വെള്ളിമൂങ്ങ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് രാജീവ് നായർ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
0: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: കപ്പലിൽ നിന്നിറങ്ങി ഗാന്ധി പുറത്തു വന്നപ്പോൾ ചില ചെറുപ്പക്കാരായ വെള്ളക്കാർ അവിടെ കൂടി നിൽക്കുന്നതായി കണ്ടു. അവർക്ക് ഗാന്ധിയെ മനസ്സിലായി. ഗാന്ധി, ഗാന്ധി എന്നലറിക്കൊണ്ട് അവർ അദ്ദേഹത്തിന്റെ ചുറ്റും തിരക്കിക്കൂടി. ഗാന്ധിയെ തെറ്റിദ്ധാരണ മൂലം ജനങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് പോലീസ് സൂപ്രണ്ട് അലക്സാണ്ടറുടെ ഭാര്യ ആ വഴിക്ക് വന്നിരുന്നത്. ഗാന്ധിയുടെ പരിതാപകരമായ സ്ഥിതി കണ്ടപ്പോൾ അവർ വേഗത്തിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന കുട തുറന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്നു. മിസസ് അലക്സാണ്ടർക്ക് ഒന്നും പറ്റാതെ ഗാന്ധിയെ ഉപദ്രവിക്കുക ജനക്കൂട്ടത്തിന് സാധ്യമല്ലായിരുന്നു. അപ്പോഴേക്കും പോലീസും അവിടെയെത്തി. ഗാന്ധിക്ക് പോകാനുള്ള വഴിക്കായിരുന്നു പോലീസ് സ്റ്റേഷൻ. അതിനുള്ളിൽ രക്ഷപ്രാപിക്കാനായി പോലീസ് സൂപ്രണ്ട് മിസ്റ്റർ അലക്സാണ്ടർ ഗാന്ധിയെ ഉപദേശിച്ചു. എന്നാൽ ആ ക്ഷണം ഗാന്ധി സ്വീകരിച്ചില്ല. കുറേ കഴിഞ്ഞപ്പോൾ ആൾക്കൂട്ടം ശാന്തരാകുമെന്നും തങ്ങളുടെ തെറ്റ് അവർ മനസ്സിലാക്കുമെന്നും ഗാന്ധി പറഞ്ഞു. ഗാന്ധിയെ ഉപദ്രവിച്ചവരുടെ നേരെ കേസ് നടത്തുവാനായി നെറ്റാൾ ഗവൺമെന്റിനോട് ചെമ്പർലൈൻ ആവശ്യപ്പെട്ടു. ചെമ്പർലൈനിന്റെ ഈ സന്ദേശം എസ്കോംബ് ഗാന്ധിയെ അറിയിച്ചു. അതിന് ഗാന്ധിയുടെ മറുപടി ഇതായിരുന്നു: ആരുടെ പേരിലും കേസ് നടത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരെ ശിക്ഷിച്ചിട്ട് പ്രയോജനമില്ല. അവരുടെ പ്രവൃത്തിക്ക് അവരെയല്ല കുറ്റപ്പെടുത്തേണ്ടത്. നെറ്റാളിലെ വെള്ളക്കാരെപ്പറ്റി ഞാൻ ഇന്ത്യയിൽ പറഞ്ഞത് വികൃത രൂപത്തിലാണ് അവിടുത്തെ പത്രങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയത്. ആ റിപ്പോർട്ട് വായിച്ചവർ ഇപ്രകാരം ക്ഷുഭിതരായതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. അവരെ ഈ അക്രമപ്രവൃത്തിക്ക് പ്രേരിപ്പിച്ച നേതാക്കന്മാരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. കപ്പലിറങ്ങിയ ദിവസം നെറ്റാൾ അഡ്വർടൈസർ എന്ന പത്രത്തിന്റെ പ്രതിനിധിയെ ഗാന്ധി കണ്ടിരുന്നു. ഇന്ത്യയിൽ താൻ ചെയ്ത പ്രസംഗത്തിന്റെ പകർപ്പ് റിപ്പോർട്ടർക്ക് കൊടുത്തു. അതിൽ കണ്ടതിലധികമൊന്നും താൻ എവിടെയും പറയുകയുണ്ടായിട്ടില്ലെന്ന് അറിയിച്ചു. വാസ്തവത്തിൽ നെറ്റാളിൽ ഗാന്ധി ചെയ്ത പ്രസംഗത്തേക്കാൾ എത്രയോ മിതസ്വരത്തിലായിരുന്നു ഇന്ത്യയിൽ ചെയ്ത പ്രസംഗങ്ങൾ. ഈ റിപ്പോർട്ട് നെറ്റാൾ പത്രത്തിൽ കണ്ടപ്പോൾ വെള്ളക്കാർക്ക് പശ്ചാത്താപം തോന്നി. തന്നെ ഉപദ്രവിച്ചവരുടെ നേരെ കേസ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഗാന്ധി പറഞ്ഞത് അവർക്ക് അദ്ദേഹത്തെക്കുറിച്ച് മതിപ്പുളവാക്കി. എന്നാൽ ഈ ചിത്രത്തിന് ഒരു മറുവശമുണ്ടായിരുന്നു. ഇന്ത്യക്കാർക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിതമായി അച്ചടക്കത്തോടെ പൊരുതുവാൻ കഴിയുമെന്ന് വെള്ളക്കാർക്ക് ബോധ്യമായി. ഇതിന് ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ സഹായിച്ചു.
3: ഗാന്ധി സ്മൃതി, ആഖ്യാനം എൻ ജെ ജോഷിലാൽ.
0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
3: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
4: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
3: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
4: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.
5: തൊഴിൽ ദർശനം.
6: കേരള സർക്കാർ സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ തൃശൂരിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 23 ഒഴിവുണ്ട്. ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ഒഴിവ് 6. യോഗ്യത: ഒക്കുപേഷണൽ തെറാപ്പിയിലുള്ള ബിരുദം. ഡെമോൺസ്ട്രേറ്റർ ഒഴിവ് 3. യോഗ്യത: പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സിലുള്ള ബിരുദം. 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. നിലവിലുള്ള RCI രജിസ്ട്രേഷനും. പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് ഒഴിവ് 3. യോഗ്യത: പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സിലുള്ള ബിരുദം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒഴിവ് 2. യോഗ്യത: ക്ലിനിക്കൽ സൈക്കോളജിയിലുള്ള MPhil ഉം നിലവിലുള്ള RCI രജിസ്ട്രേഷനും. അസിസ്റ്റന്റ് പ്രൊഫസർ ഒക്കുപേഷണൽ തെറാപ്പി ഒഴിവ്.

0: രണ്ട് യോഗ്യത ഒക്യുപേഷണൽ തെറപ്പിയിലുള്ള ബിരുദാനന്തര ബിരുദം. മറ്റ് തസ്തികകളും ഒഴിവും അസിസ്റ്റന്റ് പ്രൊഫസർ പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് 1, P&O ടെക്നീഷ്യൻ 1, ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യൻ 1, മോൾഡ് ലാബ് ടെക്നീഷ്യൻ 1, ഫാക്കൽറ്റി ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ 1, ഫാക്കൽറ്റി ഇൻ സൈക്കോളജി 1, ലേഡീസ് ഹോസ്റ്റൽ വാർഡൻ 1. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് സ്കാൻ ചെയ്ത് HR@NIPMR.org.IN എന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയക്കണം. ഇമെയിൽ ഐഡി ഒരിക്കൽ കൂടി HR@NIPMR.org.IN. കൂടാതെ ഹാർഡ് കോപ്പി യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾക്കൊപ്പം എക്സിക്യൂട്ടീവ് ഡയറക്ടർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കല്ലേറ്റുംകര PO ഇരിഞ്ഞാലക്കുട തൃശൂർ കേരള 680683 എന്ന വിലാസത്തിലേക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ് മുഖേനയും അയക്കണം. തപാൽ വിലാസം ഒരിക്കൽ കൂടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കല്ലേറ്റുംകര PO ഇരിഞ്ഞാലക്കുട തൃശൂർ കേരള 680683. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 26. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.NIPMR.org.IN. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.NIPMR.org.IN. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ക്ലൌഡ് സെന്റർ ഓഫ് എക്സലൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിഭാഗങ്ങളിലായാണ് അവസരം. 8 ഒഴിവുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. തസ്തികകളും ഒഴിവും മാനേജർ 5, സീനിയർ മാനേജർ 2, ചീഫ് മാനേജർ 1. യോഗ്യത BE, BTech, MTech, MCA. പ്രായം മാനേജർക്ക് 29-41 വയസ്സിനും ഇടയിൽ, സീനിയർ മാനേജർക്ക് 31-43 വയസ്സിനും ഇടയിൽ, ചീഫ് മാനേജർക്ക് 33-45 വയസ്സിനും ഇടയിൽ. അപേക്ഷാ ഫീസ് ₹850. ഭിന്നശേഷിക്കാർക്കും SC ST വിഭാഗക്കാർക്കും ₹100 മതിയാവും. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 28. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://punjabandsindh.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://punjabandsindh.bank.in. വാർത്താ വിനിമയ മന്ത്രാലയത്തിന് കീഴിൽ ന്യൂഡൽഹിയിലുള്ള ടെലി കമ്മ്യൂണിക്കേഷൻസ് കൺസൾട്ടന്റ് ഇന്ത്യ TCIL മാനേജർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്ഥിര നിയമനവും കരാർ നിയമനവുമുണ്ട്. ഫിനാൻസ് വിഭാഗത്തിലും ലീഗൽ വിഭാഗത്തിലുമാണ് ഒഴിവ്. കുറഞ്ഞത് 2 വർഷമെങ്കിലും പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. തസ്തികകളും ഒഴിവും അസിസ്റ്റന്റ് ജനറൽ മാനേജർ 2, മാനേജർ 3, ഡെപ്യൂട്ടി മാനേജർ 3. അപേക്ഷ നിർദ്ദിഷ്ട മാതൃകയിൽ തയ്യാറാക്കി തപാലിൽ അയക്കണം. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.tcil.net.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.tcil.net.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 30.
1: തൊഴിൽ ദർശനം.
2: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
3: ദാദാ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം, മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, KJ ജോയിയുടെ സംഗീതം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: അഭിരാമിയുടെ ഒന്നാം ദിവസം ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു?
1: വളരെ നന്നായി ഫാദർ, എല്ലാവരെയും പരിചയപ്പെട്ടു, നാടൊക്കെ നടന്നങ്ങ് കണ്ടു. അച്ഛനോട് ഈ നാടിനുള്ള സ്നേഹവും ബഹുമാനവും അനുഭവിച്ചറിഞ്ഞൂന്ന് പറയാം.
0: അത് പറയാനുണ്ടോ? പണിക്കര് സാർ ഇല്ലാതെ ഈ നാടില്ല. അക്രമവും അരാജകത്വവും മാത്രമുണ്ടായിരുന്ന ഒരു ഗ്രാമത്തെ ഇങ്ങനെ മാതൃകാ ഗ്രാമമാക്കിയത് പണിക്കര് സാറാണ്.
1: ഭാവിയിൽ അതൊരു കെട്ടുകഥയായി തോന്നിയേക്കാം. എനിക്കത് പക്ഷേ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ അവസരം കിട്ടി.
0: കുട്ടപ്പായിയെ കണ്ടില്ലല്ലോ, സ്ഥലത്തില്ലേ?
1: ഡോക്ടർ മാർഗരറ്റിനെ കൊണ്ടുവരാൻ പോയി. ഡോക്ടറിനെ നിങ്ങൾക്കൊക്കെ നന്നായി അറിയാമെന്ന് പറഞ്ഞു.
0: ആ, ഞങ്ങളുടെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്നയാളാണ്. വളരെ നല്ലൊരു കുട്ടി, അഭിരാമിക്ക് ഇഷ്ടമാവും. ദേ വന്നല്ലോ അവർ.
1: ഗുഡ് മോർണിംഗ് ഡോക്ടർ, വെൽക്കം. ഇങ്ങോട്ട് ഇരുന്നോളൂ. കുട്ടപ്പായി, കത്രീന ചേട്ടത്തിയോട് ചായ എടുക്കാൻ പറയൂ, അല്ലെങ്കിൽ നീ അതിങ്ങ് എടുത്തോ.
2: എനിക്കൊരു അത്യാവശ്യം ചേച്ചി, ചേട്ടത്തിയോട് പറയാം. എന്റെ ഇവിടുത്തെ പദവി ഇവർക്കറിയില്ല, പഠിപ്പിച്ചു കൊടുക്കാം.
1: എന്താ കുട്ടപ്പായി?
2: ഒന്നുമില്ലേ ചേച്ചി, ഒരു പാട്ടുപാടിയതാ.
0: മാർഗരറ്റ് നേരെ ഇടുക്കിയിൽ നിന്നുള്ള വരവാണോ? യാത്രാക്ഷീണമൊന്നും ഇല്ലല്ലോ?
3: ഏ ഇല്ല ഫാദർ, ഇന്നലെ എന്റെ ആന്റിയുടെ അടുത്തായിരുന്നു കൊല്ലത്ത്. രാവിലെയാ ഇങ്ങോട്ട് പുറപ്പെട്ടത്. മാഡം, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്.
1: അതെ ഡോക്ടർ, എന്നോട് അനുകുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
0: മാർഗരറ്റ് ഒരു രക്ഷകയായിട്ടാ ഇവിടെ വന്നത്. അതും വല്ലാത്തൊരു പ്രതിസന്ധി.

0: കാടുനടുവിൽ.
1: ഞാനും ഇവിടെ വന്നതിനു ശേഷമാണ് സംഗതിയുടെ ഗൗരവം പിടികിട്ടുന്നത്. പിന്നെ അത് സോൾവ് ചെയ്യുക എന്നതേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ.
2: എനിക്ക് ആ സ്വഭാവം വളരെ ഇഷ്ടമാണ്. അങ്ങനെയുള്ളവരെയാണ് സൊസൈറ്റി ആഗ്രഹിക്കുന്നതും. ഡോക്ടറിനെ ഇവിടെ അങ്ങ് കൂടിക്കോളൂ.
0: വളരെ നല്ലൊരു സജഷൻ. എന്റെ മനസ്സിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു.
1: അയ്യോ, ഞാനത് ആലോചിച്ചിട്ടില്ല. മാത്രമല്ല അതിന് പല പല പ്രയാസങ്ങളുണ്ട് ഫാദർ.
2: ഞാൻ വെറുതെ വെച്ച സജഷൻ അല്ല കേട്ടോ. എന്റെ മനസ്സിൽ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഡോക്ടർ ഇവിടെ വേണം. ഡോക്ടറുടെ പ്രശ്നങ്ങൾ നമുക്ക് ഒരുമിച്ച് പരിഹരിക്കാം. എടാ കുട്ടപ്പായി, അഭിചേച്ചി ഭരണം ഏറ്റെടുത്തോ? കൗണ്ടറേ, എന്താ ആലോചിക്കുന്നത്?
3: എല്ലാം ഏറ്റെടുത്തു. എന്തൊരു ശ്രദ്ധയാ ചേച്ചി. ആ ചേച്ചി ചില്ലറക്കാരി അല്ല.
4: എനക്കും അത് തോന്നിയത്. നടത്തൈ ரொம்ப സോഫ്റ്റ് ആക്കും. ആനാൽ ആൾ കഠിനമാണവർ.
5: പണ്ടു അങ്ങനെയാ, വഴക്കൊന്നും പറയില്ല. പക്ഷെ ഒരു നോട്ടം നോക്കിയാലുണ്ടല്ലോ, നമ്മൾ ഉരുകി പോവും.
3: ഇന്നലെ സൊസൈറ്റി സെക്രട്ടറി ഇരുത്തി അങ്ങ് ഉരുക്കി. ആദ്യമായിട്ട് കാണുന്ന റെക്കോർഡ്സിൽ ഒറ്റ നോട്ടത്തിൽ തെറ്റുകണ്ടുപിടിക്കും.
4: അപ്പോ എല്ലാവർക്കും നല്ല ഭയം ഇരിക്കും. പ്രകാശ് സാർ രൊമ്പ സ്ട്രിക്റ്റ് എന്ന് തോന്നിയാലും കൊഞ്ചം കൂടെ കടുംപിടുത്തക്കാരൻ കിടയാതെ.
5: പ്രകാശേട്ടൻ പാവം, ബാംഗ്ലൂരിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്വന്തം സ്ഥാപനം ഉണ്ടായിട്ടും അത് ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് എന്തിനാ പറയാവോ?
3: പണിക്കരി സാറ് നിർബന്ധിച്ചു കാണും. പോയി ചാർജ് എടുത്തേ പറ്റൂ എന്നും പറഞ്ഞു കാണും.
4: അതുതാൻ മാഡം, സാർ കട്ടായപ്പെടുത്തിയിരിപ്പാർ.
5: അവിടെ നിങ്ങൾക്ക് തെറ്റി. അന്നപൂർണ ചേച്ചി അച്ഛൻ അയച്ചപ്പോ തന്നെ അഭിചേച്ചി ഇവിടെ വരാൻ തയ്യാറാണെന്ന് അച്ഛനോട് പറഞ്ഞിരുന്നു. അമ്മ പറഞ്ഞാണ് ഞാനറിഞ്ഞത്.
3: എന്തായിരിക്കും ഇവിടവുമായി ഒരു അറ്റാച്ച്മെന്റ്? പിടി കിട്ടുന്നില്ലല്ലോ.
4: എന്നപ്പാ അത്, പിറന്ന നാട്ടുമേലെ ഉള്ള അൻപാലത്താനെ നാട്ടിലേ നിൽക്കമേണ്ടും എന്ന ആസൈ.
5: പഠിക്കാനായിട്ട് പുറത്തു പോയേ പറ്റൂ ശാഠ്യം പിടിച്ചു പോയ ആളാണ്. കല്യാണം കഴിഞ്ഞ് ഏറിയാലും ഒരു 3 തവണ ഇവിടെ വന്നിട്ടുണ്ടാവും. ആ കൊതി ഒന്നും അല്ല കൗണ്ടറേ.
3: പിന്നെന്തായിരിക്കും, മനസ്സിലിരിപ്പ് പിടികിട്ടുന്നില്ല, ഒന്നും വിട്ടു പറയുന്നതുമില്ല. എനിക്കത്ര സ്വാതന്ത്ര്യവും തരുന്നില്ലെന്നേ.
4: ഉന്നയെ പറ്റി വേണ്ടിയ വിവരങ്ങൾ തിരിഞ്ഞു കിട്ടുതാ വന്നത്?
5: അതൊന്നും എനിക്കറിയില്ല. എന്തായാലും അഭിചേച്ചി വന്നിരിക്കുന്നത് വെറുതെയല്ല. കുടുംബത്തിൽ ഏറ്റവും കുറച്ച് നിന്നിട്ടുള്ള ആള് ചേച്ചിയാണ്. ആരോടുമില്ല അധികം അടുപ്പം. അച്ഛന്റെ ഇഷ്ടപുത്രിയാണ്. കാര്യപ്രാപ്തി ഉണ്ട് പോലും. ആർക്കാണ് കാര്യപ്രാപ്തി ഇല്ലാത്തത്?
6: ബേബി, നിനക്കെന്തിനാ ഇത്ര പരിഭ്രമം? നിന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ആളല്ലേ അഭിരാമി.
7: ഓ, എന്നാലും ഗംഗാരേട്ടാ, ഒരു പേടി. കൂടെ പഠിച്ചതിന്റെ സ്വാതന്ത്ര്യം എടുക്കാമോന്ന് അറിഞ്ഞൂടാ.
6: ഒരു കുഴപ്പമില്ല, നീ നിന്റെ ജോലി നന്നായി ചെയ്യുക, അപ്പൊ ആരെയും പേടിക്കണ്ട.
7: അതല്ല ഗംഗാരേട്ടാ, ഞങ്ങൾ പരസ്പരം പേര് വിളിച്ച് നടന്നവരാ. മാനേജറായിട്ട് വരുമ്പോ പേര് വിളിക്കാമോ? വിളിച്ചാ ഇഷ്ടപ്പെടുവോ? ഓ, ഒന്നും പിടിയില്ല.
6: ചിലർ പദവിക്കനുസരിച്ചുള്ള ബഹുമാനം പിടിച്ചു വാങ്ങും, ചിലർക്കത് സ്വാഭാവികമായി കിട്ടും, ചിലർ അത് ആഗ്രഹിക്കുന്നേ ഉണ്ടാവില്ല. പലതരം ആൾക്കാരുണ്ട്.
7: ഇതിലേത് തരമാണ് ഈ അഭി? എന്തായാലും അവസാനത്തേനല്ല ഉറപ്പ്.
6: ഓ, എന്തായാലും പണിക്കൽ സാറിന്റെ മോളാണല്ലോ, അതിന്റെ ക്വാളിറ്റി കാണും. പിന്നെ അവിടുത്തെ അമ്മ വളർത്തിയ കുട്ടിയാണല്ലോ അഭിരാമി.
7: എനിക്കതൊന്നും അല്ല പേടി ഗംഗാരേട്ടാ. പഴയ ഏടൊക്കെ പൊടി തട്ടിയെടുക്കുമെന്നാ. എനിക്ക് ഡോക്ടർ മാർഗരറ്റിനെ ഒന്നുകൂടെ കാണണം.
6: എന്തിന്?
7: എന്തോ ഒരാധി. ഡോക്ടറെ കണ്ടേ പറ്റൂ.
8: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
9: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, എം ശിവകുമാർ, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
10: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
11: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
12: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
13: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാം.

0: റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: കിങ് ലയർ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും മഞ്ജരിയും പാടിയ ഗാനം കേൾക്കാം. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഇന്റർസിറ്റി കയറുമ്പോൾ തിരുവനന്തപുരം എന്ന നഗരത്തിലേക്ക് വരാൻ ആ 17 വയസ്സുകാരിയായ കൗമാരക്കാരിക്കുണ്ടാവുന്ന എല്ലാ ഇൻസെക്യൂരിറ്റീസും കൺഫ്യൂഷൻസും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം അവളുടെ സെക്യൂരിറ്റിയും കോൺഫിഡൻസും ഒക്കെ ആക്കി മാറ്റാൻ സഹായിച്ച ഒരു കാലഘട്ടമാണത്.

0: പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടർന്ന് കേൾക്കാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 8 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിലുണ്ട്. സ്വച്ഛ് ഭാരത് അഭിയാൻ, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയവ വിജയിക്കാൻ കാരണം ജനങ്ങൾ രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകി അവരുടെ കടമ നിറവേറ്റിയതുകൊണ്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരാശാജനകമായ ഒരു കാലഘട്ടത്തിൽ നിന്ന് രാജ്യം ആത്മവിശ്വാസത്തിന്റെയും അവസരങ്ങളുടെയും കാലഘട്ടത്തിലേക്ക് മാറിയതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. രാജ്യത്ത് അവയവദാന പ്രതിജ്ഞ എടുത്തവരുടെ എണ്ണം 5 ലക്ഷം പിന്നിട്ടു. അവയവ കോശദാനമെന്ന ജീവൻ രക്ഷാ പ്രവർത്തനത്തോട് രാജ്യത്തെ പൌരന്മാരുടെ അവബോധവും കാരുണ്യവും പ്രതിബദ്ധതയുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. 15 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ ലക്നൌ തീപിടുത്തത്തിൽ ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. മന്ത്രി രമേശ് ചെന്നിത്തല രാവിലെ കേരള പോലീസ് ഹൌസിംഗ് ആന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഓഫീസ് സന്ദർശിക്കും. പുതിയ പദ്ധതികളെ സംബന്ധിച്ചും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിലവിലെ സ്ഥിതി വിവരവും മന്ത്രി വിലയിരുത്തും. കെട്ടിട നിർമ്മാണം നടക്കുന്നതിനാൽ കോഴിക്കോട്ട് കുതിരവട്ടത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ ക്ഷയരോഗ കേന്ദ്രം OP താൽക്കാലികമായി ബീച്ചിലെ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിലെ പുകയില വിമുക്ത ചികിത്സാ കേന്ദ്രത്തിലാണ് OP പ്രവർത്തിക്കുക. കണ്ണൂർ കേളകം പഞ്ചായത്തിൽ ജനങ്ങളെ ഭീതിയിലാക്കിയ പുള്ളിപ്പുലി വനംവകുപ്പിന്റെ കെണിയിൽ കുടുങ്ങി. കഴിഞ്ഞ ദിവസം വെണ്ടേക്കുംചാൽ, മീശക്കവല എന്നിവിടങ്ങളിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച പുലിയാണ് ഇന്നലെ രാത്രി 8:30 മീശക്കവലയിൽ സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കി ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ വൈകിട്ട് 7:00 മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

0: ശ്രോതാക്കളെ, നമസ്തേ. ആനന്ദപുരി തുടരുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവി ആരാണ്? ശരി ഉത്തരം, ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജാസുബ്രഹ്മണി. ശരി ഉത്തരം ഒരിക്കൽ കൂടി, ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജാസുബ്രഹ്മണി. 2026 മെയ് 31 അദ്ദേഹം ഇന്ത്യയുടെ മൂന്നാമത്തെ സംയുക്ത സൈനിക മേധാവിയായി ചുമതലയേറ്റത്. ഇതിനു മുൻപ് അദ്ദേഹം കരസേനയുടെ വൈസ് ചീഫായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നമസ്തേ അനന്തപുരിയിൽ മറ്റൊരു ചോദ്യം എത്തും നാളെ രാവിലെ 7 മണിക്ക്. പട്ടണപ്രവേശം എന്ന ചിത്രത്തിൽ കൊച്ചിൻ ഇബ്രാഹിം, സതീഷ് ബാബു എന്നിവർ പാടിയ ഗാനം കേൾക്കാം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.
1: പെണ്ണാളേ, മാൻ തണ്ണാളേ.

0: ഞാൻ ചൊല്ലി ഒരു കൊല്ലം തീരും മുൻപേ പെണ്ണെ നിൻ കഴുത്തേല് താലി വീഴും.
1: ഒരു മാസം തീർന്നില്ല പെണ്ണില്ലാതിൻ മുമ്പേ കമലപ്പൂ പോലുള്ളോർ ഉണ്ണി

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: കാലം സാക്ഷി.

0: നാടക ചലച്ചിത്ര നടനും തിരക്കഥാകൃത്തുമായിരുന്ന എൻ ഗോവിന്ദൻകുട്ടി 1924 ഫോർട്ട് കൊച്ചിയിൽ ജനിച്ചു. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം KPSCയുടെ നാടകങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഗോവിന്ദൻകുട്ടി 1956 ഉണ്ണിയാർച്ച എന്ന നാടകം രചിച്ചു. പിന്നീട് അത് സിനിമയായി. 150 ചലച്ചിത്രങ്ങളിൽ വേഷമിട്ട അദ്ദേഹം 24 ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ രചിച്ചു. 11 നാടകങ്ങളും 20 കഥാസമാഹാരങ്ങളും അദ്ദേഹം എഴുതി. 300 നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണിയാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ച ചിത്രം. ശ്രീമദ് ഭഗവത്ഗീത, ഇതിലെ ഇനിയും വരൂ, ലോട്ടറി ടിക്കറ്റ്, നിടലാട്ടം, ഉദയണന്റെ മകൻ, ശബരിമല ശ്രീ ധർമ്മശാസ്ത, അനുഭവങ്ങൾ പാളിച്ചകൾ തുടങ്ങി നിരവധി സിനിമകളിൽ അദ്ദേഹത്തിന്റെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു. ഏറെയും വില്ലൻ വേഷങ്ങളായിരുന്നു. വടക്കൻപാട്ട് കഥകളെ ആധാരമാക്കിയുള്ള സിനിമകളിലായിരുന്നു അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. 1993 June 23 ഗോവിന്ദൻകുട്ടി അന്തരിച്ചു.
1: സംഗീതജ്ഞനല്ല ഞാൻ, ഗായകനല്ല, ഗാനരചയിതാവുമല്ല, വെറുമൊരു ആസ്വാദകൻ മാത്രം. സംഗീതമവി സാഹിത്യം സരസ്വത്യാം സ്ഥനദ്വയം ഏകമാപാദമധുരം അന്യത ആലോചനാമൃതം എന്നാണ്. മൃഗങ്ങൾക്ക് പോലും കരിമൂർഖന് പോലും അത് ആസ്വാദികരമാണത്രേ. സുഖക്കേടുകൾ ഭേദമാക്കാൻ വരെ സംഗീതം ഉപകരിക്കുന്നു. സന്ദർഭാനുസൃതമായ അർത്ഥവത്തായ ഒരു ഗാനം അതിനു ചേർന്ന സംഗീതത്തോടെ ശ്രവിക്കുമ്പോൾ ഹൃദയത്തിൽ അവാച്യമായ വിവിധ വൈകാരിക തരംഗങ്ങളുടെ വേലിയേറ്റമുണ്ടാകുന്നു. മധ്യ യൂറോപ്പിൽ ആൽപ്സ് കാർപ്പത്തിയൻ പർവ്വതനിരകളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന വിയന്ന നഗരത്തെ ഷുബർട്ട്, മൊസാർട്ട്, മോണിൽ പിറന്ന ബിഥോവൻ തുടങ്ങിയ അനുഗ്രഹീത സംഗീതജ്ഞർ സ്വർഗതുല്യമാക്കി. ഇറ്റലിയിലെ നിക്കോള പഗാനിനി സംഗീതമുള്ള മനുഷ്യ മനസ്സുകളിൽ മരിക്കാത്ത മനുഷ്യനായി. നാദബ്രഹ്മത്തിൻ്റെ ത്രിമൂർത്തികളായ ത്യാഗരാജസ്വാമികളും ശ്യാമശാസ്ത്രികളും മുത്തുസ്വാമി ദീക്ഷിതരും ഭാരതത്തിൻ്റെ തന്നെ സംഗീത സാമ്രാജ്യ സാമ്രാട്ടുകളായി. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ വാക്കുകൾക്ക് വായുമുട്ടിപ്പോവുകയുള്ളൂ. ഇവിടെ ആലിഖാൻമാരെയും ഇരയമൻ തമ്പിയെയും സാധി തിരുനാളിനെയും നാം മറക്കുന്നില്ല.
0: താലം സാക്ഷിയിൽ കേട്ടത് നടൻ ഗോവിന്ദൻകുട്ടിയുടെ ശബ്ദം.
2: ഇനി കേൾക്കാം അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ യേശുദാസും പി ലീലയും പാടിയ ഗാനം. വയലാറിന്റെ വരികൾക്ക് G. ദേവരാജന്റെ സംഗീതം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കണിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലിയറ്റ് എറണാകുളം.
4: ഗിരീഷ് പുത്തഞ്ചരി എഴുതി അലക്സ് പോൾ ഈണമിട്ട് ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിൽ അഫ്സലും സുജാതയും പാടിയ ഗാനമിതാണ്.

0: നമുക്ക് ചുറ്റും കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയുടെ ഫലപ്രഖ്യാപനത്തിന് മുൻപ് CBSE വിദ്യാർത്ഥികൾക്ക് പുതിയ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ ഇന്ന് രാത്രി 11:59 വരെ സമയം നീട്ടി നൽകി. വെബ്സൈറ്റ് www.cee.kerala.gov.in. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം മുതൽ സെൻട്രൽ സ്റ്റേഡിയം വരെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചയ്ക്ക് 1 മുതൽ രാത്രി 7 വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കേരള സർക്കാർ സ്ഥാപനമായ IHRD ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഇനി പറയുന്ന കോഴ്സുകൾക്ക് അപേക്ഷിക്കാനുള്ള തീയതി 30 മാസം വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. കോഴ്സുകളും യോഗ്യതയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് യോഗ്യത ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക്സ് ആൻഡ് സെക്യൂരിറ്റി യോഗ്യത BTech, BSc, CS, BCA, MTech, MCA, MSc, CS, ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ യോഗ്യത SSLC, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് യോഗ്യത +2, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് യോഗ്യത SSLC. കൂടുതൽ വിവരങ്ങൾക്ക് IHRD വെബ്സൈറ്റായ www.ihrdadmissions.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കോൾ സെന്റർ നമ്പർ 8547005000. കോൾ സെന്റർ നമ്പർ ഒരിക്കൽ കൂടി 8547005000. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിലെ 13 NCVT ട്രേഡുകളിലേക്കും 2 SCVT ട്രേഡുകളിലേക്കും 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 വൈകുന്നേരം 5 മണി വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0471241837 അല്ലെങ്കിൽ 7907370940. മറ്റൊരു നമ്പർ 9744900536. സർക്കാർ മെഡിക്കൽ കോളേജിലും സ്വാശ്രയ കോളേജുകളിലും നടത്തുന്ന MSc MLT കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് 2026-27 വർഷത്തേക്ക് ഈ മാസം 30 വരെ അപേക്ഷിക്കാം. പ്രോസ്പെക്ടസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേട്ടത് നമുക്ക് ചുറ്റും.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: കൊല്ലം സുപ്രീം.
4: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9 മണിക്ക് പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം. കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
0: വാഴ 2 എന്ന ചിത്രത്തിൽ മാളവിക സുന്ദർ പാടിയ ഗാനമാണിനി. ശബരീഷ് വർമ്മയുടെ വരികൾക്ക് അർക്കാഡയുടെ സംഗീതം.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 square feet അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: എന്തായാലും MRT ഹോം നീഡ്സിൽ പോണം.
3: എന്താ കാര്യം പറ?
2: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
0: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
5: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്,
6: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
5: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9% മുതൽ 9.9% പണിക്കൂലി.
6: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
7: മൻ കി ബാത്,
8: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
7: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
8: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
7: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
8: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
7: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
8: തുടർന്ന് മലയാള പരിഭാഷ.
7: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
9: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
10: എന്നും രാവിലെ 10:30
9: പ്രായോജകർ.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: എന്താണ് ആലോചിക്കുന്നത്? വേലുമാൻ പുകയില ചുരുട്ടി വായിലിട്ടുകൊണ്ട് ചോദിച്ചു. നമ്പിടി കനപ്പെട്ട എന്തോ ഒന്നാണ് പറയാൻ പോകുന്നതെന്ന് വേലുമാൻ അറിയാം. അത്തരം സന്ദർഭത്തിൽ ഒരു കുത്തിയിളക്കൽ ആവശ്യമാണെന്നും അങ്ങോർ മനസ്സിലാക്കിയിട്ടുണ്ട്. ടോ വേലുവാരെ, നമ്പിടി അമർത്തി പറഞ്ഞു, ബ്രിട്ടീഷ് ഗവൺമെന്റ് പോണം എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഖിലാഫത്തുകാർ പറയും പോലെ അല്ലെങ്കിലും ഉറക്കെ പറയാൻ വയ്യാച്ചാലും പ്രാർത്ഥിക്കാലോ. ഇപ്പോ സാമൂതിരിപ്പാടാണ് ഭരിക്കുന്നതെന്ന് വരികിൽ ഈ വക തോന്നിവാസമൊന്നും ഉണ്ടാവില്ല. അദ്ദേഹത്തിന് കീഴ്ക്കട നടന്ന സമ്പ്രദായങ്ങൾ അറിയാം. വെള്ളക്കാർക്ക് എന്തെങ്കിലും അറിയോ? മാശണകള്. മേൽച്ചാർത്തില്ലാതായാൽ പിന്നെ ജന്മിക്ക് എന്ത് സ്ഥിതിയാണുള്ളത്? അതാണ് ഞാനും പറയുന്നത്. വേലുമാൻ ആ അഭിപ്രായത്തോട് യോജിച്ചു. കുടിയാന്മാർക്കൊരു ഭയമുണ്ടാവോ? ഭൂമിയില്ലെങ്കിൽ പിന്നെ ഈ ദേശത്ത് എന്തെങ്കിലും നടക്കുമോ? നമ്പിടിക്ക് അല്പാൽപം ശുണ്ഠി വരുന്നുണ്ടായിരുന്നു. ഒരധികാരിയില്ലേ ഇവിടെ, ഒരു കുശവൻ, അയാളെന്ത് ചെയ്യാനാ? എന്നായല്ലോ വേലുമാൻ. എഴുതുക, സർക്കാരിലേക്ക് വിസ്തരിച്ചെഴുതണം. ഈ ഏർപ്പാടൊന്നും ഇവിടെ നടക്കില്ല. ഇവിടത്തെ സ്ഥിതിയൊക്കെ വേറെയാണ് എന്ന് കടലാസ് തയ്യാറാക്കുന്നിടത്തല്ലേ കാര്യം കിടക്കുന്നത് വേലുവാരേ? അത് സംശയമില്ല. ഹൈക്കോടതിയിൽ ചെന്നാലും കടലാസാണ് കാര്യം. ആ മണങ്ങനുണ്ടോ വല്ല വിവരവും? നികുതി പിരിക്കാൻ മാത്രം ഇങ്ങോട്ട് വരും. എന്റെ കയ്യിൽ തന്നെയാണ് പിഴച്ചത്. കഴിഞ്ഞ കുറി തുക്കിടി പൈമാശിക്ക് വന്നപ്പോ ഇവിടത്തെ പത്തായപ്പുരയിലാണ് താമസിച്ചത്. അധികാരിയെപ്പറ്റി ചോദിക്കുകയും ചെയ്തു, നല്ലവനാണ് എന്ന് പറയുകയും ചെയ്തു. അന്ന് തന്നെ അങ്ങോട്ട് അടിയറ വെക്കേണ്ടിയിരുന്നു. നമ്പിടിയുടെ തുടുത്ത മുഖം കുറെ കൂടി തുടുത്തു. പക്ഷേ അധികാരിമാരോടൊന്നും ഈ വക കാര്യങ്ങൾ ചോദിക്കില്ല. വേലുമാൻ സാന്ത്വനപ്പെടുത്തി, അതറിയാം. എന്നാലും സർക്കാരിൻ്റെ ആളാവുമ്പോൾ നല്ലത് പറഞ്ഞുകൊടുത്തൂടെ? അല്ലെങ്കിൽ പിന്നെ ഈ ശപ്പന് എന്തു കാര്യസ്ഥതയാ? അവസാനം നിയമം വന്നുപെടും എന്നുണ്ടോ? കരുതിയിരിക്കണം. മേൽച്ചാർത്തു പാടില്ല എന്നല്ലേ ഉള്ളൂ? അതെ, ചാർത്തിക്കൊടുക്കാനേ ഭാവമില്ലാച്ചാലോ? നിലമൊക്കെ നടക്കേണ്ടി വരും. ഭേദ അവനവന്റെ ആയിട്ട് ഇരിക്കൂലോ? അതൊക്കെ നടക്കൂ. അതാണ് എനിക്കും പേടി. നമ്പിടി മുഖമാകെ ഒന്ന് കൂട്ടിത്തിരുമ്മി. ഹെയ്, ആകെ അട്ടിമറിയുന്നു. തന്റെ പ്രതാപത്തെ അമ്പയെ കരിക്കുന്ന ഇത്തരം ഒരിടിത്തി വീഴുമെന്ന് നമ്പിടി ഓർത്തതല്ല. മേൽച്ചാർത്തെന്നു വെച്ചാൽ തുരുപ്പിലെ മേലെ ചീട്ടാണ്. അത് കയ്യിലങ്ങനെ ഇരിക്കുമ്പോൾ കുടിയാന്മാരുടെ കൂലിത്തുരുപ്പുകളെക്കുറിച്ച് ഭയപ്പെടാനില്ല. അവരൊക്കെ വിളിച്ച് വെളിപ്പുറത്ത് ഏറാൻ മൊളി നിൽക്കും. നിന്നില്ലെങ്കിൽ അവന്റെ കൈവശമുള്ള വസ്തു അടുത്ത പൊളിച്ചെഴുത്തിനു മുൻപേ മറ്റൊരാളുടെ കയ്യിലെത്തിയിട്ടുണ്ടാവും. നമ്പിടിയുടെ കാലത്ത് തന്നെ അങ്ങനെ എന്തെല്ലാം നടന്നിരിക്കുന്നു. നമ്പിടിയുടെ കുടുംബം പഴക്കം കൊണ്ടും പാരമ്പര്യം കൊണ്ടും ധനസ്ഥിതി കൊണ്ടും ആ നാട്ടുമ്പുറത്തിൻ്റെ താഴികക്കുടമാണ്. എവിടെ നിന്നു നോക്കിയാലും ആ താഴികക്കുടം കാണാം. അഥവാ എവിടെയും ആ താഴികക്കുടത്തിൻ്റെ പ്രകാശമേ ഉള്ളൂ. ഒരു നായർ കുടുംബമാണെങ്കിലും കോവിലകം മട്ടാണ്. സംബന്ധക്കാരൻ മുതൽക്ക് പരദേവത വരെയുള്ള എല്ലാറ്റിനെ സംബന്ധിച്ചും ആ പാരമ്പര്യം നിലനിർത്തിപ്പോന്നു. ആ കുടുംബത്തിലെ ഒരൊറ്റ അംഗത്തിനും അച്ഛനില്ല. അച്ഛൻ നമ്പൂതിരിയേ ഉള്ളൂ. മാറുമറച്ച് പണിക്കാരികൾ ആ വീട്ടിൽ പാടില്ല. തിങ്കളാഴ്ച നോൽക്കാത്ത പെൺകിടാവില്ല. നിറപറപൊലി, ആണ്ടറുതികൾ എല്ലാം ആ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. കാരണം ആ ദേശത്തെ ഭൂമിയുടെ തല കിടക്കുന്നത് ആ കുടുംബത്തിലാണ്. അവിടുത്തെ ഇഷ്ടം എല്ലാവരുടെയും ഇഷ്ടം, കഷ്ടം എല്ലാവരുടെയും കഷ്ടം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
0: സമയം 8 കഴിഞ്ഞ് 35 മിനിറ്റ്. ഇത് ആകാശവാണി അനന്തപുരി FM 101.9.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
7: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: ഇഷ്ടദേവനോടുള്ള ആരാധനയും മനസ്സിലെ നായകനോടുള്ള പ്രണയവും തമ്മിൽ ഇഴചേരുമ്പോൾ വാചാലയാകുന്ന നായികയുടെ വിചാരങ്ങളെ അനാവരണം ചെയ്യുന്ന ചില ഗാനങ്ങൾ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ ഇന്ന് കേൾക്കാം.

0: ഇഷ്ടദേവനോടുള്ള ആരാധനയും മനസ്സിലെ നായകനോടുള്ള പ്രണയവും തമ്മിൽ ഇഴചേരുമ്പോൾ വാചാലയാകുന്ന നായികയുടെ വിചാരങ്ങളെ അനാവരണം ചെയ്യുന്ന ചില ഗാനങ്ങളാണ് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ ഇന്ന് കേട്ടത്. മറ്റൊരു വിഷയവുമായി ഈ പരിപാടി വീണ്ടും എത്തും നാളെ രാവിലെ 8:35.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
2: യോഗസൗഖ്യം.
3: ഇന്നീ പരിപാടിയിൽ പത്മാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് ഡോക്ടർ ഗോപിനാഥൻ പിള്ള സംസാരിക്കുന്നു.
4: ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് യോഗശാസ്ത്രം സർവരോഗങ്ങളെയും ഇല്ലാതാക്കാൻ കഴിവുള്ളത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പത്മാസനത്തെക്കുറിച്ചാണ്. യോഗയിൽ ഏറ്റവും വിശേഷപ്പെട്ട ആസനമായിട്ടാണ് പത്മാസനത്തെ കണക്കാക്കുന്നത്. പത്മാസനത്തിൽ ഇരിക്കുന്നതിലൂടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പരിപൂർണ നിയന്ത്രണം സാധ്യമാകുന്നു. ഏകാഗ്രത കൈവരുന്നു. വികാര നിയന്ത്രണം സാധ്യമാകും. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പിരിമുറുക്കം ഇല്ലാതാവുന്നു. ബുദ്ധിശക്തി വർദ്ധിക്കും. അടിവയറ്റിലെ അവയവങ്ങൾക്ക് പോഷകരക്തം ലഭിക്കുന്നതുകൊണ്ട് അവയുടെ പ്രവർത്തനം ഊർജ്ജസ്വലമാകും. കോപം, അലസത എന്നിവ ഇല്ലാതാക്കും. വ്യക്തിത്വം വർദ്ധിപ്പിക്കും. മനസ്സ് പൂർണ്ണ നിയന്ത്രണത്തിലാകും. രക്തസമ്മർദ്ദം കുറയുന്നു. ഇനി പത്മാസനത്തിൽ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം യോഗ മാറ്റിൽ രണ്ട് കാലും നീട്ടി നിവർന്നിരിക്കുക. ഇനി വലതുകാൽ മുട്ടുമടക്കി പാദം കൈകൊണ്ട് പിടിച്ച് ഇടതു തുടയിൽ കയറ്റി അടിവയറിനോട് ചേർത്ത് വയ്ക്കുക. അതിനുശേഷം ഇടതുകാൽ മുട്ടുമടക്കി പാദം കൈകൊണ്ട് പിടിച്ച് വലതു തുടയിൽ കയറ്റി വയ്ക്കുക. പാദങ്ങൾ രണ്ടും അടിവയറിനോട് ചേർന്നിരിക്കണം. നട്ടെല്ലും തലയും നീട്ടി നിവർത്തി വയ്ക്കണം. കാൽമുട്ടുകൾ യോഗ മാറ്റിൽ പതിപ്പിച്ചു വയ്ക്കണം. ഉപ്പൂറ്റികൾ ചേർന്നിരിക്കുന്നത് നന്നായിരിക്കും. ഇനി കൈകൾ നിവർത്തി അതാത് കാൽമുട്ടുകളിൽ മലർത്തി വയ്ക്കുക. കൈകളിലെ ചൂണ്ടുവിരൽ പെരുവിരലിൻ്റെ അടിയിൽ വയ്ക്കണം. ചിന്മുദ്രയിൽ വേണം ഇരിക്കാൻ. ഇപ്പോൾ പത്മാസനം പൂർണ്ണമായി. ഇനി കണ്ണുകളടച്ച് ഏകാഗ്രമായി ഓരോരുത്തർക്കും കഴിയുന്നത്ര സമയം ഇരിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ചുനേരം ഇരുന്ന ശേഷം കണ്ണുകൾ തുറന്ന് കാലുകൾ അയച്ച് വിശ്രമിക്കാവുന്നതാണ്. തുടക്കത്തിൽ പരിപൂർണത നേടാൻ ബുദ്ധിമുട്ട് തോന്നാം. എങ്കിലും പരിശീലനം കൊണ്ട് പൂർണ്ണതോതിൽ പത്മാസനം ചെയ്യാൻ കഴിയും.
3: പത്മാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഗോപിനാഥൻ പിള്ള.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
6: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
8: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേയില്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ്, ആര്യശാല.
9: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
10: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
11: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
12: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
13: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
12: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം. നാട്ടുരാജാവ് എന്ന ചിത്രത്തിൽ അഫ്സലും രാജേഷ് വിജയും പാടിയ ഗാനം കേൾക്കാം.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
4: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
6: ബുധൻ ഉച്ചയ്ക്ക് 12:40
5: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
7: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
9: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
10: നമസ്തേ. അനന്തപുരിയിൽ ഒരു ഗാനം കൂടി. KGF ചാപ്റ്റർ 2 എന്ന ചിത്രത്തിൽ അൻവർ സാദത്തും മോഹൻ കൃഷ്ണയും പാടിയത്. സുധാംശുവിന്റെ വരികൾക്ക് രവി ബസ്രൂറിന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി പൂർണ്ണമാകുകയാണ്. വീണ്ടും എത്തും നാളെ രാവിലെ 6:00. ഈ പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ആര്യ പ്രസന്നൻ. ഏവർക്കും ശുഭദിനാശംസകൾ.

0: സരസ്വതി എന്റർപ്രൈസസ്, ജോൺസൺ, സുമാനി, കജാരിയ, സെറ, വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: സരസ്വതി എന്റർപ്രൈസസ്, ഹലോ പ്രിയ ഗീതം. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.

ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. സംഗീത സംവിധായകനും ഗായകനുമായ രമേശ് നാരായണന്റെ മകളായ മധുവന്തി സിനിമാ സംഗീത രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമാണ്. മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള മധുവന്തി ആരാധികെ, അപ്പലാലെ, തിറ തിറ, മറവികളെ പറയൂ തുടങ്ങിയ ഗാനങ്ങളിലൂടെ പ്രത്യേക ജനപ്രീതി നേടി. സിനിമാ ഗാനങ്ങൾക്ക് പുറമെ സ്വതന്ത്ര സംഗീത ആൽബങ്ങൾ, ഭക്തി ഗാനങ്ങൾ, ലൈവ് സംഗീത പരിപാടികൾ എന്നിവയിലും മധുവന്തി സജീവ സാന്നിധ്യമാണ്. മധുരമായ ആലാപന ശൈലിയും ഭാവസാന്ദ്രമായ അവതരണവും കൊണ്ട് മലയാള സംഗീത ലോകത്തിലെ ശ്രദ്ധേയ യുവഗായികമാരിൽ ഒരാളാണ് മധുവന്തി നാരായണൻ.

0: നമസ്കാരം. ഹലോ, പ്രിയഗീതത്തിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് ശ്രോതാക്കളുമായിട്ടൊക്കെ സംസാരിച്ചു. ഇനി ഇന്ന് നമ്മൾക്ക് ആരാ വിളിക്കുന്നതെന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹലോ, നമസ്കാരം. പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം മാഡം.
0: ആരാണ് വിളിക്കുന്നേ?
1: കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി ശ്രീജിത്ത് എന്നാ എന്റെ പേര്.
0: ആഹാ, കണ്ണൂർ എന്റെ നാടാണല്ലോ.
1: അതെ അതെ, കൂത്തുപറമ്പ് അല്ലേ?
0: അതെ, കൂത്തുപറമ്പും ഉണ്ട്, കല്യാശ്ശേരിയാണ് അമ്മയുടെ സ്ഥലം. അഞ്ചരക്കണ്ടിയൊക്കെ നമുക്ക് ബന്ധുക്കളൊക്കെ ഉണ്ട്, എന്റെ അങ്കിളും ഒക്കെ ഉണ്ട്.
1: അതെ, അറിയാം.

0: അറിയാം.
1: സന്തോഷം. എന്താ ചെയ്യുന്നേ? വർക്ക് ചെയ്യുവാണോ?
0: അതെ അതെ, വർക്ക് ചെയ്യുന്നത് ടൈൽസിന്റെ വർക്കാണ്.
1: ആ, ടൈൽസിന്റെ വർക്ക്. ഓക്കെ, എന്തൊക്കെയുണ്ട് വേറെ വിശേഷം?
0: വിശേഷം നല്ല വിശേഷം തന്നെ മാഡം.
1: ആ, വീട്ടിലാരൊക്കെയാ?
0: വീട്ടില് ഭാര്യ, മൂന്ന് കുട്ടികൾ.
1: മൂന്ന് കുട്ടികൾ.
0: മൂത്തയാള് ഡിഗ്രി കണ്ണൂർ എസ് എൻ കോളേജിൽ പഠിക്കുന്നു.
1: എസ് എൻ കോളേജിൽ
0: തേർഡ് ഇയർ ആണ്.
1: തേർഡ് ഇയർ.
0: രണ്ടാമത്തെ ആള് ഡിഗ്രി സെക്കൻഡ് ഇയറിൽ നിർമ്മല കൂത്തുപറമ്പ് നിർമ്മല കോളേജിൽ പഠിക്കുന്നു. മൂന്നാമത്തത് മകളാണ്, മകള് അഞ്ചാം ക്ലാസ് പഠിക്കുന്നു.
1: ഓക്കെ, ഒരു മോളാണുള്ളത്, ഇളയാള മോള്.
0: അതെ അതെ അതെ.
1: ഓക്കെ, സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം. ഏത് പാട്ടാണ് വേണ്ടത്? പ്രിയഗീതത്തിലൂടെ വെച്ച് തരേണ്ടതാ?
0: എനിക്ക് പഴയ പാട്ടുകളോടാണ് താല്പര്യം കൂടുതൽ. സർപ്പം എന്ന സിനിമയിലെ സുശീല പടിയ വാടക വീട് എന്നുള്ള ഗാനം.
1: ഓക്കെ, തീർച്ചയായിട്ടും വെച്ചേരാം.
0: മാഡം ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് പാടാമോ?
1: ഏതെങ്കിലും ഒരു പാട്ട് പാടണോ അല്ലേ? പഴയ പാട്ടുകളോടല്ലേ താല്പര്യം?
0: അതെ അതെ, പഴയ പാട്ട് പാടിയാ.
1: തീർച്ചയായിട്ടും പാട്ട് പാടിത്തരാം.

0: നന്നായിട്ട് മാഡം.
1: താങ്ക് യു, താങ്ക് യു. വീട്ടിലെല്ലാരോടും അന്വേഷണം പറയണം.
0: മാഡം, ഞാൻ കണ്ണൂർ ആകാശവാണിയിൽ പ്രിയം പ്രിയതരം എന്നുള്ള പരിപാടി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക്.
1: ആണോ?
0: അത് ഈ പല്ലവി അനുപല്ലവി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അതില് വിന്നർ ആയി കഴിഞ്ഞാല് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയായിരുന്നു.
1: ഓ, ആണോ?
0: അതെ അതെ, ഒരു അഞ്ചാറ് മാസം മുമ്പേ അങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാനുള്ള ഭാഗ്യം കൂടി കിട്ടി. എന്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് പരിപാടികളിൽ ഡെഡിക്കേറ്റ്
1: ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ.
0: ഈ വാടക വീട് ഒഴിഞ്ഞുള്ള ഗാനം
1: തീർച്ചയായിട്ടും ഈ പാട്ട് വെച്ചുതരാം കേട്ടോ.
0: ശരി,
1: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു,
0: താങ്ക് യു, താങ്ക് യു മാഡം.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
0: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
4: ഹലോ, നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
5: ഞാന് ജെ കെ പറശ്ശിനി.
4: ഓക്കെ,
5: സോളാർട്ടിന്റെ പരിപാടി വീട്ടിൽ വരുന്ന ആളാണ്.
4: ആണോ? ഓക്കെ, ആ സന്തോഷം അങ്കിൾ.
5: അതെ അതെ,
4: യെസ്, പറഞ്ഞോളൂ.
5: ഞാനിപ്പോ വിളിച്ചത് മധുശ്രീ പാടിയ പാട്ടിനെ വേണ്ടിയാണ് വിളിച്ചത് കേട്ടോ. നമ്മള് ആദാമിന്റെ മകൻ അബു എന്ന സിനിമയില്ലേ,
4: അതെ,
5: മധുശ്രീ ഉള്ള ചെറിയ കാലഘട്ടത്തിൽ പാടിയ പാട്ടാണ്
4: തോന്നുന്നു.
5: മിനാരത്തിൽ ഇരിക്കും പ്രാവി എന്ന്. അത് കേനാവിന്റെ വിളിച്ചത്.
4: അത് കേൾക്കാം. എന്തായാലും
5: മധുവന്തിയുടെ പാട്ടുകൂടെ കേൾക്കണം. പാട്ടുകൂടെ പാടണം കേട്ടോ.
4: തീർച്ചയായിട്ടും തീർച്ചയായും
5: പാടുമല്ലോ.
4: തീർച്ചയായിട്ടും പാടാം. എന്താണ്, ഹിന്ദുസ്ഥാനി ആണോ അങ്ങനെ കേൾക്കാൻ ആഗ്രഹം? തീർച്ചയായിട്ടും വേണം. ഇപ്പം നമ്മൾക്ക് മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് ഒരു മൺസൂൺ രാഗ, മിയാ മൽഹാർ എന്ന് പറഞ്ഞ രാഗത്തിലുള്ള ഒരു ചെറിയ ബന്ദിഷ് പാടാം.
5: ഓക്കെ.

0: ഹലോ, നമസ്കാരം. ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം മാഡം.
0: നമസ്തേ. ആരാ വിളിക്കുന്നേ?
1: ഞാൻ ലിമല തോമസ്, സ്കൂളിനാട് നിന്ന്.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു മാഡം?
1: സുഖാണോ?
0: സുഖാണ്, സുഖാണ്. മാഡത്തിന് സുഖാണോ?
1: അതെ അതെ അതെ,
0: സുഖാണ്.
1: ഞാൻ
0: ഓക്കെ,
1: ഹൗസ് വൈഫാണ്.
0: ഹൗസ് വൈഫാണ്. ഓക്കെ, വീട്ടിലാരൊക്കെയാ?
1: വീട്ടിലെ ഹസ്ബൻഡും രണ്ട് കുട്ടികളും ഉണ്ട്. പുതിയ പുതിയ ഗാനങ്ങളൊക്കെ
0: ഉണ്ട്.
1: ഏതിലേക്ക്?
0: വളരെ റീസെന്റ്ലി ഇറങ്ങിയത് ബൊഗെയിൻ വില്ലയിലെ പാട്ടാണ്. അതിനു മുന്നേ കുറച്ച് സിനിമകളിൽ പാടിയിട്ടുണ്ട്. അതെ, പിന്നെ ഒന്ന് രണ്ടെണ്ണം ഇറങ്ങാനുണ്ട്, റിലീസായിട്ടില്ല. പാടിത്തരാലോ? ചീ

0: നന്നായി പാടി, കൺഗ്രാറ്റുലേഷൻ.
1: താങ്ക് യു, താങ്ക് യു. അപ്പൊ മാഡത്തിന് ഏത് പാട്ടാണ് വേണ്ടത്?
0: എനിക്ക് മാമരക്കാടെ പൂമരക്കൂടെ എന്ന് പറയുന്ന ഒരു ഗാനം, അടിവേരുകൾ എന്ന ചിത്രത്തിലേതാണ്. മാമരക്കാടെ പൂമരക്കൂടെ മഞ്ഞലയിൽ, അത്
1: പാടുന്നുണ്ടല്ലോ നന്നായിട്ട്. തീർച്ചയായിട്ടും ആ പാട്ട് വെച്ചു തരാം കേട്ടോ.
0: വിഷു തിരുമല സാറാണ് എഴുതിയിട്ടുള്ളത്,
1: സംഗീതം. അതെ, സാധാരണ നമ്മള് പാട്ട് ആസ്വദിക്കും എന്നുള്ളതാണ് കൂടുതലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങള്. പക്ഷേ പാട്ടിന്റെ പിറകിലുള്ള ആളുകളെ, അതായത് ലിറിസിസ്റ്റ് ആയിക്കോട്ടെ, മ്യൂസിക് ഡയറക്ടർ ആയിക്കോട്ടെ, ഇവരുടെ പേരുകൾ പലരും ഓർക്കാറില്ല. പക്ഷേ മാഡം അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് പറഞ്ഞു.
0: ഞാനതെല്ലാ പാട്ടിലും ശ്രദ്ധിക്കാറുണ്ട്.
1: വളരെ സന്തോഷം. അത് ഒരുപാട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് മാഡത്തിന്റെ ഒരു നല്ല എക്സാമ്പിൾ ആണ് മാഡം. എന്ന് വെച്ചാ അവരില്ലെങ്കിൽ ആ പാട്ട് ഉണ്ടാവില്ല. അപ്പം നമ്മള് പലരും പാട്ട്, ആ പാട്ടിന് പിന്നിലുള്ളവരെ മറന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അത് ഒരുപാട് സന്തോഷം. എനിക്ക് അത് പെട്ടെന്ന് മാഡം അത് എടുത്തു പറഞ്ഞപ്പോ എനിക്ക് സന്തോഷം വന്നു.
0: രചനയും സംഗീതവും ആരാണെന്ന് ഞാൻ കൃത്യമായിട്ടും ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഏത് കാലഘട്ടത്തിലെ പാട്ടാണെന്ന് ഓർമ്മ വരും. ഉദാഹരണത്തിന് മൈലാർ സാറിന്റെ പാട്ടാണെങ്കിൽ അത് പഴയ പാട്ടാണെന്ന്
1: ഓ, അത് വളരെ നല്ലതാണ് കേട്ടോ. ഒരുപാട് സന്തോഷം ചേച്ചിയോട് സംസാരിക്കാൻ പറ്റിയതില്. തീർച്ചയായിട്ടും ഈ പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
3: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
7: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
8: പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
9: ഹലോ.
10: ഹലോ,
9: നമസ്കാരം. പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ്?
10: എന്റെ പേര് ഉമ.
9: ഉമ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
10: അടവൂർ തുമ്പോടെന്ന്.
9: കിളിമാനൂർന്ന് വിളിക്കുന്നു. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് ചെയ്യുന്നു?
10: ഹൗസ് വൈഫ് ആണ്. പിന്നെ എനിക്ക് രണ്ട് മക്കളുണ്ട്.
9: മക്കൾ എന്താ ചെയ്യുന്നേ?
10: മൂത്തമോൻ JCB ഓപ്പറേറ്റർ ആണ്, രണ്ടാമത്തെ മകൻ ലുലു മാളില് വർക്ക് ചെയ്യുന്നു, എറണാകുളത്ത്.
9: എറണാകുളത്ത് ലുലു മാൾ. ഓക്കെ.
10: പേര് വിഘ്നേഷ്, വിഷ്ണു.
9: ഓക്കെ.
10: അപ്പൊ കൊച്ചുമോളെ പേര് ജാനകി.
9: ജാനകി, മോക്ക് എത്ര വയസ്സായി? കുഞ്ഞു കുട്ടിയായിരിക്കും. രണ്ട് വയസ്സായില്ല. ഓക്കെ. എനിക്കൊരു കൊച്ചുമോനുണ്ട്, രണ്ട് വയസ്സേ ഉള്ളു.
10: പേര്?
9: എന്റെ മോന്റെ പേര് സിയാൻ.
10: അതെ.
9: മരുമോളുടെ പേരെങ്ങനെയാ?
10: മീര.
9: മീര. ഓക്കെ. എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നുണ്ടോ?
10: അവള് ലുലുവിലായിരുന്നു, വർക്ക് ചെയ്യുന്നില്ല. കാല് വയ്യ.
9: ഓക്കെ.
10: ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, സുന്ദരി കാക്കയ, ചിത്ര മാഡം പാടിയ.
9: പാട്ടിന്റെ പേര് പറയൂ.
10: ഒരു ജന്മമാം സന്ധ്യയും പറഞ്ഞൊരു പാട്ടില്ലേ?
9: ഞാൻ വെച്ചുതരാട്ടോ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
10: ഓ ഓ,
9: താങ്ക് യു.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41st വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം മാഡം.
2: നമസ്കാരം. ഇതാരാണ് വിളിക്കുന്നത്?
3: എന്റെ പേര് ബോബി. സ്ഥലം ഭാർത്താണ്ടേശ്വരം.
2: ഓക്കെ, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
3: വിശേഷം, എനിക്ക് രണ്ട് മക്കളുണ്ട്, രണ്ടാമക്കളാണ് ഉള്ളത്. ഭർത്താവ് മരിച്ചുപോയി.
2: ഓ ഓക്കേ.

0: അപ്പൊ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
1: ഒരാൾ ആർമിയില്,
0: ഒരു ജവാന്റെ അമ്മയാണോ?
1: പിന്നെ ഒരാള് ഒരു ഹോട്ടലിൽ പോകുന്നു.
0: ഓക്കെ, അപ്പൊ ചേച്ചിക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
1: അരക്കള്ളൻ മുക്കാൽ കള്ളൻ എന്ന സിനിമയിൽ യേശുദാസ് സാറും ജാനകിയും പാടിയ പാട്ടാണ് എനിക്ക് വേണ്ടത്.
0: ആ,
1: അത് പാടിച്ചേട്ടാ.
0: പാടിക്കോളൂ.
1: മുല്ലപ്പൂം പല്ലിലോ മുക്കുത്തി കവിളിലോ അള്ളിമലർ മിഴിയിലോ ഞാൻ മയങ്ങി, ഏനറിയില്ല ഏനറിയില്ല ഏലമണി കാട്ടിലെ മലങ്കുറവാ, ഏലമണി കാട്ടിലെ മലങ്കുറവാ.
0: നല്ലോണം പാടുന്നുണ്ടല്ലോ.
1: അമ്പിളി എന്ന് പറയുന്ന ആരാധികയില്ല ആ പാട്ട് ഇഷ്ടമാണ്.
0: പാടിത്തരാം, തീർച്ചയായിട്ടും പാടിത്തരാം.

0: അപ്പം വിളിച്ചതിൽ ഒരുപാട് സന്തോഷം ചേച്ചി. ചേച്ചിക്ക് ചേച്ചി പാടിയ പാട്ട് ആ മുല്ല പൂമ്പ പല്ലിലോ ആ പാട്ട് തീർച്ചയായും പ്രേകൃതത്തിലൂടെ വെച്ചു തരും കേട്ടോ.
1: താങ്ക് യു.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോകണമെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
7: പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
8: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ്
9: വിളിക്കണേ?
8: സാർ എന്ത് ചെയ്യുന്നു?
9: ഞാൻ 30 വർഷമായിട്ട് കിടപ്പ് രോഗിയാണ്. ദുബൈയിൽ വെച്ച് ആക്സിഡന്റ് ആയിട്ട് കിടക്കുക.
8: അയ്യോ ആണോ? ഓക്കേ. ശരി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
9: വീട്ടില് അമ്മ ഉണ്ടായിരുന്നു. അമ്മ മരിച്ചിട്ട് ഇപ്പോ 5 വർഷം ആവുന്നു.
8: ഓക്കേ.
9: ചേട്ടനുണ്ട്, ജേഷ്ഠത്തിനുണ്ട്, 2 മക്കളുണ്ട്.
8: സാറിന് ഏത് പാട്ടാണ് വേണ്ടത്?
9: അമ്മയെ നിന്ന ഒന്നുകൂടി.
8: ശരി സാർ, റേഡിയോ കേൾക്കാറുണ്ടോ? ആണോ? ഓക്കെ. കൈ തന്നെ ഉണ്ട്. ഓക്കെ.
9: എല്ലാ പ്രോഗ്രാമും കേൾക്കാറുണ്ട്.
8: അതെ.
9: 4:58 വെച്ചാല് ഉച്ചക്ക് 12:50 നിർത്തും. 4 മണിക്ക് വേണ്ടി നിർത്തും. പിന്നെ 1 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് TV കാണും.
8: TV കാണും. ഓക്കെ.
9: എല്ലാരും വിളിച്ചിട്ട് ഉറപ്പാൻ കണ്ടിട്ട് ഞാൻ വെച്ച് കഴിഞ്ഞാൽ രാത്രി 10:30 വരെ ഗതി കേൾക്കുമെന്നൊക്കെ ഞാൻ കേൾക്കാം.
8: ഓക്കെ, ശരി. നമ്മള് പാട്ട് ഇങ്ങനെ കേട്ടോണ്ട് ഇരുന്ന് കഴിഞ്ഞാല് ഭയങ്കര ഒരു സമാധാനം ഉണ്ടാവും അല്ലേ? പലതരത്തിലുള്ള പല പാട്ടുകളല്ലേ നമുക്ക്. നമ്മുടെ പഴയ പാട്ടുകളും എല്ലാ പാട്ടുകളും അത്രയും നല്ല റിച്ച് പാട്ടുകളാണ്. അപ്പം എല്ലാ പാട്ടുകളും കേൾക്കുന്നേ അല്ലേ? അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം സാർ. താങ്ക് യു.

0: ഹലോ, നമസ്കാരം. പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം മാഡം.
0: നമസ്കാരം. ആരാണ് വിളിക്കുന്നേ?
1: എന്റെ പേര് ലീല. ഞാന് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. ഈ മഞ്ഞണിക്കൊമ്പിൽ എന്നുള്ളൊരു പാട്ടാണ് എനിക്ക് ഏറെ ഇഷ്ടമുള്ളത്.
0: മഞ്ഞണിക്കൊമ്പിൽ അല്ലേ?
1: അതെ അതെ.
0: ആ പാട്ട് വെച്ചു തരാം. വിശേഷങ്ങൾ പറയൂ, വേറെന്തൊക്കെയുണ്ട്, ആരൊക്കെയുണ്ട് വീട്ടില്?
1: ഇല്ല, ഞാനും എന്റെ ഹസ്ബൻഡും ഉണ്ട്. ഞാൻ അരുതമ്മസേന അങ്ങനത്തെ വർക്ക് ചെയ്യാണ്.
0: ആ ഓക്കെ ഓക്കെ. ആ ഹാ, അപ്പോ പിന്നെ വേറെന്തൊക്കെയാ വിശേഷം? എന്തൊക്കെയാ ഹോബീസ് ഒക്കെ എന്തൊക്കെയാ?
1: പച്ചക്കറിയുടെ ഒരു ചെറിയ
0: സമയം കുറവായിരിക്കും അല്ലേ കിട്ടുന്നത്?
1: ഞങ്ങൾക്ക് പിന്നെ വീടുകളിൽ ഫീൽഡ് വർക്ക് പോണം, പിന്നെ അത് കളക്ട് ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം ഇത് എന്നെ തരംതിരിക്കലൊരു പ്രക്രിയ ഉണ്ട്.
0: ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴ് പിന്നെ ഉറങ്ങാനാണ് ഒരു സമയം ഉണ്ടാവുന്നത് അല്ലേ? ഓക്കെ. അപ്പോ എന്തായാലും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ മഞ്ഞണി കൊമ്പിൽ എന്ന പാട്ട് ചേച്ചിക്ക് വേണ്ടി വെച്ചു തരാട്ടോ.
1: ഓക്കെ ഓക്കെ.
0: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.

അപ്പൊ നമ്മളുടെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് സന്തോഷം, ഒത്തിരി പേരുമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും അറിയാനും പാട്ടുകളുടെ ചർച്ചയും എല്ലാം ഞാൻ ഒരുപാട് ആസ്വദിച്ചു. ഒരുപാട് സന്തോഷം എന്നെ ഇവിടെ ക്ഷണിച്ചതിന്. ഹലോ പ്രിയ ഗീതത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം.

പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിച്ച സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം എം കെ ദിലീപ്. നിർവഹണ സഹായം ഷിബിന.

0: സരസ്വതി എന്റർപ്രൈസസിന്റെ മൂന്നാമത്തെ ഷോറൂം കണ്ണാശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: അടികാപ്യാരെ കൂട്ടമണി എന്ന ചിത്രത്തിൽ മനോമഞ്ജുന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ ഈണമിട്ട് വിധു പ്രതാപനും രമ്യയ്ക്കും ഒപ്പം പാടിയ ഗാനം കേൾക്കാം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് ബഹുജന മുന്നേറ്റമായാണ് ലഹരി വിരുദ്ധ പോരാട്ടം ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ ലഹരി വ്യാപനം തടയാനാകൂവെന്നും അതിൽ കക്ഷിരാഷ്ട്രീയ വ്യത്യാസമില്ലെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിച്ചതായി മന്ത്രി സണ്ണി ജോസഫ്. 150.63 മെഗാവാട്ടിന്റെ വർധനയാണ് ഉണ്ടായതെന്നും ആകെ 4100 മെഗാവാട്ടാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. കോളേജുകളിൽ ക്യാമ്പസ് വ്യവസായം യാഥാർത്ഥ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇത് ഗവൺമെന്റിന്റെ വലിയ ലക്ഷ്യങ്ങളിലൊന്നാണെന്നും എംഎസ്എംഇകളുടെ പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് ഇടപെടുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലാക്കുന്നത് സംബന്ധിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ചർച്ച നടത്തി. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിലായിരുന്നു ചർച്ച. ആണവ നിരീക്ഷകരെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കാൻ ടെഹ്റാൻ സമ്മതിച്ചുവെന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ അവകാശവാദം ഇറാൻ നിഷേധിച്ചു. സ്വിറ്റ്സർലൻഡിൽ ഒന്നാംവട്ട ചർച്ചകൾക്ക് പിന്നാലെയാണ് US അവകാശവാദം ഉന്നയിച്ചത്. മണിപ്പൂരിൽ പോലീസും CRPFും അടക്കം സംയുക്ത സേന വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. തീവ്രവാദികളുടെ താവളങ്ങളിൽ നടത്തിയ തെരച്ചിലിലാണ് റൈഫിളുകളടക്കം 40 ആയുധങ്ങൾ കണ്ടെത്തിയത്. കാലിഫോർണിയയിൽ US ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പുരുഷ സിംഗിൾസ് ആദ്യ റൌണ്ടിൽ ലക്ഷ്യസെൻ ബെൽജിയം താരത്തെയും കിടംബി ശ്രീകാന്ത് ചൈനീസ് തായ്പേയ് താരത്തെയും നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:00 ഹൂസ്റ്റണിലാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഗാനോപഹാരത്തിൽ ഇന്ന് കേൾക്കാം 1971 മുതൽ 80 വരെ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം പുഷ്പാഞ്ജലി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: സി ഐ ഡി നസീർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് M.K. അർജുനൻ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വേദ്പാൽ വർമ്മയുടെ സംഗീതം. കാട് എന്ന ചിത്രത്തിൽ പി. സുശീല പാടിയ ഗാനവിധ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: മുത്തശ്ശി ഈ ചിത്രത്തിൽ കൗസല്യ, അഞ്ജലി, അരുണ എന്നിവർ പാടിയ ഗാനമാണ്. പി ഭാസ്കരന്റെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

കേശവന് ദോശ തിന്നാനാശ, ദോശ വാങ്ങാൻ കാശിനായി തപ്പിനൊട്ടിക്കി.

ദൃക്സാക്ഷി എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

0: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി വാങ്ങും.
1: അതേട്ടാ,
0: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
1: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
0: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
5: ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഇന്റർസിറ്റി കയറുമ്പോൾ തിരുവനന്തപുരം എന്ന നഗരത്തിലേക്ക് വരാൻ ആ 17 വയസ്സുകാരിയായ കൗമാരക്കാരിക്കുണ്ടാവുന്ന എല്ലാ ഇൻസെക്യൂരിറ്റീസും കൺഫ്യൂഷൻസും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം

0: പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: പി സുശീല പാടിയ ഗാനത്തിലേക്ക്, ചിത്രം അച്ചാണി, പി ഭാസ്കരന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 190 രൂപ കുറഞ്ഞ് 13,375 രൂപ നിരക്കിലും പവന് 1,520 രൂപ കുറഞ്ഞ് 1,07,000 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
0: ഗാനോപഹാരം തുടരുന്നു. ഇനി മഴക്കാറ് എന്ന ചിത്രത്തിൽ മാധുരി പാടിയത് കേൾക്കാം. വയലാറിന്റെ വരികൾ ജി ദേവരാജന്റെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ശ്രീകുമാരൻ തമ്പി എഴുതി, ആർ കെ ശേഖർ സംഗീതം നൽകി. ടാക്സി കാർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമിതാ.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിനാണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
6: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്,
7: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
8: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
9: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.
10: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
11: വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ തച്ചോളി മരുമകൻ ചന്തു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, വരികൾ എഴുതിയത് P ഭാസ്കരൻ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം.

0: മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: ഗാനഭാരതിൽ ഒരു ഗാനം കൂടി. ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, പി ഭാസ്കരന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.

വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി ബജറ്റിൽ കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തള്ളി. തുടർന്ന് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജനവികാരം ഗവൺമെന്റ് ഉൾക്കൊള്ളുമെന്നാണ് പ്രതീക്ഷയെന്ന് മുതിർന്ന നേതാവ് വി എം സുധീരൻ. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ ഏറെ പ്രതീക്ഷയുണ്ടെങ്കിലും ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മയക്കുമരുന്ന് കേസുകളിൽ ശിക്ഷ ഉറപ്പാക്കാൻ നിയമത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിലാണ് സ്പീക്കർ ഇക്കാര്യം പറഞ്ഞത്. കൊട്ടാരക്കര ടിപ്പർ ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജിൽ വിവിധ സർജറി വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെ സജ്ജമാക്കിയതായും മന്ത്രി പറഞ്ഞു. കൊട്ടാരക്കര ടിപ്പർ ലോറി അപകടസ്ഥലം മന്ത്രിമാരായ ബിന്ദു കൃഷ്ണയും പി സി വിഷ്ണുനാഥും സന്ദർശിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രിമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. കോംഗോയിൽ എബോള ബാധിതരുടെ എണ്ണം 1000-ലധികമായി ഉയർന്നു. 267 പേരുടെ മരണം കോംഗോ ആരോഗ്യ അധികൃതർ സ്ഥിരീകരിച്ചു. ലെബനനിൽ സമാധാനം നിലനിർത്തുന്നതിന് അമേരിക്ക ഇസ്രയേലി ലെബനൻ ഉദ്യോഗസ്ഥരുമായി ഈ ആഴ്ച ചർച്ച നടത്തും. യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൌൺസിലർ ഡാൻ ഹോളറും പ്രതിരോധ അസിസ്റ്റന്റ് സെക്രട്ടറി ഡാൻ സിമർമാനും ചർച്ച നേതൃത്വം നൽകും. സ്വർണവില കുറഞ്ഞു. പവന് 1520 രൂപ താഴ്ന്ന് 1,07,000 രൂപയായി. 13,375 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില.

പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ ബിജുനാരായണനും ചിത്രയും പാടിയതാണ് ചിത്രം ആദ്യത്തെ കൺമണി. ഗാനരചന IS കൊണ്ടൂർ.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ്
3: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
2: ആന്റി, ചെട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
6: ഷോറൂം സന്ദർശിക്കൂ.
7: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
8: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
9: ചിനുക്കരാമൻകുട്ടിയുടെ വരികൾക്ക് വിദ്യാധരന്റെ സംഗീതം, എം ജി ശ്രീകുമാറും അരുന്ധതിയും പാടിയ പാട്ട്, ചിത്രം ഇല്ലിക്കാടും ചെല്ലക്കാറ്റും.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ബിജു തിരുമലയുടെ വരികൾ, MG രാധാകൃഷ്ണന്റെ സംഗീതം, കലറഗോപൻ പാടിയ പാട്ടാണ് ഇനി ചിത്രം ആഭരണ ചാർത്ത്.

0: എന്തായാലും എം ആർ ടി ഹോം നീഡ്സിൽ പോണം.
1: എന്താ കാര്യം പറ?
0: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ജാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
2: സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: പൂവച്ചൽ ഖാദർ വരികളെഴുതി, രവീന്ദ്രൻ സംഗീതം പകർന്ന, എസ് ജാനകി പാടിയ ഗാനം, ചിത്രം മഴനിലാവ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.

തിരയിപ്പൂക്കൾ. തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. തിരയിപ്പൂക്കളിലെ ആദ്യത്തെ പാട്ട് മെല്ലെ തിറന്നത് കനവ് എന്ന ചിത്രത്തിലേത്.

0: ഇരുവർ എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണികൃഷ്ണനും ബോംബെ ജയശ്രീയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. വൈരമുത്തുവിന്റെ വരികളാണ്, എ ആർ റഹ്മാന്റെ സംഗീതവും.
1: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
4: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ എസ് ബി ബാലസുബ്രഹ്മണ്യം പാടിയത് ചിത്രം വേദം.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: തിരേപ്പൂക്കളിൽ ഒരു പാട്ടുകൂടി. ശങ്കർ മഹാദേവനും സംഘവും പാടിയത്. ചിത്രം എം കുമരൻ, സൺ ഓഫ് മഹാലക്ഷ്മി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാജിവെച്ചു. ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ മന്ത്രാലയങ്ങളുടെ സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. പുതിയ സുരക്ഷാ ഭീഷണികളെയും വെല്ലുവിളികളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ന്യൂഡൽഹിയിൽ 16-ാമത് ബ്രിക്സ് ദേശീയ ഉപദേഷ്ടാക്കളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീറ്റ് യുജി 2026 പുനഃപരീക്ഷയോടനുബന്ധിച്ച് രാജ്യത്ത് താൽക്കാലിക നിരോധം ഏർപ്പെടുത്തിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ

ടെലഗ്രാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തിരിച്ചെത്തി. പരീക്ഷാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാനും തട്ടിപ്പ് നടത്താനും സംഘടിത തട്ടിപ്പ് സംഘങ്ങൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരോപിച്ചതിനെ തുടർന്നാണ് കേന്ദ്രം ടെലഗ്രാമിന് വിലക്ക് ഏർപ്പെടുത്തിയത്. കൊട്ടാരക്കര ടിപ്പർ അപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം താലൂക്ക് ആശുപത്രിയിൽ നടത്താൻ സൌകര്യമൊരുക്കിയതായി മന്ത്രി പി സി വിഷ്ണുനാഥ്. പോലീസ് സർജനെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചാണ് പ്രത്യേക സൌകര്യമൊരുക്കുന്നതെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മാന്യമായ ഭാഷയിലല്ല വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. കെ കെ മഹേഷിന്റെ മരണത്തെക്കുറിച്ച് നടത്തിയ പ്രതികരണമാണ് വെള്ളാപ്പള്ളി നടേശനെ പരിഭ്രാന്തിയിലാക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ശോചനീയാവസ്ഥയിലായ പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങൾ നവീകരിക്കുമെന്നും ഇതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. മുൻഗണനാ ക്രമത്തിലാണ് നവീകരണമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് നഴ്സുമാർ ജില്ലാ ലേബർ ഓഫീസറെ ഉപരോധിക്കുന്നു. രാവിലെയാണ് ഉപരോധം തുടങ്ങിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജെയിൽ അൾജീരിയയ്ക്ക് ജയം. സാന്താ ക്ലാറയിൽ ജോർദാനെ 1-2 ഗോളിനാണ് അൾജീരിയ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: ആകാശവാണി
1: ഹരിതവാണി

0: കിളിക്കൊഞ്ചൽ, ചിത്രീകരണ പരമ്പര 6-ാം ഭാഗം. രചന സി റഹീം. തിത്തിരി പക്ഷി.
1: വിശാലമായ നദീതീരങ്ങളിലൂടെയോ അഴിമുഖങ്ങളിലൂടെയോ നടക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളവർ കിക്കിക്, ചിറ്റി ടുയി, ടിറ്റി ടുയി എന്നിങ്ങനെയോ കീയെ കീയെ എന്നോ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടിരിക്കും. നിലാവുള്ള രാവുകളിൽ നിലയുടെ വിശാലമായ മണൽപ്പരപ്പിലൂടെ നടക്കവെ ഇങ്ങനെയുള്ള ശബ്ദം കേൾക്കുമ്പോൾ അവാച്യമായൊരു അനുഭൂതിയാണ് നമുക്കുണ്ടാവുക.

0: പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഡിഡ് യു ഡു ഇറ്റ്, ഡിക് ടിക്, ഡിഡ് യു ഡു ഇറ്റ് എന്നിങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് പോലെയാണ് ചിലർക്ക് തോന്നുക. ട്രിക് ട്രിക് എന്നിങ്ങനെയും ഇവ കരയാറുണ്ട്. എന്തായാലും പുഴയൊഴുകുന്ന കളകള ശബ്ദത്തിന് ഇവയുടെ ശബ്ദം അകമ്പടി സേവിക്കുമ്പോൾ ആ അന്തരീക്ഷത്തിനാകെ ഒരു ഗരിമ വർദ്ധിക്കും. കാവ്യമായ ഒരു അനുഭൂതിയാവും നമുക്കുണ്ടാവുക.
1: പുഴയോരത്ത് ഇങ്ങനെ രാപകൽ ഉറക്കെ ശബ്ദിക്കുന്ന തിത്തിരി പക്ഷികളെ ആരും ഇഷ്ടപ്പെട്ടു പോകും? തിത്തിരിയുടെ നടപ്പും ഇരിപ്പുമെല്ലാം ഒരു പ്രത്യേക ഭാവത്തിലാണ്. ഒരു തറവാടിയുടെ മട്ടും ഭാവമാണ് ഇവയ്ക്കെന്ന് തോന്നിപ്പോകും. തിത്തിരി പക്ഷികളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന മനുഷ്യരുടെയോ മറ്റേതെങ്കിലും ജീവിയുടെയോ തലവെട്ടം കണ്ടാലുടനെ ഉച്ചത്തിൽ കരയുന്നതാണ് ഇവയുടെ ശീലം. ശത്രുക്കൾ വരുന്നുവെന്നതിന്റെ അപായ സൈറനാണ് ഇവ മുഴക്കുന്നത്. എല്ലാ ജീവികളും ഈ ശബ്ദം കേൾക്കുമ്പോൾ ജാഗരൂകരായിക്കൊള്ളും. ശബ്ദം കൊണ്ടുള്ള മുന്നറിയിപ്പ് കേട്ട് നമ്മൾ വഴിമാറുന്നില്ലെന്ന് കണ്ടാൽ അവ ഊക്കോടെ നമുക്ക്

0: നേരെ പറന്നു വന്ന് ഭയപ്പെടുത്താൻ നോക്കും. മനുഷ്യരെ കാണുമ്പോൾ ഉച്ചത്തിൽ ശബ്ദിക്കുന്നതിനാൽ ചെങ്കണ്ണി തിത്തിരിയെ ആൾകാട്ടിയെന്ന് വിളിക്കാറുണ്ട്.
1: പുരാതന കാലത്ത് തന്നെ തിത്തിരിപ്പക്ഷികളെ മനുഷ്യർ ശ്രദ്ധിച്ചിരുന്നു. നമുക്കുള്ള 108 ഉപനിഷത്തുകളിലൊന്ന് തൈത്തിരിയ ശാഖയാണ്. യജുർവേദത്തിന്റെ ഭാഗമാണ് തൈത്തിരിയ ഉപനിഷത്ത്. ഈ ഉപനിഷത്തിന് തിത്തിരിപ്പക്ഷിയുടെ പേര് ലഭിക്കാൻ ഒരു കാരണമുണ്ട്. പ്രസിദ്ധ ആചാര്യനായിരുന്ന യാജ്ഞവൽക്യൻ യജുർവേദ പണ്ഡിതനായ വൈശമ്പായനന്റെ കീഴിൽ വേദം പഠിക്കുന്ന കാലം. തനിക്ക് സംഭവിച്ച ബ്രഹ്മഹത്യാപാപത്തിന് ചില പരിഹാരകർമ്മങ്ങൾ ചെയ്യാൻ ഗുരു ശിഷ്യരോട് പറഞ്ഞു. എന്നാൽ താൻ ഒറ്റയ്ക്ക് കർമ്മങ്ങൾ ചെയ്ത് ഗുരുവിനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് യാജ്ഞവൽക്യൻ പറഞ്ഞു. താൻ പകർന്നു നൽകിയ അറിവിൽ അഹങ്കരിക്കുന്ന ശിഷ്യനോട് ഗുരുവിന് ദേഷ്യം തോന്നി. താൻ പഠിപ്പിച്ച അറിവെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് ആശ്രമം വിടാൻ ഗുരു ശിഷ്യനോട് കൽപ്പിച്ചു. പഠിച്ച വേദഭാഗങ്ങളെല്ലാം ഛർദ്ദിച്ചു കളഞ്ഞ് യാജ്ഞവൽക്കന് ആശ്രമം വിടേണ്ടതായി വന്നു. മറ്റു ശിഷ്യർ തിത്തിരിപ്പക്ഷിയുടെ രൂപത്തിൽ വന്ന് ആ വേദഭാഗമെല്ലാം ഒത്തിപ്പെറുക്കി തിന്നു. അങ്ങനെയാണ് വൈശമ്പായ മുനിയുടെ പാരമ്പര്യത്തിലുള്ള യജുർവേദത്തെ തൈത്തിരിയ ശാഖയെന്ന് വിളിക്കാൻ തുടങ്ങിയത്.
2: ഫ്ലോർ പക്ഷികൾ ഉൾപ്പെടുന്ന കരാർഡ്രൈഡി കുടുംബത്തിൽപ്പെട്ട പക്ഷികളാണ് തിത്തിരി പക്ഷികൾ. കേരളത്തിൽ സ്ഥിരതാമസക്കാരാണ് റെഡ് വാറ്റിൽ ലാപ്പിംഗ് എന്ന ചെങ്കണ്ണി തിത്തിരിയും യെല്ലോ വാറ്റിൽ ലാപ്പിംഗ് എന്ന മഞ്ഞക്കണ്ണി തിത്തിരിയും.
3: പക്ഷി നിരീക്ഷകനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമായ സി ജി അരുൺ.
2: ദേശാടന കാലങ്ങളിൽ ഗ്രേഹെഡ് ലാപ്പിംഗ് എന്ന ചാരത്തലയും തിത്തിരിയെയും കേരളത്തിന്റെ ഫലഭാഗങ്ങളിലും അപൂർവമായി കാണാറുണ്ട്. വാനലസ് ഇൻഡിക്കസ് എന്ന ശാസ്ത്രനാമമുള്ള ചെങ്കണ്ണി തിത്തിരി നനവുള്ള പ്രദേശങ്ങളിലാണ് കാണാറുള്ളതെങ്കിൽ വാനലസ് മലബാറിക്കസ് എന്ന ശാസ്ത്രനാമമുള്ള മഞ്ഞക്കണ്ണി തിത്തിരിക്ക് വരണ്ട പ്രദേശങ്ങളാണ് പ്രിയം. കണ്ണിന് ചുറ്റുമുള്ളതും അല്പം മുന്നിലേക്ക് തള്ളി നിൽക്കുന്നതുമായ ചർമ്മത്തിന്റെ നിറം പിങ്ക് കലർന്ന ചുവപ്പാണ് ചെങ്കണ്ണിക്ക്. മഞ്ഞ നിറത്തിലുള്ള ചർമ്മം മഞ്ഞക്കണ്ണി തിത്തിരി പക്ഷിക്കുമുണ്ട്. തലയും കഴുത്തിന് താഴെ വരെ കറുപ്പാണ് ചെങ്കണ്ണിയുടെ നിറം. പുറം കടുത്ത് തവിട്ട് നിറവും തൂവലുകൾ തിളക്കവുമുള്ളതാണ്. മഞ്ഞക്കണ്ണി തിത്തിരിയുടെ പുറം തവിട്ട് നിറമാണ്, തലയുടെ നിറം കറുപ്പ്. രണ്ടിനം പക്ഷികളുടെയും ഉദരം വെളുപ്പാണ്, കാലുകൾ മഞ്ഞയും. ഒറ്റക്കായല്ല തിത്തിരി പക്ഷികളെ കാണുന്നത്. കുടുംബാംഗങ്ങളൊക്കെ മിക്കവാറും അടുത്ത് തന്നെ ഉണ്ടാവും. തിത്തിരി പക്ഷികൾ മുട്ടയിടുന്നത് വെറും തറയിലാണ്. ദക്ഷിണേന്ത്യയിലെ ചരൽ കുന്നുകളിലും വരണ്ട പ്രദേശങ്ങളിലും മാത്രം കാണപ്പെടുന്ന മഞ്ഞക്കണ്ണി തിത്തിരി പക്ഷികൾ കുന്നിടിക്കലും മറ്റും കാരണം പലയിടത്തു നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞു. ചെങ്കണ്ണി തിത്തിരിയുടെയും സ്ഥിതി പരുങ്ങലിലാണ്. ഈ പക്ഷിയെ നമ്മൾ കാണുന്നതിന് മുന്നേ തന്നെ നമ്മളെ പക്ഷികൾ കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും ഭീഷണിയോ അപകടമോ നേരിട്ടാൽ ഡിഡ് യു ഡു ഇറ്റ് എന്ന് പറയുന്ന പോലെ ഉച്ചത്തിൽ ശബ്ദിച്ച് നമുക്ക് മുന്നറിയിപ്പ് തരികയും വട്ടത്തിൽ പറന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുക.
0: പൊതുവെ കടൽക്കരയിലും ജലാശയങ്ങളോട് ചേർന്നും കാണപ്പെടുന്ന പക്ഷികളാണ് തിത്തിരി പക്ഷികൾ. വിശാലമായ പറമ്പുകളിൽ ഇവയെ കാണാമെങ്കിലും അടുത്തെവിടെയെങ്കിലും ഒരു കുളമെങ്കിലും ഉണ്ടായാൽ ഇവയ്ക്ക് വളരെ സന്തോഷമായിരിക്കും. രണ്ട് ജാതി തിത്തിരി പക്ഷികളാണ് കേരളത്തിലുള്ളത്, ചെങ്കണ്ണിയും മഞ്ഞക്കണ്ണിയും. രൂപത്തിൽ ഇവ തമ്മിൽ നല്ല സാമ്യമുണ്ട്, എങ്കിലും ഇവയെ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ചെങ്കണ്ണി തിത്തിരിയുടെ മുഖത്ത് ചുവപ്പ് നിറമുണ്ടായിരിക്കും, മഞ്ഞക്കണ്ണിക്ക് മഞ്ഞയും. മണൽക്കോഴികളുടെ അടുത്ത ബന്ധുക്കളാണ് ഇവ രണ്ടും. ഇവ കരയുന്ന ശബ്ദത്തിലും വ്യത്യാസമുണ്ട്.
1: സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ചെങ്കണ്ണി തിത്തിയുടെ തല, കഴുത്ത്, താടി, തൊണ്ട, മാറിടം എന്നിവ നല്ല കറുപ്പായിരിക്കും. വീതിയുള്ള വെള്ളപ്പട്ട കണ്ണിൽ നിന്ന് തുടങ്ങി കഴുത്തിന്റെ പാർശ്വത്തിൽ കൂടി അടിവശത്തുള്ള വെള്ളയിൽ ചെന്നു ചേരുന്നു. ഇവയുടെ പുറവും പൂട്ടിയ ചിറകുകളും മങ്ങിയ പിച്ചളയുടെ നിറമാണ്. വാലിനും മുതുകിനും ഇടയ്ക്കുള്ള ഭാഗം വെള്ളയായിരിക്കും. വെളുത്ത വാലിനു കുറുകെ വീതിയുള്ള കറുത്ത പട്ടയുണ്ടായിരിക്കും. കണ്ണുകളും കൊക്കും അവയ്ക്കിടയിലുള്ള ചർമ്മവും ചെറിയൊരു പൂവും ചുവപ്പായിരിക്കും. അതുകൊണ്ടുതന്നെ അവയുടെ മുഖത്താരോ കുങ്കുമം തേച്ചുവിട്ടതുപോലെ ഇരിക്കും. ചിറകുകൾ തുറക്കുമ്പോൾ വലിയ തൂവലുകൾ കറുപ്പാണെന്ന് കാണാം. ഓരോ ചിറകിലും തെളിഞ്ഞു കാണുന്ന ഒരു വെള്ളപ്പട്ടയുണ്ടായിരിക്കും.

0: മഞ്ഞക്കണ്ണിയുടെ മുഖത്ത് ചുവപ്പിന് പകരം മഞ്ഞയായിരിക്കും. തലയിൽ ഒരു കറുത്ത തൊപ്പി ഉണ്ടായിരിക്കും. അതിന് താഴെ കണ്ണിൽ നിന്ന് പിടലി വരെ പോകുന്ന വെള്ള വരയുണ്ട്. താടി, തൊണ്ട, മാറിടം എന്നിവ മണൽ നിറമായിരിക്കും. മറ്റ് ശരീരഭാഗങ്ങളെല്ലാം ചെങ്കണ്ണിയുടേതുപോലെയാണ്. മഞ്ഞക്കണ്ണി പറക്കുമ്പോൾ ചിറകുകളിൽ വെള്ളപ്പട്ട തെളിഞ്ഞു കാണും. യെല്ലോ വാട്ട്ലെറ്റ് ലവ് വിംഗ് എന്നാണ് ഇവയുടെ ഇംഗ്ലീഷിലുള്ള പേര്. വനലസ് മലബാറിക്കസ് എന്നാണ് ശാസ്ത്രനാമം.
1: തിത്തിരി പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ കുട്ടികൾ അത് അനുകരിക്കാറുണ്ട്. മുട്ടേ തട്ടാതെ പോ, മുട്ടേ തട്ടാതെ പോ എന്നിങ്ങനെയാണ് കുട്ടികൾ അവയുടെ ശബ്ദം കേൾക്കുമ്പോൾ വിളിച്ചു പറയുക. ഇങ്ങനെ വിളിച്ചു പറയുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. പണ്ട് മഹാഭാരത യുദ്ധം നടക്കുന്ന കാലം, പടനിലത്ത് ഒരു തിത്തിരി പക്ഷി കൂടൊരുക്കിയിരുന്നു. തിത്തിരികൾ നിലത്ത് ചെറിയ കല്ലുകൾ പെറുക്കി അടവെച്ച് അതിലാണ് കൂടൊരുക്കുന്നത്. കൊടും യുദ്ധമാണ്. ആനയും കുതിരയും തേരുകളും പായുന്ന പടനിലത്ത് തന്റെ മുട്ടയും കുഞ്ഞും നശിപ്പിക്കപ്പെടുമെന്ന് ഭയന്ന് തള്ളപ്പക്ഷി മുട്ടയെ തട്ടാതെ പോയെന്ന് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും നടന്നുവത്രേ. ഒടുക്കം ഒരാനയുടെ കുടമണി കൃത്യമായി കൂടിനു മുകളിലേക്ക് പൊട്ടിവീണ് മുട്ടയ്ക്കും കുഞ്ഞിനും രക്ഷാകവചമായെന്നാണ് കഥ. തിത്തിരികൾ തറയിൽ തന്നെ ജീവിക്കുന്ന പക്ഷികളാണ്. മരച്ചില്ലകളിലൊന്നും ഇവയിരിക്കാറില്ല. മണ്ണിലുള്ള കൃമികീടങ്ങളാണ് മുഖ്യ ആഹാരം. ജോഡിയായും ചെറുകൂട്ടമായും ഇവയെ കാണാനാവും.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര ആറാം ഭാഗം സമാപിക്കുന്നു.
1: മറു കിളിയേറ്റ് പാടുമോ ഒരു കിളി പാട്ടുമോളവേ.
0: രചന സി റഹീം. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ഹരിതവാണി സമാപിക്കുന്നു.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമത് ഖാൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഇന്റർസിറ്റി കയറുമ്പോൾ തിരുവനന്തപുരം എന്ന നഗരത്തിലേക്ക് വരാൻ ആ 17 വയസ്സുകാരിയായ കൗമാരക്കാരിക്ക് ഉണ്ടാവുന്ന എല്ലാ ഇൻസെക്യൂരിറ്റീസും കൺഫ്യൂഷൻസും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം അവളുടെ സെക്യൂരിറ്റിയും കോൺഫിഡൻസും ഒക്കെ ആക്കി മാറ്റാൻ സഹായിച്ച ഒരു കാലഘട്ടമാണത്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: പൂവച്ചൽ ഖാദർ എഴുതി, എം കെ അർജുനൻ സംഗീതം പകർന്ന് അറബിക്കടൽ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമിതാ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: പൂവച്ചൽ ഖാദറും രവീന്ദ്രനും ഒരുക്കിയ മറ്റൊരു പാട്ടിതാ ആയില്യം നാളിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്.

0: മൻ കി ബാത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 40 മിനിറ്റ്.
6: എബോള അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ സംസാരിക്കുന്നു.
7: ആഫ്രിക്കയിലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോൺഗോ രാജ്യത്ത് അപൂർവമായ ഒരു എബോള വൈറസ് വ്യാപനം വേഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടന ഇത് പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനകം 600+ സംശയാസ്പദ കേസുകളും 240 മുകളിൽ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില കേസുകൾ കമ്പാലയിലും കണ്ടെത്തിയിട്ടുണ്ട്. എബോള ഒരു ഗുരുതര വൈറസ് രോഗമാണ്. സാധാരണയായി കാട്ടുമൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതാണ് തുടക്കം. പ്രത്യേകിച്ചും പഴന്തേനി വവ്വാലുകൾ പ്രധാന ഉറവിടമാകാമെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം. ഇവ കൂടാതെ

0: കുരങ്ങുകൾ, ചിമ്പാൻസികൾ, ഗൊറില്ല എന്നിവയിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരാം. രോഗബാധിതരായ ആളുകളുടെ ശരീര സ്രവങ്ങൾ, രക്തം, ഉമിനീർ, ഛർദി, വയറിളക്കം തുടങ്ങിയ വഴി മറ്റുള്ളവരിലേക്ക് രോഗം പകർന്നു പിടിക്കാം. 1976 കോങ്കോയിലെ എബോള നദിയുടെ തീരത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ രോഗം ആദ്യമായി കണ്ടെത്തുന്നത്. എബോള വൈറസ് ഡിസീസ്, എബോള ഹെമറേജിക് ഫീവർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന എബോള മനുഷ്യരിൽ മാരകമായ രക്തസ്രാവത്തോടുകൂടി പനിയുണ്ടാക്കുന്ന ഒരു വൈറസ് രോഗം തന്നെയാണ്. കണ്ണുകളിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്ന എബോളയുടെ വകഭേദ ലക്ഷണങ്ങൾ അപൂർവമായിട്ടേ കാണുന്നുള്ളൂ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്. എബോള വൈറസ് കുടുംബത്തിൽ 6 വ്യത്യസ്ത ഇനം വൈറസുകളാണുള്ളത്. ഇതിൽ സൈർ എബോള വൈറസ്, സുഡാൻ എബോള വൈറസ്, ബുണ്ടിബഗോ എബോള വൈറസ്, തായ് ഫോറസ്റ്റ് എന്നീ 4 വകഭേദങ്ങളാണ് മനുഷ്യരിൽ രോഗമുണ്ടാക്കാൻ ശേഷിയുള്ളവ. ഇതിൽ ഏറ്റവും മാരകമായത് സൈർ വകഭേദമാണ്. 1976 കോങ്കോയിലും സുഡാനിലുമാണ് എബോള ആദ്യമായി പൊട്ടിപ്പുറപ്പെടുന്നത്. 318 പേർ രോഗബാധിതരാവുകയും 280 പേർ മരണമടയുകയും 88% മരണനിരക്ക് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. 2014-16 കാലയളവിൽ സിയർലിയോൺ, ലൈബീരിയ, ഗിനി എന്നീ രാജ്യങ്ങളിലുണ്ടായ എബോള വൻതോതിൽ പടർന്നു പിടിച്ചത് ലോകമെമ്പാടും ആശങ്കയുണ്ടാക്കിയിരുന്നു. 2018-2020 കാലത്ത് കോങ്കോയിൽ വീണ്ടും എബോള പൊട്ടിപ്പുറപ്പെടുകയും 3500 പേർ രോഗബാധിതരാവുകയും 2300 പേർ മരിക്കുകയും ചെയ്തിരുന്നു. 2021 ഫെബ്രുവരിയിൽ ഒറ്റപ്പെട്ട കേസുകൾ കോങ്കോ, ഗിനി എന്നീ രാജ്യങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എബോള വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 ദിവസം മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. പനി, തുടവേദന, തലവേദന തുടങ്ങിയവയാണ് ആദ്യകാല ലക്ഷണങ്ങൾ. പിന്നീട് അത് അതിശക്തമായ വയറിളക്കം, ശരീരവേദന, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങളിലേക്ക് മാറുന്നു. ആന്തരികമോ ബാഹ്യമോ ആയ രക്തസ്രാവവും വൃക്ക, കരൾ തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ ക്ഷയിക്കുന്നതും രോഗം പുരോഗമിക്കുന്ന വഴി ഉണ്ടാകുന്നു. അത് മരണത്തിന് കാരണമാകുകയും ചെയ്യുന്നു. എലൈസ, RT-PCR പോലുള്ള ടെസ്റ്റുകളിലൂടെ രോഗനിർണയങ്ങൾ നടത്താം. രോഗത്തെക്കുറിച്ചുള്ള ആധുനിക അറിവുകൾ അതിജീവിച്ചവരിൽ തലവേദന, ദീർഘകാല സന്ധിവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ വർഷങ്ങളോളം തുടരാമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. മരണനിരക്ക് 50% വരുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ. COVID-19 പോലെയുള്ള വൈറസുകൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ആഗോള മഹാമാരിയായി മാറാൻ കാരണമായത് അവയുടെ വ്യാപനശേഷി കൂടുതലായതും രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് മുൻപ് തന്നെ
1: രോഗിയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് വൈറസ് പകരുന്നത് വഴിയുമാണ്.
0: എന്നാൽ എബോള, നിപ്പ തുടങ്ങിയ വൈറസുകളുടെ കാര്യത്തിൽ സാഹചര്യം ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇത്തരം വൈറസ് ബാധകൾക്ക് തീവ്രമായ ലക്ഷണങ്ങളാണുള്ളത്. രക്തസ്രാവം, അതികഠിനമായ പനി, അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാകുക തുടങ്ങിയ വഴി രോഗി ശാരീരികമായി വളരെ വേഗം അവശനാവുകയും കിടപ്പാകുകയും ചെയ്യുന്നു. രോഗം ഗുരുതരമാകുമ്പോൾ രോഗിക്ക് ചലനശേഷി നഷ്ടപ്പെടുകയും ആശുപത്രിയിലേക്ക് മാറാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നു. ഇതുമൂലം കൊണ്ടും രോഗവ്യാപനം വേഗത്തിൽ തടയാൻ സഹായിക്കുന്നു. രോഗി വേഗം തന്നെ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായ നിരീക്ഷണവും ഐസൊലേഷനും വഴി വൈറസ് സമൂഹത്തിലേക്ക് പടരുന്നത് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. സൈർ വൈറസ് ബാധയ്ക്കെതിരെ നിലവിൽ അംഗീകൃതമായ വാക്സിനുകളും ചികിത്സകളും ലഭ്യമാണെങ്കിലും സുഡാൻ വൈറസിനെതിരെ പ്രത്യേക വാക്സിനുകളോ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചികിത്സകളോ ലഭ്യമല്ല എന്നത് രോഗത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തവണ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും ഉഗാണ്ടയിലും
1: ബുണ്ടിബഗോ വകഭേദം പടർന്നു പിടിച്ചതിനെ തുടർന്ന്
0: ലോകാരോഗ്യ സംഘടന ഒരു പൊതുജന ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിക്കുകയാണുണ്ടായത്. 2007 ഉഗാണ്ടയിലാണ് ആദ്യമായി ഈ വകഭേദം തിരിച്ചറിഞ്ഞത്. ഈ വകഭേദം താരതമ്യേനെ അപൂർവമാണ്. സൈർ വൈറസിനെതിരെ നിലവിലുള്ള വാക്സിനുകളോ ചികിത്സകളോ ബുണ്ടിബഗ വൈറസിനെതിരെ ഫലപ്രദമല്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇത്തവണ ഈ വൈറസ് കോങ്കോയിലെ ഇറ്റൂരി, നോർത്ത് കിവു, സൗത്ത് കിവു പ്രവിശ്യകളായി പടരുകയും അതിർത്തി കടന്ന് ഉഗാണ്ടയിലെത്തുകയും ചെയ്തിട്ടുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങളും സംഘർഷങ്ങളും കാരണം രോഗബാധിതരെ കണ്ടെത്താനും ഐസൊലേറ്റ് ചെയ്യാനും ആരോഗ്യ പ്രവർത്തകർ വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്. എബോളയുടെ വ്യാപനം തടയുന്നതിനും രോഗികൾക്ക് ശരിയായ ചികിത്സ ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ ലോകാരോഗ്യ സംഘടന വിപുലമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. രോഗം പൊട്ടിപ്പുറപ്പെട്ടാൽ സാങ്കേതികവും സാമ്പത്തികവുമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനോടൊപ്പം വാക്സിനുകളും മറ്റു മരുന്നുകളും ഇതിനായി വികസിപ്പിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ലോകാരോഗ്യ സംഘടന നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. രോഗനിർണയ

0: സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും അവർ മുൻകൈയെടുക്കുന്നു. നിലവിൽ സുഡാൻ ബുണ്ടിബഗോ വൈറസുകൾക്കെതിരെയുള്ള വാക്സിൻ വികസനം വേഗത്തിലാക്കാനും പരീക്ഷണാടിസ്ഥാനത്തിലുള്ള മരുന്നുകൾ എത്തിക്കാനും അന്താരാഷ്ട്ര ഗവേഷണ ഏജൻസികൾ ഊർജിതമായി പ്രവർത്തിക്കുന്നുണ്ട്. എബോളയുടെ കാര്യത്തിൽ ഇന്ത്യയും കേരളവും ആശങ്കപ്പെടേണ്ടതില്ലെങ്കിലും ജാഗ്രത അത്യന്താപേക്ഷിതമാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് നേരിട്ട് വ്യോമഗതാഗതം കുറവായത് വൈറസ് എത്താനുള്ള സാധ്യത കുറയ്ക്കുന്നു. എങ്കിലും ആഫ്രിക്കയിൽ നിന്ന് വരുന്ന യാത്രികരെ കൃത്യമായി പരിശോധിക്കുകയും രോഗലക്ഷണങ്ങളുള്ളവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു വരുന്നുണ്ട്. കേരളത്തിലെ 4 രാജ്യാന്തര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും യാത്രക്കാരുടെ പരിശോധനയും തീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിൽ രോഗം പൊട്ടിപ്പുറപ്പെട്ടാൽ രോഗപ്രതിരോധത്തിനായി നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗബാധിതരുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം കഴിവതും ഒഴിവാക്കുക. കൈകൾ ഇടയ്ക്കിടെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. രോഗബാധയുള്ള പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക എന്നിവ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആഗോള യാത്രകളും വ്യാപാര ബന്ധങ്ങളും വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ ഏതു ഭാഗത്തുണ്ടാകുന്ന രോഗങ്ങളും മറ്റിടങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത വളരെയധികമാണ്. അതിനാൽ രോഗത്തെ സംബന്ധിച്ചുള്ള ആരോഗ്യ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ആരോഗ്യ പ്രവർത്തകരുടെ സഹായത്തോടെ നിരീക്ഷിക്കുകയും ബോധവൽക്കരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കോവിഡിനെയും നിപ്പായുമൊക്കെ നേരിട്ട നമുക്ക് ഭയമല്ല, യഥാർത്ഥ ജാഗ്രതയോടെ കൃത്യമായ ആരോഗ്യ പരിരക്ഷ സാധിക്കും.
1: എബോള അറിയേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ. കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലമ്പനി, മന്ത് തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ഏക പോംവഴി കൊതുക് കൂത്താടി നിയന്ത്രണമാണ്. അതിനാൽ കൊതുക് നിവാരണ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ നാം ഓരോരുത്തരും പങ്കുചേർന്നാൽ മാത്രമേ കൊതുകുജന്യ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കൂ.
2: ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ ശുദ്ധജലത്തിലാണ് മുട്ടയിട്ട് പെരുകുന്നത്. നാം വലിച്ചെറിയുന്ന ടയറുകൾ, ചിരട്ടകൾ, പ്ലാസ്റ്റിക് തുടങ്ങിയ ദ്രവിക്കാത്ത മാലിന്യങ്ങൾ, ഉപയോഗശൂന്യമായ പാത്രങ്ങൾ തുടങ്ങിയവയാണ് ഇവയുടെ ഉറവിടം. ആഴ്ചയിലൊരിക്കൽ നമ്മുടെ തൊടിയിലും പറമ്പിലും നിന്ന് ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. വീടിന്റെ ടെറസിലും സൺഷെയ്ഡിലും കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുകിക്കളയുക.
1: ഫ്രിഡ്ജിന് പുറകിലെ ട്രേ, ചെടിച്ചട്ടികൾക്കടിയിലെ പാത്രം, വളർത്തുമൃഗങ്ങൾക്ക് വെള്ളം നൽകുന്ന പാത്രം തുടങ്ങിയവയിലെ വെള്ളം ആഴ്ചയിലൊരിക്കൽ മാറ്റി കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക.
2: പറമ്പിൽ വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള കരിക്കിൻതുണ്ട്, കമുകൻ പാള, മരപ്പൊത്തുകൾ എന്നിവ നശിപ്പിക്കുകയും റബ്ബർ തോട്ടത്തിലെ ചിരട്ടകൾ കമഴ്ത്തി വയ്ക്കുകയും ചെയ്യുക.
1: പനി ഒരേ പ്രദേശത്ത് കൂടുതൽ പേർക്ക് വരുന്നെങ്കിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ്.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 700 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബെൽറ്റ് മത്തായി എന്ന ചിത്രത്തിനുവേണ്ടി പൂവച്ചൽ ഖാദറും രവീന്ദ്രനും ഒരുക്കിയ പാട്ട് യേശുദാസ് പാടിയത്.

മിഴികൾ കാശ്മീരം ഉതിരും നിൻ ചുടികൾ എന്നിൽ പൂക്കുമ്പോ ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കാലാവസ്ഥയിലുണ്ടാകുന്ന എല്ലിനോ പ്രതിഭാസത്തിന്റെ സ്വാധീനവും അത് കാർഷിക മേഖലയിലുണ്ടാക്കുന്ന ആഘാതവും വിലയിരുത്തുന്നതിന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ അവലോകന യോഗം ചേർന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ കൃഷിമന്ത്രിമാർ, സെക്രട്ടറിമാർ, ജില്ലാ കളക്ടർമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. IDFC ഫസ്റ്റ് ബാങ്ക് അഴിമതിക്കേസിൽ ഒരു IAS ഉദ്യോഗസ്ഥനെ കൂടി CBI അറസ്റ്റ് ചെയ്തു. ചണ്ഡിഗഡ് ബ്രാഞ്ചിൽ നിക്ഷേപിച്ച ഗവൺമെന്റ് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ പങ്കജ് അഗർവാളാണ് അറസ്റ്റിലായത്. മദ്യനികുതി ഇളവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉന്നയിച്ച ബക്കാടി അഴിമതി ആരോപണം ചട്ടവിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാൻ ദ്രുതഗതിയിൽ നീക്കം നടക്കുന്നതായി മുൻമന്ത്രി KN ബാലഗോപാൽ. LDF ഗവൺമെന്റ് കൊണ്ടുവന്ന ഹോർട്ടി വൈൻ എന്ന പദ്ധതി കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കാനായിരുന്നുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. റബ്ബർ ബോർഡ് ചെയർമാനായി N. ഹരി ചുമതലയേറ്റു. IAS കേഡറിന് പുറത്തേക്ക് റബ്ബർ ബോർഡ് അധ്യക്ഷ പദം നൽകാൻ തീരുമാനിച്ച ശേഷം ആ പദവിയിലെത്തുന്ന ആദ്യ മലയാളിയാണ്.

എൻ ഹരി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക ദിന സമ്മേളനം മറ്റന്നാൾ കോഴിക്കോട് ടൗൺ ഹാളിൽ ചേരും. സമസ്ത ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസലിയാർ ഉദ്ഘാടനം ചെയ്യും. ഓഹരി വിപണിയിൽ ഇടിവ്. സെൻസെക്സ് 254 പോയിന്റ് ഇടിഞ്ഞ് 76,840. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ എൻ എഫ് ടി 90 പോയിന്റ് താഴ്ന്ന് 24,013 വ്യാപാരം നടക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ന്യൂയോർക്കിൽ ഗ്രൂപ്പ് ഐ മത്സരത്തിൽ നോർവേ സെനഗലിനെ 2-3 തോൽപ്പിച്ചു. ഇതേ ഗ്രൂപ്പിൽ പുലർച്ചെ ഫിലാഡൽഫിയയിൽ എതിരില്ലാത്ത 3 ഫ്രാൻസ് ഇറാഖിനെ പരാജയപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക്.

0: കളേഴ്സ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്യാമ്പസ് കളേഴ്സിലേക്ക് സ്വാഗതം. ക്യാമ്പസിലെ സൗഹൃദങ്ങളും പൊട്ടിച്ചിരികളും നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് റൂം ഓർമ്മകളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവെക്കാം അനന്തപുരി FM-നോടൊപ്പം. ഇന്ന് ക്യാമ്പസ് കളേഴ്സിൽ ആരൊക്കെയാണ് ക്യാമ്പസ് വിശേഷങ്ങളുമായി എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ.
1: നമസ്കാരം, എന്റെ പേര് അഞ്ജലി ഗോപാലൻ. ആലപ്പുഴ സ്വദേശിനിയാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. എല്ലാവരെയും പോലെ തന്നെ എന്റെ ജീവിതത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ എത്രയൊക്കെ മുന്നോട്ട് പോയാലും ഏത് കാലഘട്ടം തിരിച്ചു വേണമെന്ന് ചോദിച്ചാൽ, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്ന് എന്റെ കലാലയ ജീവിതം തന്നെയാണ്. ഒരുപാട് കാരണങ്ങളുണ്ട് അതിന്. പ്രത്യേകം പറയേണ്ടത് ആ കോളേജിന്റെ ലെഗസി തന്നെയാണ്. ആലപ്പുഴ ജില്ലയിലെ പൊള്ളേത്തി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഇന്റർസിറ്റി കയറുമ്പോൾ തിരുവനന്തപുരം എന്ന നഗരത്തിലേക്ക് വരാൻ ആ 17-വയസ്സുകാരിയായ കൗമാരക്കാരിക്ക് ഉണ്ടാവുന്ന എല്ലാ ഇൻസെക്യൂരിറ്റീസും കൺഫ്യൂഷൻസും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം അവളുടെ സെക്യൂരിറ്റിയും കോൺഫിഡൻസും ഒക്കെ ആക്കി മാറ്റാൻ സഹായിച്ച ഒരു കാലഘട്ടമാണത്. അതിലേറ്റവും പ്രധാന പങ്ക് വഹിച്ചത് എന്റെ സുഹൃത്തുക്കളും എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരും ഒക്കെയാണ്. പിന്നെ ആ ക്യാമ്പസിന്റെ കലാലയ ജീവിതം, കലോത്സവ വേദികള്, യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ പുസ്തകങ്ങള്, അവിടുത്തെ ആശയവിനിമയങ്ങള്, ഇതിനൊക്കെ അപ്പുറം ഞങ്ങളെയൊക്കെ വിശ്വസിച്ച് ഞങ്ങളുടെയൊക്കെ സ്കില്ലിനെയും ടാലന്റിനെയും ഞങ്ങളുടെ ഉള്ളിലെ ഹ്യൂമൻ ബീയിങ്ങിനെ ഒക്കെ ഞങ്ങളെക്കാൾ വിശ്വാസത്തോടെ കൈകാര്യം ചെയ്ത ഞങ്ങളുടെ അധ്യാപകർ, അതെല്ലാം ആ ക്യാമ്പസിന്റെ വളരെ വലിയ പ്രത്യേകതയായിരുന്നു. ഇന്ന് എൻ്റെ ഹസ്ബൻഡിനോടും അല്ലെങ്കിൽ എൻ്റെ മോളോടും ഒക്കെ ഒരു ലേറ്റ് നൈറ്റ് കോൺവെർസേഷൻസിൽ എന്നും സംസാരിക്കുമ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ മധുരമായ കഥകൾ പറയാനുള്ള ഓർമ്മകൾ എനിക്ക് തന്ന ഒരു ക്യാമ്പസാണ്. പ്രത്യേകിച്ച് ഇന്നൊരു ഗ്രേറ്റ് ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അണ്ടറിൽ ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ അന്ന് ആ 17-വയസ്സുകാരി സ്വപ്നം കണ്ടിരുന്നോന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ചൊരു ധാരണയില്ല. എന്തെങ്കിലും ഒരു ലിറ്ററേച്ചർ പ്രൊഫസറാവുകയോ ഗവൺമെന്റ് ജോലി വാങ്ങി നാട്ടിൽ സെറ്റിൽ ആവുകയോ ഒക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പെൺകുട്ടി ഇന്ന് ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും നല്ല ഹ്യൂമൻ ബീയിങ്സ് കൂടെ ഉണ്ടാവാനും ഒക്കെ കാരണം ആ കോളേജ് ലൈഫും ആ കലാലയ ജീവിതവും ഒക്കെയാണ്. എന്നെപ്പോലെ തന്നെ ഇന്ന് കലാലയ ജീവിതത്തെക്കുറിച്ച് നല്ല നല്ല ഓർമ്മകൾ പങ്കുവെക്കാനുള്ള, അല്ലെങ്കിൽ മനസ്സിലാഗ്രഹിക്കുമ്പോൾ നല്ല നല്ല ഓർമ്മകൾ വരുന്ന എല്ലാവർക്കും അനന്തപുരിയിലൂടെ ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് സ്പെഷ്യലി എൻ്റെ എല്ലാ അധ്യാപകർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഒക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

പത്മരാജൻ സംവിധാനം ചെയ്ത 1983 കൂടെവിടെ എന്ന് പറയുന്ന സിനിമയിൽ ONV സാർ ലിറിക്സ് എഴുതി, ജോൺസൺ മാഷ സംഗീതം നൽകി, ജാനകിയമ്മ പാടിയ ആടിവാ കാറ്റേ എന്നൊരു സോങ് കേൾക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം.

നമസ്കാരം, എന്റെ പേര് അഭിജയ്. ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനും പോളിസി അനലിസ്റ്റുമാണ്. നിലവിൽ ഹൈദരാബാദിലാണ് ജോലി ചെയ്യുന്നത്. ക്യാമ്പസ് ജീവിതത്തെ പറ്റി ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാലയമായ യൂണിവേഴ്സിറ്റി കോളേജാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥികൾക്കും അറിയാവുന്ന പോലെ യൂണിവേഴ്സിറ്റി കോളേജ് എന്നതൊരു വല്ലാത്തൊരു വികാരമാണ്. യൂണിവേഴ്സിറ്റി കോളേജ് പലർക്കും പലതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റി കോളേജ് എന്നത് എനിക്ക് ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രണയത്തിന്റെ പേരാണ്, അല്ലെങ്കിൽ ഒരിക്കലും പൂർണ്ണമായി ചിട്ടപ്പെടുത്തി തീരാത്ത ഒരു മധുര സംഗീതം പോലെയൊന്ന്. എനിക്ക് അതായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജ്. കൗമാരത്തിന്റെ

ഏതാണ്ട് അവസാന കാലഘട്ടത്തിലാണ് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് എത്തുന്നത്. യൗവനത്തിലേക്കുള്ള എൻ്റെ ആ ഒരു വളർച്ചയിൽ ഈ കലാലയം വഹിച്ചൊരു പങ്ക് അത് വളരെ വലുതാണ്. എന്നിലെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിനും പൗരബോധത്തെ പരിപോഷിപ്പിക്കുന്നതിനും ജീവിതത്തിൽ ഉടനീളം ജനാധിപത്യ മൂല്യങ്ങളും തുല്യതയും ഉയർത്തിപ്പിടിക്കുന്നതിനും യൂണിവേഴ്സിറ്റി കോളേജ് എന്ന എൻ്റെ പ്രിയപ്പെട്ട കലാലയ മുത്തശ്ശി നൽകിയ സംഭാവനകൾ അതൊരിക്കലും വിലമതിക്കാനാവാത്തതാണ്. കോളേജിന്റെ അങ്കണത്തിൽ എന്നും ഞങ്ങളെ സ്വാഗതം ചെയ്തിരുന്ന ഒരു മുത്തശ്ശി മാവ് ഉണ്ടായിരുന്നു. ഇന്ന് ആ മാവ് അവിടെയില്ല. അതൊരു വിങ്ങലായ ഓർമ്മയായി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നു. ചരിത്രത്തിന്റെ ഏടുകളിൽ ഇടം നേടിയ നൂറ്റാണ്ടിനപ്പുറം പഴക്കമുള്ള ചില ക്ലാസ് മുറികളും ക്ലാസ്സുകൾക്കിടയിൽ പ്രിയപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാരോടൊപ്പം കൂടുതൽ സമയം ഞങ്ങൾ ചെലവഴിച്ചിരുന്ന ചില മറച്ചുവടുകളുമുണ്ട്. ഇന്നും എൻ്റെ മനസ്സിലെ പ്രിയപ്പെട്ട ഇടങ്ങളായി അത് തുടരുന്നു. ആ മറച്ചുവടുകളിൽ നിന്ന് ലഭിച്ച അമൂല്യമായ ചില സൗഹൃദങ്ങൾ ഇന്നും എൻ്റെ ജീവിതയാത്രയിലെ സഹയാത്രികരാണ്. ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധികളിലും പോരാട്ടങ്ങളിലും പരാജയങ്ങളിലും ഇന്നും പതറാതെ മുന്നോട്ടു പോവാൻ എനിക്ക് കഴിയുന്നതും എന്നെ പഠിപ്പിച്ചതും ഇതേ കലാലയമാണ്. ഈ അവസരത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെയും ഇന്നും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും സ്നേഹപൂർവം ഞാൻ ഓർക്കുകയാണ്. ഈ അവസരത്തിൽ ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിൽ അലക്സ് പോൾ ഈണം നൽകിയ കാറ്റാടിത്തണലും എന്ന ഗാനം യൂണിവേഴ്സിറ്റി കോളേജിനെ സ്നേഹിക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിനെ പ്രണയിക്കുന്ന എല്ലാവർക്കും സമർപ്പിക്കുന്നു. നന്ദി.

ഞാൻ ശ്രീമോൾ, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മ്യൂസിക്കിൽ രണ്ടാം വർഷ PG വിദ്യാർത്ഥിനിയാണ്. ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല ഓർമ്മകൾ മാത്രമേ എനിക്കുള്ളൂ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവിടെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അന്തരീക്ഷമാണ്. പിന്നെ എല്ലാവരും പരസ്പര സ്നേഹിച്ചും സഹകരിച്ചും ഒക്കെ കഴിയുന്ന സ്ഥലമാണ് അവിടെ. പിന്നെ ഞങ്ങളെ ജൂനിയേഴ്സും ടീച്ചേഴ്സും ഒക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. പിന്നെ അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് പറയുകയാണെങ്കിൽ. പിന്നെ കഴിഞ്ഞ വർഷം മുതൽ 5-year ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി വന്നതുകൊണ്ട് കുറച്ച് സഹോദരിമാരെ ഞങ്ങൾക്ക് അങ്ങനെയും കിട്ടി. പിന്നെ എല്ലാവരും കൂടി പച്ചമാങ്ങ ഉപ്പും മുളകും ഒക്കെ ചേർത്ത് കഴിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ടീച്ചേഴ്സും ജൂനിയേഴ്സും എല്ലാവരും ഉണ്ടാവും. അവിടെ ഒരു തണൽമരമുണ്ട്, അതിൻ്റെ കീഴിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വർത്തമാനമൊക്കെ പറയും, മാങ്ങയൊക്കെ കഴിക്കും, അരിനെല്ലിക്കയൊക്കെ കഴിക്കും. അതൊക്കെ വളരെ ഒരു സന്തോഷമുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞങ്ങൾ ലഞ്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും. ചിലപ്പോൾ ആരെങ്കിലും സ്പെഷ്യലൊക്കെ കൊണ്ടുവരും, അപ്പോൾ അതൊക്കെ എല്ലാവരും കൈയിട്ട് വാരി കഴിക്കും. പിന്നെ ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ കളികളൊക്കെ കളിക്കും, ഇല്ലെങ്കിൽ മൈക്കൊക്കെ എടുത്തു വെച്ചിട്ട് ഫിലിം സോങ്സ് ഒക്കെ പാടും, ഡ്യുവറ്റ് ഒക്കെ പാടും. അതെല്ലാം വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിനെല്ലാം സപ്പോർട്ടായിട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രിയപ്പെട്ട HOD മിനി ടീച്ചറും. ഇതൊന്നും എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്ന് പറയുകയാണെങ്കിൽ കാബൂളിവാലയിലെ

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
6: ഇന്ന് എന്തായാലും MRT ഹോം നീഡ്സിൽ പോണം.
7: എന്താ കാര്യം പറ?
6: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
0: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
11: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
12: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
11: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
12: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലിയറ്റ് എറണാകുളം.
13: എന്റെ പേര് ഫരിഷ്ത. ഞാന് കോഴിക്കോട് സ്വദേശിനിയാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇപ്പം ഫൈനൽ ഇയർ കഴിഞ്ഞു. റിസൾട്ട് വന്നു. ഇപ്പൊ PG നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എന്നെ സംബന്ധിച്ച് കോളേജ് ഒരു പക്ഷെ +2 കഴിഞ്ഞു. ഏത് കോളേജ് വേണമെന്ന് നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എല്ലാവരും നോക്കുന്ന പോലെ തന്നെ ഞാനും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരുപാട് കോളേജ് നോക്കി. എല്ലാ കോളേജുകളും കൊടുത്തു. +2 93% മാർക്ക് ഉണ്ട്, ഫുൾ A+ ഉണ്ട്. അപ്പൊ നോർമലായി കൊടുത്തു. ഞാൻ സയൻസ് ആയത് കാരണം എനിക്കൊട്ടും ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകൾ എനിക്ക് കിട്ടാനുള്ള മാർക്ക് സയൻസ് ആയത് കാരണം കിട്ടാൻ നല്ല പ്രയാസമായിരുന്നു. അപ്പൊ ഞാൻ ഫിലോസഫി ഡിഗ്രിയാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഫിലോസഫി പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഫിലോസഫി എടുത്ത ആളല്ല ഞാൻ. ഇംഗ്ലീഷോ പൊളിറ്റിക്കൽ സയൻസോ യൂണിവേഴ്സിറ്റി കോളേജിൽ വേണം എന്ന് വിചാരിച്ചു നിന്നു. പക്ഷെ അത് രണ്ടും എനിക്ക് കിട്ടിയില്ല. പിന്നെ എനിക്ക് ഞാൻ രണ്ടാമത് ആരും അറിയാതെ സപ്ലിമെന്ററിക്ക് കൊടുത്ത സമയത്താണ് ഫിലോസഫി ഞാൻ കൊടുത്തതായി ഓർമ്മ പോലുമില്ല. പക്ഷെ അപ്രതീക്ഷിതമായ ഫിലോസഫിക്ക് കിട്ടി. സുഹൃത്ത് ജസ്റ്റ് എന്റെ അലോട്ട്മെന്റ് നോക്കിയ സമയത്ത് പേര് കണ്ടിട്ടാണ് ഞാൻ അഡ്മിഷൻ ആയത് അറിയുന്നത് പോലും. അപ്പൊ യൂണിവേഴ്സിറ്റി കോളേജ് ആയിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് പ്രയോറിറ്റി ലിസ്റ്റിൽ ഫസ്റ്റ്. ഇങ്ങനെ നോക്കാം, കോഴിക്കോട് തന്നെ നിൽക്കാം എന്നുള്ളൊരു പ്ലാനിൽ നിന്നാണ് പിന്നീട് അവിടെ എത്തിപ്പെടുന്നത്. യൂണിവേഴ്സിറ്റി കോളേജ് എനിക്ക് തന്നത് ഒരുപാട് സൗഹൃദങ്ങളും ആ സൗഹൃദങ്ങളിൽ ഉണ്ടായിട്ടുള്ളതിൽ നല്ല ശതമാനവും ഇപ്പോഴും അങ്ങനെ കൂടെ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരുപാട്. ആദ്യത്തെ വർഷം എന്നെ സംബന്ധിച്ച് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതുപോലെ വളരെ അപ്രതീക്ഷിതമായി തന്നെ യൂണിയനില് 1st വർഷ വിദ്യാർത്ഥി പ്രതിനിധിയായിട്ട് മത്സരിക്കണം എന്ന് പറഞ്ഞു. മത്സരിച്ചു, എതിരില്ലാതെ തെരഞ്ഞെടുത്തു. ആ വർഷം വളരെ ചുരുക്കം സീറ്റുകളിലേക്ക് മത്സരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട്

ക്ലാസ്സുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ആ വർഷമാണ് ആദ്യമായിട്ട് കേരളീയം തിരുവനന്തപുരത്ത് നടക്കുന്നത്. അപ്പം യൂണിവേഴ്സിറ്റി കോളേജും അതേപോലെ തന്നെ പാളയ പ്രദേശത്തുള്ള കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ക്യാമ്പസുകളൊക്കെ സംബന്ധിച്ച് തമ്മിൽ നല്ല ബന്ധം ഉണ്ടാവും. അതുപോലെ തന്നെ തിരുവനന്തപുരം സെന്റവന്റെ ആയിട്ടുള്ള എല്ലാ മനോഹാരിതയും എപ്പോഴും അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും അടുത്ത് ചുറ്റാവുന്ന ആൾക്കാർ തന്നെയാണ് യൂണിവേഴ്സിറ്റി കോളേജ്, വുമൻസ് കോളേജ്, ആർട്സ് കോളേജിലൊക്കെയുള്ള വിദ്യാർത്ഥികൾ. അപ്പം കേരളീയ പോലെയുള്ള IFFK പോലെയുള്ള പരിപാടികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഏറ്റവും നല്ല ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ശരിക്കും ഈ കോളേജുകളിലുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് കേരളീയം ഞങ്ങളുടെ കോളേജിലൊരു കേരളീയത്തിനൊരു വേദി ഉണ്ടായിരുന്നു. ഞാൻ അതിലൊരു വളണ്ടിയർ ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നീട് കേരളീയത്തിന് ശേഷം എന്ന് പറയുന്നത് കോളേജിൽ ക്ലാസ്സിൽ അതുവരെ ഡെയിലി വന്നിരുന്ന കുട്ടികൾ മെല്ലെ മെല്ലെ മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു. സ്വാഭാവികമായിട്ട് ആ ഒരു സമയമായപ്പോഴത്തേക്കും ഇലക്ഷനൊക്കെ കഴിഞ്ഞ് യൂണിയൻ ആയതോടുകൂടി ക്ലാസ്സിൽ സ്ഥിരം പോകുന്ന ഒരു രീതി അങ്ങ് വളരെ ഇല്ലാതായി, വളരെ ചുരുക്കമായി മാറിക്കഴിഞ്ഞിരുന്നു. പിന്നെ കോളേജിലെ പരിപാടികളായി, കലോത്സവമായി, കോളേജ് കലോത്സവമായി, അങ്ങനെ പിന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരുപാട് പരിപാടികൾ. അത് കഴിഞ്ഞ് പിന്നീട് ഒരു രണ്ട് മാസത്തെ വെക്കേഷൻ സമയത്താണ് കോളേജിൽ ആദ്യമായിട്ട്, ഒരുപക്ഷെ മറ്റ് ക്യാമ്പസുകളിലുള്ളവർക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ, കേരളത്തിന് ആദ്യമായിട്ടൊരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഒരു ആർട്സ് ഫെസ്റ്റിവൽ നടത്തുന്നത്, ഒരു വലിയ ബഡ്ജറ്റിലുള്ള ഒരു ആർട്സ് ഫെസ്റ്റിവൽ നടത്തുന്നത് യൂണിവേഴ്സിറ്റി കോളേജാണ്, UC Fest എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫെസ്റ്റിന്റെ ആലോചനകളായി. ഇപ്പൊ ഈ ഫെസ്റ്റ് നടത്തുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും വലിയ ഒരു പേടിയും വലിയൊരു എന്താകും എന്നൊക്കെ വലിയ ടെൻഷൻ ഉണ്ട്. കാരണം ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്, മാനേജ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ആ വലിയ രീതിയിൽ ഫണ്ട് റേസിംഗിനുള്ള കപ്പാസിറ്റി ഇല്ല എന്നൊക്കെ നമ്മൾ ആ ഒരു പോരായ്മകളും പരിമിതികളും ഒക്കെ നിന്നിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വലിയ സ്വപ്നം ആ സമയത്ത് കാണുന്നത്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ കടന്ന് ആ വർഷം വലിയ പ്രയാസങ്ങളിൽ നിന്നിട്ട് ആ വർഷത്തെ ഫെസ്റ്റ് കഴിഞ്ഞു. അപ്പൊ ആ വർഷമാണ് ഈ പറയുന്നത് പോലെ തന്നെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പം ആ സമയത്ത് ഒന്നാം വർഷത്തിൽ പഠിക്കുന്ന സമയത്ത് ഇലക്ഷനിൽ നിൽക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ രണ്ടാം വർഷം ആയപ്പോഴും വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ചെയർമാനായി നിൽക്കണം, ചെയർപേഴ്സണായി മത്സരിക്കണം എന്ന് പറയുന്നത്. പിന്നീട് അത് വലിയ വാർത്തയായി, വലിയ അംഗീകാരവും ഒക്കെ എല്ലാവർക്കും കിട്ടി. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അന്ന് കോളേജിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേര് സഹായിക്കുകയും ഒരുപാട് പേരുടെ സപ്പോർട്ടും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് മുന്നോട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ മുതൽ രാത്രി വരെ ഉറക്കമില്ലാത്ത, ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത കുറേ ദിവസങ്ങളും, അല്ലെങ്കിൽ പക്ഷെ അതൊന്നും ഇങ്ങനെ ആയിരുന്നു എന്ന് പിന്നീട് 3 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു അത്ഭുതമായിട്ട് തന്നെ എന്നെ സംബന്ധിച്ചും യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിറങ്ങുന്ന ഏതൊരാളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയായിരിക്കും. മറക്കാൻ കഴിയാത്തൊരു ഓർമ്മ എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലെ കപ്പെടുക്കുന്ന ക്യാമ്പസായി മാറുന്നു. എല്ലാ മേഖലകളിലും കോളേജ് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന സമയത്തൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം നമ്മൾ രാവിലെ കോളേജിലേക്ക് ചെല്ലുമ്പോഴും ആ കോളേജിനെ പ്രതീക്ഷിച്ച്, അവിടുത്തെ യൂണിയനെ പ്രതീക്ഷിച്ച് പ്രായമായവരും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരും സാമ്പത്തികമായി പലതരത്തിലുള്ള പ്രയാസങ്ങൾ നിൽക്കുന്നവരും സമൂഹത്തിന്റെ നാനാഭാഗങ്ങളിൽ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യര് ഓരോ ദിവസവും, ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ ആ കോളേജിനെ ആശ്രയിച്ച് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വലിയ ഫെസ്റ്റ്, യൂണിവേഴ്സിറ്റി കോളേജ് ഫെസ്റ്റ് നമ്മൾ സംഘടിപ്പിച്ചു. വലിയ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുള്ള പ്രോ ഷോകൾ ഉൾപ്പെടെയുള്ള ഫുഡ് ഫെസ്റ്റിവലൊക്കെയുള്ള 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റ്, ഫെസ്റ്റിനൊക്കെയും അവസാനം ദിവസം അല്ലെങ്കിൽ വലിയ പ്രോ ഷോകൾ നടക്കുന്ന സമയത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നമ്മൾ എത്തി നിൽക്കും. ആ സമയത്തൊക്കെയും താങ്ങായി കരുതലായി വരുന്ന ഒരു, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പറയാൻ പറ്റുന്നത് വെച്ചാൽ 18 UG ഡിപ്പാർട്ട്മെന്റുകളാണ് കോളേജിലുള്ളത്. ഈ 18 ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതേപോലെ തന്നെ 21 PG ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഈ PG ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അധ്യാപകര്, അനധ്യാപകര് തുടങ്ങി കോളേജിലെ സകല ആൾക്കാരും, ഒരാളെയും ഒഴിവാക്കാൻ സത്യം പറഞ്ഞാൽ പറ്റില്ല, ഇവർ മുഴുവൻ ആ ഫെസ്റ്റിന്റെ ഭാഗമായി എന്നുള്ളത് തന്നെയാണ് സത്യത്തിൽ. ആ ഫെസ്റ്റ് അത്രയും വിജയമായി എന്ന് പറയാൻ പറ്റുന്നത് ആ തരത്തിൽ തന്നെയാണ്. ആ ക്യാമ്പസിലെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും എല്ലാ രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് അവിടുത്തെ വിദ്യാർത്ഥികൾ ആ ഫെസ്റ്റ് നടക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഓരോ ദിവസവും നമ്മൾ വലിയ ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ശംഖുമുഖത്തും കൊച്ചുവേളിയും ലുലു മോളിലും മാനവീയത്തും തിരുവനന്തപുരത്തിന്റെ നാനാഭാഗങ്ങളിൽ പോയി വിദ്യാർത്ഥികൾ തിരിച്ച് 1-2 രൂപ കൂട്ടിവെച്ചിട്ട് നടത്തിയിട്ടുള്ള വലിയ പരിപാടിയാണത്. ആ ദിവസത്തിന്റെ ആ പരിപാടിയിൽ ഏറ്റവും അവസാന ദിവസം ഇതുപോലെ ആർട്ടിസ്റ്റുകൾ മുഴുവൻ പേയ്മെന്റ് കൊടുക്കാതെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ പരിപാടി നടക്കില്ല, സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, മഴ പെയ്യുന്നു, രാത്രി 9 മണി കഴിയുന്നു, 10 മണി കഴിയുന്നു, അങ്ങനെ പോകാൻ പറ്റുന്ന സകല സ്ഥലങ്ങളിലും പോയി തിരിച്ച് നിരാശരായി കോളേജിലേക്ക് കാറിൽ വന്ന് കോളേജിന്റെ കൊടിവരത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് കുട്ടികൾ പറഞ്ഞിറങ്ങി പോകുന്നുണ്ട്. അതായത് പരിപാടി കാണണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഈ പരിപാടി നടക്കുന്നില്ല, ഇവരെന്ത് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിരാശരായി നമ്മൾ വന്നു നിൽക്കുന്ന സമയത്ത് കേൾക്കുന്നത് ഇതാണ്. കൂടെ അന്നുണ്ടായിരുന്ന യൂണിയൻ മെമ്പർമാരും യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളൊക്കെ പറയുന്നുണ്ട്, ഈ

അതൊന്നും ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറ്റി കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് വന്നിരുന്ന് സംസാരിക്കുന്നു. അങ്ങനെ ഒരുപാട് പേര് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നൊക്കെ കരുതി പരിപാടി വേണ്ട നമുക്ക് നിർത്താം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അന്ന് അത്ഭുതപ്പെടുത്തിയത് എന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യര് നമ്മൾ ഈ പ്രയാസത്തിൽ നിൽക്കുന്നത് കണ്ടിട്ട്, ഞാനിപ്പോഴും ആ കുട്ടികളുടെ മുഖവും പേരൊക്കെ വളരെ കൃത്യമായിട്ട് ഓർക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ പരിപാടി നടക്കണം എന്നുള്ള നമ്മളെ മാത്രം ഒരു ആഗ്രഹമല്ല, കോളേജ് മുഴുവൻ ആഗ്രഹിക്കുകയാണ് ഇത് നടക്കണം എന്നുള്ളതില്. സ്വന്തം പാദസരമായിട്ടും ഇത് വെച്ച് നമുക്ക് പൈസ എടുക്കാം, സ്വന്തം വണ്ടി എടുത്ത് അതിൽ നിന്ന് പൈസ കണ്ടെത്തി തരാമെന്നു, അങ്ങനെ കിട്ടാവുന്ന സകല ആൾക്കാരെയും വിളിച്ച് 2-3 മണിക്കൂറിനുള്ളിൽ ആ പരിപാടി നടന്നു. അതായത് വലിയ രീതിയിലുള്ളൊരു ബഡ്ജറ്റ് റേസ് ചെയ്ത് ആ പരിപാടി നടന്നു. അതുപോലെ ഓർമ്മിക്കാൻ പറ്റുന്ന ഏറ്റവും രസമുള്ള ഒരു അനുഭവമായിരുന്നു യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾ നടക്കുന്ന സമയം. എല്ലാ വർഷവും ഇപ്പം നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ തന്നെ ക്യാമ്പസ് തമ്മിലുള്ള വാശിയേറിയ മത്സരവും ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് അനുഭവപ്പെടുന്ന സമയമാണ് യൂണിവേഴ്സിറ്റി കലോത്സവം. നമ്മൾ മത്സരിക്കുന്നത് ഒരുപാട് ക്യാമ്പസുകളുണ്ട്. ഇപ്പം മാരിമാനിയസ് പോലെയുള്ള മാനേജ്മെന്റ് കോളേജുകളുമായിട്ടാണ് സാധാരണ ഒരു സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മത്സരിക്കുന്നത്. ഈ സമയത്ത് മറ്റു ക്യാമ്പസുകളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് മത്സരാർത്ഥികൾക്ക് വലിയ രീതിയിലുള്ള സഹായവും സാമ്പത്തിക സഹായവും 3 തരം നല്ല ഭക്ഷണം ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി മറ്റു ക്യാമ്പസുകൾക്ക് പറ്റുന്ന സമയത്ത് ഇവിടെ കലോത്സവത്തിന്റെ ആ ഒരു ഊർജത്തിലും അല്ലെങ്കിൽ ഏറ്റവും ആകർഷകമായിട്ടുള്ളത് കോഴിക്കളിയാണ്. രാവിലെ നമ്മൾ ക്യാമ്പസിലേക്ക് വരുന്ന സമയത്ത് കോഴിക്കളി പ്രാക്ടീസ് നടക്കും. ക്യാമ്പസിൽ ഏറ്റവും വലിയൊരു സ്റ്റേജ് ഉണ്ട്, ആ സ്റ്റേജിലാണ് കോഴിക്കളിയുടെ പ്രാക്ടീസ് നടക്കുന്നത്. അവിടെ ആ കോഴിക്കളിയുടെ പ്രാക്ടീസ് കണ്ടിട്ടാണ് മറ്റ് പ്രാക്ടീസുകൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ചുമതലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടാവും, അതൊക്കെ നോക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ ആ കോഴിക്കളിയുടെ സൗണ്ടും ശബ്ദവും ഒക്കെ തരുന്ന ഒരു വലിയ ആവേശമുണ്ട് കോളേജിൽ. കുട്ടികളൊക്കെ ക്ലാസ്സുകളിലേക്ക് പോകുന്നത്, ക്യാൻറ്റീനിലേക്ക് പോകുന്നത് ഒക്കെ ഇത് കണ്ടിട്ടായിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു വർഷം ഇറങ്ങുന്ന മുഴുവൻ ഇവന്റുകൾക്കും നൽകുന്ന ആവേശം എന്ന് പറയുന്നത് കോഴിക്കളി നൽകുന്ന ആവേശം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റോരോ ഇവന്റുകൾ നമ്മൾ കാണാൻ വേണ്ടി പോകും. പക്ഷെ ഇവിടെയൊക്കെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എങ്ങനെയാണ് ഒരു കലോത്സവത്തിനെ നേരിടുന്നത്, അതിലുണ്ടാകുന്ന കുറേ പ്രയാസങ്ങൾ, പട്ടിണി കിടന്നും ഉറക്കമില്ലാതെ ഒക്കെ മാസങ്ങളോളം നീണ്ടിട്ടുള്ള ഒരു വലിയ കഷ്ടപ്പാടുണ്ട്. ഒരു കോളേജുകൾക്കും അവകാശപ്പെടാൻ പറ്റാത്ത വലിയ ആത്മബന്ധവും വലിയ ആവേശവും ഒക്കെ യൂണിവേഴ്സിറ്റി കോളേജിനെ സംബന്ധിച്ച് അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എല്ലാ വർഷവും ഇതുപോലെ തന്നെ ചെറിയ 1, 2, 3, 10 മാർക്കുകളുടെ വ്യത്യാസത്തിൽ അമ്പിളി അറിവിന് നഷ്ടമാകുന്ന സമയത്ത് നിരാശരായി അവിടെ നിന്ന് ഓരോ വർഷവും ഇറങ്ങി വരുന്ന വിദ്യാർത്ഥികളുണ്ട്. ഈ വർഷം കലോത്സവം നടന്നില്ല, അതിന് മുന്നേ നടന്ന കലോത്സവത്തില് നമുക്ക് അമ്പിളി അറിവിന് അടിക്കാൻ വേണ്ടി പറ്റി. കൊല്ലത്ത് വെച്ച് നടന്ന കലോത്സവത്തിലായിരുന്നു. അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരിക്കലും സാമ്പത്തികത്തിന്റെ പ്രതിസന്ധിയോ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ പ്രതിസന്ധിയോ ഒന്നും അല്ലായിരുന്നു. ആ വർഷം യൂണിവേഴ്സിറ്റി യൂണിയനെ തെരഞ്ഞെടുപ്പ് പോലും നടത്താൻ സമ്മതിക്കാതെ, അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയനെ റദ്ദാക്കി പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് എല്ലാ കോളേജുകളിലും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് പറഞ്ഞാല്, അന്ന് കേരള യൂണിവേഴ്സിറ്റി കീഴിലെ മുഴുവൻ ക്യാമ്പസുകളിലെ അത്യാവശ്യം നല്ല ശതമാനം ക്യാമ്പസുകളിലും അന്ന് കലോത്സവം പ്രാക്ടീസ് നിർത്തി വെച്ചു. പക്ഷെ നമ്മൾ അപ്പോഴും പറഞ്ഞു, എവിടെയോ ഒരു നേരത്തെ പ്രതീക്ഷ അപ്പോഴും ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അപ്പോഴും കുട്ടികളോട് പറഞ്ഞു, എല്ലാ കലോത്സവം നടക്കും, കലോത്സവം എന്തായാലും നടക്കും, പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അതായത് നമുക്ക് പോലും ഉള്ളില് നടക്കില്ല എന്ന് എവിടേക്കോ ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവരോട് ഒരിക്കലും അത് പറഞ്ഞിരുന്നില്ല. എന്തായാലും നടക്കും, എന്തായാലും നടക്കും, പ്രാക്ടീസ് ചെയ്യാന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം കോളേജിലെ കലാകാരന്മാർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നൽകുന്ന സന്തോഷം എന്ന് പറയുന്നത് എല്ലാവരും നിർത്തി, പക്ഷെ നമ്മൾ അവിടെ എപ്പോഴും ചെറിയൊരു പ്രതീക്ഷയുടെ ഭാഗമായിട്ട് കലോത്സവം ഉണ്ടാവും എന്ന് പറയുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. ഏറ്റവും അവസാനം വലിയ മാർജിനിൽ നമ്മൾ അമ്പിളി അരവിന്ദൻ പൊക്കുന്ന സമയത്ത് അവിടെ ഉള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ കോളേജിലെ ഇതിന്റെ ഭാഗം പോലും ആവാത്തൊരു കുട്ടിക്ക് പോലും ഉണ്ടാവുന്ന വലിയൊരു ആവേശമുണ്ട്. കോളേജ് എന്റെ കോളേജാണ്, എന്റെ യൂണിവേഴ്സിറ്റി കോളേജാണ് തിരിച്ച് അമ്പിളി അരവിന്ദനെ എത്തിച്ചത് എന്നുള്ള വലിയൊരു ആത്മാഭിമാനം അവിടെ ഓരോരുത്തർക്കും തോന്നാറുണ്ട്. ആ ദിവസം എടുത്ത കുറെ ചിത്രങ്ങളും, അന്ന് അമ്പിളി അരവിന്ദൻ എടുക്കുന്ന സമയത്ത് മുദ്രാവാക്യം വിളിക്കുന്നതും, അമ്പിളി അരവിന്ദൻ കപ്പ് നമ്മൾ എടുക്കുന്നത് കാണാൻ വേണ്ടി മുന്നേ പഠിച്ചിരുന്ന ഒരുപാട് പേര് വരുന്നതും, പഴയ ആക്ടർക്ക് ഇതിന് മുന്നേ അമ്പിളി അരവിന്ദൻ കൊണ്ടുവന്ന ആർട്സ് സെക്രട്ടറിയുടെ സഹായവും സപ്പോർട്ടും, കപ്പ് വാങ്ങുന്ന സമയത്ത് മുദ്രാവാക്യം വിളിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് ജില്ലകളിൽ നിന്ന് പോലും വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അതൊക്കെയും കോളേജ് എന്നുള്ള ആ ഒരു ഒറ്റ പേരിൽ തന്നെ അത് നിലനിൽക്കും എന്നുള്ളത് തന്നെയാണ് അന്നൊക്കെ മനസ്സിലായിട്ടുള്ളത്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന മോഹൻലാലിന്റെയും അമിത വർമ്മയുടെ ഒരു സിനിമയുണ്ട്. അതിലെ വാർത്തെഴുതിയ കാർത്തികരാവിന്റെ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്, അതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്.

0: കളേഴ്സ്.
1: നമസ്കാരം, എൻ്റെ പേര് നന്ദ. ഞാൻ തിരുവനന്തപുരത്ത് പട്ടത്താണ് താമസം. അപ്പോൾ എൻ്റെ ക്യാമ്പസ് മെമ്മറീസ് അല്ലെങ്കിൽ ക്യാമ്പസ് ലൈഫിനെ പറ്റി പറഞ്ഞാൽ രണ്ട് കലാലയങ്ങളിലായിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഒന്ന് യൂണിവേഴ്സിറ്റി കോളേജ് പാളയം, അവിടെയാണ് ഡിഗ്രി ചെയ്തത്. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാര്യവട്ടം ക്യാമ്പസ്. ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു എൻ്റെ വിഷയം രണ്ട് സ്ഥലങ്ങളിലും, ബി എ എം എ. അപ്പോൾ ഈ പ്രോഗ്രാമിന്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ കളർഫുൾ ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള, ഏറ്റവും ഹൃദ്യമായിട്ടുള്ള അനുഭവങ്ങളും ഓർമ്മകളും മാത്രമാണ് എനിക്ക് രണ്ട് ഇടങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഒരുപടി കൂടുതൽ ഞാൻ ചെറിഷ് ചെയ്യുന്നത് തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച ആ മൂന്ന് വർഷം ഡിഗ്രി കാലയളവ് തന്നെയാണ്. അതെനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ട് നമ്മൾ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് നമ്മളൊരു അടുത്തൊരു ഫേസ് ഓഫ് ലൈഫിലേക്ക് കാലെടുത്ത് വെക്കുകയാണല്ലോ. അത് തീർച്ചയായിട്ടും നമ്മൾ അതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു. കോളേജ് ലൈഫ് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ. സ്വന്തമായി അത് അനുഭവിക്കാൻ പോകുന്നതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റിലും എന്തൂസിയാസത്തിലും, എന്നാൽ കുറെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ അതിന്റെ ഒരു ആൻസൈറ്റിയിലും അങ്ങനെ കുറെ മിക്സ്ഡ് ഇമോഷൻസോടുകൂടി തന്നെയാണ് ഞാനും ക്യാമ്പസിലേക്ക് കയറി ചെല്ലുന്നത്. പക്ഷേ ഡേ വൺ മുതൽ ഞാൻ വളരെ സന്തോഷവതിയായിട്ടാണ് ആ ക്യാമ്പസിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി കോളേജിൽ നമ്മുടെ സിറ്റിയുടെ ഹൃദയഭാഗത്തുള്ള ഒരു ക്യാമ്പസ് ആണല്ലോ, കലാലയ മുത്തശ്ശിയാണല്ലോ. ഒന്നാമത്തെ കാര്യം

അതിന്റെ ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടി, ആ പഴയ ആർക്കേക്ക് ആയിട്ടുള്ള കെട്ടിടം, അത് എന്തൊരു ജൈജാന്റിക് മാഗ്നിഫിഷ്യന്റ് സ്ട്രക്ചർ ആണ്. അത് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകമാണ്. അപ്പൊ ഞാൻ വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ വഴി പാസ് ചെയ്യുന്ന

അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സർക്കംസ്റ്റാൻസ് ആണല്ലോ സ്കൂളുകളിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ആ ലൈഫിൽ ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ സ്വയം പലതും തിരിച്ചറിയാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഫേസിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അതെല്ലാ അർത്ഥത്തിലും ഞാനും ആസ്വദിച്ചു എന്നുള്ളതാണ്. കുറേ പുതിയ സൗഹൃദങ്ങൾ, കുറെ പുതിയ നല്ല അധ്യാപകര്, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ബാഹ്യമായിട്ടുള്ള കോളേജിന്റെ സൗന്ദര്യം, അത് മുഴുവൻ എക്സ്പീരിയൻസ് ചെയ്യുക, ആസ്വദിക്കുക, എക്സ്പ്ലോർ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത വിഷയത്തെ കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാനും കുറെ നല്ല മനുഷ്യർ ടീച്ചേഴ്സിന്റെയും ഫ്രണ്ട്സിന്റെയും രൂപത്തിൽ കിട്ടുകയും അവരെ എക്സ്പ്ലോർ ചെയ്യാനും അതിലൂടെ ജീവിതത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെങ്കിലും പുതിയതായി പഠിക്കാനും ഒക്കെ അങ്ങനെ ഒരു എക്സ്പ്ലോറേഷന്റെ ഒരു അവസരമായിട്ടാണ് എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിലെ ആ ഒരു ലൈഫ് തോന്നിയത്. കാര്യവട്ടത്താണെങ്കിലും അതിന്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ എന്ത് പഠിച്ചു നിർത്തിയോ, അതായത് അക്കാഡമിക് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആസ് എൻ ഇൻഡിവിജ്വൽ, ആസ് എ ഹ്യൂമൻ ബീയിങ്, നമ്മൾ പല സ്റ്റേജസ് ഓഫ് എവല്യൂഷനിലൂടെ കടന്നു പോകുമല്ലോ. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ തിരുത്തി പഠിക്കും, നമ്മൾ പഠിച്ചത് തെറ്റാണെന്ന് മനസ്സിലാക്കി നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും, ഇടുങ്ങിയ ചിന്താഗതികൾ ചിലപ്പോൾ വളരെ ബ്രോഡായി മാറും, അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ. അതാണല്ലോ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള തിരിച്ചറിവുകളും കുറെ കാര്യങ്ങൾ അൺലേൺ ചെയ്യാനും റീലേൺ ചെയ്യാനും ഒക്കെ എനിക്ക് സാധിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിൽ തുടങ്ങി അതിന്റെ ഒരു കണ്ടിന്യൂറ്റി ആയിരുന്നു കാര്യവട്ടത്ത്. കാര്യവട്ടത്തും ഇതുപോലെ തന്നെ കുറെ നല്ല മനുഷ്യർ, അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും രൂപത്തിൽ എനിക്ക് കിട്ടി. അവിടെയും കുറെ തിരിച്ചറിവുകൾ കിട്ടി. പക്ഷെ കാര്യവട്ടം സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി ഹയർ ലേണിംഗ് ആൻഡ് റീസെർച്ച് ഓറിയന്റഡ് ആയി അങ്ങനെയുള്ള ഒരു ടീച്ചിങ് ലേണിംഗ് അറ്റ്മോസ്ഫിയർ തരുന്ന ഒരു ഇടമായതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ കുറച്ചും കൂടി അക്കാഡമിക്കലി ഫോക്കസ്ഡ് ആണ്. അക്കാഡമിക്കലി നമ്മുടെ നിലവാരം ഒരുപടി കൂടുന്നതായിട്ട് നമുക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ഇടമാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് കുറച്ചും കൂടി അക്കാഡമിക്സും ഫണ്ടും കൂടി ഒരേ പ്രൊപ്പോർഷനിലാണ് എനിക്ക് അനുഭവപ്പെട്ടത് എങ്കിൽ, കാര്യവട്ടം ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അവിടെ എനിക്ക് കുറെ കൂടി അക്കാഡമിക് ആയിട്ടുള്ള മെമ്മറീസ് ആണ് കൂടുതലുള്ളത്. രണ്ടും നമുക്ക് വേണമല്ലോ. ആ അർത്ഥത്തിൽ എന്റെ ക്യാമ്പസ് ലൈഫ് പൂർണ്ണമായും 3+2 അഞ്ച് വർഷവും എനിക്ക് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ടാണ് തോന്നിയത്. യൂണിവേഴ്സിറ്റി കോളേജിനെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് ഇപ്പോഴും തോന്നുന്നത്, ഇത്ര കണ്ട് ഞാൻ ചെറിഷ് ചെയ്യാനുള്ള കാരണം ഇതേപോലെയുള്ള നല്ല മനുഷ്യരുമായിട്ടുള്ള സമ്പർക്കമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ആ നല്ല മനുഷ്യരിലൂടെ നമുക്ക് നല്ല സ്വാധീനങ്ങൾ ഉണ്ടാവുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിലെ പല ചിന്താഗതികളും രാഷ്ട്രീയത്തെക്കുറിച്ച്, കലയെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച്, അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുകയും നല്ല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി കോളേജിലെ സൗഹൃദങ്ങൾ എന്നെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അധ്യാപകരുമായിട്ടുള്ള ഇടപഴകലും ഒക്കെ, പിന്നെ പൊളിറ്റിക്കൽ സയൻസ് പോലുള്ള അത്രയും ഡൈനമിക് ആയിട്ടുള്ള ഒരു വളരെ പേഴ്സണൽ ലൈഫിൽ വരെ ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന എവറിഡേ ലൈഫിലും പൊളിറ്റിക്സ് ഉണ്ടെന്നാണല്ലോ പറയുക. അപ്പൊ ആ രീതിയിൽ ദൈനംദിന ജീവിതത്തെ വരെ ടച്ച് ചെയ്യുന്ന നമ്മുടെ ഓരോ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഇൻക്ലൈൻഡ് ആയിട്ടുണ്ട്. അപ്പൊ അത്തരം തിരിച്ചറിവുകളൊക്കെ വരാൻ ഒരു പരിധി വരെ തീർച്ചയായിട്ടും ഈ ഒരു ക്യാമ്പസ് കാലഘട്ടം സഹായിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിലെ സൗഹൃദങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതലും, അതായത് അവിടെ തുടങ്ങി ഇതേ യൂണിവേഴ്സിറ്റി കോളേജിലെ സൗഹൃദങ്ങൾ തന്നെ എനിക്ക് കാര്യവട്ടത്തും വീണ്ടും കിട്ടി. എന്നാൽ അവിടെ കുറെ പുതിയ സൗഹൃദങ്ങളും ഉണ്ടായി. ആ സൗഹൃദങ്ങളെ തന്നെ നമുക്ക് ഈ രണ്ട് ക്യാമ്പസിലും എനിക്ക് രണ്ട് രീതിയിലാണ് അനുഭവപ്പെട്ടത്. അതായത് യൂണിവേഴ്സിറ്റി കോളേജിലെ സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ എനിക്ക് തോന്നിയത് ഞങ്ങളുടെ ക്ലാസ്സിൽ വലിയൊരു സ്ട്രെങ്ത് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ പല വോക്സ് ഓഫ് ലൈഫിൽ നിന്നും ഉള്ള കുട്ടികളെല്ലാം അവിടെ വരും. അപ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ചെറിയൊരു ക്രോസ് സെക്ഷൻ തന്നെയാണ് അവിടെ കാണുന്നത്. അങ്ങനെ ഓരോരുത്തരോടും നമ്മൾ ഇടപഴകുമ്പോൾ എനിക്ക് പുതിയ പുതിയ അനുഭവങ്ങളും തിരിച്ചറിവുകളും ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. നമ്മൾ കുറച്ചും കൂടി ഒരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആക്കാനായിട്ട് അത്തരം ഇന്ററാക്ഷൻസ് സഹായിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായി. നമ്മുടെ സ്കൂൾ കാലയളവിൽ എനിക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്കൂൾ ടൈമിലെ നമ്മുടെ മെച്യൂരിറ്റി അല്ലല്ലോ നമ്മൾ ഡിഗ്രി കാലയളവിലും പി ജി കാലയളവിലും ഒക്കെ വരുമ്പോൾ ഉണ്ടാവുക. അന്നേരം നമ്മൾ കുറച്ചും കൂടി ഒരു ഇൻഡിവിജ്വാലിറ്റി ഉള്ള ആൾക്കാരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ തിരഞ്ഞെടുക്കുന്ന സൗഹൃദങ്ങളും അത്തരത്തിൽ ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ എന്ന് പറയുന്ന പോലെ നമ്മുടെ അതേ വേവ് ലെങ്തിൽ പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ആകർഷിക്കും, അവർ തിരിച്ചും. ആ രീതിയിൽ കോളേജിലെ എല്ലാ നല്ല മനുഷ്യരായിട്ടുള്ള സൗഹൃദങ്ങളെയും എനിക്ക് ചേർത്ത് പിടിക്കാൻ സാധിച്ചു, അവരെന്നെയും ചേർത്ത് പിടിച്ചു. ആ സൗഹൃദങ്ങളാണ് എനിക്ക് ഉറപ്പാണ് ജീവിത അവസാനം വരെ ഞാൻ ചെറിഷ് ചെയ്യുന്ന സൗഹൃദങ്ങളായിരിക്കും രണ്ട് ക്യാമ്പസിൽ നിന്നും എനിക്ക് കിട്ടിയത്. യൂണിവേഴ്സിറ്റി കോളേജിലെ സൗഹൃദങ്ങൾ കുറച്ചും കൂടി കുട്ടിത്വവും ഉണ്ട്, എന്നാൽ ഒരു അഡൽട്ട്ഹുഡിലേക്ക് കടക്കുന്ന ആ ഒരു ഫേസും കൂടിയാണ്. കാര്യവട്ടത്തുണ്ടായിരുന്ന എന്റെ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടുതലും ഞങ്ങളുടെ ഡിസ്കഷനിലേക്കൊക്കെ കൊണ്ടുവരുന്നതും കുറച്ചും കൂടി അക്കാഡമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഉയർന്ന നിലവാരമുള്ള ചർച്ചകൾ ഞങ്ങൾക്കിടയിൽ വരുമായിരുന്നു. പക്ഷെ യൂണിവേഴ്സിറ്റി കോളേജിൽ എനിക്ക് തോന്നുന്നു കുറെ കൂടി മാനുഷികമായിട്ടോ വളരെ വാല്യൂ ലേഡഡ് ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ കുറച്ച്
ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു വന്നിരുന്നത്. പിന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, രണ്ട് ക്യാമ്പസിലും ഞാൻ ഇങ്ങനെ ചളിയൊക്കെ പറഞ്ഞ് നടന്ന് എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും എന്നെ ആ രീതിയിൽ നന്ദ വരുന്നുണ്ട് ചളിയൊക്കെ പറയാനെന്ന് പറഞ്ഞ് അങ്ങനെ തമാശ രൂപേണ എന്നെ കളിയാക്കുകയും വൈബ് ആ ഒരു രീതിയിലായിരുന്നു രണ്ട് ക്യാമ്പസിലും. എന്നെ അവര് സ്നേഹത്തോടെ നന്ദമ്മ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, എസ്പെഷ്യലി യൂണിവേഴ്സിറ്റി കോളേജിലെ സുഹൃത്തുക്കൾ. അതെങ്ങനെയാണ്, അതിന്റെ പിന്നിലെ ഗുട്ടൻസ് ഒന്നും എനിക്കറിയില്ല. എന്റെ ഒന്ന് രണ്ട് വളരെ അടുത്ത സുഹൃത്തുക്കൾ അങ്ങനെ വിളിച്ചു തുടങ്ങി, മുഴുവൻ ക്ലാസ്സും അത് ഏറ്റെടുത്തു. ഇപ്പൊ അങ്ങനെയാണ് എല്ലാവരും വിളിക്കല്, അത് കേൾക്കാതൊരു സുഖമില്ല എന്നൊരു മട്ടായി.

അപ്പോ നന്ദമ്മ എന്ന് പറയുന്ന സൗഹൃദത്തിന്റെ വിളി എന്റെ ലൈഫിലെ അപ്സ് ആൻഡ് ഡൗൺസിൽ എല്ലാം അവരെല്ലാരും എന്റെ കൂടെ നിന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചും അവരെ ആ രീതിയിലാണ് ചേർത്ത് പിടിക്കുന്നത്. അങ്ങനെ രണ്ട് ക്യാമ്പസിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൗഹൃദം. ഇനി അധ്യാപകരിലേക്ക് വരികയാണെങ്കിൽ അത് പറയാതിരിക്കാൻ വയ്യ. കാര്യവട്ടത്തെ അധ്യാപകര് അവർ അക്കാഡമിക് ഫീൽഡിൽ വളരെ റെലവെന്റ് ആയി അങ്ങനെ നിൽക്കുകയും അവര് ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർ കുറച്ചും കൂടി, ഞാൻ ഈ പറഞ്ഞതുപോലെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് ലേണിംഗ് ആണ് അവിടെ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ അധ്യാപകരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കൂടുതലും ഒരു അക്കാഡമിക് തലത്തിലുള്ള ഒരു കണക്ഷനാണ്. ഒരുപാട് നമ്മുടെ തോട്ട് പ്രോസസ്സുകളെ സ്വാധീനിക്കാനും അക്കാഡമിക്കലി നമ്മൾക്ക് നമ്മുടെ നിലവാരം ഉയർത്താനും പല രീതിയിൽ ചിന്തിക്കാനും ഒക്കെയുള്ള ആ ഒരു ഹെൽപ്പ് നമുക്ക് ഉണ്ടാക്കി തരുന്നത് അവരുമായിട്ടുള്ള അവിടുത്തെ ഇന്ററാക്ഷൻസിലൂടെയാണ്. കാര്യവട്ടത്തെ എല്ലാ അധ്യാപകരെയും ഞാൻ ഈ നിമിഷം വളരെ ആദരവോടുകൂടി ഓർക്കുകയാണ്. അത്രയും റെസ്പെക്ട്ഫുള്ളി ഞാൻ ഓർക്കുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകരിലേക്ക് വരുമ്പോൾ അവർ സബ്ജക്ട് എക്സ്പേർട്സ് എന്നതിനോടൊപ്പം തന്നെ നമ്മളോടൊരു സെക്കൻഡ് ഹോം അപ്രോച്ച് ആണ് അവർ നമുക്ക് തരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഞങ്ങൾ അഡ്മിഷനായി, ഞങ്ങളുടെ ഇനീഷ്യലി ഫസ്റ്റ് ഇയറിൽ ഞങ്ങളുടെ ട്യൂട്ടർ ആയിട്ടുണ്ടായിരുന്നത് വളരെ യങ് ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള മനു സാറാണ്. ഞങ്ങൾ അദ്ദേഹത്തിനെ മനു ഏട്ടൻ എന്നായിരുന്നു ഇടയ്ക്കൊക്കെ വിളിക്കാറ്. കാരണം അത്രത്തോളം ഒരു ചേട്ടൻ വൈബാണ് അദ്ദേഹം ഞങ്ങൾക്ക് പകർന്നു തന്നത്. ഞങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ കളിയാക്കാനും തോളിൽ കൈയിട്ട് എന്ത് തമാശകൾ പറയാനും എന്ത് കുസൃതികൾ കാണിക്കാനും ഉള്ള സ്വാതന്ത്ര്യവും സ്പേസും അദ്ദേഹം ഞങ്ങൾക്ക് തന്നിരുന്നു. അത്ര കണ്ട് ഞങ്ങളോട് ഇഴുകിച്ചേർന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ. ഞങ്ങളുടെ ഫൗണ്ടേഷൻ സ്റ്റേജ് ആണല്ലോ സബ്ജക്റ്റിലെ, അക്കാഡമിക് തലത്തിൽ ഞങ്ങളുടെ ഫൗണ്ടേഷൻ സ്റ്റേജ് ആണ് ആ ഒരു ഇനീഷ്യൽ 1 ഇയർ എന്ന് പറയുന്നത്. അത് വളരെ നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് തന്നെ ഞങ്ങൾക്ക് ആ ഒരു ഫൗണ്ടേഷൻ തന്ന ആളുകൂടിയാണ് മനു സാർ. പിന്നെ ജിഷ ടീച്ചർ, സന്ധ്യ ടീച്ചർ, അവരെല്ലാം ഒരു മദേർലി അഫെക്ഷനോടുകൂടിയാണ്. സന്ധ്യ ടീച്ചറൊക്കെ കുട്ടികൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ പ്രോ സ്റ്റുഡൻറ് സ്റ്റാൻഡ് എടുക്കുന്ന ഒരു അധ്യാപികയാണ്. എല്ലാവർക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, നമ്മൾ എന്ത് പരിഭവങ്ങളോ അല്ലെങ്കിൽ ഡിമാൻഡ്സോ നമ്മുടെ ആഗ്രഹങ്ങളോ എന്ത് പറഞ്ഞാലും, എന്തെങ്കിലും ഒരു അഡ്വൈസ് വേണമെങ്കിലോ വളരെ വാല്യുബിൾ ആയിട്ട് വളരെ സെൻസിബിൾ ആയിട്ട് ടീച്ചർ നമ്മളെ ഗൈഡ് ചെയ്യും. അങ്ങനെയുള്ള അധ്യാപകര്, ഇവരുടെ എല്ലാവരുടെയും ഒരു പ്ലസ് പോയിന്റ്, ഞങ്ങള് സ്കൂൾ കുട്ടികളല്ല, വി ആർ നോ ലോങ്ങർ സ്കൂൾ സ്റ്റുഡൻസ് എന്നുള്ള തിരിച്ചറിവോടുകൂടി, എന്നാൽ അഡൽറ്റുമല്ല, അതിനിടയിൽ അഡൽട്ട്ഹുഡിലേക്ക് തന്നെ കടക്കുന്ന, ഓൾമോസ്റ്റ് അഡൽട്ട് എന്ന് പറയാം, അങ്ങനെ തോട്ട് പ്രോസസ് ഇങ്ങനെ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കണക്കാക്കേണ്ടുന്ന ആൾക്കാരാണ് എന്ന് തിരിച്ചറിവോടുകൂടി ഞങ്ങളെ സമീപിച്ച ടീച്ചേഴ്സാണ് അവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതൊരു ബ്യൂട്ടിഫുൾ കാര്യമാണ്. പിന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സിനെ പറ്റി പറഞ്ഞാൽ, അതായത് പൊളിറ്റിക്കൽ സയൻസിൽ ഇനി പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് അധ്യാപകരോട് ഞാൻ എല്ലാവരെയും ഓർക്കുകയാണ്. മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും എനിക്ക് ഇതുപോലെ തന്നെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെക്കുന്ന അധ്യാപകരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്ന് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ഞങ്ങൾക്ക് പല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട്. എല്ലാവരും ഒന്നിനൊന്നും മെച്ചമാണ്. പക്ഷെ ഞാൻ എടുത്ത് ഓർക്കുന്നത് ഫോണറ്റിക്സ് പഠിപ്പിച്ച ദിവ്യ മാമാണ്. ദിവ്യ മാമിന്റെ ക്ലാസ്സൊക്കെ ബെല്ലടിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ദേഷ്യമായിരുന്നു. അയ്യോ കഴിഞ്ഞു പോയല്ലോ എന്ന്. കാരണം നമ്മളിങ്ങനെ കേട്ടിരുന്നു പോകും. അത്ര ഭംഗിയായിട്ടാണ് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയോടുള്ള സ്നേഹം. എനിക്ക് ഓൾറെഡി വലിയ ഇഷ്ടമുള്ളതാണ് ഭാഷകൾ പഠിക്കാൻ. ആ ഒരു ഇഷ്ടം ഒന്നുകൂടി കൂട്ടുന്ന രീതിയിലാണ് ടീച്ചർ ക്ലാസ് എടുക്കുക. അത്ര ഭംഗിയായിട്ട് നമ്മളിങ്ങനെ കേട്ടിരിക്കുന്ന രീതിയിൽ. അതുപോലെ ഇതേ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കുറച്ചുകൂടി തമാശ രൂപേണ നമ്മളെല്ലാവരും കൂടുകൂടാ ചിരിപ്പിച്ച് ക്ലാസ് വളരെ ലൈവ്ലി ആക്കി, ലാസ്റ്റ് പീരീഡിൽ ഒരുപക്ഷെ ഉറക്കമൊക്കെ വന്നിരിക്കുന്ന സമയമാണെങ്കിൽ പോലും എല്ലാവരും വളരെ വിജിലന്റ് ആയി കേട്ടിരിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു അൽമുനിറ മാമിന്റേത്. മാം ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചറിന് ടീച്ചറേതായിട്ടുള്ള ഒരു ശൈലിയുണ്ട്, തനതായ ശൈലി. കുറെ ഹ്യൂമർ ഒക്കെ കൊണ്ടുവന്ന് കുറെ അനക്ഡോട്സ് ചെറുകഥകളൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് വളരെ പേഴ്സണലി ടച്ച് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്ന പോലെ തോന്നുന്ന ഒരു അധ്യാപന ശൈലിയായിരുന്നു ടീച്ചറിൻ്റെ. അതുകൊണ്ട് ടീച്ചർ പഠിപ്പിച്ച ഒരു പാഠവും നമ്മൾ മറക്കില്ല. കാരണം നമ്മൾ അതിനെ പല കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്താണ് പഠിക്കുക. അതൊരു ബ്യൂട്ടിഫുൾ മെമ്മറിയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഇംഗ്ലീഷ് ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ കൂടിയും എനിക്ക് പോലും അറിയില്ല ടീച്ചർ എന്നെ എന്തുകൊണ്ട് ഇത്ര സ്നേഹിക്കുന്നു എന്ന്. അത്രമാത്രം എന്നോട് വളരെ ജനറസ് ആയിട്ടുള്ള സ്നേഹം കാണിക്കുന്ന കൈകസി മാം. കൈകസി മാം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ മനസ്സാറിന്റെ കാര്യം പറഞ്ഞതുപോലെ ക്യാമ്പസിൽ എല്ലാവരുടെയും ഒരു കണ്ണിലുണ്ണിയാണ്. സീറോ എനിമിറ്റി, എല്ലാവരെയും ടീച്ചറിന്റെ ആകർഷണ വലയത്തിലേക്ക് കൊണ്ടുവന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാവരും ചേർത്ത് നിർത്തുന്ന, അത്രമാത്രം വാംത്ത് കൊടുക്കുന്ന ഒരു വലിയ ഫാൻ ഫോളോയിങ് ഉള്ള ഒരു അധ്യാപികയാണ് കൈകസി മാം. അതുപോലെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു ഇക്കണോമിക്സിലെ ഷീജ ടീച്ചർ. ടീച്ചറിനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് മനസ്സും കണ്ണും ഒക്കെ നിറയും. കാരണം ടീച്ചർ വാത്സല്യത്തിന്റെ ഒരു നിറകുടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ടീച്ചറിനെ പറ്റി പറഞ്ഞാൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ എനിക്കിത് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഇരുന്ന് ക്ലാസ് കേൾക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഇക്കണോമിക്സ് പോലുള്ള ഒരു വിഷയം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ടീച്ചർ കൈകാര്യം ചെയ്ത് സിമ്പിളായിട്ട് തോന്നിക്കുന്ന രീതിയിൽ ക്ലാസ് എടുക്കുമായിരുന്നു. അതൊരു കാര്യം. മറുവശം ഞാൻ പറഞ്ഞത്, ടീച്ചർ ഞാൻ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കൈയൊക്കെ ദൂരത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ടീച്ചർ ഇങ്ങനെ പഠിപ്പിക്കുന്നതിനിടയിൽ കൂടി ജെസ്റ്റർ ഓഫ് ലവ് തരണം എന്ന് തോന്നുമ്പോൾ ടീച്ചർ ഇങ്ങനെ എൻ്റെ മുഖത്തുകൂടി ഇങ്ങനെ കൈ തഴുകിക്കൊണ്ട് തലോടിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ സന്ദർഭങ്ങൾ ഒന്നിലധികം തവണ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അധ്യാപികയ്ക്ക് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. പാഠങ്ങൾ പഠിപ്പിക്കുക, ഓക്കെ, സ്നേഹത്തോടെ പഠിപ്പിക്കുക, പോവുക. പക്ഷെ അതിനപ്പുറത്ത്
അപ്പോഴത്തേക്ക് ആ സ്നേഹം ഒരു വോംത്തിലൂടെ, ഒരു ഫിസിക്കൽ ടച്ചിലൂടെ തന്നെ അത് തന്ന് പ്രകടിപ്പിച്ച് പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് എനിക്ക് അന്നൊക്കെ കണ്ണു നിറയുമായിരുന്നു ടീച്ചർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഇപ്പോഴും ടീച്ചർ ആ സ്നേഹം എന്നോട് കാണിക്കുന്നുണ്ട്. എന്നെക്കാട്ടിലും വാശിയും ആഗ്രഹവും ടീച്ചറിനുണ്ടായിരുന്നു നല്ല നിലയിൽ ഞങ്ങൾ എല്ലാവരും എത്തണമെന്നും. ഞാനിപ്പോ എന്റെ കാര്യം പറയുന്നത് കൊണ്ട് ഞാൻ പറയാണ്, എന്റെ കാര്യത്തിലും ടീച്ചറിന് അതേ ഒരു കരുതലായിരുന്നു ഉണ്ടായിരുന്നത്. ആ രീതിയിൽ ഷീജ ടീച്ചർ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഇല്ലാത്ത സമയം ഉണ്ടാക്കി എക്സ്ട്രാ ക്ലാസ്സസ്

ഒക്കെ എടുത്ത് ഞങ്ങളെ പഠിപ്പിച്ച സജീവ് സിംഗ് സർ ഹിസ്റ്ററിയിലെ അധ്യാപകനാണ്. പിന്നെ ഞാൻ സംസ്കൃതമാണ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ചൂസ് ചെയ്തത്. സംസ്കൃതം ഞങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്ത് മറ്റൊരു ബിൽഡിംഗിലേക്ക് പോകണമായിരുന്നു. അതൊക്കെ ഒരു രസമുള്ള പരിപാടിയാണ്. എന്നും ആ സമയമാകുമ്പോൾ ബെല്ലടിക്കുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുക, പിന്നെ വീണ്ടും തിരിച്ചു വരിക, അപ്പൊ വേറെ എവിടെയോ പോയി പഠിച്ചിട്ട് തിരിച്ചു വരുന്ന പോലെയൊക്കെ. അങ്ങനെയൊന്നും നമുക്ക് സ്കൂളിലൊരു അനുഭവം ഇല്ലല്ലോ. അപ്പൊ അതൊക്കെ ഒരു ബ്യൂട്ടിഫുൾ കാര്യങ്ങളായിരുന്നു. സംസ്കൃതത്തിലെ ടീച്ചേഴ്സ് വളരെ സ്നേഹത്തോടെയാണ് നമ്മളുമായിട്ട് ഇടപഴകിക്കൊണ്ടിരുന്നത്. അവരും വളരെ ഇന്നസെന്റ് ആയിട്ട് വളരെ സ്നേഹത്തോടു കൂടിയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ ഇതുപോലെയുള്ള നല്ല മനുഷ്യരായിട്ടുള്ള അധ്യാപകർ, ഞാൻ ഇന്നും അവരുമായിട്ടൊക്കെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് സീക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. കാരണം അവരെല്ലാം അത്രത്തോളം എനിക്ക് പ്രിയപ്പെട്ടവരാണ്, അങ്ങനെയുള്ള അധ്യാപകർ. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിലും കാര്യവട്ടത്തും രണ്ടിടത്തും ക്യാൻറ്റീൻ മെമ്മറീസ് ഉണ്ട്. എല്ലാ ഫ്രണ്ട്സിലാരും കൂടി പോയി ചായ കുടിക്കുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ കാര്യങ്ങളും, അതൊരു വശത്ത്. പിന്നെ കലോത്സവമാണ് എന്നെ സംബന്ധിച്ച് മറ്റൊരു കാര്യം. രണ്ട് ക്യാമ്പസിൽ ഞാനുള്ളപ്പോൾ സജീവമായിട്ട് കലോത്സവങ്ങളിൽ പങ്കെടുത്ത ആളാണ്. സംഗീതവും കവിതയും ഒക്കെ ആയിട്ട് ഞാൻ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളാണ്. അപ്പം ഒരുപക്ഷെ കലോത്സവത്തിന്റെ ഒരു വൈബ് ആസ്വദിക്കാനും എന്നെ ഈ രണ്ട് ക്യാമ്പസുകളും അതിനുള്ളൊരു പല അവസരങ്ങൾ തന്നിട്ടുണ്ട്. അന്ന് അതൊക്കെ ഒരു ലഹരിയായിരുന്നു. പ്രൈസ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം, അത് നമ്മളെ മാറ്റർ ചെയ്യുന്നില്ല. പക്ഷെ ഒരു ഉത്സാഹത്തോടു കൂടി നമ്മുടെ കോളേജിനെ ക്യാമ്പസിനെ റെപ്രസെന്റ് ചെയ്ത് മത്സരിക്കുക, അതൊരു ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്. അത് പല പ്രാവശ്യം എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത, പക്ഷെ ഫോർ എവർ ഞാൻ ചെറിഷ് ചെയ്യുന്ന ഒരു അഞ്ചു വർഷം ആയിരുന്നു എന്റെ ക്യാമ്പസ് ലൈഫ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഇതിനേക്കാളൊക്കെ ഉപരി അബവ് ഓൾ ദിസ് എനിക്ക് ഒരു കാര്യം, എന്റെ ക്യാമ്പസ് ലൈഫ് കുറച്ചുകൂടി എനിക്ക് സ്പെഷ്യൽ ആവാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് കലാലയത്തിലും എന്റെ ഒപ്പം ഉണ്ടായിരുന്ന എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അങ്ങനെ ഒരാളെ തന്നെയാണ് ഞാൻ എന്റെ ജീവിത പങ്കാളിയായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഉടനെ തന്നെ മറ്റൊരു ഫേസിലേക്ക് കടക്കുകയാണ്. അപ്പോ ഹിസ് ഗുഡ് നെയിം ഇസ് അർജുൻ. അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ സൗഹൃദം എന്ന് പറയുന്ന ആ ഒരു ഫൗണ്ടേഷനിൽ നിന്ന് ലൈഫ് പാർട്ട്നേഴ്സിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ എനിക്ക് അയാളെ സമ്മാനിച്ചത് ഈ രണ്ട് ക്യാമ്പസുമാണ്. എസ്പെഷ്യലി യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ് പരിചയം തുടങ്ങുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവിടെയും എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിനോട് ഒരു പ്രത്യേക ആത്മബന്ധം തോന്നുന്നത്, കാരണം എന്റെ ജീവിതം തന്നെ ഈ രണ്ട് ക്യാമ്പസിലായിട്ട് കിട്ടിയതാണ് എനിക്ക്. അപ്പോ അതൊരു ഒരു പ്രത്യേക ഒരു ഫീൽ കൂടിയാണല്ലോ. അപ്പൊ ഇതെല്ലാം എന്റെ ക്യാമ്പസ് ലൈഫിനെ വളരെ മനോഹരമാക്കുന്നു. വളരെ നൊസ്റ്റാൾജിക് ആയിട്ട് ഇതെല്ലാം ഓർത്തുകൊണ്ട് ഈ ഒരു അവസരത്തില് എന്റെ പ്രണയ സാക്ഷാത്കാരത്തിലേക്ക് നയിച്ചതും ഒക്കെ ക്യാമ്പസാണ്. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിലെ പ്രണയത്തിന് വേണ്ടിയും എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും എന്റെ ഏറ്റവും ആദരണീയരായിട്ടുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ടും എല്ലാവരെയും ഓർത്തുകൊണ്ട്, എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ചില്ല എന്ന സിനിമയിലെ ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ നെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്നുള്ള പാട്ട് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.

0: ക്യാമ്പസ് കളേഴ്സ്. ഇന്നത്തെ ക്യാമ്പസ് കളേഴ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പല ക്യാമ്പസുകളിലെ വിശേഷവും നമ്മൾ അറിഞ്ഞു, ഒപ്പം ആട്ടിപ്പൂളി പാട്ടുകളും കേട്ടു. ക്യാമ്പസ് കളേഴ്സ് എത്തും അടുത്തയാഴ്ച ഇതേ സമയം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക. 8281420305 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം വോയിസ് മെസ്സേജ് അയക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ക്യാമ്പസ് കളേഴ്സിൽ. നിർവഹണം സിവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്.
1: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
2: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: ഇപ്പോൾ സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിലാണ് പുരസ്കാര ചടങ്ങ്. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ തുടങ്ങിയവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടും. നാഫെഡ് രാജ്യത്തെ 74 ലക്ഷം കർഷകരെ സഹായിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ അടൽ അക്ഷയ് ഊർജ ഭവനിൽ നാഫെഡിന്റെ ലേല പോർട്ടലായ നാഫെക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത രാഷ്ട്രയാത്രയിൽ സൈക്ലിംഗിന് വലിയ പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി സായ് സെന്റർ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലിംഗ് ബൈ ദ സീ ഈ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കയും ഇറാനും തമ്മിലെ സമാധാന കരാറിനെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഹോർമോസ് കടലിടുക്ക് തുറക്കുന്നത് ലോകമെമ്പാടും ഊർജ്ജ സുരക്ഷയെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരം

സൂരത്ത് ടിപ്പർ അപകടത്തിൽ പരിക്ക് പറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സ ചെലവ് സംസ്ഥാന ഗവൺമെന്റ് വഹിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായം നൽകുന്നതിന് മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി വേണമെന്നും മന്ത്രി പറഞ്ഞു. കരിമണൽ ഖനനത്തിൽ തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും ഇക്കാര്യത്തിൽ അവരുമായി ചർച്ച ചെയ്യണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. ചില കാര്യങ്ങളിൽ ഗവൺമെന്റുമായി വിയോജിപ്പുണ്ടെന്നും ഇക്കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതായും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കഫീർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി തള്ളി. തുടർ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും പ്രതി തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും പോലീസ് കോടതിയിൽ അറിയിച്ചിരുന്നു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ഹൂസ്റ്റണിലാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: ജോനാഥൻ സ്വിഫ്റ്റ് എഴുതിയ നോവൽ ഗള്ളിവറുടെ യാത്രകൾ. രചന ജേക്കബ് എബ്രഹാം.
2: യാത്രയും സാഹസികതയും ഒന്നുചേരുന്ന സാഹിത്യകൃതികൾ ലോക സാഹിത്യത്തിൽ എക്കാലവും ക്ലാസിക് പദവി അലങ്കരിക്കുന്ന കൃതികളാണ്. മനുഷ്യഭാവനയെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് നയിക്കുന്ന അത്തരമൊരു നോവലുണ്ട് ലോക സാഹിത്യത്തിൽ, ഗള്ളിവറുടെ യാത്രകൾ, ജോനാഥാൻ സ്വിഫ്റ്റിന്റെ മാസ്റ്റർപീസ്. ഗള്ളിവറുടെ അത്ഭുത യാത്രകളിലേക്ക് നമുക്കൊരു യാത്ര പോയി വരാം.
3: ലോക സാഹിത്യത്തിലെ ആക്ഷേപഹാസ്യ കഥാകാരന്മാരിൽ പ്രമുഖനാണ് ജോനാഥാൻ സ്വിഫ്റ്റ്. 1667 അയർലൻഡിലെ ഡബ്ലിനിൽ ജനനം. ഒരു ആംഗ്ലോ ഐറിഷ് എഴുത്തുകാരനായി ഖ്യാതി നേടിയ ജോനാഥാൻ സ്വിഫ്റ്റിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് ഗള്ളിവറുടെ യാത്രകൾ. ആക്ഷേപഹാസ്യകാരൻ എന്നതിലുപരി രാഷ്ട്രീയ പത്രപ്രവർത്തകൻ, വേദപണ്ഡിതൻ എന്ന നിലയിലും സ്വിഫ്റ്റ് പ്രശസ്തി നേടി.
2: ഗള്ളിവറുടെ യാത്രകൾ എന്ന കൃതിയിലെ നായകൻ ഗള്ളിവറാണ്. ഒരുപാട് ദൂരെയുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുമെന്ന തോന്നലിൽ കപ്പൽ യാത്ര പഠിക്കുകയാണ് ഗള്ളിവർ. നാവിഗേഷൻ എന്ന ശാസ്ത്രം സഞ്ചാരത്തിന്റെ ഭൂപടം നിവർത്തുമെന്ന് ഗള്ളിവർ മനസ്സിൽ സ്വപ്നം കാണുന്നു. ഒരു സർജനായി കപ്പലിൽ കയറിപ്പറ്റുന്നതോടെ ഗള്ളിവർ തന്റെ സ്വപ്നങ്ങളിലേക്ക് യാത്ര തുടങ്ങുന്നു. 4 വിചിത്ര രാജ്യങ്ങളിൽ കൂടിയാണ് ആ ഗംഭീര കപ്പൽ കടന്നുപോകുന്നത്.
4: സൂര്യപ്രകാശം എന്റെ മുഖത്തേക്ക് വന്നു പതിച്ചപ്പോൾ ഞാൻ കണ്ണു തുറന്നു. കൈയും കാലുമെല്ലാം കെട്ടിവെച്ചിരിക്കുകയാണ്. എനിക്കൊന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. തല ഒന്ന് ഉയർത്താൻ കഴിയില്ല. മുടികൾ ആണികൊണ്ട് ഭൂമിയോട് ബന്ധിച്ചിരിക്കുകയാണ്. 100,000 കയറുകൾ കൊണ്ട് എന്റെ ശരീരം നിലത്ത് ബന്ധിച്ചിരിക്കുന്നതായി എനിക്ക് മനസ്സിലായി. താഴെ നിന്ന് ആരവം കേൾക്കാം. ഞാൻ ആകാശത്തേക്ക് മുഖമുയർത്തി. കപ്പൽ ഛേദം സംഭവിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. സഹയാത്രികരെല്ലാം കടലിൽ മുങ്ങിപ്പോയി. ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു.
2: ഗള്ളിവറുടെ യാത്രകൾ എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇംഗ്ലണ്ടിലെ നോട്ടിംഗ്ഹാം ഷെയറിലെ ഒരു പ്രഭുവിന്റെ മകനാണ് ഗള്ളിവർ. പ്രഭുവിന് 5 മക്കൾ. അതിൽ മൂന്നാമനാണ് ഗള്ളിവർ. 14 വയസ്സിൽ പ്രഭു ഗള്ളിവറിനെ കേംബ്രിഡ്ജിൽ വിദ്യാഭ്യാസത്തിനയച്ചു. 3 വർഷത്തെ പഠനശേഷം യുവാവ് ലണ്ടനിലേക്ക് പോയി. അവിടെ ജെയിംസ് ബേറ്റ്സ് എന്ന സർജന്റെ അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിച്ചു. ഒഴിവുസമയങ്ങളിൽ മിടുക്കനായ ഗള്ളിവർ കണക്ക്, ഭൌതികശാസ്ത്രം, ദിശായാന ശാസ്ത്രം എന്നിവയെല്ലാം പഠിക്കാൻ സമയം കണ്ടെത്തി. കടൽയാത്രകൾ, അതും സാഹസിക യാത്രകൾ, ആ യുവാവിനെ ആവേശം കൊള്ളിച്ചു.
3: ബേറ്റ്സിനൊപ്പമുള്ള പഠനത്തിന് ശേഷം ഗുരു തന്നെ യുവാവിന് വിവിധ കപ്പലുകളിൽ ഡോക്ടറായി ജോലി വാങ്ങി നൽകുന്നു. ഇതിനിടയിൽ ഗള്ളിവർ മേരി ബട്ടൺ എന്ന സുന്ദരിയായ യുവതിയെ വിവാഹം കഴിക്കുന്നു. വിവാഹശേഷം ഒരു ഡിസ്പെൻസറി തുടങ്ങിയെങ്കിലും അത് പ്രതീക്ഷിച്ച പോലെ വിജയിക്കാത്തതിനാൽ ഗള്ളിവർ വീണ്ടും കപ്പലിൽ ഭിഷഗ്വരനായി തൊഴിൽ ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 1699 May 4 ആൻഡലോപ്പ് എന്ന തീരത്ത് നിന്നും ബ്രിസ്റ്റോൾ തീരത്തേക്ക് പുറപ്പെടുന്ന കപ്പലിൽ ഗള്ളിവറും യാത്ര പുറപ്പെടുന്നു. എന്നാൽ കൊടുങ്കാറ്റും പേമാരിയും മൂലം കടൽ പ്രക്ഷുബ്ധമായി. കപ്പൽ ദിശയറിയാതെ ഉഴറി. ഭക്ഷണം തീർന്നു. അസുഖബാധിതരായി 12 യാത്രക്കാർ മരിച്ചു. 6 സുഹൃത്തുക്കളോടൊപ്പം കപ്പലിലെ ചെറുവള്ളത്തിൽ ഗള്ളിവർ തീരം ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. കപ്പൽ ഒരു കരിമ്പാറക്കെട്ടിൽ ഇടിച്ചു തകർന്നു. ചെറിയ ബോട്ടും ആടിയുലഞ്ഞു. ഗള്ളിവർ മാത്രം നീന്തിക്കരയ്ക്കെത്തി. അങ്ങനെയാണ് ഗള്ളിവർ കുള്ളന്മാരുടെ ദ്വീപായ ലില്ലിപുട്ടിൽ എത്തപ്പെട്ടത്.
2: ലില്ലിപ്പൊട്ടിൽ അരയിഞ്ച് നീളമുള്ള വിചിത്ര മനുഷ്യരാണ് താമസിക്കുന്നത്. ഭീമാകാരനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അവർ ഭയന്നുപോയി. അവർ പട്ടാളക്കാരുടെ സഹായത്തോടെ ഗള്ളിവറിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. തലസ്ഥാന നഗരിയിലാണ് രാജകൊട്ടാരം. ഒരു വലിയ രഥത്തിൽ ആയിരക്കണക്കിന് കുള്ളന്മാർ ചേർന്ന് വലിച്ചാണ് കൊട്ടാരത്തിൽ ഗള്ളിവറിനെ എത്തിച്ചത്. ആൾക്കൂട്ടം വലിയ മനുഷ്യനെ കാണാൻ തിക്കിത്തിരക്കി. ലില്ലിപ്പൊട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളും അവിടെ എത്തി. അവസാനം ചക്രവർത്തി ഗള്ളിവറിനെ കാണാനെത്തി. രഥത്തിൽ ബന്ധിതനായി കിടന്നുകൊണ്ട് ഗള്ളിവർ ചക്രവർത്തിയെ കണ്ടു. രാജാവ് എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഭാഷ മനസ്സിലായില്ല. രാജാവ് രാജകീയ ഭോജ്യങ്ങൾ അതിഥിക്ക് നൽകാൻ ഉത്തരവിട്ടു. 600 സേവകർ അതിഥിയെ ശുശ്രൂഷിക്കാനായി നിയോഗിക്കപ്പെട്ടു. ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം അപ്രതീക്ഷിതമായി എത്തിയ അതിഥിയുടെ കൈവശമുള്ള തോക്കും മറ്റ് സാധനങ്ങളും കരുതലായി വാങ്ങി.
3: അപകടകരമായത് എന്ന് തോന്നിയ എല്ലാ സാധനങ്ങളും വാങ്ങിയ ശേഷം രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഗള്ളിവറുടെ ശരീരത്തിലെ കെട്ടുകളെല്ലാം പട്ടാളക്കാർ അഴിച്ചു. അതിഥിയെ സന്തോഷിപ്പിക്കാനായി ആയോധന കലകളും മറ്റ് തന്ത്രങ്ങളും കൊട്ടാരത്തിലുള്ളവർ പ്രദർശിപ്പിച്ചു. ഗള്ളിവറും തന്റെ ചില കായിക കലാപ്രകടനങ്ങൾ ചക്രവർത്തിക്കു മുൻപിൽ കാഴ്ചവച്ചു. ഗള്ളിവറിന്റെ സ്വാതന്ത്ര്യത്തിന് ഒരുപാട് നിർദ്ദേശങ്ങൾ ചക്രവർത്തി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. താൻ എത്തപ്പെട്ട വിചിത്രമായ രാജ്യം ഗള്ളിവറിനെ അമ്പരപ്പിക്കുന്നുണ്ടെങ്കിലും ആ ദ്വീപും ദ്വീപിലെ കുള്ളന്മാരായ മനുഷ്യരും ആ ഭരണകൂടവും സാഹസികത ഇഷ്ടപ്പെടുന്ന അയാളെ സംബന്ധിച്ചിടത്തോളം അനുഭവങ്ങളുടെ ഒരു വലിയ ലോകം തുറക്കുന്നു.
2: സ്വതന്ത്രനായ ശേഷം ലില്ലിപ്പൊട്ടിന്റെ തലസ്ഥാനമായ മിൽഡൻഡോ സന്ദർശിക്കാൻ ഗള്ളിവർ പദ്ധതിയിട്ടു. തന്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ ചക്രവർത്തി പ്രജകളോട് വീടടച്ച് അകത്തിരിക്കാൻ ആവശ്യപ്പെട്ടു. വലിയ മനുഷ്യൻ നടക്കുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന ഭയമായിരുന്നു കാരണം. ഗള്ളിവർ പട്ടണം മുഴുവൻ ചുറ്റി നടന്ന് കണ്ടു. ആളുകളെ ആരെയും തെരുവിൽ കാണാനില്ലായിരുന്നു. എങ്കിലും അവർ ജനാലപ്പഴുതിലൂടെ വിചിത്രനായ അതിഥിയെ നിരീക്ഷിച്ചു. ഗള്ളിവർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന പട്ടണം കാണുകയും രാജകുമാരിയെയും രാജകുമാരനെയും റാണിയെയും കാണുകയും ചെയ്തു. അവർ അയാളെ നോക്കി പുഞ്ചിരിച്ചു. റാണി അയാൾക്ക് കരം നീട്ടുകയും ഗള്ളിവർ റാണിയുടെ കയ്യിൽ ചുംബിക്കുകയും ചെയ്തു.
4: ഒരു ദിവസം എന്റെ വീട്ടിലേക്ക്, അതായത് എനിക്ക് ലില്ലിപ്പൊട്ടിലെ ചക്രവർത്തി നൽകിയ അതിഥി മന്ദിരത്തിലേക്ക് രഹസ്യവകുപ്പ് മന്ത്രി എത്തി. പരമരഹസ്യമായ ഒരു കാര്യം മന്ത്രി എന്നോട് പങ്കുവച്ചു. ലില്ലിപ്പൊട്ടിൽ ഏതു നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം. ആഭ്യന്തര യുദ്ധത്തിനാണ് സാധ്യത. രാജ്യത്ത് 2 വിഭാഗക്കാരുണ്ട്. അതോടൊപ്പം രാജ്യത്തിന് പുറത്തുനിന്നും ഈ അവസരം നോക്കി ശത്രുക്കൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ശത്രുരാജ്യം തന്നെയാണ് ആഭ്യന്തര യുദ്ധത്തിലേക്കും തങ്ങളെ തള്ളിവിടുന്നതെന്ന് രഹസ്യവകുപ്പ് മന്ത്രി എന്നെ അറിയിച്ചു. ആരുടെയും പക്ഷം ചേരാതെ രാജാവിനെ സംരക്ഷിക്കാമെന്ന് ഞാൻ സമ്മതിച്ചു.
2: ബ്ലിഫെസ്കു എന്നാണ് ലില്ലിപ്പൊട്ടിന്റെ ശത്രുരാജ്യത്തിന്റെ പേര്. ഗള്ളിവർ

0: അതിർത്തി വരെ നടന്ന് ശത്രുരാജ്യത്തെ പടനീക്കങ്ങൾ ശ്രദ്ധിച്ചു. ശത്രുരാജ്യത്തിന്റെ ചെറിയ യാനങ്ങൾ ആക്രമണത്തിന് തയ്യാറായി നിൽക്കുന്നത് ഗള്ളിവർ ശ്രദ്ധിച്ചു. അസാധാരണമായ രീതിയിൽ വലിപ്പമുള്ള ഒരു ഭീമാകാരനായ മനുഷ്യൻ തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ നടന്നുവരുന്നത് കണ്ടപ്പോൾ ശത്രുക്കൾ ഭയന്നു വിറച്ചു. അവർ ചെറിയ അമ്പുകൾ ഗള്ളിവറിന് നേരെ തൊടുത്തുവിട്ടു. എന്നാൽ അതൊക്കെ തീപ്പെട്ടിക്കമ്പുകൾ കൊള്ളുന്നത് പോലെയാണ് ഗള്ളിവറിന് തോന്നിയത്. കപ്പലുകളെ അത്രയും ലില്ലിപ്പൊട്ടിലെ രാജാവിനെ സാക്ഷിയാക്കി ഗള്ളിവർ നശിപ്പിച്ചു. ചക്രവർത്തിക്ക് സന്തോഷമായി. ശത്രുരാജ്യത്തെ സമ്പൂർണമായി ഉന്മൂലനം ചെയ്യാനുള്ള ആഗ്രഹം രാജാവ് പ്രകടിപ്പിച്ചു.
1: മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ബ്ലിഫസ്കു എന്ന ശത്രുരാജ്യത്തു നിന്നും 6 അംബാസഡർമാർ അടങ്ങുന്ന ഒരു പ്രതിനിധി സംഘം സമാധാന ചർച്ചകൾക്കായി ലില്ലിപുട്ടിലെത്തി. സമാധാന ശ്രമങ്ങൾക്ക് ഗള്ളിവർ നേതൃത്വം നൽകി. ആ രാജ്യം സന്ദർശിക്കുന്നതിന് പ്രതിനിധി സംഘം ഗള്ളിവറിനെ ക്ഷണിച്ചു.
2: ലില്ലിപുട്ടിലെ പൊതുവായ സംസ്കാരം, നിയമം, ദർശനം, ഗവൺമെന്റിന്റെ രീതികൾ, ഇതൊക്കെ ഞാൻ നിങ്ങളോട് വിവരിക്കാം. മനുഷ്യരുടെ വലുപ്പം മാത്രമല്ല, ഇവിടത്തെ കിളികൾ, കന്നുകാലികൾ, മരങ്ങൾ എല്ലാം തീരെ വലുപ്പം കുറഞ്ഞതാണ്. ലില്ലിപുട്ടിലെ മനുഷ്യർക്ക് അനുയോജ്യമാവും വിധമാണ് മറ്റ് ജീവജാലങ്ങളുടെയും വലുപ്പം. മറ്റൊരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. എന്റെ നയനങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത തീരെ ചെറിയ മനുഷ്യരും ജീവജാലങ്ങളും ഇവിടെയുണ്ട്. ഇവരുടെ നിയമങ്ങൾ വിചിത്രമാണ്. ഒരാൾ മറ്റൊരാൾക്ക് കുറ്റം വിധിച്ചാൽ, ആരോപിതൻ താൻ നിഷ്കളങ്കനാണെന്ന് രാജാവിന്റെ മുമ്പിൽ തെളിയിച്ചാൽ കുറ്റം ആരോപിച്ചവന് വധശിക്ഷ ലഭിക്കും. ലില്ലിപുട്ടിലെ ജനങ്ങൾ വിദ്യാസമ്പന്നരാണ്. എല്ലാ പട്ടണത്തിലും നഴ്സറി സ്കൂളുകളും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട്. പൗരന്മാർ തങ്ങളുടെ കുട്ടികളെ നിർബന്ധമായും വിദ്യാലയങ്ങളിൽ ചേർത്തിരിക്കണം എന്ന നിയമം നിലനിൽക്കുന്നുണ്ട്. പൊതു ആരോഗ്യ സംവിധാനങ്ങളും ലില്ലിപുട്ടിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് യാചകരില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. എന്നാൽ കർഷകരുടെയും തൊഴിലാളികളുടെയും കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം നിഷിദ്ധമാണ്. അവർക്ക് ബാലവേല നിഷ്കർഷിച്ചിരിക്കുന്നു.
0: ലില്ലിപുട്ടിൽ ഗള്ളിവർ 9 മാസവും 13 ദിവസവും താമസിച്ചു. ആ വാസക്കാലത്ത് വിചിത്രമായ പല അനുഭവങ്ങളിലൂടെയും ഗള്ളിവർ കടന്നുപോയി. 300 പേർ അയാൾക്ക് ഭക്ഷണം തയ്യാറാക്കി. 300 തയ്യൽക്കാർ ഒരുമിച്ച് തയ്ച്ച വസ്ത്രങ്ങളാണ് അയാൾ ധരിച്ചത്. എന്നാൽ ഗള്ളിവറും ലില്ലിപുട്ട് എന്ന രാജ്യവും തമ്മിൽ ഗൂഢമായൊരു ബന്ധം വളർന്നുവന്നു. തങ്ങളുടെ രാജ്യത്ത് താമസിക്കുന്ന ഭീമാകാരനായ മനുഷ്യൻ തങ്ങളുടെ സ്വത്തിനും സുരക്ഷയ്ക്കും ഒരു നാൾ ഭീഷണിയാകുമെന്ന് ചക്രവർത്തി ചിന്തിച്ചു. ഗള്ളിവറിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാനുള്ള രഹസ്യ പദ്ധതി രാജാവിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചു. കൂടാതെ രാജ്യദ്രോഹപരമായ കുറെ കുറ്റങ്ങൾ മന്ത്രിസഭ എഴുതി തയ്യാറാക്കി ഗള്ളിവറെ വായിച്ചു കേൾപ്പിച്ചു. താൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്താൽ ഈ രാജ്യം തവിടുപൊടിയാക്കാൻ കഴിയുമെന്ന് ഗള്ളിവർ ചിന്തിച്ചു.
1: എന്നാൽ ഗള്ളിവറിന് മറ്റൊരു പദ്ധതി തോന്നി. ബ്ലിഫസ്കുവിലെ രാജാവ് തന്നെ ആ രാജ്യം സന്ദർശിക്കാൻ ക്ഷണിച്ചിരുന്നു. യാത്ര പോവുക. നിരവധി ദിവസത്തെ കപ്പൽ യാത്രയ്ക്ക് ശേഷം ഗള്ളിവർ ആ രാജ്യത്ത് എത്തുന്നു. ബ്ലിഫസ്കുവിലെ രാജാവും മന്ത്രിസഭയും യഥോചിതം ഗള്ളിവറിനെ സ്വീകരിച്ചു. ലില്ലിപുട്ടിനെ ആക്രമിക്കാൻ തങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് ഗള്ളിവറിനോട് രാജാവ് ആവശ്യപ്പെട്ടെങ്കിലും ഗള്ളിവർ തന്ത്രപൂർവം ആ പദ്ധതിയിൽ നിന്നും ഒഴിവാകുന്നു.
2: ഇതിനിടയിൽ ഞാൻ മടങ്ങിവരാത്തതിൽ ലില്ലിപുട്ടിലെ രാജാവിന് കടുത്ത ആശങ്ക തോന്നി. മന്ത്രിസഭയിലെ അംഗങ്ങൾ ഒരു പ്രതിനിധി സംഘത്തെ ശത്രുരാജ്യത്തേക്ക് അയക്കാൻ തീരുമാനിച്ചു. ലില്ലിപുട്ടിൽ എനിക്ക് നേരിട്ട കടുത്ത നടപടികൾ എന്നെ വേദനിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു. ലില്ലിപുട്ടിലെ അംബാസിഡർമാർ നിരവധി ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ശത്രുരാജ്യത്ത് എത്തിച്ചേർന്നു. രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തപ്പെട്ട ആളാണ് ഞാനെന്ന് അവർ രാജാവിനെ അറിയിച്ചു. ബ്ലിഫസ്കുവിന് സമാധാനവും സന്തോഷവും വേണമെങ്കിൽ എന്നെ എത്രയും വേഗം ഒരു രഥത്തിൽ വരിഞ്ഞുകെട്ടി ലില്ലിപുട്ടിലേക്ക് മടക്കി അയക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ബ്ലിഫസ്കൂവിലെ ചക്രവർത്തി ഉചിതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് എന്നെ രക്ഷിച്ചു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയെടുത്ത വ്യക്തി എന്ന നിലയിൽ എന്നെ ഉപദ്രവിക്കാൻ കഴിയില്ലെങ്കിലും സ്വന്തം രാജ്യത്തേക്ക് അദ്ദേഹത്തെ മടക്കി അയക്കുകയാണ് വേണ്ടതെന്നും രാജാവ് പറഞ്ഞു. പെട്ടെന്ന് തന്നെ രാജാവ് തന്റെ മന്ത്രിസഭ വിളിച്ചുകൂട്ടി എന്നെ എന്റെ രാജ്യത്തേക്ക് തിരിച്ചയക്കുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങി. ഒരു വലിയ ബോട്ട് ഉണ്ടാക്കുക എന്നതായിരുന്നു ആദ്യത്തെ ജോലി. 500 ജോലിക്കാരെ രാജാവ് അതിനായി നിയോഗിച്ചു. മരങ്ങൾ ഞാൻ തന്നെയാണ് മുറിച്ചിട്ടത്. ആശാരിമാരുടെ വലിയൊരു സംഘം തടിപ്പണിയിൽ മുഴുകി. ഒരു മാസത്തെ ഒരുക്കങ്ങൾക്ക് ശേഷം ഞാൻ യാത്രയ്ക്ക് തയ്യാറായി. ജനങ്ങൾ എന്നെ അവസാനമായി ഒന്ന് കാണാൻ തിക്കിത്തിരക്കി. രാജകുടുംബവും എന്നെ സന്ദർശിച്ചു. ഞാൻ സാഷ്ടാംഗം പ്രണമിച്ച് എന്റെ ആദരം വ്യക്തമാക്കി. രാജാവ് 50 പണക്കിഴികൾ എനിക്ക് സമ്മാനിച്ചു. രാജാവിന്റെ ഒരു ഛായാചിത്രവും നൽകി. എല്ലാ ഉപഹാരങ്ങളും ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു. ഈ രാജ്യത്തിന്റെ ഓർമ്മയ്ക്കായി 2 കാളകളെയും 6 പശുക്കളെയും സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നതിനായി ഞാൻ തീരുമാനിച്ചു. കുറച്ച് മനുഷ്യരെ കൂടി എന്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിച്ചു. തന്റെ പ്രജകളെ വിട്ടു നൽകാൻ രാജാവ് തയ്യാറായില്ല. രാജാവിന്റെ നിർദ്ദേശപ്രകാരം പടയാളികൾ എന്റെ കീശകൾ വരെ പരിശോധിച്ചു. ഞാൻ ആരെയെങ്കിലും തട്ടിക്കൊണ്ടുപോകുമോ എന്ന് ഭയമുണ്ടാക്കി പലരും പരിഭ്രമം പരത്തി. 300 ആടുമാടുകളെയും നിരവധി പെട്ടികൾ നിറച്ച് ബ്രെഡും വീഞ്ഞും രാജാവ് എനിക്ക് സമ്മാനിച്ചു.
0: ഗള്ളിവറിന്റെ യാത്രകൾ എന്ന നോവൽ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ തിരികെയുള്ള യാത്രയ്ക്ക് തയ്യാറാകുന്ന സാഹസിക സഞ്ചാരിയെയാണ് നാം നോവലിൽ കാണുന്നത്. താൻ ആഗ്രഹിച്ചതുപോലെ വിചിത്രമായ ദ്വീപുകൾ കാണാനും വിചിത്രരായ മനുഷ്യരുമായി ഇടകലർന്ന് ജീവിക്കുവാനും ഒരു ജീവിതകാലം മുഴുവൻ ഓർക്കുവാൻ വേണ്ട അനുഭവങ്ങളും ഗള്ളിവർ സമ്പാദിച്ചു. ജീവിതമെന്നാൽ അപ്രതീക്ഷിതമായ സംഭവങ്ങളുടെ ഒരു പരമ്പരയാണെന്ന് നോവലിലെ കഥാനായകൻ ഓർക്കുന്നുണ്ട്. ലില്ലിപുട്ടിലെയും ബ്ലിഫെക്സ്കുവിലെയും രാജകുടുംബാംഗങ്ങളും പ്രജകളും സാധാരണ മനുഷ്യരും പ്രകൃതിയും ജീവജാലങ്ങളും ഭക്ഷണ വൈവിധ്യങ്ങളും കാലാവസ്ഥയും വായനക്കാരനെ ആസ്വദിപ്പിക്കുന്ന വിധത്തിലാണ് ജൊനാഥൻ സ്വിഫ്റ്റ് ഈ കൃതി രചിച്ചിരിക്കുന്നത്.
1: കുള്ളന്മാരുടെ രാജ്യങ്ങളിലൂടെയുള്ള ഗള്ളിവറിന്റെ സാഹസിക യാത്രകൾ ആക്ഷേപഹാസ്യത്തിന്റെ സാഹിത്യശാഖയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു കൃതിയായാണ് നിരൂപകർ വിലയിരുത്തുന്നത്. ആക്ഷേപഹാസ്യ സാഹിത്യത്തിലെ ഒരു ക്ലാസിക് രചന എന്ന പദവി ഗളിവറുടെ യാത്രകൾ എന്ന നോവലിന് പണ്ഡിതലോകം നൽകുന്നുണ്ട്. മനുഷ്യന്റെ വിഡ്ഢിത്തങ്ങളുടെ പ്രഹേളികകൾ അന്വേഷിക്കുന്ന ഉദാത്തമായ രചന എന്ന ഖ്യാതിയും ഈ നോവലിനുണ്ട്.
0: ഗള്ളിവറുടെ യാത്രകൾ എന്ന കൃതി പുറത്തുവരുന്നത് പ്രസിദ്ധീകരിക്കപ്പെട്ടയുടൻ തന്നെ ഏറെ ശ്രദ്ധേയമായ ഈ രചന ജൊനാഥൻ സ്വിഫ്റ്റ് എന്ന എഴുത്തുകാരന് വിശ്വസാഹിത്യത്തിൽ പ്രമുഖസ്ഥാനം നേടിക്കൊടുത്തു. ഗള്ളിവർ നടത്തുന്ന 4 സാങ്കല്പിക യാത്രകളാണ് ഈ നോവലിൽ സവിസ്തരം വിവരിക്കുന്നത്. നിരവധി രചനകൾ തന്റേതായി ജൊനാഥൻ സ്വിഫ്റ്റ് ലോകസാഹിത്യത്തിന് സംഭാവന ചെയ്തെങ്കിലും ഗള്ളിവറുടെ യാത്രകളാണ് അതിലേറ്റവും പ്രശസ്തം. ലില്ലിപുട്ട് എന്ന കുള്ളന്മാരുടെ രാജ്യത്തുനിന്ന് തിരിച്ചെത്തിയ ശേഷവും ഗള്ളിവർ തന്റെ സാഹസിക യാത്രകൾ തുടരുന്നുണ്ട്.
1: സാഹസികത ഇഷ്ടപ്പെടുന്ന ഏതൊരാളും വായിച്ചിരിക്കേണ്ട പുസ്തകമെന്നാണ് ഗള്ളിവറുടെ യാത്രകൾ എന്ന കൃതിയെക്കുറിച്ച് സാഹിത്യലോകം പറയുന്നത്. ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട പുസ്തകം കൂടിയാണിത്. 18 നൂറ്റാണ്ടിലെ സാമൂഹിക പരിതസ്ഥിതിയെ അതിരൂക്ഷമായി ആക്ഷേപഹാസ്യത്തിന്റെ ഭാഷയിൽ വിമർശിക്കുന്ന കൃതിയാണിത്. യാത്രാവിവരണ കൃതിയായും ഈ നോവൽ വായിക്കപ്പെടുന്നു. ആന്റിലോപ്പ് എന്ന കപ്പലിൽ നടത്തുന്ന ഒന്നാമത്തെ യാത്രയും അഡ്വഞ്ചർ എന്ന കപ്പലിലെ രണ്ടാം യാത്രയും വായനയെ വിസ്മയത്തിന്റെ കൊടുമുടിയിലെത്തിക്കുന്നു.
0: നോവൽ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ലില്ലിപുട്ടിൽ നിന്നും തുടങ്ങിയ യാത്രകൾ പല നാടുകൾ കടന്ന് വിചിത്രമായ അനുഭവങ്ങളിലൂടെ ഗള്ളിവറിനെ നടത്തി. ഒടുവിൽ അയാൾ സ്വന്തം രാജ്യത്തേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് കപ്പൽ കയറുകയാണ്.
2: സെപ്റ്റംബർ 24 രാവിലെ 6 മണിക്ക് ഞാൻ തിരികെ എന്റെ രാജ്യത്തേക്ക് യാത്ര തിരിച്ചു. ഒരു ദിവസം മുഴുവൻ ഞാൻ കടലിലൂടെ തുഴഞ്ഞു. വൈകുന്നേരത്തോടെ ഒരു ചെറിയ ദ്വീപ് കണ്ടു. രാത്രി ആ ദ്വീപ് താവളമാക്കി. പിറ്റേന്ന് രാവിലെ പ്രഭാതഭക്ഷണം കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. കടലിൽ നല്ല കാറ്റുണ്ടായിരുന്നു. ദൂരെ ഒരു കപ്പൽ കണ്ടു. ഞാൻ കൂവി വിളിച്ചു. ക്യാപ്റ്റൻ എന്നെ കണ്ടു. അവർ ആകാശത്തേക്ക് വെടി പൊട്ടിച്ചു. ഞാൻ എന്റെ ചെറിയ ബോട്ട് ആ കപ്പലിന് സമീപത്തേക്ക് അതിവേഗം കൊണ്ടുപോയി. കപ്പലിനടുത്തെത്തിയപ്പോഴാണ് അതൊരു ഇംഗ്ലീഷ് കപ്പലാണെന്ന് എനിക്ക് മനസ്സിലായത്. സന്തോഷം ഇരട്ടിയായി. ക്യാപ്റ്റൻ എന്നെ കപ്പലിലേക്ക് നയിച്ചു. മിസ്റ്റർ ജോൺ വിഡൽ എന്നാണ് ക്യാപ്റ്റന്റെ പേര്. വളരെ സാഹസികനും അനുഭവ സമ്പത്തുമുള്ള വ്യക്തിയാണ് ക്യാപ്റ്റൻ. അദ്ദേഹത്തിനോട് ഇതുവരെ നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ചു. അതെല്ലാം കേട്ടപ്പോൾ ക്യാപ്റ്റൻ അതിശയം കൂറി. കപ്പലിനോട് ചേർത്ത് എന്റെ ചെറിയ വള്ളം ബന്ധിച്ചു. ഇംഗ്ലണ്ടിലേക്ക് അവസാനം ഇതാ ഞാൻ യാത്ര പുറപ്പെടുന്നു. മാതൃനാട് കാണാനായി എന്റെ ഹൃദയം വ്യഗ്രത പൂണ്ടു. ലില്ലിപുട്ടിൽ നിന്നും ഞാൻ കൂടെ കരുതിയ കന്നുകാലികളെയും സാധന സാമഗ്രികളെയും കപ്പലിൽ കയറ്റി. ചെറിയ മൃഗങ്ങളെ കണ്ടപ്പോൾ ക്യാപ്റ്റന്റെ കൗതുകം ഇരട്ടിയായി. കപ്പലിലുള്ളവർ എന്റെ കഥകൾ കേട്ട് അമ്പരന്നു. മറ്റൊരു അതിശയമെന്ന് പറയുന്നത്, ദീർഘകാലമായുള്ള സുഹൃത്ത് പീറ്റർ വില്യംസ് കപ്പലിലുണ്ടായിരുന്നു എന്നതാണ്. എന്റെ അനുഭവങ്ങൾ ഞാൻ പീറ്ററിനോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കാത്തതിൽ അയാൾക്ക് അത്ഭുതം തോന്നുന്നുവെന്ന് പറഞ്ഞു. തിരികെയുള്ള യാത്രയിൽ നിർഭാഗ്യവശാൽ എന്റെ കുറച്ച് ആടുകളെ കപ്പലിലെ എലികൾ ഭക്ഷണമാക്കി. ഭാഗ്യത്തിന് ക്യാപ്റ്റൻ എലികൾക്ക് ബിസ്ക്കറ്റ് നൽകിയതിനാൽ ബാക്കിയുള്ള കന്നുകാലികൾ ജീവനോടെ തീരത്തെത്തി. 1702 ഏപ്രിൽ 13 ഞങ്ങളുടെ കപ്പൽ ഇംഗ്ലണ്ടിലെത്തി. ഒരേ സമയം എനിക്ക് ആശ്വാസവും നിരാശയും തോന്നി. ഇത്രയും നാളത്തെ വിചിത്രമായ ജീവിതം, സാഹസികത നിറഞ്ഞ അനുഭവങ്ങൾ അവസാനിച്ചു എന്ന വിഷമം ഒരു ഭാഗത്ത്, മാതൃനാട്ടിൽ പ്രിയപ്പെട്ടവരുടെ സമീപമെത്തി എന്ന ആശ്വാസം മറുഭാഗത്ത്.
0: നോവൽ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഗള്ളിവർ എന്ന ഭിഷഗ്വരന്റെ സാഹസിക സ്നേഹിയുടെ അന്വേഷണങ്ങൾ വായനക്കാരുടെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കുന്ന വിധമാണ് ജൊനാഥൻ സ്വിഫ്റ്റ് ഈ കൃതി രചിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. അയർലൻഡ് എന്ന രാജ്യത്ത് ഡബ്ലിൻ പട്ടണത്തിൽ ജനിച്ച പ്രതിഭാശാലിയായ ഈ എഴുത്തുകാരൻ കുട്ടിക്കാലം മുതൽ തന്നെ പ്രതിഭ തെളിയിച്ചിരുന്നു. 14 പ്രശസ്തമായ ട്രിനിറ്റി കോളേജിൽ നിന്നും വിദ്യാഭ്യാസം തുടങ്ങി 18 ബിരുദം നേടി. സർ വില്യം ടെമ്പിൾ എന്ന ഉന്നത സ്ഥാനീയന്റെ കീഴിൽ ജോലി ചെയ്യവേ ഇംഗ്ലണ്ടിലെ രാജകുടുംബവുമായി ജൊനാഥൻ സ്വിഫ്റ്റ് അടുത്തു പരിചയപ്പെട്ടു. അത് അദ്ദേഹത്തിന്റെ തൊഴിൽ മേഖലയിലും സാഹിത്യ ജീവിതത്തിലും പുതിയ വഴിത്തിരിവായി. തുടർന്ന് സ്വിഫ്റ്റ് ഒരു പള്ളി വികാരിയായി ദൈവിക ശുശ്രൂഷ നിർവഹിച്ചു. ആദ്യം പ്രസിദ്ധീകരിച്ച കൃതി എ ടെയിൽ ഓഫ് എ ടബ് എന്ന രചനയാണ്. തുടർന്ന് ദ ബാറ്റിൽ ഓഫ് ദ ബുക്സ് എന്ന കൃതി പുറത്തിറങ്ങി. എന്നാൽ രണ്ട് പുസ്തകത്തിലും എഴുത്തുകാരൻ സ്വന്തം പേര് നൽകിയില്ല. മതത്തെയും സർക്കാരുകളെയും ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിക്കുന്ന ഗള്ളിവേഴ്സ് ട്രാവൽസ് അഥവാ ഗള്ളിവറുടെ യാത്രകൾ എഴുത്തുകാരന് വിശ്വപ്രസിദ്ധി നേടിക്കൊടുത്തു. ജൊനാഥൻ സ്വിഫ്റ്റ് 1745 നിര്യാതനായി. ഗള്ളിവറുടെ യാത്രകൾ എന്ന ക്ലാസിക് കൃതിയിലൂടെ ജൊനാഥൻ സ്വിഫ്റ്റ് ഇന്നും വായനക്കാർക്കിടയിൽ ജീവിക്കുന്നു.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: ജൊനാഥൻ സ്വിഫ്റ്റ് എഴുതിയ നോവൽ ഗള്ളിവറുടെ യാത്രകൾ. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.

0: സായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണ സായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: മൻ കി ബാത്,
0: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
0: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
0: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
0: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പൂവച്ചൽ ഖാദർ എഴുതി, ഗുണസിംഗ് സംഗീതം പകർന്ന ചിലന്തി വല എന്ന ചിത്രത്തിനു വേണ്ടി വാണിജ്യറാം പാടിയ പാട്ട്.

തിരയ്പൂക്കൾ. തമിഴ് ചലച്ചിത്രഗാന പരിപാടി. ആദ്യഗാനമിത വൈരമുത്തുവിന്റെ വരികളിൽ ഉണ്ണികൃഷ്ണനും സുജാതയും പാടിയത് ചിത്രം ജീൻസ്.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
0: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ഇതുവരെ കേട്ടത് തിരൈപ്പൂക്കൾ.

0: സമയം 3 മണി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം മനേഷ് MP.
3: സമയത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ചോദ്യമാണ്, വർക്കിംഗ് ആണ് എന്ന് മാത്രമല്ല ബാക്കി കണ്ടെത്തുന്ന ആൾക്കാരും വർക്കിംഗ് ആണ്, ബാക്കിയുള്ള സമയത്താണ് ഈ നാടക പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ആ ഒരു മാജിക് എങ്ങനെയാണ് സംഭവിക്കുന്നത്?
4: അതായത് ഇംഗ്ലണ്ട് പോലുള്ള സ്ഥലത്ത് ആൾക്കാർക്ക് റിലാക്സ് ചെയ്യാനും, നമ്മളിവിടെ ആണെങ്കിൽ നമുക്ക് വെളിയിൽ പോയി ഒരു ചായ കുടിക്കാൻ വരും, നമ്മൾ ചായ കുടിക്കുന്നു, അങ്ങനെ നമുക്ക് ഇരിക്കാനുള്ള സാധ്യതകൾ കൂട്ടുകാരുമായിട്ട് ഒരുപാടുണ്ട്. അവിടെ ആണെങ്കിൽ ജോലി കഴിഞ്ഞാൽ വീട്ടിൽ വരിക, പിന്നെ റെസ്റ്റ് ചെയ്യുക, അടുത്ത ജോലി ചെയ്യുക. ഒരു നാടകം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നാടകം അരങ്ങേറുന്നതിന് കൂടുതലായി ആ ഒരു കൂട്ടായ്മ വളരെ എനർജിയാണ് അവർക്ക്. ആ കൂട്ടായ്മ ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേറൊന്നും അവിടെ സ്വപ്നം കാണാനില്ല. ഇതിൽ വരുന്നവർ ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, എൻജിനീയേഴ്സ് ഉണ്ട്, ITക്കാരുണ്ട്, എല്ലാ മേഖലയിലുള്ളവരും ഈ നാടക സ്ക്രിപ്റ്റ് വായിക്കാനിരുന്ന് ചെയ്യുമ്പോൾ അവരെന്തായി മാറുന്നു, എല്ലാവരും ഒറ്റ എനർജിയിലായിട്ട് മാറുകയാണ്. അവിടെ വേറെ ചിന്തകളോ വിഭിന്നമായ അതൊന്നുമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഒത്തുകൂടി ഇതിന്റെ റിഹേഴ്സലിന് അവർ വീടുകളിൽ നിന്ന് ഫുഡ് കൊണ്ടുവരും, കഥയെക്കുറിച്ച് സംസാരിക്കും, ഓതേഴ്സിനെ അറിയാൻ ശ്രമിക്കും, മ്യൂസിക്കുണ്ട്, നൃത്തമുണ്ട്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിൽ അതിനെ മാറ്റി എല്ലാവരും ഒരുമിച്ച് അതിനെ പ്രൊഡക്ഷൻ ഒരു സൈഡിൽ നടക്കുന്നതിന് പിന്നിലായിട്ട് ആ കമ്മ്യൂണിറ്റിയുടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു എനർജി. ആ കാന്തി എന്ന് പറഞ്ഞൊരു നാടകം ഞാൻ 125 ആൾക്കാരെ കൊണ്ടാണ് ഞാൻ ലണ്ടനിൽ, മധുസാറാണ് എൻ്റെ നാടകം ഉദ്ഘാടനം ചെയ്തത്. സാർ എൻ്റെ കൂടെ ഒരു 2 മാസം വരെ താമസിച്ചു. സാറിന് തിയേറ്റർ ഭയങ്കര ഇഷ്ടമായിരുന്നു, അങ്ങനെ
3: സ്കൂൾ ഓഫ് ഡ്രാമയുടെ പ്രോജക്റ്റ് ആണല്ലോ.
4: അതെ അതെ. അപ്പൊ സാറിന് നാടകം എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. ഇപ്പോഴീ നാടകത്തിന് മുമ്പ് ഞാൻ സാറിനെ പോയി കണ്ടിട്ടാണ് വന്നത്. സാറിന് വരാൻ പറ്റിയില്ല, പക്ഷെ സാറ് എല്ലാ അനുഗ്രഹങ്ങളും തന്നു. അതുപോലെ എൻ്റെ എല്ലാ നാടകത്തിനും സാർ ഒരു ക്ലിപ്പിംഗ് എനിക്ക് തരാറുണ്ട് വീട്ടിലിരുന്ന്. അനുഗ്രഹമാണത്. നാടകം ഇത്രയും ആൾക്കാരെ കൊണ്ടൊരു ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഇന്നും പല ഭാഗത്തുള്ള ഇത്തരം ആൾക്കാരെ ഓർമ്മിക്കുന്നത് അന്ന് ഗാന്ധി ചെയ്തു എന്നുള്ള ഒരു ബോധമാണ്. അത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, വേറെ ആൾക്കാർ, അവരെ ബന്ധങ്ങൾ, സ്നേഹം, പരസ്പരം അറിയാനുള്ള സാധനങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നടത്തപ്പെടാതിരിക്കുന്നതാണ് സമൂഹത്തിൻ്റെ ജീർണത എന്ന് ഞാൻ പറയും. കാര്യം അത് നടത്തപ്പെടാതിരുന്നാൽ എങ്ങനെ നമുക്കിങ്ങനെ ഇത്തരം ആൾക്കാരെ മനസ്സിലാക്കാനും കൂട്ടായ്മയും പറ്റും? അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം എപ്പോൾ വരും?

0: എന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ നാടക ഗ്രൂപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നു. സോ അത് സംഘടനയെക്കാട്ടിയും കൂടുതൽ ബലമുള്ളതാണ്. കാര്യം ഒരു ക്രിയേറ്റീവ് പ്രോജക്റ്റിൽ ഒരു മനസ്സായിട്ട് നിന്ന് പ്രവർത്തിച്ചവരാകുമ്പം അതിൻ്റെ ബലം വളരെ കൂടുതലാണ്. നാടകം നടത്തപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇവിടെയായാലും എവിടെയായാലും. സൂര്യകൃഷ്ണമൂർത്തി സാറ് പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ ഇവിടെ പറയാണ്, നാടകങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. നാടകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സാറ് വളരെ ആവേശം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. സാർ അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് വച്ചിരിക്കുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് നാടകം വന്ന് ചെയ്ത് അതുവഴി മറ്റുള്ളവർക്കൊരു സായുജ്യം അടയാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അദ്ദേഹം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ഗണേശം എന്ന് പറഞ്ഞ ആ സ്ഥാപനവും, അത് വന്ന് ചെയ്യാൻ അദ്ദേഹം അവസരമുണ്ടാക്കി തന്നതും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും, ഞാൻ പറയുന്നത് അത്തരം ഇനിഷ്യേറ്റീവ്സ് ആണ് ഈ ലോകത്തിനെ നയിക്കുന്നത്. ഷേക്സ്പിയർ അന്നെടുത്ത ഒരു തോട്ടിന്റെ ഇനിഷ്യേറ്റീവിലാണ് ഇന്നും നാടകങ്ങളും കാര്യങ്ങളും പ്രഗത്ഭമായി നടക്കുന്നത്.
1: നമുക്ക് ഈ കാന്തിയെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം, അതിന് മുമ്പ് ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ട് പറയും?
0: ഒ എൻ വി സാറുമായിട്ട് എനിക്ക് വളരെ കടപ്പാടും അടുപ്പമുള്ള സാറാണ്. സാറ് ലണ്ടനിൽ ജ്ഞാനപീഠം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവിടെ വരികയും ഞാനും എൻ്റെ വൈഫ് മീരയായിട്ട് ചേർന്ന് ഒരിക്കൽ കൂടി എന്നുള്ള സാറിനെ അനുമോദിക്കുന്ന ഒരു ഫംഗ്ഷൻ നടത്തി. സാറ് ഓരോ പാട്ട് ജനിക്കുന്നത് എന്താണെന്ന് പറഞ്ഞ് ഞാനന്ന് തബലയും പ്ലേ ചെയ്തു സാറിൻ്റെ എല്ലാ പാട്ടുകൾക്കും. ലണ്ടനിലൊരു 100-300 പേര് വരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അന്ന് എനിക്ക് സാറിൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് വെറുതെ പോയി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു, സാർ എങ്ങനെയാണ് ഇതൊക്കെ എഴുതുന്നത്, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പം സാറ് പറഞ്ഞ് തോന്നും അങ്ങ് പേന എടുക്കുക, എഴുതാതിരിക്കരുത്, സാറെങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുന്നു അങ്ങനെ. അന്ന് സാറ് പറഞ്ഞ ഈ പാട്ടിനെ കുറിച്ചാണ് ശരദിന്ദു മലർ ദീപം. പ്രണയത്തിൻ്റെയും അതുപോലെ ഒരു സത്യത്തിൻ്റെ അവസ്ഥയിലോട്ട് പോകുന്ന ഒരു യുഗ്മഗാനമായിട്ട് എനിക്ക് തോന്നിയ ഗാനമാണ് ഈ ഗാനം.
1: എം ബി ശ്രീനിവാസിൻ്റെതാണ് സംഗീതം, ജയചന്ദ്രനും സെൽമ ജോർജുമാണ് പാടിയിരിക്കുന്നത്. നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: താങ്കളുടെ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു ഗാന്ധി, ഞാൻ അതിന്റെ കൂടെ തന്നെ ആ മനുഷ്യനെ ഇതന്നെയും കൂടി ചേർത്ത് വായിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ അകത്ത് കൂടുതലും ഒരു ഇന്റർപേഴ്സണൽ ഡൈനാമിക്സ് ആണ് വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്ന് മാത്രമല്ല, നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു മിനിമലിസ്റ്റ് സംഭവത്തിൽ അത് വർക്ക് ചെയ്തിരിക്കുന്നത് മാത്രമല്ല, ഓഡിയൻസിനെ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. രണ്ട് നാടകങ്ങളെയും കൂടി ചേർത്തൊന്ന് സംസാരിക്കാമോ?
1: ഞാൻ ചെയ്യാൻ തീരുമാനിക്കപ്പെട്ടതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള നാടകമാണ് ആ മനുഷ്യൻ നീ തന്നെ. കാര്യം അത് എഴുതപ്പെട്ടിരിക്കുന്നത് അന്ന് അവിടുത്തെ ഒരു എൻ്റെ അടുത്ത സുഹൃത്തായ ജെയ്സൺ ജോർജ്, പുള്ളി ഇപ്പം കലാഭവൻ ലണ്ടന്റെ ഒരു യൂണിറ്റ് നടത്തുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് യു കെയിൽ ചെയ്ത നാടകമാണ്. ആ നാടകം വായിച്ചപ്പോഴത്തേക്കും ഞാൻ തന്നെ ജെയ്സന്റെ അടുത്ത് ചോദിച്ചു, ഇത് എന്നെ കൊണ്ട് പറ്റില്ല. കാര്യം ഇത് വേറൊരു ബോധത്തിലാണ് ആ നാടകം മൂവ് ചെയ്യുന്നത്. പുള്ളിക്ക് അത് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഒന്നാമത് ഡയലോഗുകൾ വളരെ വ്യത്യസ്തമാണ്. അത് ഫിലോസഫിക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടിയ ഒരു നാടകമാണ്. പിന്നെ നമ്മൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു പോയി. അതിൽ വേറെ നാടകീയമായ കാര്യങ്ങൾ ചെലുത്താനൊന്നും പോയില്ല. ഓരോ രംഗങ്ങളിലും കഥാകൃത്ത് എന്താണ് പറയുന്നത്. പിന്നെ ചെയ്ത ഒരു കാര്യം ആക്ടേഴ്സിനെ കറക്റ്റ് ബാലൻസിൽ കൊണ്ടുവരിക, സ്റ്റേജിന്റെ നിയമങ്ങളിൽ ടെൻഷൻ ഇല്ലാതെ പോവുക, കുറച്ച് പാട്ടുകളിലൂടെ ആ നാടകത്തിനെ ലഘൂകരിക്കുക, അങ്ങനെ മാത്രമേ ചെയ്തുള്ളൂ. അല്ലാതെ ഞാൻ അതിൽ കൂടുതലായിട്ടൊന്നും ചെയ്തില്ല. ആ നാടകത്തിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ വച്ചിട്ട് കാര്യം അതിൽ വേറെ എന്തെങ്കിലും ചേർക്കാനോ എന്തെങ്കിലും ചെയ്യാനോ പോയാൽ അതിൻ്റെ എഫേർട്ടും കൂടുതലാണ്. ചിലപ്പോൾ അതിൻ്റെ എല്ലാ സ്ട്രക്ചറും ചിലപ്പം മാറിപ്പോവും. അതുകൊണ്ട് പരീക്ഷണങ്ങൾക്കൊന്നും പോവാതെ, പരിക്കുകളൊന്നും ഇല്ലാതെ, വളരെ ലളിതമായി ആൾക്കാർക്ക് എത്തിക്കുന്ന രീതിയിൽ. ജെയ്സൺ നല്ലൊരു ആക്ടറായിരുന്നു. അദ്ദേഹം കൂടെ ഉള്ളവരെല്ലാവരും സഹകരിച്ച് ചെയ്ത ഒരു പ്രൊഡക്ഷനായിട്ട് അങ്ങ് പോയി. അതിൽ എൻ്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയാനുള്ള കാര്യങ്ങൾ വളരെ കുറവായിരുന്നു. കാര്യം ഞാൻ അതിനെ അതേപോലെ, ഇപ്പം ചാരുലതയിലും ക്രിയേറ്റിവിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടാഗൂർ എഴുതിയതിനെ ഞാൻ വേറൊരു ഫോമിലോട്ട് കൊണ്ടുവന്നതാണ്. ഇതിലെവിടെയൊക്കെ ഞാനുണ്ടെന്നൊന്നും പറയാൻ ഞാൻ അർഹനല്ല. ആ സമയത്ത് തോന്നിയത് ലഘുവായി ചെയ്യാനുള്ള ഒരു മാനസികമായ ഇതായിരുന്നു. പക്ഷെ അത് വളരെ വിജയമായിരുന്നു.
0: സ്വാതിവേദവും ഇപ്പം ഗുരുബ്രഹ്മയും ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു ഫിലോസഫിക്കൽ ആയിട്ടും സ്പിരിച്വൽ ആയിട്ടുള്ള എൻക്വയറീസ് ഉണ്ട്. നമ്മുടെ ഇന്റർവ്യൂവിന്റെ തുടക്കം മുതൽ താങ്കൾ അഹത്തിനെ നിഷേധിക്കുകയാണ്. അവിടെ ഞാനില്ല, ഇതൊരു യാത്രയിലാണെന്ന് നിരന്തരം നമ്മുടെ ഈ ഇന്റർവ്യൂവിൽ ഇത്രയും ഭാഗത്തും താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത്തരം ചോദ്യങ്ങൾ, ഈ സ്പിരിച്വൽ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ചോദ്യങ്ങളൊക്കെ സ്വാതിവേദത്തിലും ഗുരുബ്രഹ്മയിലൊക്കെ വരുമ്പോൾ അതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടോ?
1: കോഴ്സ് എനിക്ക് കുട്ടിക്കാലത്തെ ഇത് ഇതിനോടുള്ളൊരു അന്വേഷണം ഉണ്ടായിരുന്നു, ആ എന്താണെന്നുള്ള. പിന്നെ ഞാൻ കൂടുതൽ ഇതിനോട് ഗഹനമായി പോയത് തിരുവണ്ണാമലയിലോട്ടുള്ള യാത്രയായിരുന്നു. പിന്നെ ഞാൻ രമണ മഹർഷിയുടെ ബുക്സുകൾ വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ആരാണ് എന്നുള്ള ഒരു അറിവിൽ നിന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ മാസ്റ്റേഴ്സൊക്കെ ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പം അതെൻ്റെ നാടകങ്ങളിലും ഡെഫിനറ്റ്ലി വരും. അതിനെ ഞാൻ മറച്ചു പിടിക്കാറില്ല. ഇപ്പം ചാരുലത തന്നെ പല സീനുകളും ചോദിക്കുന്നുണ്ട്, ഈ ദുഃഖം ആർക്കാണ്, ഈ ദുഃഖം എനിക്കാണ്, ഞാൻ ആരാണ്. നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നു എന്നുള്ള തേടലല്ല, ആ ക്വസ്റ്റ്യൻ ചോദിക്കും തോറും നമ്മൾ പതുക്കെ പതുക്കെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ലിബറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ഫോമിലോട്ട് പോവുകയും അവസാനം ചാരുലതയ്ക്ക് പക്ഷി പറന്നു പോകുമ്പം ആകാശമാണ് ഞാനെന്ന് തോന്നുകയും ചെയ്യുന്ന ഒരു ഈ ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ അടുത്ത് തന്നെ മിക്കവാറും അവസ്ഥകളിൽ ഞാൻ ചോദിക്കാറുണ്ട്. ആ ബോധം പിന്നീട് എവിടെയെങ്കിലും അത് തെളിഞ്ഞു വരാറുണ്ട്. നാടകത്തിലൂടെ അതിൻ്റെ അംശങ്ങൾ പറയുമ്പോഴത്തേക്കും ചിലർക്കത് മനസ്സിലാവുകയും ചിലരത് വന്ന് ചോദിക്കാറുമുണ്ട്. ചിലർക്ക് അത് ആ ഏരിയയിലോട്ടേ അവർ കടക്കാറില്ല. എൻ്റെ സ്വഭാവം ആണ് എൻ്റെ ക്രിയേറ്റീവ്

0: മീറ്റിംഗിൽ വരുന്നു എന്നുള്ള ഒരു ബോധവും പിന്നെ ഇതിനപ്പുറമുള്ള ഒരു എനർജിയാണ് നമ്മളെ നയിക്കുന്നു എന്നുള്ള ഒരു ബോധം നമ്മളിൽ വരുമ്പോഴത്തേക്കും ഇതെല്ലാം പരിപൂർണമായി ഏറ്റെടുക്കുന്നത് ഈ എക്സിസ്റ്റൻസ് ആയിരിക്കും. അവിടെ നമുക്ക് പിന്നെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. ഈ നാടകം ഞാൻ പറഞ്ഞതുപോലെ വീട്ടിൽ വളരെ ലഘുവായിട്ട് എഴുതി ഇത്രയും ആൾക്കാർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നാടകം അനുഭവിക്കുന്നത് ആരാണ്? ഞാനാണ്. ഈ നാടകം എന്റേതാണെന്നുള്ളതിനപ്പുറം ഇതൊക്കെ സംഭവിക്കപ്പെടുകയാണ്. ഇപ്പൊ ഇന്റർവ്യൂ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആ വഴിയിൽ ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ ഒരാൾ ചോദിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതൊക്കെ ഇങ്ങനെ ആ മേഖലകളിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ മേഖലകളിൽ സംഭവിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ്. അതങ്ങ് എൻജോയ് ചെയ്യുക.
1: സാക്ഷിയും ഒരു നരേറ്റീവ് പെർസ്പെക്റ്റീവിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് മാത്രമല്ല ഓഡിയൻസിനെ വെറും ഒരു കാഴ്ചക്കാരനാക്കി നിർത്താൻ താങ്കൾ സാക്ഷിയിൽ അനുവദിക്കുന്നില്ല. വിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ പെർഫോമൻസിലല്ല, വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കകത്താണ് അത് സംഭവിക്കുന്നത്. അത് കൺസീവ് ചെയ്തതും അതിന്റെ ഒരു ഒന്ന് പറയാം.
0: സാക്ഷി എന്ന് പറയുന്നത് ആക്ച്വലി കാന്തി എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഫുൾ ലെങ്ത് 3 hours നാടകത്തിന്റെ ഒരു എലിമെന്റ് ആണ്. ഇംഗ്ലണ്ടിന്റെ ഒരു സ്റ്റേജിംഗില് മികച്ച ഫിലിമിനെ അവർ തിയേറ്ററിലോട്ട് മാറ്റുന്നുണ്ട്. ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞാൽ മലയാള സിനിമയില് അതായത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് പല വർഷങ്ങളിലായി ഇന്നും നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ ഞാൻ എടുത്തിട്ട് കാന്തി എന്നൊരു ഇമാജിൻ ക്യാരക്ടേഴ്സ് വന്ന് ഡാൻസ് രൂപത്തിൽ വന്നിട്ട് ഇവരെ എല്ലാം വേറൊരു ലോകത്തോട്ട് കൊണ്ടുപോകുന്നതാണ്. അതിന്റെ വേറൊരു ഷെയ്ഡ് ചാരുലതയിലുണ്ട്. ഇതിൽ ആദ്യം നീലക്കുയിൽ, നീലക്കുയിലില് ആ നായികയ്ക്ക് സംഭവിക്കുന്ന ജാതിയുടെ പ്രശ്നത്തിൽ അവർ മരിച്ചു പോവാണ്. ആ ലേഡിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് 20-30 minutes നീലക്കുയിൽ ഫുൾ ചിത്രീകരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന നീലിയാണെന്ന് തോന്നുകയും അവരെവിടെ പോയി, അവരിങ്ങനെ മരിച്ചു പോയോ, അവരെ കാന്തി ഒരു പ്രത്യേക വലയത്തിൻ്റെ അകത്താക്കി അവർക്ക് ഏറ്റവും ഫ്രീഡമുള്ള ലോകത്ത് കൊണ്ടുപോകണം. അങ്ങനെ ഓരോ വർഷങ്ങളിലും സ്ത്രീകളുടെ അസ്വാതന്ത്ര്യത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സിനിമകൾ ഞാൻ സെലക്ട് ചെയ്തു. ചെമ്മീൻ, അതിൽ കർത്തമ്മയ്ക്ക് പരയക്കുട്ടിയോടുണ്ടായ സ്നേഹം ഒരിക്കലും മാറ്റാൻ പറ്റുന്നില്ല. അവര് അത് ഫിക്സ്ഡ് ആയിപ്പോയി. വേറൊരു കല്യാണം കഴിച്ചിട്ടായാൽ പോലും അവർക്ക് അതിൽ നിന്ന് മുക്തി കിട്ടുന്നില്ല. ഒരു പാട്ടിലൂടെയാണ് ഇവൾ വീണ്ടും വീണ്ടും വീണ്ടും അട്രാക്റ്റഡ് ആവുന്നതും. കർത്തമ്മയിലെ ഏറ്റവും പ്രഗത്ഭമായ ഡയലോഗ് എനിക്ക് ഫീൽ ചെയ്തത് കർത്തമ്മേ നിനക്ക് ഞാനുണ്ട്, എനിക്ക് കടലുണ്ട്. അതായത് അയാൾ കടലെന്ന് പറഞ്ഞൊരു സത്യത്തിൽ പിടിച്ചാണ് നിൽക്കുന്നത്. എന്നിട്ട് അയാൾ കടലിലോട്ട് പോവാണ്. പക്ഷെ ഇവൾ വീണ്ടും അവളുടെ പാട്ട് കേട്ട് അതിൽ പോകുന്നു. ട്രാജഡി സം ഇതിലെല്ലാം സ്ത്രീകളുടെ ഈ പ്രശ്നത്തിൽ അവസാനം ഞാൻ വന്ന് നിൽക്കുന്നത് കളിയാട്ടത്തിലാണ്. കളിയാട്ടത്തിൽ ഡെസ്റ്റിമോണ എന്ന് പറഞ്ഞ ആ താമര എന്ന് പറഞ്ഞ ആ കുട്ടിയിലാണ് വന്ന് നിൽക്കുന്നത്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ്, അതിനെ ഞാൻ മാറ്റി എഴുതിയതാണ് സാക്ഷി എന്ന് പറഞ്ഞ എൻ്റെ സ്ക്രിപ്റ്റ്. സാക്ഷി എന്ന് പറയുന്നത് ഇപ്പം ഞാനും മനുഷ്യം ഒന്നാണെന്നൊരു ഭാവം ഉണ്ട്. അത് ഞാൻ എൻ്റെ യുക്തിക്ക് ഞാൻ ബുദ്ധിയിൽ കൊണ്ടുവന്ന് ഞാൻ കാണുകയാണ്. അതിനു മുമ്പ് ഞാനൊരു സാക്ഷിയാവുന്ന ഒരു ഭാവമുണ്ട്. എങ്ങനെ മാറി നിന്നിട്ട് നമ്മൾ ഒന്നാണോ നമ്മൾ രണ്ടാണോ, അതിനിടയിൽ ഒരു വരമ്പുണ്ട് സാക്ഷി. മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആ സാക്ഷിയിൽ നിൽക്കുന്നതാണ് ഈ പ്ലേ. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ലോകത്ത് മൊത്തം. ആക്ച്വലി നമുക്ക് പ്രശ്നങ്ങളില്ല, നമ്മൾ ഇമാജിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കും മനുഷ്യ എന്താ പ്രശ്നം, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ആക്ച്വലി പ്രശ്നങ്ങളല്ല, നിങ്ങളാൽ ക്രിയേറ്റ് ചെയ്ത് ആ ക്രിയേറ്റ് ചെയ്ത സാധനമില്ലെങ്കിൽ നാടകമില്ല. എനിക്കൊരു പ്രശ്നമില്ലെങ്കിൽ നാടകമില്ലല്ലോ, ഉണ്ടോ? കട്ടനിടേണ്ടി വരും. പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ നാടകം നടക്കുന്നത്. അപ്പൊ സാക്ഷി എന്ന് പറയുന്ന ഈ കളിയാട്ടത്തിന്റെ ഇതിനെ ഞാൻ വേറൊരു രീതിയിൽ ഒഥല്ലോയും ഇതും കൂടെ ജയരാജ് സാറ് ചെയ്ത രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ ഞാൻ മിംഗിൾ ചെയ്താണ് സാക്ഷി എന്നുള്ള ചെയ്ത്. അതേപോലെ കഥകളി ആർട്ടിസ്റ്റാണ്, തെയ്യമല്ലായിരുന്നു. കഥകളിയുടെ രൂപങ്ങളും കഥകളി നടന്മാരുടെ വീടുകളിൽ സംഭവിക്കുന്ന പ്രശ്നവും സംശയങ്ങളും അതിനിപ്പോ നമ്മൾ ഈ ഒഥല്ലോ ഒരു IT കമ്പനിയുടെ പ്രിമിസസിൽ ഇട്ടാലും ഇറ്റ് വർക്ക്സ്. അപ്പൊ അതിനെ അങ്ങനെ ഒരു രീതിയിൽ ചെയ്തു. ഇതിൽ ഭയങ്കര ട്രാജഡി ആയിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും ഇത്രയും ദുഃഖമായ കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളു. പക്ഷെ ഇത്തരം അവസ്ഥകളിൽ വന്ന് ഇപ്പൊ എന്റെ വീട്ടിന്റെ അടുത്ത് ഒരാൾ ഒരു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്ന ഒരു സീനാണെങ്കിൽ ഞാനവിടെ ബോധം കെട്ടി വീഴും, ഇല്ലേ? പക്ഷെ ഇതിൽ ഡെസ്റ്റിമോണയെ ഒഥല്ലോ കൊല്ലുന്ന സീൻ കാണാൻ ഇന്നും ലണ്ടനിൽ ടിക്കറ്റ് എടുത്ത ആൾക്കാർ നിൽക്കുകയാണ്. അപ്പൊ ഇതൊരു അത്ഭുതമല്ലേ? അപ്പൊ നാടകത്തിൽ കൂടെ മാത്രമേ ആ ഒരു രസം പകരാൻ പറ്റുള്ളൂ. ഒരാൾ അങ്ങനെ ചെയ്യുന്ന ഒരു മനസ്സുള്ളവൻ ഇത് കണ്ട് അതിൽ നിന്ന് പിന്മാറുകയുള്ളൂ. അപ്പൊ നാടകം എന്ന് പറയുന്ന അങ്ങനെ ഒരു ബോധത്തിൽ നിൽക്കുന്നതാണ്. അപ്പം ഞാൻ ഇത് ചെയ്യാൻ കാര്യം അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് ഇംഗ്ലണ്ടിൽ. ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംഘടനകളും സംശയങ്ങളും അങ്ങനെ ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. അങ്ങനെയാണ് ഞാൻ സാക്ഷി ഉണ്ടാക്കുന്നതും. ഈ സാക്ഷി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതുപോലെ ഒരു ലേഡി ക്യാരക്ടറാണ്. അവരിതെല്ലാം വാച്ച് ചെയ്യണം. ആ സെറ്റ് തന്നെ അങ്ങനെയാണ്, ഷീസ് വാച്ചിങ് എവറിഥിങ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കൊറോണ കഴിഞ്ഞിട്ട് ചെയ്ത ഒരു നാടകമായിരുന്നു. അപ്പം

0: കൊറോണ എന്ന് പറയുന്ന വൈറസ് അത് നമുക്ക് വേണമെങ്കിൽ മെഡിസിൻ കൊടുത്ത് ഇഞ്ചെക്ട് ചെയ്ത് മാറ്റാം. പക്ഷേ ഉള്ളിലെ വൈറസ് നിങ്ങൾ എങ്ങനെ കളയും? നിങ്ങളെ ഉള്ളിൽ ഒരാളെ ദ്രോഹിക്കണമെന്നുള്ളൊരു വൈറസ് പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മെഡിസിൻ തന്നാലും അതിനെടുത്ത് കളയാൻ പറ്റും. അത് മറ്റേ വൈറസിനെ കാട്ടിയും മാരകമാണ്. അതിനുള്ളൊരു ഔഷധിയായിരുന്നു സാക്ഷി. നിങ്ങൾ അത് നേരെ കണ്ടു മനസ്സിലാക്കിയാൽ നിങ്ങളെ ഉള്ളിലുള്ള ആ ഒരു വൈറസിനെ നിങ്ങൾക്ക് എടുത്ത് കളയാൻ പറ്റും.
1: അത്തരത്തിലായിരുന്നു അത് കൺസീവ് ചെയ്ത് കഴിഞ്ഞ സംഗീതം എന്ന് പറയുന്ന മേഖലയെ കുറിച്ച് നമ്മൾ ഇതുവരെ ഒന്നും സംസാരിച്ചില്ല. അത് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ട് പറയും?

ഒരു കാലത്ത് കൈതപ്പുറം ജോൺസൺ എന്ന് പറയുന്ന കൂട്ടുകെട്ടിൽ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടായതിൽ ഒരു പാട്ടാണ് അല്ലെ, കളിക്കളം എന്ന സിനിമയിലെ പാട്ട്, ജി വേണുഗോപാൽ പാടിയ പാട്ട്. നമുക്ക് പാട്ട് കേൾക്കാം.

0: മൃദംഗമാണ് പഠിച്ചു തുടങ്ങിയത്. പിന്നെ എപ്പോഴാണത് തബലയിലേക്ക് മാറുന്നത്?
1: അങ്ങനെ മാറിയതല്ല, ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ഇതിന്റെ കൂടെ മൃദംഗത്തിന്റെ കൂടെ ഞാൻ കേൾക്കുമായിരുന്നു. നോർത്തിൽ ഞാൻ പോകാനിടയായി. അങ്ങനെ ക്ലാസിക്കൽ മ്യൂസിക് അവിടെ മൃദംഗത്തിന്റെ കേൾക്കുന്ന അവസരങ്ങൾ കുറഞ്ഞു. അങ്ങനെ ഞാൻ തബലയിലോട്ട് വെറുതെ ഒന്ന് അഭ്യസിക്കാൻ പോയി. പെട്ടെന്ന് എനിക്ക് കൈ വഴങ്ങി. അങ്ങനെ ഞാൻ രാജു സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ ഇങ്ങനെ ഞാൻ മൃദംഗം വായിച്ചുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ തബലയിലോട്ട് പോയിട്ട് എങ്ങനെയായിരുന്നു? അപ്പോൾ സാറ് പറഞ്ഞു, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, നമ്മൾ സന്തോഷിക്കുക. സംഗീതം ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷിക്കുക, അത് ഏത് വാദ്യമായാലും അങ്ങനെ ആണ്. പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് ഭജൻസ് വായിക്കുന്ന ഒരാളായിരുന്നു. ഞങ്ങൾക്കൊരു ടീം തന്നെ ഇവിടെ ഉണ്ട്. ഇംഗ്ലണ്ടിലെ പോലെ ഒരു പരിപാടി കാത്തൊന്നും ഇരിക്കണ്ടോ, കുട്ടിക്കാലത്ത് അങ്ങ് ചെന്ന് കയറിയാൽ എന്തെങ്കിലും വായിക്കാനുള്ള അവസരമുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. അങ്ങനെ ആശ്രമത്തിൽ സ്ഥിരം ഞാൻ ഭജൻസിന് പ്ലേ ചെയ്യും. എൻ്റെ കൂടെയുള്ള ഒരുപാട് നല്ല സിംഗേഴ്സും അവിടെ വരും. വളരെ രസകരമായിരുന്നു. അങ്ങനെ ഒരു യാത്രയിൽ പെട്ട് അന്ന് തബല വായിക്കുന്നവർ അവിടെ കുറവായിരുന്നു. അങ്ങനെ ഞാൻ വായിച്ചാണ് അങ്ങനെ ഒരു തബല പ്ലെയർ ആയിട്ട് അങ്ങ് മാറിയതാണ്.
0: ഇപ്പോഴും ലണ്ടനില് ഒക്കേഷനലി ഒരുപാട് ആൾക്കാരുടെ കൂടെ വായിക്കുന്നുണ്ട്, വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ കൂടെ വായിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പറയാം.
1: ഇപ്പോഴല്ല, പണ്ട് കാലങ്ങളിൽ ബിജു നാരായണൻ, വിധു പ്രതാപ്, എം ജി ശ്രീകുമാർ, അങ്ങനെ ഒരുപാട് ഇവിടെയുള്ള എല്ലാ ഫേമസ് ആർട്ടിസ്റ്റും അവിടെ വരുമ്പോൾ ഓർക്കസ്ട്ര ഇല്ല, ഞങ്ങൾ കുറച്ചുപേരെ അവിടെ ഉള്ളൂ. അപ്പോൾ നേരത്തെ അവർ സോങ് തരും, കുറെ നാളത്തെ പരിശീലനം കൊണ്ട് നമ്മളതൊക്കെ പഠിച്ച് ഇപ്പോഴും ട്രാക്കൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഗാനമേളയുടെ പഴയ ആ പ്യൂരിറ്റി ഒന്നും ഇല്ല. നമ്മൾ അതെല്ലാം പഠിച്ച് സ്ട്രെസ് എടുത്ത് ഓരോ പാട്ടിൻ്റെയും കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് ലൈവായിട്ട് പ്ലേ ചെയ്യുമായിരുന്നു. അത് ഞാൻ പറയുന്നത് ഒരു 15 വർഷം മുമ്പാണ്. ഇപ്പോഴും അതൊക്കെ വേറെ രീതിയിൽ മാറിയിട്ടുണ്ട്. വിദ്യാധരൻ മാഷിൻ്റെ കൂടെ ഞാൻ ഒരു എപ്പിസോഡ് ലൈവ് കൺസേർട്ട് കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ടായിരുന്നു. പല പല ആർട്ടിസ്റ്റുകളും അതുപോലെ നോർത്ത് ഇന്ത്യൻസ് വരും. അത് എങ്ങനെയാണ്, അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയ ആൾക്കാരുടെ കൂടെ വായിക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് ചെറിയ ചെറിയ കൺസേർട്ട് വായിക്കുന്നതും. പിന്നെ അത് വലിയ ആൾക്കാരോട് വായിക്കുമ്പം നമുക്ക് കൂടുതൽ അറിയാനും അവരുടെ കൂടെ ഇരിക്കാനും അവരുടെ പദ്ധതികളും സ്നേഹം മനസ്സിലാക്കുന്നത് വേറൊരു എനർജിയാണ്. എൻ്റെ ഏറ്റവും വലിയ അനുഭവം കലാഭവൻ മണിച്ചേട്ടൻ്റെ കൂടെ ഞാനൊരു 10-15 പ്രോഗ്രാം മരിക്കണതിന് ഒരു 6 മാസം മുമ്പ് പുള്ളി അവിടെ വന്ന പ്രോഗ്രാമിന് ഞാൻ കൂടെ ഉണ്ടായിരുന്നു. മരിച്ചത് വളരെ ഷോക്കായി മാറി, അസാധ്യ കലാകാരനായിരുന്നു. അങ്ങനെയൊക്കെ പോകുന്നു.
0: അതിൽ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. സിത്താറും സരോദും ദിൽരൂപയൊക്കെ വായിക്കുന്ന വിഷ്വലി ചലഞ്ചറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെയുള്ള ഒരു അസോസിയേഷൻ.
1: ശ്രീവാത്സ സാറ് ഇംഗ്ലണ്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള, അദ്ദേഹത്തിന് ഇപ്പൊ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അങ്ങനെ പുള്ളിയുടെ കൂടെ ഞാൻ ധാരാളം പ്രോഗ്രാമിന് സിത്താറിന്റെ കൂടെ തബല അക്കമ്പനി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ബ്ലൈൻഡ് ആണ്. അദ്ദേഹം ബീഹാറിൽ നിന്ന് ഇംഗ്ലണ്ടിലോട്ട് കുടിയേറി പാർത്ത ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ പുനീത് എന്ന് പറഞ്ഞ ബോംബെയിലുള്ളൊരു സിത്താറിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഒരുപാട് സമയം പ്രാക്ടീസ് ചെയ്യും. കുറേ പ്രോഗ്രാംസ് അങ്ങനെ മലയാളികളുടെ പരിപാടീസ് അല്ല, നോർത്ത് ഇന്ത്യൻസിന്റെ പ്രോഗ്രാമൊക്കെ ചെയ്തു പോവാ. ചില ആർട്ടിസ്റ്റുകളുമായിട്ട് നമുക്ക് പെട്ടെന്ന് മാനസികമായിട്ടൊരു അടുപ്പം ഉണ്ടാവുകയും സ്നേഹം ഉണ്ടാകും. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു സിത്താറിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് ധാരാളം പരിപാടികൾ ചെയ്യാൻ പറ്റിയത് എന്റെ ഭാഗ്യമാണ്.
0: നിങ്ങൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതിനേക്കാളും ഒരുപക്ഷെ നിങ്ങളുടെ പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിട്ട്.
1: ഞാൻ പല പരിപാടിക്ക് പോകുമ്പോഴും പ്രാക്ടീസ് ആണെങ്കിൽ തന്നെയും ഏത് ശ്രുതിയാണ് എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്, നമ്മളങ്ങ് വിട്ടുകൊടുക്കുകയാണ്. പ്രാക്ടീസ് എന്ന് പറയുന്ന ഈ ശ്രുതി ചേരുന്ന കാര്യങ്ങളും ഏതൊക്കെ സ്റ്റൈലാണ് വായിക്കുന്നതെന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സ്റ്റേജിൽ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവരുടെ കൂടെ ഇരിക്കുക എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാടകത്തിൻ്റെ ബോധമായാലും നമ്മൾ തമ്മിൽ ഇവിടെ ഇരിക്കുന്ന ബോധമായാലും ഇതിൽ നമ്മളുടെ ഈഗോ എന്ന് പറഞ്ഞൊരു സംഭവം കുറച്ച് വരുമ്പോഴത്തേക്കും നമ്മളിൽ സംഭവിക്കുന്ന ഒരു എനർജി ഉണ്ട്, നമ്മൾ ഒന്നാണെന്ന്. അതിങ്ങനെ വിട്ടുകൊടുത്താൽ എവ്രിതിങ് വിൽ ഹാപ്പൻ. അത് മനസ്സിലായി കഴിഞ്ഞാൽ ഈ സംഭവം എല്ലാം ക്ലിയറാണ്. ഇംഗ്ലീഷുകാരൻ ഇംപ്രോ എന്ന് പറഞ്ഞ തിയേറ്റർ സ്റ്റൈലിൽ അയാൾ പ്രഗത്ഭമായി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്റെ കൂടെ വന്നിരിക്കുന്ന കൂടെ ഇരിക്കുന്ന എല്ലാവരെയും ഞാൻ കേൾക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഇതിന്റെ ഒരു പ്രോസസ്സാണ്. അപ്പൊ പിന്നെ അത് മ്യൂസിക്കായി

0: ആയാലും സംഭാഷണമായാലും എന്തായാലും അത് കറക്റ്റായിട്ട് വർക്കാവുക തന്നെ ചെയ്യും.
1: ഇതിനിടയിൽ സിനിമയിലും ഭാഗമായി, ശ്യാമപ്രസാദ് സാറിന്റെ സിനിമയായിരുന്നു അത്, ആ സിനിമയെ കുറിച്ച് ഒന്ന് പറയാമോ ഇംഗ്ലീഷ്?
0: ഞാനതിൽ അഭിനയിക്കാൻ ഉള്ള ഒരാളാണെന്ന് ലാസ്റ്റ് മിനിറ്റാണ് സാറ് പറയുന്നത്. അപ്പോൾ സാറ് ക്യാമറാമാൻ ഉദയൻ ചേട്ടനുമായിട്ടാണ് സൂമിൽ വന്നിട്ട് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു. സാർ എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു. ആദ്യം സാറ് തന്നെ നിയമിച്ചത് ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പം എനിക്ക് ഏത് ആർട്ട് ഫോമിലും എന്ത് ചെയ്യുന്നതും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ചെയ്യും. അപ്പോൾ സാർ എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചിരുന്നു. ഞാൻ ഇംഗ്ലണ്ട് മൊത്തം, ഇംഗ്ലണ്ടല്ല ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ നടന്ന് ഈ സ്ക്രിപ്റ്റിന് പറ്റിയ ലൊക്കേഷൻസ്, അതിൻ്റെ ഒരു 90% ലൊക്കേഷൻസ് ഞാൻ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കും. ഞാൻ ഫോട്ടോ എടുക്കും, സാറിന് അയച്ചു കൊടുക്കും. അപ്പം സാറ് പറയും ഇതല്ല വേറെ വേണം. ഇംഗ്ലീഷ് സിനിമയിൽ ആ ലൊക്കേഷൻസ് ഫുള്ളും കണ്ടുപിടിച്ച് കൊടുത്തതും അതിനുള്ള ലൈസൻസ് കിട്ടാൻ വേണ്ടിയുള്ള ബാക്കപ്പ് വർക്ക് ചെയ്തു കൊടുത്തതും സാറിൻ്റെ കൂടെ നിന്ന് അതെല്ലാം ചെയ്തു കൊടുത്തിട്ട് സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു വേഷം ചെയ്യൂ എന്ന് പറഞ്ഞു. എനിക്ക് ആക്ടിങ്ങും ഇഷ്ടമാണ്. ഞാൻ സാറ് പറഞ്ഞു ഞാനത് ആക്ച്വലി എൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഇതിൽ എൻ്റെ ആദ്യത്തെ ഇതായിരുന്നു. കുറച്ച് ശ്രദ്ധിക്കപ്പെടുന്ന മുകേഷിൻ്റെ ബ്രദറായിട്ടുള്ള ഒരു ഒരു സ്ലോട്ടായിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. സാറിൻ്റെ മേക്കിംഗ് വളരെ ഡിഫറെൻ്റ് ആണ്. എനിക്ക് പിന്നെ ഈ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് സിനിമയിലോട്ട് മാറ്റണം എന്നുള്ളതും അതെങ്ങനെയാണ് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് വരുന്നതെന്നൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റോടെ ഞാൻ സാറിൻ്റെ കൂടെ നിന്ന് നോക്കുകയായിരുന്നു. സാർ അതെങ്ങനെ ഫിക്സ് ചെയ്യുന്നു, എങ്ങനെയാണ് ആക്ടേഴ്സിനെ ഡീൽ ചെയ്യുന്നത്, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു അവസരം.
1: നമ്മൾ വീണ്ടും തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ, തിയേറ്ററിൽ താങ്കൾ ഒരു ഓഥർ എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. താങ്കൾ കൺസീവ് ചെയ്യുന്നു, എഴുതുന്നു, അത് സംവിധാനം ചെയ്യുന്നു, അതിനകത്ത് പലപ്പോഴും അഭിനയിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊന്നിൽ ഇടപെടാത്തതുപോലെ തോന്നിയിട്ടുണ്ട്.
0: ഉണ്ട്. ഇപ്പൊ ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഞാൻ അഭിനയിക്കുമ്പോഴത്തേക്കും വേറെ ആരോ എഴുതിയ സ്ക്രിപ്റ്റായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. കാര്യം അത് വേറൊരു അവസ്ഥയിൽ സംഭവിച്ചതാണ്. നടനായിട്ട് നിൽക്കുമ്പോൾ ഞാൻ തന്നെ എന്റെ ഡയലോഗ് തെറ്റിക്കാറുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പലരും ചോദിക്കും നിങ്ങൾ എഴുതിയ ഡയലോഗ് നിങ്ങൾ എങ്ങനെ തെറ്റിക്കും എന്നുള്ളത്. അതിനൊന്നും എനിക്ക് ആൻസറില്ല. നമ്മളൊരു നടനായി കഴിയുമ്പോൾ വേറെ എന്തൊക്കെയോ മൈൻഡിൽ വരുന്നോണ്ടായിരിക്കും. ഇതെല്ലാം വിഭിന്നമായ മേഖലകളാണ്. അഭിനയം വേറെയാണ്, എഴുത്ത് വേറെയാണ്. പിന്നെ എഴുതുന്ന സമയത്ത് നമ്മളൊരു അഭിനേതാവും ആവും. എഴുതുന്ന സ്ക്രിപ്റ്റിന്റെ താളം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് എഴുതിയിട്ട് ഒരിക്കൽ കൂടെ വായിച്ചു നോക്കും. ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സാധ്യതകളുടെ സൃഷ്ടിയുടെ പൂർണ്ണതാന്ന് ഞാൻ പറയുന്നില്ല, അതിൻ്റെ മാക്സിമം സ്ട്രെങ്ത് നിങ്ങൾക്ക്. ഇപ്പോൾ ചാരുലത ചെയ്തപ്പോഴത്തേക്കും അതിൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മ്യൂസിക് ഫോംസ് ആണ്. ഇതിൽ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ഡീപ്പ് സാധനം എനിക്കറിയാം ആൾക്കാർ പലരും കേൾക്കാറില്ല. അപ്പോൾ ഇത് ആൾക്കാരിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ലൈഫ് സിറ്റുവേഷൻസിന് ആ ഡീപ്പിൽ നിൽക്കുന്ന ക്ലാസിക്കൽ മ്യൂസിക് കൊണ്ടുവരുമ്പം ആൾക്കാർ അറിയാതെ അത് കേൾക്കും. തട്ടകം വേറൊരു ലെവലിലോട്ട് പോകും. ആക്ച്വലി ക്ലാസിക്കൽ മ്യൂസിഷ്യൻസ് ശ്രമിക്കുന്നത് അതാണ്. ഇവിടെ ലൈഫിന്റെ സിറ്റുവേഷൻസും അവന്റെ തന്നെ റിഫ്ലക്ഷൻസും വന്ന് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വരുമ്പോൾ അത് അവൻ കണക്ട് ചെയ്യും. മ്യൂസിക് എന്ന് പറയുന്നത് നെക്സ്റ്റ് സൈലൻസ് ആണ്. അപ്പം ആ മ്യൂസിക്കിൽ കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ മ്യൂസിക് നിർത്തുന്ന സമയത്ത് ഇവന്റെ ഉള്ളിലെ സൈലൻസ് അവൻ ഫീൽ ചെയ്യും. നിങ്ങളുടെ സൈലൻസിനെ ഞാൻ എത്രത്തോളം ലിഫ്റ്റ് ചെയ്യോ അതനുസരിച്ച് നിങ്ങളുടെ മനസ്സ് വളരെ കാമാവും. അപ്പം എന്റെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് നിങ്ങളെ കാമാക്കുക എന്നുള്ളതാണ്.
1: ഇതുപോലെ ഒരുപാട് വർക്ക്ഷോപ്പുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഭാരതഭവനുമായിട്ടൊക്കെ ചേർന്ന് വർക്ക്ഷോപ്പുകൾ, ഈ വർക്ക്ഷോപ്പുകളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്, ഈ കുട്ടികൾ എങ്ങനെയാണ് ഈ സംവിധാനത്തെ എടുക്കുന്നത്?
0: അതായത് ഞാൻ ആദ്യം ഇംപ്രോ പഠിക്കാൻ പോയപ്പോഴും തന്നെ എനിക്ക് ഒന്നും മനസ്സിലായില്ല എന്താണ് ഇവർ ചെയ്യുന്നതെന്നും. ഒരുപാട് സമയമെടുത്തിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. ഇപ്പം ഞാൻ എല്ലാ വെക്കേഷനും ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് വളരെ ഡിഫിക്കൽട്ടാണ് ഇവരിൽ എത്തിക്കാൻ. പക്ഷേ ഞാൻ പഠിച്ച രീതികൾ വെച്ച് നോക്കി എത്ര ഈസി ആയിട്ട് ഇവരിൽ എത്തിക്കാം 2 ദിവസം 3 ദിവസം കൊണ്ട്. അവസാനം ഞങ്ങൾ ഇംപ്രൊവൈസ്ഡ് പ്ലേ ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഓതേഴ്സിൻ്റെ സൃഷ്ടി എടുത്തിട്ട് ആ മൊമെൻറ്റിൽ തന്നെ ഒരു ചെറിയ ഐഡിയ ഉണ്ടാക്കി വൈകിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് അങ്ങനെ ഒരു 4-5 പ്രൊഡക്ഷൻസ്. ഇപ്പം 20 പേരാണെങ്കിൽ 5 പ്രൊഡക്ഷൻസ് ചെയ്യും. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഇംപ്രോ റൂൾസ് ഞാൻ ഇവരിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഞാൻ പഠിച്ചെടുത്ത കാര്യം എനിക്കറിയാം ഇവർക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പഠിപ്പിക്കണം. അവിടെ ഞാൻ പഠിച്ചത് അവർ വേറെ ലെവലിൽ നിൽക്കുകയാണ്. അവരെ കൂടെ ഞാൻ നിന്ന് പഠിച്ച് ഞാൻ പലപ്പോഴും അത് ഇട്ടിട്ട് പോകാൻ പോയി. കാര്യം എനിക്ക് കോൺഫിഡൻസ് പോകുന്നു, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ചലഞ്ചിങ് ആവുന്നു. വളരെ നിസ്സാരമാണ്, ബട്ട് അത് വളരെ പാടാണ്. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് മൈൻഡ് വർക്കിൽ നിന്നാണ് അവിടെ പെരുമാറുന്നത്. അവരെല്ലാം ഓൺ ദി സ്പോട്ടാണ്. അതിലോട്ട് എത്താൻ എനിക്ക് സമയമെടുത്തു. ചലഞ്ച് ഞാൻ വിട്ടുകൊടുത്തില്ല. അതായത് ഇംപ്രൂവിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ലേൺ ടു ഫെയിൽ. തോൽക്കുക എന്ന് പറയുന്നത് അവിടുത്തെ ഒരു റൂളാണ്. പക്ഷെ നമുക്ക് തോക്കാൻ തയ്യാറല്ലായിരുന്നു. നമ്മൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊരു ബോധമായിരുന്നു. തോറ്റ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജയിക്കുന്നത്. അവിടെ ഈ പ്രോസസ്സ് വഴിയേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എഴുത്തിനെ ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ഈ പോയിന്റ് വന്നാൽ ഇത് മറ്റേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. ബട്ട് നമ്മൾ അത് കൺസീവ് ചെയ്ത് നമ്മൾ അതിനെ വിട്ടുകൊടുത്ത് പോകുമ്പോൾ കറക്റ്റ് സ്ട്രക്ചർ നമ്മളിൽ വരും.

0: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയത്തിന്റെ പ്രോസസ്സിൽ ഇരിക്കുമ്പോൾ അത് തന്നെയാണ് എല്ലാവരുടെയും ഹൃദയം. അപ്പൊ അത് എല്ലാവരും റീച്ച് ചെയ്യും, അതിൽ വേറെ ക്വസ്റ്റ്യൻ ഇല്ല. ഞാൻ എറണാകുളത്തുകാരെ രസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പോകണം, തിരുവനന്തപുരത്തുകാരെ രസിപ്പിക്കാൻ ഇങ്ങനെ പോകണം, അതല്ല. ഞാൻ രസിപ്പിക്കുന്നത് എന്റെ ഉള്ളിലിരിക്കുന്ന ഹോൾ സാധനത്തിനാണെന്ന് തോന്നിക്കഴിഞ്ഞ് എഴുതുമ്പം അത് എല്ലാവരിലും റീച്ച് ചെയ്യും. അവിടെ ഒരു സ്പെസിഫിക് ഓഡിയൻസ് ഇല്ല. മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് അറിയില്ല, ബട്ട് ഞാൻ ഈ പറയുന്നത് പിന്നെ വളരെ നിഷ്കളങ്കമായ അവസ്ഥയിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും.
1: നമുക്ക് ഒരു പാട്ട് കൂടി കേൾക്കാം. ഏത് പാട്ടായിരിക്കും പറയാം?
0: സൂര്യകിരീടം വീണുടഞ്ഞു എന്ന ഗാനം ഞാൻ ശ്രോതാക്കൾക്കായിട്ട് അവതരിപ്പിക്കുന്നു.
1: ദേവാസുരം സിനിമയിലെ പാട്ടാണ്. ഗിരീഷ് പത്തഞ്ചേരിയുടെ വരികൾക്ക് MG രാധാകൃഷ്ണൻ ഇണം നൽകി. MG ശ്രീകുമാർ പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

0: നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. ഫാമിലിയെ കുറിച്ച് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു.
1: എൻ്റെ ഭാര്യയുടെ പേര് മീര കമലാണ്. മീര നന്നായിട്ട് എഴുതുന്ന കുട്ടിയാണ്. നാടകം ഞാൻ എഴുതുന്നു, അവതരിപ്പിക്കുന്നു, അതിൽ കൂടുതലായിട്ട് ഇതിനെ ഓർഗനൈസ് ചെയ്യുന്ന കാര്യത്തിലായാലും അത് വേറൊരു എനർജിയാണ്. അത് നടത്തിയെടുക്കണം, അത് ജനങ്ങളിൽ എത്തിക്കപ്പെടണം, അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ശക്തമായി ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് എൻ്റെ. അതൊരു ഭാഗ്യമാണ്. കാര്യം നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യം നമ്മളെക്കാട്ടിയും കൂടുതൽ ഒരാൾ അറിഞ്ഞ് ചെയ്യുക എന്ന് പറയുന്നത് ജീവിത ഭാഗ്യങ്ങളിലൊന്നാണ്. അത് മീര അങ്ങനെയുള്ള ഒരാളാണ്. ഞാൻ ഈ നാടകം നടത്തണം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ഞാൻ കുറേ കാര്യങ്ങൾ മറന്നു പോകും. പക്ഷെ അതെല്ലാം വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് അതിനെ കൊണ്ടുവരുന്നത് മീരയ്ക്കുള്ള കഴിവ് വളരെ കൂടുതലാണ്. നന്നായിട്ട് തമിഴും ഇംഗ്ലീഷും മലയാളവും എഴുതുന്ന ഒരാളും കൂടെയാണ്. ഞങ്ങളെ എഴുത്തിൻ്റെ കാര്യത്തിലായാലും സൃഷ്ടിയുടെ കാര്യത്തിലായാലും എൻ്റെ അടുത്ത സുഹൃത്തുമാണ്. കൺസ്ട്രക്റ്റീവായിട്ട് എൻ്റെ കാര്യത്തെ ക്രിറ്റിസൈസ് ചെയ്യുകയും അത് മാറ്റണം ഇത് മാറ്റണം ഒക്കെ ചിലപ്പോൾ പറയാറുമുണ്ട്. ചിലപ്പോൾ അത് ഞാൻ വളരെ കൺസ്ട്രക്റ്റീവായിട്ട് കാണുകയും പിന്നെന്താണ് ആ ജേണിയിൽ ഉള്ളൊരു സ്നേഹമുണ്ടല്ലോ അത് വളരെ എവിഡന്റ് ആണ്. അത് അവർ മനസ്സിലാക്കി അതിനെ സ്നേഹിച്ചിട്ട് കൂടെ നിന്ന് എത്തിക്കുന്ന ഒരു കർമ്മമുണ്ട്. അതിൽ അവരുടെ സഹായം വളരെ വലുതാണ്. എൻ്റെ മകൻ മെഡിസിന് യു കെയിൽ പഠിക്കുകയാണ്. സിദ്ധാർത്ഥ് എന്നാണ് പേര്.
0: അപ്പോൾ ഇങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ നാടകങ്ങൾ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കൾ നേരത്തെ നിരന്തരം ഈ ഇന്റർവ്യൂവിനിടയിൽ സൂചിപ്പിച്ച ഒരു പേരാണ് കീത്ത് ജോൺസ്റ്റൺ. അദ്ദേഹത്തിന്റെ ഒരു കോട്ടിൽ താങ്കൾ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചൊരു കോട്ടിൽ അവസാനിപ്പിക്കാൻ തോന്നുന്നു. യെസ് സേയേഴ്സ് ആർ റിവാർഡഡ് ബൈ അഡ്വഞ്ചേഴ്സ് ആൻഡ് ദ നോ സേയേഴ്സ് ആർ റിവാർഡഡ് ബൈ സേഫ്റ്റി. അപ്പോൾ നമ്മൾ സേഫ്റ്റി ആയിട്ടിരിക്കണോ, നമ്മൾ കുറച്ച് അഡ്വഞ്ചറൊക്കെ ആയിട്ട് ഇറങ്ങണോ എന്നുള്ള ഒരു തീരുമാനം ശ്രോതാക്കൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം.
1: ഒരു കാര്യം കൂടെ എനിക്ക് പറയാം. കാര്യം ഞാൻ ഇത്രയും കൂടുതലായിട്ട് എൻ്റെ ഈ ജേണിയിൽ ഗഹനമായിട്ടുള്ള ക്വസ്റ്റ്യൻസോ ഇതൊന്നും ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല ഇതിന് ആൻസേഴ്സും. പക്ഷേ അതിനുള്ള ഇംപ്രൂവിൽ പറയുന്നത് പോലെ നമ്മൾ വളരുന്നുണ്ടെങ്കിൽ നമ്മളുടെ മുമ്പിലിരിക്കുന്ന ശ്രോതാക്കളായാലും രസികരായാലും അതിനനുസരിച്ച് വരുമ്പോഴാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെയും ആ എനർജിയുടെ ലെവൽ കൂടുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനോടുള്ള പാഷൻ എൻ്റെ ഉള്ളിലിരിക്കുന്നതിൽ പോലെ തന്നെ മനീഷിൻ്റെ ഉള്ളിലും ഉള്ളതുകൊണ്ടാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നത്. ഞാനൊരു മാസ്റ്ററായിട്ടൊന്നുമല്ല ഇത് ആൻസർ ചെയ്തത്. എൻ്റെ ഒരു ചെറിയ സാധാരണ മനുഷ്യനായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചത്. ശ്രോതാക്കൾക്ക് നന്ദി.
2: നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളുടെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച, അതായത് നാളെ രാവിലെ 11:02.

0: മുതൽ 12 മണി വരെ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമത് ഖാൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563 ഒരു നമ്പർ കൂടി 9496593 മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 to 12:00 വരെ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ June 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ June 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് June 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 3:45.
4: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
5: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഡെങ്കിപ്പനിയും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
6: നമസ്കാരം
5: മാഡം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഡെങ്കിപ്പനിയുടെ വ്യാപനം കൂടുതലാകാനുള്ള സാഹചര്യങ്ങൾ വളരെയേറെയാണ്. എന്താണ് ഈ അവസരത്തിൽ ഡെങ്കിപ്പനി വ്യാപനത്തെക്കുറിച്ച് മാഡം വിലയിരുത്തുന്നത്?
6: ഡെങ്കി നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്. കാരണം ഒരു 1996 ശേഷമാണ് കോട്ടയത്തെ ആദ്യത്തെ കേസുകൾ തൊട്ട് 2003 വലിയ ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. അതിനുശേഷം നമുക്ക് നിരന്തരമായിട്ട് കേരളത്തിൽ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകുന്നു. ഇതൊരു ആഗോള പ്രതിഭാസവുമാണ്. നമ്മുടെ പ്രദേശത്ത് പോലും ശ്രദ്ധിക്കുമ്പോൾ പണ്ട് ഇതൊരു ഏർബൻ രോഗമായിരുന്നു, കൂടുതലും നഗരപ്രദേശങ്ങളും നഗരവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന ഒരു രോഗമായിരുന്നു ഡെങ്കി. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ഇത് കേരളത്തിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടവും രോഗം പടർന്നു പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പറയുമ്പോഴും ഈ 2017 ഔട്ട്ബ്രേക്കിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവും ലോകാരോഗ്യ സംഘടന കേരള സർക്കാർ ചേർന്ന് നടത്തിയ ഒരു സീറോ പ്രിവലൻസ് പഠനമുണ്ടായിരുന്നു. അവിടെ നമ്മൾ കണ്ടത് കേരളത്തിലെ 9 to 12 വരെയുള്ള കുട്ടികളിൽ 30% കുട്ടികൾക്കും ഈ ഡെങ്കി വന്നു പോയതിന്റെ ആന്റിബോഡി പോസിറ്റീവ് ആയിരുന്നു എന്നാണ്. അപ്പോൾ ഒരു 50 മുകളിലുള്ളവർ, കുറേ സീസണുകൾ ഇവിടെ ജീവിച്ച, ഡെങ്കി സീസണുകൾ ജീവിച്ച ആളുകളിൽ ഇതിന്റെ ശതമാനം വളരെ കൂടുതലായിരിക്കും. അവിടെ നമുക്ക് നഗര ഗ്രാമ വ്യത്യാസം നന്നായിട്ട് കാണായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷൻ ഏരിയ നേമത്തൊക്കെ 60% കുഞ്ഞുങ്ങളിൽ ഡെങ്കി ആന്റിബോഡി പോസിറ്റീവ് ആയിരുന്നു. അതായത് അവർക്ക് അറിഞ്ഞോ അറിയാതെയോ രോഗം വന്നു പോയി എന്നുള്ളത്. പക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ അതൊരു 20% ആ വ്യത്യാസം ഉണ്ടെങ്കിലും ആ വ്യത്യാസം ഇപ്പം ഇല്ലാതെ കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3-4 കേസുകൾ എടുക്കുമ്പോൾ റൂറൽ ഏരിയാസിൽ, ഗ്രാമപ്രദേശങ്ങൾ കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നു. പിന്നെ ഇത് 4 സീറോ ടൈപ്പുകളുണ്ട്, അതിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ആദ്യം 0 ടൈപ്പ് 2 പിന്നെ 2017 1 സീറോ ടൈപ്പ് 2017 1 ഒരു 1 predominance 1 and 2 ഉണ്ടായിരുന്നു. അതിനുശേഷം 18-19 ഇത് നമ്മൾ ട്രിവാൻഡ്രത്തെ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് 2017 മുതൽ നമ്മൾ തുടർന്ന് നടത്തിയ പഠനമാണ്. ഇതിന്റെ സീറോ ടൈപ്പിങ്ങും മറ്റ് ഫീച്ചേഴ്സും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഡേറ്റ ഉണ്ട്. 17-2-1 സീറോ ടൈപ്പ് 1, 2 കൂടുതലായിരുന്നെങ്കിൽ 18-19 ആവുമ്പോൾ 4 കയറി വരുന്നു, 3. 2022 ആയപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് ഔട്ട് ബ്രേക്സ് ഉണ്ടായിരുന്നു ചില ചില പോക്കറ്റുകളിൽ വലിയ വലിയ

0: ബ്രേക്കുകൾ ഉണ്ടാവുന്നതായിട്ട് കണ്ടുവന്നു 2022-ലൊക്കെ. അപ്പോൾ നമ്മൾ സീറോ ടൈപ്പിംഗ് നടത്തുമ്പോൾ സീറോ ടൈപ്പ് 3 ഏറ്റവും കൂടുതലായിട്ട് 70% കൂടുതലും സീറോ ടൈപ്പ് 3 പോസിറ്റിവിറ്റി കാണിക്കുന്നതും ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ രോഗം നമ്മുടെ കൂടെ തന്നെയുണ്ട്, 4 ടൈപ്പുകളുമുണ്ട്. അത് തമ്മിലുള്ള ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഒരു 1.5-2 വർഷം, വളരെ കുറച്ച്, ഒരു 1.5 വർഷം 2 വർഷമൊക്കെ ഡോക്യുമെന്റഡ് ആയിട്ടുള്ളൂ. ഈ സീറോ ടൈപ്പുകൾ തമ്മിൽ ഇപ്പോൾ ഒരു സീറോ ടൈപ്പ് 1 എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ സീറോ ടൈപ്പ് 2 വരാതെ, 1 എനിക്ക് പിന്നെ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, 2 വരാതെ ഇരിക്കാനുള്ള സാധ്യത, അത്തരത്തിൽ ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അത് കുറച്ച് ഷോർട്ട് ലിവ്ഡ് ആണ്, ഒരു 1.5 വർഷമൊക്കെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ സീറോ ടൈപ്പുകൾ നേരത്തെ ഇല്ലാത്ത ഒരു പോപ്പുലേഷനിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഔട്ട് ബ്രേക്കുകൾ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്, ഔട്ട് ബ്രേക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. മാത്രമല്ല ഒരു സീറോ ടൈപ്പ് ബാധിക്കപ്പെട്ടവർക്ക് പിന്നീട് രണ്ടാമത്തെ മറ്റൊരു ടൈപ്പ് ബാധിക്കുമ്പോൾ സങ്കീർണതകൾ കൂടാനും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും ഒരു വലിയ പ്രശ്നമാണ് ഈ രോഗത്തെ സംബന്ധിച്ച്.
1: മാഡം, ഈ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഇത് ഡെങ്കി വൈറസ് വൈറൽ രോഗമാണ്, ഫ്ലൈവി വൈറസ് ഗ്രൂപ്പിൽ വരുന്ന 4 സീറോ ടൈപ്പുകൾ, ഡെങ്കി 1, 2, 3, 4 4 സീറോ ടൈപ്പുകളാണ് ഉണ്ടാക്കുന്നത്. ഇത് കൊതുകുകളാണ് പരത്തുന്നത്. ഈ രോഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പിരീഡ്, ഈ രോഗവാഹകനായ കൊതുക് നമ്മളെ കടിച്ചതിന് ശേഷം ഒരു ആവറേജ് ഒരു 4 to 6 days ഇൻക്യുബേഷൻ പീരീഡ് പറയും. ചിലപ്പം ഒരു 1-2 ആഴ്ച അതിനകത്ത്, 4 to 6 days ആണ് ഒരു ആവറേജ് ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. നമുക്ക് രോഗലക്ഷണങ്ങൾ, ഈ കൊതുക് കടിച്ചതിന് ശേഷം നമ്മൾ രോഗലക്ഷണം കാണിക്കുന്ന ഒരു കാലയളവ്. രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ സാധാരണ പനി പോലെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ ഫ്ലൂ ആണോ, എലിപ്പനിയാണോ, ഡെങ്കിപ്പനിയാണോ തിരിച്ചറിയാം, കോവിഡ് ആണോ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലാണ് കൂടുതൽ ആളുകൾക്ക്. മാത്രമല്ല ഈ മുഴുവൻ ബാധിക്കുന്നതിൽ തന്നെ ഒരു 80% ആളുകൾക്കും ചിലപ്പോൾ ലക്ഷണങ്ങൾ പോലും കാണത്തില്ല. ഒരു ലക്ഷണമില്ലാതെ വരുന്ന ഒത്തിരി ആളുകളുണ്ട്. കുറച്ച് പേർക്ക് മൈൽഡ് പനിയായിരിക്കും, തിരിച്ചറിയാൻ പോലും പറ്റുകയില്ല. പിന്നെ ആ പനിയുടെ, ഡെങ്കിയുടെ തന്നെ ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞ തലവേദന ഇത്തിരി കൂടുതലായിരിക്കും. ഈ കണ്ണിന്റെ പുറകിലെ റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് നമ്മൾ പറയും, കണ്ണിന്റെ പുറകിലെ വേദന, തലവേദന നല്ല കൂടുതലാണ്. പ്രത്യേകിച്ച് ടൈപ്പ് 1, 2 നമുക്ക് ഈ ഫീച്ചേഴ്സ് ഭയങ്കര കൂടുതലായിരുന്നു. ഈ സീറോ ടൈപ്പ് അനുസരിച്ചും ഈ ലക്ഷണങ്ങൾ കുറച്ച് വ്യത്യാസമാണ്, നമ്മൾ പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. തലവേദന, പിന്നെ ശരീരവേദന നല്ലപോലെ കാണും. ഡെങ്കി സീറോ ടൈപ്പ് 4 ജോയിന്റ് പെയിൻ, ആർത്രാലജിയെ കുറിച്ച് കൂടി നിൽക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ റീസെന്റ് കൂടുതൽ കേസസ് ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് സീറോ ടൈപ്പ് 3 നമുക്ക് കൂടി വന്നിട്ടുണ്ട്. അവിടെ ഈ വയറു സംബന്ധമായ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിംപ്റ്റംസ്, പ്രത്യേകിച്ച് വയറുവേദന, ലൂസ് സ്റ്റൂൾസ്, വയറിളക്കം പോലെയുള്ളത്, ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നു. പിന്നെ രക്തം പൊടിയാനുള്ള ടെൻഡൻസി, രക്തസ്രാവം. മാത്രമല്ല ഡെങ്കി, ഈ മൈൽഡ് ഡെങ്കി ഉണ്ട്, അതിനുശേഷം സിവിയർ ആവാം, സങ്കീർണതകൾ വരാം. ഗുരുതരമായി സിവിയർ ഡെങ്കി വളരെ കുറച്ചൊരു 10% ആൾക്കാർക്ക് സിവിയർ ഡെങ്കിയിലേക്ക് പോകാം. 15% ആൾക്കാരായിരിക്കും ആശുപത്രിയിൽ എത്തുന്നത്. ഒരു 5% ആൾക്കാർ തീവ്രപരിചരണ ആവശ്യമുള്ള രീതിയിലേക്കുള്ള സങ്കീർണതകളിലേക്ക് എത്തുകയും ഇതിന്റെ മരണനിരക്ക് നമ്മൾ എലിപ്പനിയുടെ അത്രയും മരണനിരക്കില്ല, ഒരു 1% താഴെയാണ്. പൊതുവേ നമുക്കൊരു 0.3-0.4% ആ ഒരു നിരക്കിലാണ് നിൽക്കാറ്. കാരണം നമുക്കൊരു വർഷം ഇവിടെ ഏകദേശം കൺഫേംഡ് ഒരു 15,000-20,000 കേസസ് ആണ് ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതും. ഒരു പ്രോബബിൾ എന്ന് പറയുന്നത്, അതായത് ഇത് ടെസ്റ്റ് പോസിറ്റീവ് അല്ല, നമ്മൾ ഡെങ്കി എന്ന് സംശയിക്കുന്നു, ക്ലിനിക്കലി സംശയിക്കുന്ന ഒരു ഏകദേശം ഒരു 40,000-50,000 ഇടയ്ക്കുള്ള കേസസ് ആണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷം തന്നെ ഇപ്പോൾ ഒരു 5,000 കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ മരണനിരക്ക് എന്ന് വെച്ചാൽ ഒരു മൊത്തത്തിൽ ഇത് രണ്ടും പ്രോബബിളും കൺഫേംഡോട് ചേർന്ന് ഒരു 150-200 ഡെത്തുകളാണ് നമുക്കുണ്ടാവുന്നത്. 1% താഴെയാണ് അതിന്റെ മരണനിരക്ക്. അപ്പോൾ ഈ സങ്കീർണതകളിലേക്ക് പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സങ്കീർണ രക്തസ്രാവത്തോടു കൂടിയുള്ള ഡെങ്കിയാണ്. ഡെങ്കി ഹെമറേജിക് ഫീവർ എന്ന് പറയും, രക്തസ്രാവം ഉണ്ടാകും. അപ്പോൾ അതിൽ ബ്ലീഡിംഗ് ടെൻഡൻസി കാണിക്കും. ഒരു പ്രധാനപ്പെട്ട ലക്ഷണം അതുകൊണ്ട് മലത്തിന്റെ നിറം കറുത്ത നിറമാകുക, മെല്ലേന എന്ന് പറയും. അതായത് നമ്മുടെ ഗ്യാസ്ട്രോ, നമ്മുടെ ആന്തരികമായിട്ട് കുടലിൽ രക്തസ്രാവം ഉണ്ടാവുമ്പോൾ ഈ മലം കറുത്ത നിറത്തിലായിരിക്കും വരുന്നത്, മെല്ലേന. അത് ശ്രദ്ധിക്കേണ്ട ലക്ഷണമാണ്. പിന്നീട് നമുക്ക് കയ്യിലൊക്കെ പൊടിക്കാം, വായിൽ നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാവാം. ഇത്തരത്തിൽ രക്തം പൊടിക്കുന്നതും അതൊരു അപകട സൂചനയാണ്. ഇതിൽ തന്നെ ഈ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ വാർണിംഗ് സൈൻസ് എന്ന് പറയും. അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ സാധാരണ പനിയാണ് എന്ന രീതിയിൽ വീട്ടിൽ ചികിത്സ എടുത്തുകൊണ്ടിരിക്കാതെ ആശുപത്രിയിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനെ മനസ്സിലാക്കുവാനാണ് വാർണിംഗ് സൈൻസ് എന്ന് ഡെങ്കിയിൽ നമ്മൾ കുറച്ച് സിംറ്റംസിനെ പറയുന്നത്. അത് അതിതീവ്രമായ വയറുവേദന, പിന്നീട് ഈ ബോധവുമായിട്ട് ബന്ധം, ബോധക്ഷയം, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ശ്വാസത്തിന്റെ ഗതി വേഗതയിലാവുക, റെസ്പിറേറ്ററി റേറ്റ് കൂടുക, പിന്നീട് ഇത്തരത്തിലുള്ള ബ്ലീഡിങ് ടെൻഡൻസീസ്, രക്തസ്രാവം ഉണ്ടാവുക, ബി പി താഴോട്ട് പോകുന്നു, ക്ഷീണം, പിന്നെ എപ്പോഴും ഡെങ്കിയിലും പലപ്പോഴും മരണം വരുന്ന കേസുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പം സഹിക്കാൻ വയ്യാത്ത തന്നെ ക്ഷീണം എന്ന് വെച്ചാൽ തല പൊക്കാൻ വയ്യാത്ത ക്ഷീണവും, പിന്നീട് ചിലർക്ക് വയറിളക്കവും ഇത്തരത്തിൽ

0: ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്.
1: മാഡം, സാധാരണഗതിയിൽ ഡെങ്കിപ്പനിയുടെ പകർച്ചാരീതികൾ ഏതൊക്കെയാണ്?
0: ഇത് ഒരു കൊതുക് ജന്യ രോഗമാണ്. ഈ ഈഡിസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊതുകാണ് ഈ രോഗം പകർത്തുന്നത്. അതിൽ ഈഡിസ് ആൽബോപിക്റ്റസും പകർത്തും, ഈഡിസ് ഈജിപ്ഷ്യയും പകർത്തും. ഈ ആൽബോപിക്റ്റസ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൊതുക്. പക്ഷേ ഈ ചുരുങ്ങിയ കുറച്ചു കാലമായിട്ട് ഈജിപ്ഷ്യയുടെ പ്രൊപ്പോർഷൻ കൂടുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നു. ഇതിൽ ഈജിപ്ഷ്യ കുറച്ചുകൂടി അപകടകാരിയാണ്. കാരണം ഈജിപ്ഷ്യ എന്ന് വെച്ചാൽ ഭയങ്കര സാധാരണ കൊതുകൾക്ക് ഒരു മുട്ടയിടാൻ ആ സൈക്കിൾ പൂർത്തിയാകാൻ ഒരാളെ കടിച്ചാൽ മതി. പക്ഷേ ഈഡിസ് ഈജിപ്ഷ്യയ്ക്ക് അങ്ങനെയല്ല, മൾട്ടിപ്പിൾ പല ആളുകളെ കടിക്കാൻ പറ്റും. കടിച്ചിട്ടും കടിക്കും, ആ സൈക്കിളിൽ അത് കടിക്കും മുട്ടയിടാനായിട്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ കയറി ഈ രോഗവാഹകനായ കൊതുക് വരികയാണെങ്കിൽ, ആൽബോപിക്റ്റസോ മറ്റു കൊതുകുകളൊക്കെ ആണെങ്കിൽ ഒരാളെ കടിച്ചിട്ട് അയാൾക്ക് രോഗം ഉണ്ടാക്കിയിട്ട് പോകും. പക്ഷെ ഇത് ഈഡിസ് ഈജിപ്ഷ്യയാണ് വരുന്നതെങ്കിൽ വീട്ടിലുള്ളവരെ എല്ലാവരെയും ചറവറ കടിച്ച് രോഗമുണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡെങ്കി ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു വീട്ടിൽ തന്നെ എല്ലാവർക്കും വരുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഒരു തവണ തന്നെ കൊതുക് എല്ലാവരെയും കടിക്കുന്നത്. രണ്ട്, ഈ കൊതുകുകൾ ഇതെവിടെയാണ് മുട്ടയിട്ട് എവിടെയാണ് ഇത് കാണപ്പെടുന്നത്? നമ്മുടെ വീടിനകത്തും വീടിന് തൊട്ട് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, പെരി ഡൊമസ്റ്റിക് ഏരിയയിലായിരിക്കും കണ്ടുവരുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, വളരുവാനായിട്ട് നമ്മൾ വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ തന്നെ നമ്മളോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സുശീല ചേച്ചി വളർത്തിയ കൊതുക് നമ്മളെ കടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലോ നമ്മുടെ ഓഫീസിലോ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന കൊതുകുകളെ നമ്മളെ കടിക്കുകയുള്ളൂ. ദൂരെയെന്ന് പറഞ്ഞു വരില്ല. തൊട്ട് നമ്മുടെ മിക്കവാറും മിക്ക കേസിൻ്റെ വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് സോഴ്സ് കിട്ടും. അതായത് ഈവൻ നമ്മുടെ വീട്ടിനകത്ത് വെച്ചിരിക്കുന്ന ഈ അലങ്കാര ചെടികൾ, ഫ്രിഡ്ജിൻ്റെ ട്രേ, കൂളറിൻ്റെ ട്രേ, നമ്മുടെ സൺഷെയ്ഡ്, പുറത്ത് ഈവൻ കരിയിലകൾ കൂടി കിടക്കുമ്പോൾ അത്രയും കുറച്ച് ഒരു ചെറിയ തുള്ളി വെള്ളം മതി ഇതിന്. വളരെ കരിയിലയിലൊക്കെ ഉള്ള വെള്ളം മതി. നമ്മുടെ പൈനാപ്പിൾ കണക്കുള്ള ചെടികൾ, അല്ലെ വാഴയുടെ ഒക്കെ ഇലയുടെ ഇടയ്ക്ക് ഒക്കെ വളരാം. പിന്നെ ചിരട്ടകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, അടപ്പുകൾ, ഇവയൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞിരിക്കുന്ന വേസ്റ്റ്, പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിരിക്കുന്ന വെള്ളം, പിന്നെ റബ്ബർ തോട്ടങ്ങൾ, ഇത്തരത്തിൽ ടയർ വളരെ ഇഷ്ടമാണ് ഈ കൊതുകിന്. ഇവിടെയെല്ലാം ഇത് വളരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കൊതു എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ രോഗാണുമായിട്ടുള്ള കൊതുക് ഒരു മനുഷ്യനെ കടിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, ഒരു 4 to 6 days ഇൻക്യുബേഷൻ പീരീഡിൽ രോഗലക്ഷണം വരുന്നു. ഇയാളെ മറ്റൊരു കൊതുക് കടിക്കുവാണെങ്കിൽ ആ കൊതുകിന് പിന്നെ ഒരു എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അതൊരു 8-10 ദിവസമാണ്. 8-10 ദിവസം കഴിയുമ്പോൾ കൊതുക് ഈ രോഗം പകർത്തുവാൻ ഉള്ള പ്രാപ്തി നേടും. മാത്രമല്ല മുട്ടയിലൂടെയും ഈ രോഗം ട്രാൻസ്ഫറിൻ ട്രാൻസ്മിഷൻ എന്ന് പറയും, കൊതുകിന് കുഞ്ഞുങ്ങൾക്ക് നൽകാനുള്ള ശേഷിയുമുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മഴക്കാലത്ത് ഈ ഇത്തരത്തിലുള്ള കൊതുകൾ മുട്ടയിട്ട് വെച്ചിരുന്നു, അതൊരു പാത്രത്തിൻ്റെ അറ്റത്ത് ആ മുട്ട പറ്റിയിരുന്നാൽ അടുത്ത ഡ്രൈഡ് ആയിട്ട് ഇതൊരു 6 മാസത്തിൽ കൂടുതലൊക്കെ ഇരിക്കാം. അടുത്ത മഴക്കാലം വരുമ്പോൾ, അല്ലെങ്കിൽ അടുത്തൊരു മഴ പെയ്യുമ്പം ഇത് കുതിർന്ന് വീണ്ടും ഇതിന് മുട്ട വിരിഞ്ഞു വരാം. സാധാരണ കൊതുകിൻ്റെ നമ്മൾ 7 ദിവസമാണ് ഒരു മുട്ടയിട്ട് വിരിഞ്ഞു വരാനുള്ള സൈക്കിൾ, 7 ദിവസമാണ് പറയുന്നത്. പക്ഷെ ഇത് ഡ്രൈഡ് ആയിട്ടിരിക്കാനുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ മഴക്കാലത്തിന് മുമ്പ് ഈ ഇത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ ചുരണ്ടി വൃത്തിയാക്കി വേസ്റ്റുകളൊക്കെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രശ്നം തന്നെ നമുക്ക് തുടർന്ന് വരാനുള്ള സാധ്യതയും ഇതിലുണ്ട്.
1: അതുപോലെ തന്നെ മാഡം, ഈ കൊതുക് നശീകരണം മാത്രമാണോ ഇതിനുള്ള ഏക പ്രതിവിധി?
0: കൊതുക് നശീകരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഇത് കൊതുകാണ് പരത്തുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് ഈ സീസൺ വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഡെങ്കി കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പ്രധാന കാര്യം പലപ്പോഴും പലരും മറന്നു പോകുന്നത്, ഈ രോഗികളെ കൊതുക് വലയിൽ കിടത്തണം. കാരണം ഈ നമ്മുടെ വീട്ടിൽ പലപ്പോഴും കിട്ടുന്നത്, അല്ലെ ഓഫീസിൽ കിട്ടുന്നത്, രോഗിയെ കടിച്ച കൊതുക് പിന്നീട് ഈ രോഗവാഹകനാകുന്നു. അപ്പോൾ രോഗിയെ കൊതുക് വലയിൽ കിടത്തുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോൾ ഉള്ള ഒരു ഔട്ട്ബ്രേക്ക് സിറ്റുവേഷൻ, നമ്മൾ ഓഫീസിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, അവിടെ നമുക്ക് നമ്മുടെ ഓഫീസും സ്കൂളിൽ നമുക്ക് വൃത്തിയാക്കാം. ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്നു, ഒരു സ്ഥലത്ത് ചെന്ന് പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാം. ഒന്ന്, റിപ്പല്ലൻസ്. നമ്മളിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റിപ്പല്ലൻസ് പലതരമുണ്ട്. അപ്പോൾ കുറച്ച് തൊലിപ്പുറത്ത് ഈ ഒരു സീസണിൽ പെരട്ടി എന്ന് പറഞ്ഞ് വലിയ അപകടമൊന്നും ഉണ്ടാവാനില്ല. നല്ല കമ്പനികളുടെയൊക്കെ റിപ്പല്ലൻസ്, നമ്മൾ മോസ്കിറ്റോ റിപ്പല്ലൻസ്, ആ ലേപനങ്ങൾ നമുക്ക് പുരട്ടാം. പിന്നെ കഴിവതും കവർ ചെയ്യുന്നുള്ള തുണി ധരിക്കുക. അപ്പോൾ കാലും, ഈ സീസണിൽ നമ്മൾ കാലും കൈയും ഒക്കെ കവർ ചെയ്ത് കൊതുകടി ഏൽക്കാതിരിക്കുക. പിന്നെ നമ്മളെപ്പോഴും പറയുകയായിരുന്നു, സന്ധി ആവുമ്പം വീടും കതവും വാതിലും ഒക്കെ അടച്ചിടുക. വീടുകളിലും ഓഫീസിലും ഒക്കെ മെഷ്, കൊതുക് വലകൾ, നെറ്റുകൾ നമ്മൾ വിൻഡോസിലും ഡോറിലും ഒക്കെ ഘടിപ്പിക്കുക. ഇത് പറയുന്നുണ്ട്. ഈ സന്ധ്യയ്ക്കും രാവിലെയും മാത്രം കടിക്കുന്നുള്ള ഫിനോമിന പോലും കൊതുക് മാറ്റുന്നുണ്ട്. ഈ കാലാവസ്ഥ വ്യതിയാനമായിട്ടനുബന്ധിച്ച് കൊതുകിന്റെ സ്വഭാവം തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഒന്ന്, ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ കൊതുകിന്റെ എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞ 8 to 10 ദിവസമൊക്കെ ചുരുങ്ങാം. പിന്നെ അതിന്റെ ലൈഫ് ലോഞ്ചിവിറ്റിയും കൂടും കൊതുകിന്റെ, അത് കൂടുതൽ മുട്ടയിടും. ഇത്തരത്തിൽ ഇതിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നേരത്തെ ഇല്ലാത്ത ഔട്ട്ബ്രേക്കിനെ കാട്ടി കൂടുതൽ ഔട്ട്ബ്രേക്കുകളും പുതിയ ഔട്ട്ബ്രേക്കുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള. അപ്പം ഇതിൽ പക്ഷെ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊതുകിനെ നശീകരിക്കാൻ, അത് തന്നെ നമ്മുടെ വീട്ടിനകത്തും ചുറ്റുമുള്ള ഈ ചെറിയ സോഴ്സസ്, ഇതിന്റെ ഉറവിടങ്ങളെ നശിപ്പിക്കുക.

0: നമ്മൾ 2017 ഉണ്ടായ കണക്ക്, ആ സമയത്ത് നമ്മൾ ഫോഗിങ് അത്ര ശാസ്ത്രീയമല്ല, അതിന് കുറച്ച് ഇക്കോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എൻവയോൺമെന്റിനെ ഒക്കെ ബാധിക്കും, അത്ര ശാസ്ത്രീയവുമല്ല. അപ്പോൾ നമ്മൾ ഫോഗിങ് കൂടി ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ വീടുകളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, നമ്മൾ സാധാരണ മോസ്കിറ്റോയ്ക്ക് അടിക്കുന്ന നമ്മൾ സ്പ്രേകളുണ്ട്, നല്ല കമ്പനികളുടെ ഉണ്ട്. ഈ സ്പ്രേകൾ ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവാണ്, കാരണം വീട്ടിനകത്താണല്ലോ മിക്കവാറും, പുറത്തു നല്ല നമുക്ക് ഈ കൊതുകടി. അപ്പോൾ വീടല്ലേ ഓഫീസുകളിൽ നമുക്ക് അതും ഒരു ചുവരിന്റെ പകുതി തൊട്ട് താഴോട്ട് മതി. കാരണം ഈഡിസ് കൊതുകൾ എപ്പോഴും റെസ്റ്റ് ചെയ്യുന്നത് ഈ ഫർണിച്ചറിന്റെ ഒക്കെ അടിയിൽ നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്ന തുണികളും, ഭിത്തി ആണെങ്കിൽ തന്നെ അങ്ങ് ഒത്തിരി പൊക്കത്തിലല്ല, ഒരു പകുതിയിൽ നിന്ന് താഴോട്ട് മതി. ആ താഴോട്ട് ഈ നമ്മൾ സ്പേസ് സ്പ്രേ ചെയ്യുകയും ഈ ഭിത്തികളിൽ നമ്മൾ ഈ കൊതുകിന്റെ സ്പ്രേ അടിക്കുകയും ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. അതെന്തിനാണ്, മറ്റേത് കൂത്താടികളെ കൊല്ലുവാനാണ് നമ്മൾ ഉറവിട നശീകരണം. ഇത് നല്ലൊരു സീസൺ ആകുമ്പോൾ അഡൽറ്റ് കൊതുക് വാഹകരാണ്, അപ്പൊ കൂത്താടിയെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അഡൽറ്റ് കൊതുക് നമ്മളെ കടിക്കാൻ വരുന്നത്. അതുകൊണ്ട് അഡൽറ്റ് കൊതുകുകളെ കൊല്ലുവാൻ, വലിയ കൊതുകുകളെ കൊല്ലുവാൻ നമുക്ക് ഈ സ്പ്രേ തന്നെ ഉപയോഗിക്കാം, വീടിനകത്ത് തന്നെ സ്പ്രേകൾ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഈ ഫർണിച്ചറിന്റെ അടിയൊക്കെ ശ്രദ്ധിച്ചോ, കുഞ്ഞുങ്ങളെ രാവിലെ ട്യൂഷൻ വിടുമ്പം രാവിലെയും വൈകിട്ടാണല്ലോ അവർ ട്യൂഷന് പോകുന്നത്, നല്ല ഉടുപ്പ് നിറച്ച് കാലിലൊക്കെ, കാരണം ഈ ഫർണിച്ചറിന്റെ അടിയിൽ മേശയുടെ അടിയിൽ നിന്ന് കടി കിട്ടി കുഞ്ഞുങ്ങൾക്ക് ഡെങ്കി വരാതെ ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

തിരയ്പൂക്കൾ തമിഴ് ചലച്ചിത്രഗാന പരിപാടി. ഇന്നത്തെ തിരയ്പൂക്കളിൽ ആദ്യം മുതൽവൻ എന്ന ചിത്രത്തിൽ ഹരിഹരനും മഹേശ്വരിയും പാടിയത്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണോ? അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
6: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
7: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
6: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
7: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ്.
8: ശങ്കർ മഹാദേവനും രാധികയും പാടിയ പാട്ടാണ് ഇനി തിരേപ്പൂക്കളിൽ. ചിത്രം ഷാജഹാൻ.

താനാസേറിന്റെ കൂട്ടം ഈ ചിത്രത്തിൽ അനിരുദ്ധ രവിചന്ദർ പാടിയത്. സംഗീതം നൽകിയിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. ഗാനരചന വിഘ്നേശ് ശിവൻ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
4: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
5: കൊല്ലം സുപ്രീം.
6: തിരുമല എന്ന ചിത്രത്തിലെ പാട്ടിതാ തിരയിപ്പൂക്കളിലൂടെ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്തുവച്ചു. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയെന്ന് റിപ്പോർട്ട്. സംസ്ഥാന ഫലമായ ചക്കയുടെ ഔഷധ മൂല്യങ്ങൾ പ്രചരിപ്പിക്കാൻ ആരോഗ്യവകുപ്പുമായി ആലോചിച്ച് ഫലപ്രദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രചാരണ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ ദേശീയ ഗെയിംസ് ഷൂട്ടിംഗ് റേഞ്ചിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET UG ഫലം പ്രഖ്യാപിച്ചു. CUET ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഫലം പരിശോധിക്കാവുന്നതാണ്. CBSE പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ മാർക്ക് സമർപ്പിക്കാം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വെളുപ്പിന് 1:30 ഇംഗ്ലണ്ട് ഖാനയുമായി ഏറ്റുമുട്ടും. FM ന്യൂസ് ഹെഡ്ലൈൻസിനെ വൈകിട്ട് 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ഉസ്താദ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുതഞ്ചേരി, സംഗീതം വിദ്യാസാഗറിന്റേത്.

ഇനി മധു ബാലകൃഷ്ണനും ശ്വേതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം വിനോദയാത്ര. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
4: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട് ലിയർ എറണാകുളം.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ

0: ഷോറൂം ആരീശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരീശാല.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ശങ്കർ മഹാദേവനും റിമി ടോമിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സൗണ്ട് തോമ. രാജീവ് ആലുങ്കലിന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
2: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി അർജുൻ കൃഷ്ണ, നിത്യാമാമൻ, സിയാ ഉൽ ഹഖ് എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സൂഫിയും സുജാതയും. ഹരിനാരായണന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണോ? അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
3: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
4: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
3: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
4: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ്.
5: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: ആന്റിക്, ചെട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: ഇനി ശങ്കർ മഹാദേവനും ശ്വേതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ക്രിസ്ത്യൻ ബ്രദേഴ്സ്. കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി FM 101.9 കേൾക്കാം.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധിസ്മൃതി പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
3: കപ്പലിൽ നിന്നിറങ്ങി ഗാന്ധി പുറത്തു വന്നപ്പോൾ ചില ചെറുപ്പക്കാരായ വെള്ളക്കാർ അവിടെ കൂടി നിൽക്കുന്നതായി കണ്ടു. അവർക്ക് ഗാന്ധിയെ മനസ്സിലായി. ഗാന്ധി, ഗാന്ധി എന്നലറിക്കൊണ്ട് അവർ അദ്ദേഹത്തിന്റെ ചുറ്റും തിരക്കിക്കൂടി. ഗാന്ധിയെ തെറ്റിദ്ധാരണ മൂലം ജനങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് പോലീസ് സൂപ്രണ്ട് അലക്സാണ്ടറുടെ ഭാര്യ ആ വഴിക്ക് വന്നിരുന്നത്. ഗാന്ധിയുടെ പരിതാപകരമായ സ്ഥിതി കണ്ടപ്പോൾ അവർ വേഗത്തിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന കുട തുറന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്നു. മിസസ് അലക്സാണ്ടർക്ക് ഒന്നും പറ്റാതെ ഗാന്ധിയെ ഉപദ്രവിക്കുക ജനക്കൂട്ടത്തിന് സാധ്യമല്ലായിരുന്നു. അപ്പോഴേക്കും പോലീസും അവിടെയെത്തി. ഗാന്ധിക്ക് പോകാനുള്ള വഴിക്കായിരുന്നു പോലീസ് സ്റ്റേഷൻ. അതിനുള്ളിൽ രക്ഷപ്രാപിക്കാനായി പോലീസ് സൂപ്രണ്ട് മിസ്റ്റർ അലക്സാണ്ടർ ഗാന്ധിയെ ഉപദേശിച്ചു. എന്നാൽ ആ ക്ഷണം ഗാന്ധി സ്വീകരിച്ചില്ല. കുറേ കഴിഞ്ഞപ്പോൾ ആൾക്കൂട്ടം ശാന്തരാകുമെന്നും തങ്ങളുടെ തെറ്റ് അവർ മനസ്സിലാക്കുമെന്നും ഗാന്ധി പറഞ്ഞു. ഗാന്ധിയെ ഉപദ്രവിച്ചവരുടെ നേരെ കേസ് നടത്തുവാനായി നെറ്റാൾ ഗവൺമെന്റിനോട് ചെമ്പർലൈൻ ആവശ്യപ്പെട്ടു. ചെമ്പർലൈനിന്റെ ഈ സന്ദേശം എസ്കോംബ് ഗാന്ധിയെ അറിയിച്ചു. അതിന് ഗാന്ധിയുടെ മറുപടി ഇതായിരുന്നു: ആരുടെ പേരിലും കേസ് നടത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരെ ശിക്ഷിച്ചിട്ട് പ്രയോജനമില്ല. അവരുടെ പ്രവൃത്തിക്ക് അവരെയല്ല കുറ്റപ്പെടുത്തേണ്ടത്. നെറ്റാളിലെ വെള്ളക്കാരെപ്പറ്റി ഞാൻ ഇന്ത്യയിൽ പറഞ്ഞത് വികൃത രൂപത്തിലാണ് അവിടുത്തെ പത്രങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയത്. ആ റിപ്പോർട്ട് വായിച്ചവർ ഇപ്രകാരം ക്ഷുഭിതരായതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. അവരെ ഈ അക്രമപ്രവൃത്തിക്ക് പ്രേരിപ്പിച്ച നേതാക്കന്മാരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. കപ്പലിറങ്ങിയ ദിവസം നെറ്റാൾ അഡ്വർടൈസർ എന്ന പത്രത്തിന്റെ പ്രതിനിധിയെ ഗാന്ധി കണ്ടിരുന്നു. ഇന്ത്യയിൽ താൻ ചെയ്ത പ്രസംഗത്തിന്റെ പകർപ്പ് റിപ്പോർട്ടർക്ക് കൊടുത്തു. അതിൽ കണ്ടതിലധികമൊന്നും താൻ എവിടെയും പറയുകയുണ്ടായിട്ടില്ലെന്ന് അറിയിച്ചു. വാസ്തവത്തിൽ നെറ്റാളിൽ ഗാന്ധി ചെയ്ത പ്രസംഗത്തേക്കാൾ എത്രയോ മിതസ്വരത്തിലായിരുന്നു ഇന്ത്യയിൽ ചെയ്ത പ്രസംഗങ്ങൾ. ഈ റിപ്പോർട്ട് നെറ്റാൾ പത്രത്തിൽ കണ്ടപ്പോൾ വെള്ളക്കാർക്ക് പശ്ചാത്താപം തോന്നി. തന്നെ ഉപദ്രവിച്ചവരുടെ നേരെ കേസ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഗാന്ധി പറഞ്ഞത് അവർക്ക് അദ്ദേഹത്തെക്കുറിച്ച് മതിപ്പുളവാക്കി. എന്നാൽ ഈ ചിത്രത്തിന് ഒരു മറുവശമുണ്ടായിരുന്നു. ഇന്ത്യക്കാർക്ക് അവരുടെ അവകാശങ്ങൾക്കു വേണ്ടി സംഘടിതമായി അച്ചടക്കത്തോടെ പൊരുതുവാൻ കഴിയുമെന്ന് വെള്ളക്കാർക്ക് ബോധ്യമായി. ഇതിന് ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ സഹായിച്ചു.
0: ഗാന്ധി സ്മൃതി.

0: ആഖ്യാനം എൻ ജെ ജോഷിലാൽ.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി കേൾക്കാം. ഞാൻ ടുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

തിരിമുറിയാ മഴ പെയ്യുന്ന തിരുവാതിരഞ്ഞാറ്റുവേലക്കാലം വന്നെത്തിക്കഴിഞ്ഞു. ചേറിന്റെ മണമുള്ള പാടത്ത് വിത്തിറക്കലിനും കാർഷിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനും അനുഗുണമായ സമയം. കേരളക്കരയാകെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് പ്രകൃതി ഒരുക്കിയ ഞാറ്റുവേലക്കാലത്തെ വരവേൽക്കുകയാണ്. ഇപ്പോൾ മുളയ്ക്കുന്നതൊന്നും പാഴാകില്ല എന്ന വിശ്വാസം, പഴമക്കാർ തുടർന്നു വന്ന പാരമ്പര്യം, അതിലൂടെ സമ്പന്നമായ കൃഷിയിടങ്ങൾ, ആവശ്യത്തിന് മഴയും വെയിലും അമൃതമഴയും മണ്ണിന്റെ ഉർവരതയുമെല്ലാം കൈകോർക്കുന്ന പ്രത്യേകതകൾ നിറഞ്ഞ രണ്ടാഴ്ചക്കാലം, ഒരു വർഷത്തെ വിളവിന്റെ വിജയരഹസ്യം സൂക്ഷിക്കുന്ന പ്രാധാന്യമേറിയ നാളുകൾ, അതാണ് തിരുവാതിര ഞാറ്റുവേലക്കാലം. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യം പേറുന്ന ഞാറ്റുവേലക്കാലം ഈ മാറിയ നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെ കാലത്തും പ്രസക്തമാണ്. ഞാറ്റുവേലയുടെ പ്രാധാന്യം പഴമയിൽ നിന്നും പുതുതലമുറയ്ക്കും പകർന്നു നൽകുന്നതിന് കൃഷിവകുപ്പും ത്രിതല ജനകീയ സ്ഥാപനങ്ങളും ഇന്നും ഒരേ മനസ്സോടെ കൈകോർക്കുകയാണ്. ഓരോ പ്രദേശത്തെയും പരമ്പരാഗത കൃഷിക്ക് പ്രാധാന്യം നൽകി പൂർവികരായ കർഷകരെയും ചെറുപ്പക്കാരെയും വനിതകളെയും വിദ്യാർത്ഥികളെയും ഒരു കുടക്കീഴിൽ നിർത്തി കൃഷിയുടെ പ്രാധാന്യവും പകർന്നു നൽകി വേണ്ട അറിവുകളും സാഹചര്യങ്ങളും ഒരുക്കി പാടത്തേക്കിറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ അന്നദാതാവാകാൻ ഓരോ പ്രദേശത്തെയും വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം നാം അനുഷ്ഠിച്ചു വന്നിരുന്ന തിരുവാതിര ഞാറ്റുവേല പോലുള്ള കാർഷിക ആചാരങ്ങളുടെ പ്രാധാന്യവും പെരുമയുമെല്ലാം കൈകോർക്കുമ്പോൾ കൃഷി എന്നും സമ്പദ് സമൃദ്ധിയുടെ പ്രതീകമാണ് എന്ന സന്ദേശം കൂടിയാണ് ഇവർ പകർന്നു നൽകുന്നത്. സംസ്ഥാന കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തയുടെയും ഉദ്ഘാടനം ഇന്നലെ നടക്കുകയുണ്ടായി. ഒരു നാട് മുഴുവൻ പാടത്തേക്ക് ഇറങ്ങിക്കൊണ്ടാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടന്ന കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് തിരുവാതിര ഞാറ്റുവേലയെ വരവേറ്റത്. നിയമം ഗവൺമെന്റ് UPSലെ കുട്ടികൾക്കൊപ്പം തികഞ്ഞ ഒരു കർഷകനായി ചേറിലിറങ്ങി ഞാറ് നട്ട് കൃഷിക്ക് തുടക്കം കുറിച്ച ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ T. സിദ്ദിഖ് കുട്ടികൾക്കും കൂടെയുള്ളവർക്കും ആവേശമായി മാറി.

0: ബഹുമാനപ്പെട്ട കോവളം MLA ശ്രീ എം വിൻസെന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രൗഢമായ ചടങ്ങ് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു.
1: എല്ലാ സ്കൂളുകളിലും കൃഷിക്ലബ്ബുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുകയും ആ തീരുമാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അതിന് നോഡൽ ടീച്ചറും അതിനൊരു ബാക്കപ്പ് കമ്മിറ്റിയും അതിനുള്ള ട്രെയിനിങ്ങും പ്രോഗ്രാമും എല്ലാം ഉണ്ടാവും. കാർഷിക വൃത്തിക്ക് നഷ്ടപ്പെട്ടതായിരിക്കുന്ന ചെറുപ്പത്തെ വീണ്ടെടുക്കാനുള്ള ഒരു വലിയ പ്രവർത്തനമാണ്. കുട്ടികളെപ്പോഴും ലൈവായിരിക്കും. അവരുടെ ഊർജ്ജസ്വലതയെ ദുരുപയോഗം ചെയ്യുന്ന മേഖലയാണ് നാർക്കോട്ടിസം എന്നുള്ളത്, ലഹരി എന്നുള്ളത്. കേരളത്തിൽ വിദ്യാർത്ഥികളോടൊരു പുതിയ മുദ്രാവാക്യം നമ്മൾ പ്രദാനം ചെയ്യാം. കൃഷിയാണ് ലഹരി, സിന്തറ്റിക് ലഹരിയല്ല ലഹരി എന്ന ഒരു പുതിയ മുദ്രാവാക്യം വിദ്യാർത്ഥികളിലേക്ക് കതിർ ക്ലബ്ബുകളിലൂടെ സമ്മാനിക്കുകയാണ് കേരളത്തിലെ കൃഷിവകുപ്പ്. കേരളത്തിന്റെ തനതായിട്ടുള്ള കാർഷിക സംസ്കാരവും പാരമ്പര്യമുള്ള കാർഷിക സംസ്കാരമാണ് നമ്മുടേത്. ആ കാർഷിക വൃത്തിയും കാർഷിക സംസ്കാരവും മണ്ണും കാലാവസ്ഥയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആ അഭേദ്യമായ ബന്ധത്തിന്റെ പ്രഖ്യാപനമാണ് ഞാറ്റുവേല എന്നുള്ളത്. ഞാറ്റുവേലകളുടെ കേമനാണ് തിരുവാതിര ഞാറ്റുവേല. പഴമക്കാർ പറയുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന വാചകം, തിരുവാതിരയിൽ നട്ടാൽ അത് പിടിക്കും എന്നാണ്. ഇവിടെ വിവിധങ്ങളായിട്ടുള്ള വിളകൾ, കുരുമുളക്, വാഴയുൾപ്പെടെ, തെങ്ങ്, അടയ്ക്ക, കൊക്കോ, ജാതി, ഫലവൃക്ഷങ്ങൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങി എല്ലാത്തിന്റെയും പറ്റുന്ന സമയമാണ്. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, മുൻകാലങ്ങളിലെ ഞാറ്റുവേല പോലെയല്ല ഇപ്പൊ വരുന്ന ഞാറ്റുവേലകൾ. നല്ല മഴയായിരിക്കും സാധാരണഗതിയിൽ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നവും പ്രഭാവവും നമ്മുടെ കാർഷിക വൃത്തിയും കർഷകരും ഏറ്റെടുത്ത് മുന്നോട്ട് പോവാം. അത് തരണം ചെയ്യാനുള്ള മാർഗത്തെക്കുറിച്ച് കൃഷിവകുപ്പ് ഗൗരവത്തോടുകൂടി ആലോചിച്ചും പദ്ധതികൾ വിഭാവനം ചെയ്തുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലൈമറ്റിക് ചേഞ്ചും ക്ലൈമറ്റിക് വേരിയേഷൻ, അത് രണ്ടും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതായ ഒരു മേഖല എന്നുള്ള നിലക്ക് കാർഷിക വൃത്തിയെ സമൃദ്ധമാക്കി സംരക്ഷിക്കാനുള്ള എല്ലാ ഇടപെടലുകൾക്കും കൃഷിവകുപ്പ് നേതൃത്വം കൊടുക്കും എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നാട്ടിൽ പ്രചരിച്ചതായിരിക്കുന്ന ഒരു കഥയാണ്, കോഴിക്കോട് അങ്ങാടിയിലൊക്കെ കമ്പോളങ്ങളിലും കൃഷിയിടങ്ങളിലുമൊക്കെ ഈ സംസാരവും. പോർച്ചുഗീസുകാർ വന്ന് കുരുമുളക് വള്ളികൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തപ്പോ സാമൂതിരി രാജാവിന്റെ അടുത്ത് പോയി കർഷകരും ആളുകളൊക്കെ പറഞ്ഞു, തമ്പ്രാനെ നമ്മുടെ കുരുമുളക് വള്ളിയെ അവർ കൊണ്ടുപോവുക. അപ്പൊ സാമൂതിരി പറഞ്ഞൊരു വർത്തമാനമുണ്ട്, നമ്മുടെ കുരുമുളക് വള്ളിയെ അവർക്ക് കൊണ്ടുപോകാം, പക്ഷെ നമ്മുടെ തിരുവാതിര ഞാറ്റുവേലയെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത്രയും പ്രാധാന്യമുള്ളതായിരിക്കുന്ന കാർഷിക മേഖലയുമായി ഏറ്റവും വലിയ അഭേദ്യമായ ബന്ധമുള്ളതായ മൺസൂൺ തുടങ്ങുന്ന, വിത്തിനങ്ങൾ എറിയുന്ന, തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ദിവസത്തെ അന്വർത്ഥമാക്കി പരമ്പരാഗതമായിട്ടുള്ള കൃഷി അറിവുകളും ആധുനിക വൈജ്ഞാനികമായിട്ടുള്ള കൃഷിരീതികളും സമന്വയിപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തെ കൂടുതൽ പ്രശോഭിതമാക്കി നമ്മുടെ കാർഷിക മേഖലയെ സമൃദ്ധമാക്കാം എന്നുള്ളത് കൂടെ നിങ്ങളുമായി പങ്കുവെച്ചു. ഒരു കിലോ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങുമ്പോ എന്റെ ഭാര്യക്കും മക്കൾക്കും ഞാൻ അതിന്റെ ഒരു ഭാഗം, ഏറ്റവും വലിയ വിഷം കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മലയാളികൾക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയം അതിക്രമിച്ചു. കതിർ പദ്ധതി വിഭാവനം ചെയ്യാനുള്ള കാരണം അതാണ്. വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മൾ തുടങ്ങുക. ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് കുടുംബശ്രീയിലേക്കും റെസിഡൻസിലേക്കും വരും, സ്ഥാപനങ്ങളിലേക്ക് വരും, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലേക്കും വ്യവസായ സ്ഥാപനങ്ങളിലേക്കും വരും, അതുപോലെ വ്യാപാരികളിലേക്ക് വരും, മട്ടുപ്പാവ് കൃഷിയിലേക്ക് വരും. അങ്ങനെ രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് പരമാവധി കൃഷിയിലേക്ക് ജനങ്ങളെ പുനഃസംഘടിപ്പിച്ച് പുനർനിർവചിച്ചെടുക്കാനുള്ള ഒരു വലിയ പ്രയാണത്തിലാണ് കേരളത്തിലെ കൃഷിവകുപ്പ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു. നമുക്കൊരു പ്രതിജ്ഞയെടുക്കണം, കേരളത്തിന്റെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ, കേരളത്തിലെ ജനതയുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ കൃഷിയിലേക്ക് തിരിച്ചു പോകുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഞാറ്റുവേല അതിലേറ്റവും പ്രധാനപ്പെട്ട സമയം, അതൊരിക്കലും മാഞ്ഞു പോകാതെ നമ്മുടെ ജീവിത സംസ്കാരത്തിന്റെ ഭാഗം

0: ബഹുമാനപ്പെട്ട കോവളം MLA ശ്രീ എം വിൻസെന്റിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന്.
1: കേരളത്തിലെ കാർഷിക മേഖലയിൽ വനിതാ ശാക്തീകരണം സാധ്യമാക്കുന്നതിനുള്ള നൂതനങ്ങളായ പദ്ധതിയുടെ പ്രഖ്യാപനത്തോടു കൂടിയിട്ടാണ് കേരളത്തിലെ കൃഷിമന്ത്രി കാർഷിക മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകാനുള്ള പരിശ്രമത്തിലേർപ്പെട്ടിരിക്കുന്നത്. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി കേരളത്തിന്റെ യഥാർത്ഥ ശക്തിയായ സ്ത്രീ ശക്തിയെ കാർഷിക മേഖലയിൽ അണിനിരത്താനുള്ള വ്യത്യസ്തങ്ങളും വൈവിധ്യങ്ങളുമാർന്ന പരിപാടികൾ അതിന്റെ ഭാഗമായി നടത്തിവരികയാണ്. കേരളത്തിൽ കർഷകർക്ക് ലഭിക്കുന്ന 24 വരുന്ന ഞാറ്റുവേലകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഞാറ്റുവേലയാണ് തിരുവാതിര ഞാറ്റുവേല, കാർഷിക കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാറ്റുവേല. കാർഷിക മേഖലയിൽ വിത്തിറക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സന്ദർഭമാണ് തിരുവാതിര ഞാറ്റുവേല. മിഥുനം മാസം 1 സൂര്യൻ തിരുവാതിര നക്ഷത്രത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഞാറ്റുവേല ആരംഭിക്കുകയാണ്. 21 ഞായറാഴ്ചയാണ് ഈ വർഷത്തെ ഞാറ്റുവേല ആരംഭിച്ചത്. വാഴയും ചേമ്പും ചേനയും എല്ലാം കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സന്ദർഭം. കാലാവസ്ഥയും അനുകൂലം, ഇടമുറിയാതെ പെയ്യുന്ന മഴ. പക്ഷേ ഇപ്പൊ നമുക്ക് ആ മഴ ഒന്ന് തലകാണിച്ചു പോയ ഒരു അവസ്ഥയിലാണ്. എങ്കിലും ഈ മഴ നമ്മുടെ മണ്ണിനെ കൂടുതൽ ഫലഭൂയിഷ്ഠമാക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ എല്ലാം കൊണ്ടും കർഷകരെ സംബന്ധിച്ചിടത്തോളം തിരുവാതിര ഞാറ്റുവേല ഒരു സുവർണമായ സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ കർഷകർക്ക് കൂടുതൽ വിളവ് ലഭിക്കാനും അവരുടെ അധ്വാനത്തിന് കൂടുതൽ വില ലഭിക്കുന്നതിനും കഴിയട്ടെ.
0: സംസ്ഥാന കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തയുടെയും ഉദ്ഘാടന വേളയിൽ അമ്പൂരിയിൽ നിന്നെത്തിച്ച പരമ്പരാഗത നടീൽ വസ്തുക്കൾ കൃഷിമന്ത്രി ഏറ്റുവാങ്ങി. പരിപാടിയുടെ ഭാഗമായി തിരുവാതിര ഞാറ്റുവേലയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടി മണ്ണിനോടുള്ള സ്നേഹവും കൃഷിയോടുള്ള ബഹുമാനവും പകർന്ന് മന്ത്രിയും നേമം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളും ചേർന്ന് പച്ചപ്പിന്റെ പുതിയ അധ്യായത്തിന് ഉപ്പന്നൂർ പാടശേഖരത്തിൽ ഞാറു നട്ട് തുടക്കമിട്ടു. നേമം ഗവൺമെന്റ് UPSലെ വിദ്യാർത്ഥി പാർത്ഥന്റെ വാക്കുകളിലേക്ക്.
2: നല്ല രസമുണ്ട്, കൊള്ളാം. ഇത് ചെളിയിലേക്ക് ഇറങ്ങി ഞാറ് നട്ടത് നല്ല ഒരു കൊള്ളായിരുന്നു, പുതിയൊരു അനുഭവമായിരുന്നു.
0: ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകൾ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയും ബഹുമാനപ്പെട്ട കോവളം MLA എം വിൻസെന്റും ചേർന്ന് കൃഷിയിടത്തിൽ നട്ടു. തിരുവാതിര ഞാറ്റുവേലയുടെ പ്രാധാന്യം ഉദ്ഘോഷിച്ച കടമ്പന്റെ അവതരണം വേറിട്ട കാഴ്ചയായി. തെയ്യവും കുട്ടികളുടെ നാടോടി നൃത്തവും നാടൻ പാട്ടുമൊക്കെയായി സംസ്ഥാന കർഷക സഭകൾക്കും ഞാറ്റുവേല ചന്തകൾക്കും വർണ്ണാഭമായ തുടക്കമായി. സംസ്ഥാനത്തെ എല്ലാ കൃഷിഭവൻ പരിധികളിലും June 22 മുതൽ July 5 വരെ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ ഞാറ്റുവേല അധിഷ്ഠിത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനുമാണ് കൃഷിവകുപ്പ് ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ കാക്കാമൂല ബിജു സ്വാഗതവും ആത്മ പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി ഷക്കീല P നന്ദിയും രേഖപ്പെടുത്തി. ചടങ്ങിൽ കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, കാർഷിക കോളേജ് അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. കലാ സാംസ്കാരിക പരിപാടികൾ, ജൈവ വിത്തുകളുടെ പ്രദർശനം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന പരിപാടികളാൽ ചടങ്ങ് വർണ്ണാഭമായി.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ.

0: ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രണ്ടായിരത്തി 2026 പത്മ പുരസ്കാരങ്ങളുടെ വിതരണം രാഷ്ട്രപതി ഭവനിൽ പുരോഗമിക്കുന്നു. ജസ്റ്റിസ് കെ ടി തോമസ്, മമ്മൂട്ടി, പി നാരായണൻ, വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള മലയാളികൾ പത്മ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ച ശേഷം ഇന്ത്യയിലേക്കുള്ള 11 കപ്പലുകൾ ഹോർമുസ് കടന്നുവെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാൻ സ്പേസ് എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രചരണ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ തിരുവനന്തപുരത്ത് നടന്നു. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ ദേശീയ ഗെയിംസ് ഷൂട്ടിംഗ് റേഞ്ചിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. സിബിഎസ്ഇ പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ മാർക്ക് സമർപ്പിക്കാം. ബിഡി, സിനിമ, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് തൊഴിലാളികളുടെ മക്കൾക്ക് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം 2026-27 അധ്യയന വർഷത്തേക്ക് നടക്കുന്ന വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോക ഫുട്ബോളിൽ രാത്രി 10:30 നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വെളുപ്പിന് 1:30 ഇംഗ്ലണ്ട് ഖാനയുമായി ഏറ്റുമുട്ടും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി രാത്രി 8 മണിക്ക് കേൾക്കും.

പ്രിയ ശ്രോതാക്കളെ, ഇന്നും നാളെയും ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയുടെ അറിയിപ്പുകൾ ശ്രദ്ധിക്കൂ. ഇന്ന് ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. മികച്ച ആദായത്തിനായി ടിഷ്യൂ കൾച്ചർ തേക്ക്. സോജൻ കെ ജോസഫുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീത സുധയിൽ ഡോക്ടർ കെ ജെ യേശുദാസ് അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. 10:30 നിഷാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, അഡ്വക്കേറ്റ് ഡേസമ ജെയിംസ് അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതിയിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം, കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഉഷമലരി. ശൂരനാട് കുഞ്ഞൻപിള്ളയുടെ ദിവ്യദർശനം എന്ന കവിത ആലാപനം രവിശങ്കർ. ഉദയഗീതം കെ ജി മേനോൻ അവതരിപ്പിച്ച സൌന്ദര്യലഹരി. മലയാള വിവർത്തനം ഒപ്പം പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് കരുണാസായി മനോയാനം, ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗ്രാമകേരളം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 8:30 ബാലരാമപുരം സുബയ ജ്വലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 58-ാം ഭാഗം.

0: 8:30 ക്ഷമിക്കണം, 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 യോഗ സൌഖ്യം, 9:00 ബാക്ക് ടു ബാക്ക് ഫിലിംസ് ഹൗസ്, 9:30 ഗാനോപഹാരം, 10:02 അക്ഷരച്ചപ്പ്, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം അക്ഷരച്ചപ്പ് തുടരും. 11:02 ഡോക്ടറോട് ചോദിക്കാം മെച്ചപ്പെട്ട ആരോഗ്യത്തിൽ ആയുർവേദ ചര്യകൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ശർമ്മ ഖാൻ മറുപടി നൽകും. 12:02 കൂട്ടുകാരി
1: പ്രസിഡന്റ് ദ്രൗപദി മുർമു പ്രസന്റഡ് ദ സൈബർ സുരക്ഷ സെക്കൻഡ് സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് സൈക്കോ ഭവന്ത സിംഗ്. 12:02 This year, the government had announced a total of 131 Padma Awards. These include 5 Padma Vibhushan, 13 Padma Bhushan, and 113 Padma Awards. The Ministry of External Affairs today confirmed the death of 12 Indian citizens in an explosion in Qatar. Addressing media in New Delhi this afternoon, Ministry spokesperson Ranjit Jaiswal said, a total of 66 people were injured in the incident and are currently receiving medical treatment.
2: We lost 12 of our nationals in the tragedy in Ras Laffan gas field where an explosion happened. Several other people have also been injured. I am told that some 66 people are injured across nationalities. We don't know exactly how many of them are Indian nationals, but all those people who are injured are safe. We are talking to the local
0: ഫുട്ബോൾ എന്നീ കഥകൾ കേൾക്കാം. 9:30 സംഗീത സുധയിൽ ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കടനാട് വി കെ ഗോപി മൃദംഗം, ഇലഞ്ഞിമേൽ പി സുശീൽ കുമാർ ഖടം. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ചത്. 11:05 വിവിദ് ഭാരതി റിലേ. പരിപാടിയുടെ അറിയിപ്പുകൾ കഴിഞ്ഞു, ഇനി കാലാവസ്ഥാ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.1 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സുജാത പാടിയതാണ്, ചിത്രം കസ്തൂരിമാൻ. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ലോഹിതദാസ്, സംഗീതം ഔസേപ്പച്ചൻ്റേത്.

0: വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് വൃത്തം.
2: ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഇരട്ട കുട്ടികളുടെ അച്ഛൻ, കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ഞാനൊരു സ്വപ്നം കണ്ടു. നമ്മുടെ വീട്ടിൽ നിറയെ പാത്രങ്ങളും വിളക്കുകളും.
1: നീ കണ്ടത് MRT മൺസൂൺ പെരുമട ഓഫറിന്റെ സ്വപ്നമായിരിക്കും. MRT മെറ്റൽ മാർട്ടിൽ നിന്നോ ശ്രീ MRT മെറ്റൽസിൽ നിന്നോ 2000 മുകളിൽ ഷോപ്പ് ചെയ്താൽ അവിടെ നിന്ന് ലഭിക്കുന്ന കൂപ്പൺ ഉപയോഗിച്ച് MRT ഹോം നീഡ്സ് ഷോപ്പ് ചെയ്യാം. ഈ ഓഫർ June 25 മുതൽ July 15 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ് മെയിൻ റോഡ് ചാര.
2: മൻ കി ബാത്ത്,
3: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
3: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
2: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
3: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11
4: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി സന്ധ്യാഗീതത്തിൽ തുടർന്ന് കേൾക്കാം.

സന്ധ്യാഗീതത്തിൽ ആദ്യം ശ്വേത പാടിയ ഗാനം കേൾക്കാം, അരികെ എന്ന ചിത്രത്തിനു വേണ്ടി. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

സന്ധ്യാഗീതത്തിൽ ഇനി രഞ്ജിത് ജയറാമും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഇമ്മാനുവേൽ. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് അഫ്സൽ യൂസഫിന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രാദേശിക വാർത്തകൾക്ക് ശേഷം സന്ധ്യാഗീതം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രണ്ടാം ഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി നിർവഹിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ജേതാക്കളായ ജസ്റ്റിസ് KT തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകനായ പി നാരായണൻ, പത്മഭൂഷൺ ജേതാക്കളായ നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, പത്മശ്രീ ജേതാവ് വിമല മേനോൻ എന്നിവർ പുരസ്കാരം സ്വീകരിച്ചു. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സഭ നിർത്തി വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയും സഭയിൽ നടന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ രാവിലെ വീണ്ടും ചേരും. 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റൽ കിഫ്ബി ബാധ്യതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262.6 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് വകമാറ്റിയിരിക്കുന്നുവെന്നാണ് പ്രധാന കണ്ടെത്തൽ. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ചെലവ് കൂടിയെങ്കിലും വരവിൽ നേരിയ വർധനയുണ്ടായെന്നും CAG നിരീക്ഷിച്ചിട്ടുണ്ട്. ആഭ്യന്തര ഉൽപ്പാദനം 9.3% നിന്ന് 9.97% ഉയർന്നു. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. റവന്യൂ ചെലവിന്റെ 64.40% വരവിന്റെ 80% സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്കെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ധനമാനേജ്മെന്റിലെ പാളിച്ചയ്ക്കും 2024-25 സാമ്പത്തിക വർഷത്തെ അധിക ചെലവിനും കാരണം ഹ്രസ്വകാല വായ്പയുടെ തിരിച്ചടവാണെന്നാണ് CAG കണ്ടെത്തൽ.
1: സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10.00 ലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രൊമോഷൻ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക കാര്യങ്ങളിൽ കേരളത്തിൽ ദൃശ്യമാകുന്ന ഊർജ്ജവും ഉത്സാഹവും പങ്കാളിത്തവും ഏറെ പ്രചോദനമേകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു.
3: The energy, excitement and participations for sporting event are truly inspiring. 115 athletes from Kerala, including 69 women athletes, are part of the Khelo India programs, training to become India's future champions. The contributions of gods of our countries to Indian sports is legendary.
1: കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി V.D. സതീശൻ. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. പരിക്ക് പറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് സംഭവ സ്ഥലം സന്ദർശിച്ച മന്ത്രിമാരായ P.C. വിഷ്ണുനാഥും ബിന്ദുകൃഷ്ണയും അറിയിച്ചു.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് ഹൌസിംഗ് ആന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. പോലീസ് സ്റ്റേഷൻ പരിസരങ്ങൾ ശുചിയാക്കുന്നതോടൊപ്പം പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടും ഒഴിവാക്കും. നിലവിൽ സ്റ്റേഷനുകളിലുള്ള വാഹനങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തി നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. സംസ്ഥാനത്ത് ഡിജിറ്റൽ ക്രോപ്പ് സർവേ വ്യാപകമാക്കും. ഓരോ വിളക്കാലത്തെയും നെല്ലുൽപാദന തോത് ശാസ്ത്രീയമായി നിർണയിക്കുകയാണ് ലക്ഷ്യം. ഈ 1-ാം വിള മുതൽ പദ്ധതി നടപ്പാക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: പാലക്കാട് ജില്ലയിലെ ചില വില്ലേജുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ വിവരശേഖരണ പദ്ധതിയാണ് 9 ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് സർവേ പൂർത്തിയാക്കുക. ഓരോ വില്ലേജിലും 45 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന സർവേയുടെ വിവരങ്ങൾ വിളവെടുപ്പിന് 15 ദിവസം മുൻപ് പ്രസിദ്ധീകരിക്കുമെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
1: ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. US ഹ്യൂസ്റ്റണിൽ വെച്ച് രാത്രി 10:30 മത്സരം. US ബോസ്റ്റണിൽ പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഖാനയെ നേരിടും. കാനഡയിലെ ടൊറന്റോയിൽ വെച്ച് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ പനാമയുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 4:30 മത്സരം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. സംസ്ഥാനതല ഞാറ്റുവേല ചന്തയും കർഷക സഭയും പദ്ധതിക്ക് ആവേശകരമായ തുടക്കം. തിരുവാതിര ഞാറ്റുവേലയെ വരവേറ്റ് ഉപനിയൂർ പാടശേഖരത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം കൃഷിമന്ത്രി T.സിദ്ദിഖ് ഞാറ് നട്ടു. കോവളം MLA M.വിൻസെന്റും നേമം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളും നാട്ടുകാരും ഒപ്പമിറങ്ങിയപ്പോൾ ചടങ്ങ് കാർഷികോത്സവമായി മാറി. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും ചികിത്സയ്ക്കായി തൃശൂരിൽ പുതിയ CGHS വെൽനസ് സെന്റർ സ്ഥാപിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന CGHS ഗുണഭോക്തൃ വെൽനസ് അസോസിയേഷന്റെ പ്രഥമ സമ്മേളനവും അംഗത്വ വിതരണവും ഈ മാസം 25 നടക്കും. തൃശൂർ ടൗൺ ഹാളിൽ 10 മണിക്ക് നടക്കുന്ന സമ്മേളനം K.രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഗവൺമെന്റിന്റെ സർവ്വജന പെൻഷൻ പദ്ധതിയായ NPS സഞ്ജായിയുടെ പ്രചാരണം ലക്ഷ്യമിട്ട് കൊല്ലത്ത് ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. 85 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൌരനും NPS സഞ്ജായ് പദ്ധതിയിൽ അംഗമാകാം. വിവിധ പ്രായപരിധികളിൽ പദ്ധതിയിൽ ചേർന്നാൽ ലഭിക്കുന്ന പെൻഷൻ തുകയെക്കുറിച്ച് പെൻഷൻ കാൽക്കുലേറ്റർ മുഖേന പരിപാടിയിൽ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 893 പോയിന്റ് ഇടിഞ്ഞ് 76,200 നിഫ്റ്റി 278 പോയിന്റ് താഴ്ന്ന് 23,824 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,06,040 ഗ്രാമിന് 13,255 നിലവിലെ വില. ബിരുദ പ്രവേശനത്തിനായുള്ള സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ കുവൈറ്റിന്റെ ഫലങ്ങൾ പ്രഖ്യാപിച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കുവൈറ്റിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ഫലമറിയാൻ കഴിയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രണ്ടാം ഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരുന്നു. ഇനി ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം ചുങ്കക്കാരും വേശ്യകളും. ഗാനത്തിന്റെ വരികൾ എഴുതിയത് PK ശ്രീനിവാസൻ, സംഗീതം ബിജു പൗലോസ്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, കഴിഞ്ഞു പോയതിനെ ഓർത്ത് ദുഃഖിക്കാതെ, വരാനിരിക്കുന്നതിനായി കാത്തിരിക്കാതെ, ഈ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കുക. ഇവിടെയുണ്ട് ദൈവത്തിന്റെ പൂർണ്ണ സാന്നിധ്യം. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ മികച്ച ആദായത്തിനായി ടിഷ്യൂ കൾച്ചർ തേക്ക് സോജൻ കെ ജോസഫുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പതിവ് പോലെ നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: ശുദ്ധജല മത്സ്യകൃഷിക്ക് അനുയോജ്യമായ കാർപ്പ് മത്സ്യങ്ങളെ പ്രേരിത പ്രജനനം വഴി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സമയത്താണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. വൈക്കോൽ തുറു. ഒരു കാലത്ത് കാർഷിക സംസ്കൃതിയുടെ ഭാഗമായിരുന്നു വൈക്കോൽ തുറു അഥവാ കച്ചിത്തുറു. നെൽകൃഷിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് തുറുവും തുറുവിൻ കാലും. പഴയ കാലത്തുള്ള കാർഷിക കുടുംബങ്ങളിൽ 3-4 പശുക്കളും ഉഴവുകാളകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവയ്ക്ക് തീറ്റയായി വൈക്കോൽ കൊടുക്കുമായിരുന്നു. ഈ വൈക്കോൽ കൊയ്ത്തുകാലത്തിനു ശേഷം ചിക്കി ഉണക്കി അടുത്ത കൊയ്ത്തുകാലം വരെ തുറുവിട്ടാണ് സൂക്ഷിച്ചിരുന്നത്. പണ്ട് കൃഷിക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നതുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ധനസ്ഥിതി വിളിച്ചോതുന്നത് അവിടുള്ള വൈക്കോൽ തുറുവിന്റെ എണ്ണം നോക്കിയായിരുന്നു. 1-2 പശു ഉള്ളവർ പറമ്പിലെ ഏതെങ്കിലും മരത്തിൽ താൽക്കാലികമായി സ്ഥാപിച്ച കഴയിൽ തുറുവിടുമായിരുന്നു. കുറെയേറെ പശുക്കളുള്ളവർ തുറുവിടുന്നതിനായി ചെറിയ അടിത്തറയുണ്ടാക്കി സിമെന്റ് കൊണ്ട് വാർത്തുണ്ടാക്കിയ തുറുവിൻകാല് അഥവാ തൂണ് ബേസ്മെന്റിന്റെ മധ്യത്തിലായി ഉറപ്പിച്ചു നിർത്തുകയോ അല്ലെങ്കിൽ കനമുള്ള തേക്കിന്റെയോ മറ്റോ കഴ ഉറപ്പിക്കുകയോ ചെയ്യും. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ജോലിയാണ് തുറുവിടൽ. വൈക്കോൽ അല്പാൽപമായി കഴയുടെ ചുറ്റുമായി വൃത്താകൃതിയിൽ നിരത്തുന്നു. കൈകൊണ്ട് കുടഞ്ഞു നിരത്തുകയും കാൽകൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നന്നായി ഉറപ്പിച്ചില്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം കിനിഞ്ഞിറങ്ങി വൈക്കോൽ അഴുകുകയും ചെയ്യും. യന്ത്രങ്ങളൊന്നുമില്ലാതിരുന്ന കാലത്ത് അരിവാൾ കൊണ്ട് കൊയ്തെടുക്കുന്ന നെൽമണിത്തണ്ടുകൾ കറ്റകളാക്കി കെട്ടി തലയ്ക്ക് ചുമന്ന് ചാണകം മെഴുകിയ കളങ്ങളിൽ അട്ടിയിടും. കാലുകൊണ്ട് ചവിട്ടി മെതിച്ചാണ് നെൽമണി വേർതിരിക്കുക. പിന്നെയും അവശേഷിക്കുന്ന വൈക്കോൽ തുമ്പിലെ നെൽമണി വേർതിരിക്കുന്നതും തുറുവിടാനുള്ള വൈക്കോൽ തയ്യാറാക്കുന്നതും വൈക്കോൽ തല്ലുകാർ എന്ന് പറയുന്ന വിഭാഗമാണ്. വൈക്കോലിന്റെ അളവിനനുസരിച്ചാണ് അതിന്റെ വട്ടവും ഉയരവും തീരുമാനിക്കുക. അവസാനം തുറുവിൽ നിന്നും വൈക്കോൽ കയർ പോലെ പിരിച്ച് അതായിരിക്കും ഏറ്റവും മുകളിലിട്ട് ചവിട്ടി ഒതുക്കുക. ഇങ്ങനെയിട്ടാൽ ഒരു തുള്ളി വെള്ളം പോലും അകത്തു കയറി നശിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാകും. മഴയും വെയിലും കൊണ്ട് മാസങ്ങളോളം കേടുവരാതെ വൈക്കോൽ തുറു ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. നെൽകൃഷിക്ക് വ്യാവസായിക പരിവേഷം ലഭിച്ചതോടെ യന്ത്രവൽക്കരണം നടപ്പിലാക്കാൻ തുടങ്ങി. ഞാറ് നടാനും കൊയ്യാനും വൈക്കോൽ വൈവിധ്യമാർന്ന രീതിയിൽ കെട്ടാനും വരെ യന്ത്രങ്ങളായി. ഇതോടെ വൈക്കോൽ തുറു എന്ന സാധാരണ കാഴ്ച ഗ്രാമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങി. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോകാം.

0: ദീർഘകാല നിക്ഷേപത്തിലൂടെ മികച്ച വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് തേക്ക് കൃഷി ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ്. ഉറപ്പും ഈടും ഭംഗിയും കൊണ്ട് വിലമതിക്കപ്പെടുന്ന തേക്ക് മരം വർഷങ്ങൾ കഴിയുന്തോറും കൂടുതൽ മൂല്യം നേടുന്നു. മികച്ച ആദായത്തിനായി ടിഷ്യൂ കൾച്ചർ തേക്ക്, ഇതിനെക്കുറിച്ച് നമുക്കിന്ന് കൂടുതൽ അറിയാം. കോട്ടയം ജില്ലയിലെ പാലാ ഭരണങ്ങാനത്തുള്ള സോജൻ കെ ജോസഫുമായി ജി സന്തോഷ് കുമാർ നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: സോജൻ, എങ്ങനെയാണ് ഈ തേക്ക് കൃഷിയിലേക്ക് വന്നത്?
2: ഞാൻ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ വളർന്ന ജനിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ എനിക്ക് ഒരു 3 ഏക്കറോളം സ്ഥലമുണ്ട്. അവിടെ റബ്ബർ കൃഷി ചെയ്ത് ഞാൻ തന്നെ ടാപ്പ് ചെയ്ത് ഞങ്ങൾ തന്നെ ആദായം എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
1: വേറെന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടോ?
2: ഞാൻ എനിക്ക് ബാങ്കിൽ അവിടുത്തെ തലപ്പല സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനാണ്. കൃഷി എനിക്ക് വലിയ പാഷനാണ്. അപ്പം ഈ എൻ്റെ റബ്ബർ ടാപ്പിങ് കടുപ്പെട്ട് വെട്ടി തീർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു 100 തേക്ക് എങ്കിലും നല്ല മരം വെക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു.
1: എന്തുകൊണ്ടാണ് ഈ തേക്ക് തന്നെ വെക്കണം എന്നുള്ള തോന്നൽ?
2: തേക്ക് എന്ന് പറയുന്നത് രാജകീയ വൃക്ഷമാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന മരവുമാണ്, ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മരവുമാണ്. കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏതൊരു സാധാരണക്കാരൻ്റെയും ഒരു വീടിൻ്റെ ഫ്രണ്ട് വാതിലെങ്കിലും തേക്കിട്ട് പണിയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പണമില്ലെങ്കിൽ പോലും അവൻ്റെ മനസ്സിൽ ആഗ്രഹം കാണും. ആ ആഗ്രഹം തന്നെയാണ് തേക്ക് കൃഷിയിലേക്ക് എന്നെ ആകർഷിപ്പിച്ചത്. മാത്രമല്ല നമ്മുടെ സർക്കാർ ഒരു തേക്കിന് വേണ്ടിയിട്ട് തന്നെ ഒരു മ്യൂസിയം നിലമ്പൂരുണ്ട്. തുടങ്ങിയ ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെക്കപ്പോ. പിന്നെ അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 100 തേക്ക് വെക്കുക. അപ്പൊ 100 തേക്ക് വെച്ച് ഒരു 15 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഒരു എനിക്കൊരു മോളെ കെട്ടിക്കുന്ന സമയത്തേക്ക് ഒരു ഒരു വരുമാനം എന്നുള്ള രീതിയിലാണ് ഞാൻ അത് തുടങ്ങിയത്. അപ്പൊ അത് 100 തേക്ക് നന്നായിട്ട് വളർന്നത് കണ്ടു കഴിഞ്ഞപ്പോ ബാക്കി ഭാഗത്ത് റബ്ബർ വെച്ചിരുന്നു. ആ റബ്ബറൂടെ വെട്ടിക്കളഞ്ഞിട്ട് ഈ 3 ഏക്കർ കംപ്ലീറ്റ് തേക്ക് വെക്കുക.
1: എന്നായിരുന്നു ഇത്?
2: അത് 2016. അപ്പൊ ഈ തേക്ക് വളരുന്നത് കണ്ടപ്പം എന്റെ സുഹൃത്തുക്കളും അയൽക്കാരും ബന്ധുക്കളും ഒക്കെ കുറേശ്ശെ തൈ തരാമോന്ന് ചോദിക്കുന്നു. ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അത് എൻ്റെ വൈഫാണ് ശരിക്കും ആ നഴ്സറി ഓടിക്കുന്നത്. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇതിൻ്റെ പറമ്പിൽ പണിയുകയും അതിന് വളവിടുകയും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് ഇതിനുണ്ടാകുന്ന ആദ്യത്തെ സ്റ്റേജുകളിൽ ഉണ്ടാകുന്ന ഓരോ രോഗങ്ങളും ഓരോ സ്റ്റേജുകളും ഞങ്ങൾക്ക് ഇതിനെ കാണാൻ പാടുവാ. അപ്പോൾ ഇപ്പോൾ ഒരു തേക്ക് വളരുന്നത് കണ്ടു കഴിയുമ്പോൾ അതിന്റെ ഒരു പിക്ചർ കണ്ടാൽ എനിക്കറിയാം അത് എത്രമാത്രം ഗ്രോത്തിലാണ് വളരുന്നത്. അതിന് എന്താണ് നമുക്ക്
1: ഈ തേക്ക് നടുന്നതേ? സാധാരണ നമ്മൾ തൈ നടുന്ന പോലെ അല്ലല്ലോ, സ്റ്റംപ് അല്ലേ നടാറുള്ളത്?
2: സ്റ്റംപ്, അത് സീഡ് മുളപ്പിക്കുന്ന തേക്കാണ് സ്റ്റംപ് നടുന്നത്. പക്ഷെ ഇത് നമ്മൾ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞാൻ കൊണ്ടുവന്ന് വെച്ചതും ടിഷ്യൂ കൾച്ചർ തേക്കാണ്.
1: സംസ്ഥാനത്ത് സുലഭമാണോ
2: ഇത്? ഈ സാധനം നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് സീമാ ബയോടെക് കോലാപ്പൂരാണ്. അവിടെ നിന്നാണ് ഞാൻ തൈ കൊണ്ടിരുന്നത്. അവിടുന്ന് തൈ കൊണ്ടുവന്ന് 100 എണ്ണം വെച്ചു, അത് വിജയിച്ചു. ബാക്കി 3 ഏക്കറിലേക്കും വെച്ചു, അതും വിജയിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഒരു നേഴ്സറി പോലെ ആയിട്ട് എൻ്റെ വൈഫാണ് ഇപ്പോൾ അത് ഓടിക്കുന്നത്.
1: ടിഷ്യൂ കൾച്ചർ തേക്ക് തൈകൾ ഇങ്ങനെ ലഭിക്കുമെന്നും അല്ലെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം എന്നൊക്കെയുള്ള അറിവ് എങ്ങനെയാണ് ഉണ്ടായത്?
2: അത് എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു കസിൻ പാലക്കാടുണ്ട്. പാലക്കാട് പുള്ളി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുവാണ്. അദ്ദേഹം എനിക്ക് ഒരു ഐഡിയ തരുന്നു ഈ തേക്ക് വെക്കണമെന്ന്. ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ആശയം പങ്കുവെച്ചപ്പോൾ എനിക്ക് ടിഷ്യൂ കൾച്ചർ തേക്ക്, അപ്പോൾ എവിടെ കിട്ടുമെന്ന് എനിക്ക് അപ്പോൾ ആവേശം അങ്ങ് കയറി. എവിടെ കിട്ടുമെന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പം പറഞ്ഞു പുള്ളി വെച്ചത് അന്ന് വാൻസയിലാണ് വന്ന്, അന്ന് ഒരു തേക്കിന് 70 രൂപ വിലയാണ്. അപ്പം പുള്ളി വെച്ചിട്ട് ഏതാണ്ട് ഒരു 15 വർഷത്തിനും മേലിലായിട്ട് കാണും. അപ്പോൾ വാൻസയിലെ വന്നപ്പോൾ 70 രൂപ. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നെറ്റിൽ കയറി സെർച്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നെറ്റിൽ കയറി സെർച്ച് ചെയ്തു. നെറ്റിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓരോന്നിനെ കുറിച്ചും പഠിച്ച് പഠിച്ച് ചെന്ന് ഇപ്പം നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു വിലയിലും കൂടെ സാധനം കിട്ടണമല്ലോ. അപ്പം അങ്ങനെയാണ് സീമാ ബയോടെക്കിൽ ചെന്നെത്തുന്നത്. ഇപ്പോൾ 100,000 തൈകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിൽക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല
1: അവർ അയച്ചു തരുമോ?
2: അയച്ചു തരും. നമ്മൾ ഇവിടുന്ന് ഓർഡർ കൊടുത്തു കഴിയുമ്പോൾ സാധനം ഇവിടെ ഒരു 3 ദിവസം കൊണ്ട് ഇവിടെ സാധനം വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടി വരുന്ന 30 മണിക്കൂർ നമുക്കൊരു അതൊന്നും തൈക്കൊന്നും ഒരു ഡാമേജും ഇല്ല. നമുക്ക് വിൽക്കാറായ തൈകളാണ്. അതായത് ഫസ്റ്റ് ഹാർഡനിങ് സെക്കൻഡ് ഹാർഡനിങ് കഴിഞ്ഞ് 1 അടി മേലെയുള്ള തൈകളാണ് നമുക്കിവിടെ വരുന്നത്. ആ തൈകൾ ഒരു 1 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ക്ഷീണം മാറും. അപ്പം മുതൽ ആൾക്കാർ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇതിനകത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രവാസികൾ, ഡോക്ടർമാർ, എൻജിനീയർമാർ, പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ, ഇവർക്കൊക്കെ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഉള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒന്ന് ലേബർ വളരെ കുറവ്, ലേബർ കോസ്റ്റ് കൂടുന്നു, പിന്നെ മറ്റ് കൃഷിയിൽ നിന്നുള്ള ഇൻകം കുറയുന്നു. അപ്പോൾ അതിനകത്ത് ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഈ തേക്ക് കൃഷി ഇപ്പോൾ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇത് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മരവും കൂടിയാണ് തേക്ക്. അതുകൂടാതെ നമുക്ക് ഇത് വളർന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു 60 ഇഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മരത്തിന് ഞങ്ങളുടെയൊക്കെ, അതായത് കോട്ടയം 1 ജില്ലകളിലൊക്കെ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ വരെ ഒരു മരത്തിന് കിട്ടും. ബാക്കിയുള്ള ഏരിയയിലേക്ക് ഈ

0: എവിടെ
1: വേണേലും വളരും. ആ വളർച്ചയുടെ വ്യത്യാസം ഞാൻ ഇത്രയും വർഷങ്ങൾ കൊണ്ടുള്ള നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, വ്യത്യാസമുണ്ട്. ഇല്ല, ഞാൻ പറയുന്നില്ല.
0: ടിഷ്യൂ കൾച്ചർ തേക്കും തൈയുടെ പ്രത്യേകതകൾ
1: എന്ന് പറയുന്നത്, ഇത് ഏറ്റവും നല്ല മാതൃവൃക്ഷത്തിൽ നിന്നാണ്, ഇതിൻ്റെ മൂലകത്തിൽ നിന്നാണ് വളർത്തുന്നത്. അപ്പം ഈ മാതൃവൃക്ഷത്തിൻ്റെ അതേ ഗുണങ്ങളാണ് ഈ ടിഷ്യൂ കൾച്ചർ തൈകൾ ഉണ്ടാകുന്നത്. മറ്റ് തൈകളുമായിട്ട് ഉള്ള വ്യത്യാസം എന്ന് മറ്റേ സീഡ് മുളപ്പിക്കുന്നു, അപ്പോൾ പോളിനേഷൻ നടക്കുമ്പം ഏത് മരത്തിൻ്റെയാണ് എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ നല്ല മരത്തിൻ്റെ കായ എടുത്തുകൊണ്ട് നമ്മൾ നട്ടാലും പോളിനേഷൻ ചിലപ്പം വേറൊരു മരത്തിൻ്റെ ആയിരിക്കും നടന്നിരിക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഗ്രോത്ത് കുറയും. ഇതെന്ന് പറയുന്നത് യൂണിഫോം ഗ്രോത്ത്, അതുപോലെ തന്നെ ഡബിൾ ഗ്രോത്ത്. അത് ഓരോ തോട്ടങ്ങളും വന്ന് നമുക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും, ഇത് ഒരു 200 മരം വെച്ചാൽ ആ 200 മരവും ഒരേപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു കൃഷിയായിട്ട് തന്നെ എടുക്കണമെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ, 3 വർഷം എന്ന് പറയുന്നത് ഇതൊരു പ്രിലിമിനറി സ്റ്റേജാണ്. ആ 3 വർഷത്തെ നോട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആണ്ടിലൊന്നോ രണ്ടോ തവണ ചാണകപ്പൊടിയോ കോഴിവളോ അല്ലെങ്കിൽ ഏതെങ്കിലും രാസവളോ ആണെങ്കിലും ഇട്ട് കൊടുത്താൽ, പന്നിയുള്ള ഏരിയയിൽ നമുക്ക് രാസവളം ഇട്ട് വളർത്തുന്നതായിരിക്കും നല്ലത്. കാരണം പന്നി കുത്തുന്ന ഒരു സ്വഭാവം, ജൈവവളം ഇട്ട് കഴിയുമ്പോൾ പന്നി കുത്തിക്കളയും, അപ്പോൾ ഈ ചെടി കളയാനുള്ള സാധ്യതയുണ്ട്. ആദ്യത്തെ ഒരു 3 വർഷത്തേനെ അപ്പം നമുക്ക് മരമൊന്ന് വളരുന്നത് വരെ നമുക്ക് രാസവളം കൊടുത്തിട്ട് പിന്നെ ജൈവവളം കൊടുത്താലും കുഴപ്പമില്ല.
0: അപ്പം താങ്കൾ 2016 100 തൈ വെച്ചത്, ഇപ്പോൾ അത് ഒരു 10 വർഷം,
1: 10 വർഷം കൊണ്ട് 45 ഇഞ്ച് വരെ വളർന്നിട്ടുണ്ട്. അപ്പം 10 വർഷത്തെ ഞാൻ അന്ന് വെക്കുമ്പോൾ എന്ന് പറയുന്നത് പഴയ രീതിയിൽ തന്നെ ഒരു 8 അടി ഒക്കെ ഒരു അകലത്തിലാണ് വെച്ചത്. പക്ഷേ ഇന്നിപ്പം ഞാൻ ഇതിന് കാലഘട്ടങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മിനിമം 15x15 അടി അകലം, ഒരു 3.5 മീറ്റർ എങ്കിലും ഉണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത്. അതായത് ഒരേക്കറിൽ നമുക്കൊരു 200 മരം വരെ വെച്ചാൽ മതി. പഴയ ഫോറസ്റ്റ് സാധാരണ സ്റ്റംപ്തേക്ക് പറയുന്നത് 500 എണ്ണം വരെ വെക്കണമെന്നാണ് പറയുന്നത്. 500 എണ്ണം വരെ വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ 500 എണ്ണം കുഴി കുത്തി 500 എണ്ണത്തിന് വളവിട്ട് 500 എണ്ണം നമ്മൾ സംരക്ഷിച്ചു വരികയാണ്. 500 എണ്ണം സംരക്ഷിച്ചു വരുമ്പോൾ ഇത് ഒരു 3 വർഷമായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഇടമുറിക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ 3 വർഷത്തെ ഇതിൻ്റെ പരിപാലന ചെലവ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം കൂടുതലാണ്. പക്ഷേ ഈ ടിഷ്യൂ കൾച്ചറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏക്കറിൽ 200 എണ്ണം വെച്ചാൽ മതി. അപ്പോൾ 200 എണ്ണം വെച്ച് 200 എണ്ണത്തിൻ്റെ വളവിട്ട് 200 എണ്ണം സംരക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് യൂണിഫോം ഗ്രോത്ത് ആയിട്ട് വളർന്നും കിട്ടും. അപ്പോൾ ഇതിനകത്ത് തൈക്ക് വിലയിൽ വ്യത്യാസമുണ്ട്.
0: അപ്പോൾ ഈ തേക്ക് കൃഷിയുടെ അതിൻ്റെ ഈ നടീലിൻ്റെ പ്രത്യേകത അത് ഏത് രീതിയിലാണ് സംരക്ഷിക്കേണ്ടത്, ഏതൊക്കെയാണ് വളപ്രയോഗം, എങ്ങനെയാണ് അതേക്കുറിച്ചൊക്കെ ഒന്ന്
1: പറയാം. അതായത് ടിഷ്യൂ കൾച്ചറത്തേക്കാണല്ലോ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1.5 അടി കുഴി എടുക്കുക. 1.5 അടി കുഴി എടുത്തിട്ട് അടിയിൽ വന്നിശലി ഇല്ലാത്ത ഏരിയയിലാണ് അടിവളം കൊടുക്കാം. അത് സ്റ്റെറാമിൽ പോലെയോ ചാണകപ്പൊടി പോലെയുള്ള വളങ്ങൾ കൊടുക്കാം. എല്ലുപൊടി നമുക്ക് അധികം കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ജൈവവളം കൊടുത്ത് മണ്ണുമായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ലേശം മേൽമണ്ണ് വീണ്ടും അതിൻ്റെ മേലെ ഇടുക. ഒരു 1.5 ഇഞ്ച് മണ്ണിടുക. അതായത് വളം മിക്സ് ചെയ്ത മണ്ണിലേക്ക് നേരിട്ട് തൈ വയ്ക്കാതിരിക്കുക. എന്നിട്ട് കവർ പൊട്ടിച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്ക് മണ്ണിൻ്റെ ലെവലിൽ നിന്നും 1 ഇഞ്ച് താഴ്ന്നു നിൽക്കണം. അതായത് കൂടയുടെ മണ്ണിൻ്റെ മേലെ 1 ഇഞ്ച് മണ്ണ് വീഴുക. പിന്നെ വെള്ളം യാതൊരു കാരണവശാലും കെട്ടി കിടക്കാൻ പാടില്ല. തേക്ക് നടാൻ ഏറ്റവും നല്ല ഭൂമി എന്ന് പറയുന്നത് നീർവാർച്ചയുള്ള കരഭൂമിയാണ്. ചതുപ്പ് നിലത്ത് നമുക്ക് തേക്ക് കൃഷി വിജയിക്കത്തില്ല. അപ്പം നീർവാർച്ചയുള്ള ഭൂമി തന്നെ വേണം. അതിനുശേഷം നമ്മൾ തൈ നട്ടതിന് ശേഷം, അതായത് പന്നിശലി ഇല്ലാത്ത ഏരിയയിലാണെങ്കിൽ ചുമ്മാ അങ്ങ് നട്ടാൽ മതി. അതിനുശേഷം ഫാക്ടംബൂസ് രാസവളം തന്നെ കൊടുത്ത് നമുക്ക് വളങ്ങൾ കൊടുത്ത് നമുക്ക് കയറ്റിയെടുക്കാം. ആ ഈ പന്നിശല്യം ഇല്ലാത്ത ഏരിയയിലാണെങ്കിൽ 1 തവണ ജൈവവളം കൊടുത്ത് 1 തവണ രാസവളം കൊടുത്ത് ഓൾട്ടർനേറ്റീവായിട്ട് മാറി മാറി കൊടുക്കുകയാണെങ്കിൽ കണ്ടൻറ്റുകളെല്ലാം നമുക്ക് കിട്ടും. ചെടി നന്നായിട്ട് തന്നെ വളരുകയും ചെയ്യും. അപ്പോൾ 1 വർഷം കൊണ്ട് ഇതൊരു 15 അടി ഹൈറ്റ് മിനിമം വരും. അത് എല്ലാം തന്നെ വരികയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത.
0: അപ്പോൾ ഈ വളർത്തുന്ന സമയത്ത് ഒരു പരിവായി ഒരു 3-4 വർഷമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ നാട്ടുപ്രദേശത്തെ കർഷകർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രാഞ്ചസ് കോതാറുണ്ട്. അത് ശരിക്കും ആവശ്യമുണ്ടോ, അതാണ് നല്ലതാണോ?
1: സാറേ, ഇതിൻ്റെ ബ്രാഞ്ച് കോതുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചെയ്യരുതെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ബ്രാഞ്ച് കോത് നിയന്ത്രിതമായിട്ട് വേണേൽ മാത്രം, അതായത് നേരെ പോകുന്ന നേർഗണയ്ക്ക് ബദലായിട്ട് വളരുന്ന ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അത് നീട്ടിക്കട്ട് ചെയ്യാം. സൈഡ് ബ്രാഞ്ചുകളെല്ലാം നിർത്തണം. അതായത് ഒരു 10 അടി വരെയുള്ളത് നമുക്കത് കട്ട് ചെയ്ത് കളയാം. 10 അടിക്ക് മേലോട്ടുള്ളത് നമുക്ക് നിർത്തുകയാണ് ചെയ്യേണ്ടത്. അത് മരം വളരുന്നതനുസരിച്ച് ഉണങ്ങി ഉണങ്ങി ഉണങ്ങി താഴേക്ക് പോകുന്നതായിട്ടാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഈ ബ്രാഞ്ച് കോതുക എന്ന് പറയുക, പഴയ കാലത്ത് നമ്മൾ ബ്രാഞ്ച് കോതുന്ന എനിക്ക് തോന്നുന്നത് അന്നത്തെ കാലത്ത് കുറുമ്പൂപ്പ് കൃഷി, അതായത് ചേന ചേമ്പ് അങ്ങനെയുള്ള കൃഷിക്ക് വേണ്ടിയിട്ട് സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പരിധിവരെ കാരണവന്മാരങ്ങനെ കോതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ തേക്ക് നമുക്കറിയാം ഏതൊരു മരത്തിൻ്റെയും ബ്രാഞ്ചിൻ്റെ അടിയിലേക്ക് മരത്തിന് വണ്ണം കൂടുതലായിരിക്കും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ യാതൊരു കാരണവശാലും തേക്കിൻ്റെ ബ്രാഞ്ച് കോതരുത്. വനത്തിലാരെങ്കിലും ഗോതിട്ടാണോ മരം?

0: വണ്ണം വെക്കുകയും മരം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നത്.
1: അപ്പോൾ ഇതിനകത്ത് മറ്റുള്ള ഈ നമ്മുടെ കുരുമുളക് പോലെയുള്ള അതൊക്കെ പടർത്തുന്നത് നല്ലതാണോ?
0: കുരുമുളക് നമുക്ക് ഇതിൽ പടർത്തി കഴിഞ്ഞാൽ ഇതിനെ അട്ടക്കാൽ, അതായത് വള്ളിയുടെ അട്ടക്കാൽ ഇതെ പിടിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ കെട്ടിക്കെട്ടി കൊടുക്കേണ്ടി വരും. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വേറൊരു കാലിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൃഷി ചെയ്യാം. ഇടക്കൃഷിയായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് കാപ്പി, കൊക്കോ, കുരുമുളക്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കവുങ്ങ്. ആദ്യത്തെ വർഷങ്ങളിൽ
1: താങ്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇടകൃഷി?
0: ഇടകൃഷി ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യത്തെ വർഷങ്ങളിൽ നമുക്ക് യാതൊരു കാരണവശാലും ചെയ്യരുതാത്തത് കപ്പയും വാഴയും ചെയ്തുകൂടാ.
1: ഇത് എന്തുകൊണ്ടാണ്?
0: അതെന്തുകൊണ്ടാണ്? വേരുമുറിയുന്നുണ്ടല്ല. ഇത് കപ്പയും വാഴയും ചെയ്ത് കണ്ടമാനം ഇത് അടയും. അടഞ്ഞ് ഇത് കാറ്റടി കിട്ടണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഈ വളരുന്ന സ്റ്റേജിൽ ആദ്യത്തെ രണ്ടു വർഷത്തേനെന്ന് പറയുന്നത് തേക്കിൻ്റെ തൊലി ടെൻഡറാണ്, അതിന് കടുപ്പം കുറവാണ്. അപ്പോൾ കാറ്റടി കിട്ടി, അതായത് ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കുറയണം. അപ്പം അതായത് ഇപ്പോൾ രണ്ടാഴ്ചയൊക്കെ തുടർച്ചയായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ അതിൻ്റെ തൊലിയിൽ റബ്ബറിനുണ്ടാകുന്ന ചീക്ക് പിങ്ക് രോഗം അതുണ്ടാവും, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുണ്ടാകാൻ സാധ്യത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കാറ്റടി കയറണം. അതുപോലെ തന്നെ നമുക്ക് ഇതിന് തേക്കിനുണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തണ്ടുതുരപ്പൻ, രണ്ടാമത് ഇല.
1: അത് ഏത് പ്രായത്തിലാണ് ഉണ്ടാകുന്നത്?
0: അതെല്ലാം 3 വർഷത്തിനുള്ളിലാണ്. ഇതെല്ലാം 3 വർഷം കഴിഞ്ഞ് അപൂർവമായിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം നമുക്ക് കീടനാശിനികൾ വെച്ച് നമുക്ക് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ 3 വർഷത്തെ മഴക്കാലമാണ് നമുക്ക് തേക്ക് കൃഷി ശ്രദ്ധിക്കേണ്ടത്. വേനൽക്കാലത്ത് ഇത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇലപ്പുഴു വരും, ഇലയിൽ തൂങ്ങി തൂങ്ങി വരുന്ന ഒരു പുഴുണ്ട്,
1: അത്
0: പുതുമഴ വരുന്ന സമയത്താണ്
1: നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും.
0: നിയന്ത്രിക്കാൻ ആദ്യം മരുന്നടിച്ചാൽ നിയന്ത്രിക്കാം, ആദ്യത്തെ വർഷങ്ങൾ നിയന്ത്രിക്കാം. പക്ഷേ മരം വളർന്നു
1: കഴിഞ്ഞാൽ പിന്നെ
0: നിയന്ത്രിക്കാൻ പറ്റത്തില്ല, കാരണം നടക്കുന്ന കാര്യമില്ല. പക്ഷെ 44% വരെ വളർച്ച കുറയുമെന്നാണ് ഫോറസ്റ്റ് പറയുന്നത്. പുതുമഴ വരുമ്പോഴാണല്ലോ ഈ മരം ഇളതാകുക എന്ന്. ഇളതാകുമ്പം വെയിറ്റ് കൂടും. അപ്പം ഇതങ്ങ് വന്ന് തിന്നുകയാണെങ്കിൽ കാറ്റിൻ്റെ ശല്യം ഇരി തേക്ക് ഒടിയുന്നതിനൊക്കെ ഇരിച്ചിലാണ്, ഇരിച്ചില് ശല്യം കുറയും. പണ്ട് ബ്രിട്ടീഷുകാരുടെ മുമ്പ് മുതൽ ഉരു ഉണ്ടാക്കുന്ന കാലഘട്ടം മുതൽ നമുക്ക് ഇന്ത്യയിലെ തേക്ക്, അതായത് പ്രത്യേകിച്ച് കേരളത്തിലെ തേക്കിന് ഡിമാൻഡുണ്ട്. ബ്രിട്ടീഷുകാർ ബെക്കിങ്ങ കൊട്ടാരം പണിതിരിക്കുന്ന പോലും നിലമ്പൂർ തേക്കിട്ടാണ്. നിലമ്പൂരിലേക്ക് റെയിൽവേ വരുന്നത് പോലും ഈ അവിടുന്ന് തേക്ക് കടത്താൻ വേണ്ടിയിട്ടാണ് അവർ റെയിൽവേ പാളം പണിതെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ തേക്കിന് ലോകോത്തരമായ ഒരു ഡിമാൻഡുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ്. അപ്പം എല്ലാവരും ചോദിക്കും തേക്ക് വെച്ച് വ്യാപകമായി കഴിഞ്ഞാൽ ഇതിന് മാർക്കറ്റ് ഇടിയും. ഒരിക്കലും മാർക്കറ്റ് ഇടിയില്ല. ഇത് നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന ഒരു വൃക്ഷമാണ്. നമ്മൾ ഇത് രാജകീയ വൃക്ഷമായിട്ട് ഗവൺമെന്റ് തന്നെ അംഗീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഒരു കാലഘട്ടത്തിൽ തേക്ക് മുറിക്കരുതെന്ന് തേക്കിന് ഷോർട്ടേജ് ഉണ്ടായി. അപ്പം തേക്ക് ഇന്ത്യയിൽ കുറഞ്ഞു. അവർ മുറിച്ച് മുറിച്ച് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് മുറിച്ച് കുറഞ്ഞപ്പോഴാണ് അവിടെ പ്ലാന്റേഷനായിട്ട് വെച്ച് പിടിപ്പിച്ച തോട്ടമാണല്ലോ നിലമ്പൂരുള്ളത്. ഇപ്പം ഗവൺമെന്റ് തന്നെ ധാരാളം തേക്ക് വെച്ച് പിടിപ്പിച്ചോളാൻ നമുക്ക് പ്രോത്സാഹനം
1: മുറിക്കാനൊന്നും പെർമിഷൻ വേണ്ടല്ലോ.
0: ആ വേണ്ട, വലിയ പ്രശ്നങ്ങളില്ലല്ലോ. ചെറിയ 1-2 വില്ലേജിന്റെ ഒരു പേപ്പർ അതൊക്കെ ഒന്നും പ്രശ്നങ്ങളല്ല, കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ധാരാളം ആൾക്കാർ ഈ തേക്ക് വെക്കുന്നത് തന്നെ. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് യൂത്തെല്ലാം അതിന് 1-2 വീട്ടിൽ പിള്ളേരെ ന്യൂക്ലിയർ ഫാമിലിയാണ്, പിള്ളേരെ എണ്ണം കുറയുന്നു. അപ്പോൾ ഈ ലാൻഡെല്ലാം വെറുതെ കിടക്കാൻ,
1: തൊഴിലാളികളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്.
0: പിന്നെ നമ്മളോട് ശരിക്കും കാരണവന്മാർ പറഞ്ഞു തന്നിരിക്കുന്നു ലാൻഡ് വെറുതെ ഇടാൻ ഒരിക്കലും ചെയ്യരുതാത്തല്ലേ. അപ്പോൾ എന്തെങ്കിലും കൃഷി ചെയ്യുക. അപ്പോൾ നമ്മൾ എന്നോട് തൈ മേടിച്ചുകൊണ്ട് പോകുന്നൊരു അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ 25 വയസ്സുള്ള ഒരാൾ കൃഷി ചെയ്താൽ 45 വയസ്സ് 50 വയസ്സാകുമ്പോഴൊക്കെ സുഖമായിട്ട് കോടികൾ ഒരേക്കറിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റും.
1: അപ്പൊ താങ്കൾ ആദ്യം വെച്ച 100 തൈകൾ ഇപ്പം 10 വർഷം കഴിഞ്ഞു.
0: 10 വർഷം
1: കഴിഞ്ഞു.
0: ഞാന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മരങ്ങളോട് സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് മുറിക്കാൻ
1: താല്പര്യം
0: ഇല്ല. അതും എന്റെ മോനോട് പറഞ്ഞിരിക്കും ഹാൻഡ് ഓവർ ചെയ്ത് അങ്ങ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ മനസ്സിലെ പ്ലാൻ.
1: എത്ര വർഷം നിർത്താം? എത്ര വർഷം വേണം?
0: എത്ര വർഷം വേണം നിൽക്കാവല്ലോ? അതൊരു പ്രശ്നമേയല്ല. നിൽക്കും തോറും അസ്റ്റ് കൂടുമല്ലേ നമ്മുടെ കുടുംബത്തിന്. ഞാൻ അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം സാറേ, നമ്മുടെ വീടിന്റെ മുന്നിൽ ഒരു 10 തേക്ക് മരം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഗാംഭീര്യം ഒരു വലുതല്ലേ? നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് സംഭവം എന്ന് പറഞ്ഞാൽ. അത് ഒരു 3 ഏക്കർ തേക്കും തോട്ടം നമുക്ക് ഉള്ളപ്പം നമുക്ക് എനിക്ക് ആ തേക്കും തോട്ടത്തിനകത്തോടെ ഇറങ്ങി നടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് റബ്ബർ മുറിച്ച് കളഞ്ഞിട്ട് വെച്ച് അന്നേരം റബ്ബർ മുറിച്ചപ്പോൾ എല്ലാ വിമർശനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വളരെ
1: ഹാപ്പിയാണ്. നല്ല തീരുമാനമാണ്.
0: ആ തീരുമാനം മാർത്താണ്ഡം മുതൽ അങ്ങ് സുള്ളിയാ വരെ ഞാൻ തൈ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രം എനിക്ക് തൈ കൊടുക്കുക എന്നുള്ളതല്ല, ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ആര് എന്ത് സംശയം ചോദിച്ചാലും ഞാൻ അതിനെ കൃത്യമായ മറുപടി, എനിക്കറിയാവുന്ന മറുപടി ഞാനത് കൃത്യമായിട്ട് കൊടുക്കും. എപ്പം വേണേലും വിളിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഞാൻ ഓഫീസിൽ പോകുന്ന സമയമാണ് എൻ്റെ വൈഫ് ആണ് അത് എടുക്കുന്നത്. പുള്ളിക്കാരിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ചെടി വളരുന്നതിൻ്റെ പിക്ചർ കണ്ടാൽ എനിക്കറിയാം അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയുണ്ട്, നന്നായിട്ടാണോ വളരുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയും

0: ഇത് വളമിട്ട് കൊടുക്കുക, ഇത്ര ഇന്ന ഇന്നത് ചെയ്യാം, ഇലയിൽ എന്തെങ്കിലും പുഴു വരുവോ അതായത് എന്തെങ്കിലും കേട് വന്നാൽ അത് ഇന്ന മെഡിസിൻ അടിക്കുക എന്നെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്കൊരു പാഷനാണ് ഇത് സംഭവം.
1: സോജന്റെ സ്വന്തം അനുഭവങ്ങളാണ് പറഞ്ഞത്, വേറെ ഒന്നുമല്ല. അപ്പം നിരവധി ഇത് ശ്രോതാക്കൾ ഇത് കേട്ടിട്ട് കൂടുതൽ ആൾക്കാർ ഈ തേക്ക് കൃഷിയിലേക്ക് കടന്നു വരട്ടെ, കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പരിപാടിയിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി സംസാരിച്ചതിൽ താങ്കളോടുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: താങ്ക് യു സർ.
2: മികച്ച ആദായത്തിനായി ടിഷ്യൂ കൾച്ചർ തേക്ക്. ഇതേക്കുറിച്ച് കോട്ടയം ജില്ലയിലെ പാലാ ഭരണങ്ങാനത്തുള്ള സോജൻ കെ ജോസഫുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. സോജൻ കെ ജോസഫിന്റെ ഫോൺ നമ്പർ പറയാം: 9446 985716.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: തൈര് ഭക്ഷണത്തിനൊപ്പം ഇവനുണ്ടോ, പല്ലും എല്ലും ഹൃദയവും സുരക്ഷിതം. വല്ലപ്പോഴും ആക്കണ്ട, ദിവസേന കഴിക്കാം. ഗുണങ്ങൾ അറിഞ്ഞോളൂ. പ്രാതലിനും ഊണിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു പാലുൽപ്പന്നമാണ് തൈര്. പാല് പുളിപ്പിച്ചാണ് തൈര് നിർമ്മിക്കുന്നത്. പ്രോബയോട്ടിക്സ്, പ്രോട്ടീനുകൾ, വിറ്റാമിനുകൾ, കാൽസ്യം, ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമാണ് തൈര്. ദിവസേന കഴിക്കുന്ന ഭക്ഷണത്തിൽ തൈര് ഉൾപ്പെടുത്തുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ അറിയണ്ടേ? തൈരിന്റെ ഉപയോഗം കൊളസ്ട്രോളിന്റെ അളവും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കുന്നു. ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കും. തൈര് പോലുള്ള പുളിയുള്ള പാലുൽപ്പന്നങ്ങൾ മെച്ചപ്പെട്ട ഹൃദയാരോഗ്യത്തിന് നല്ലതാണെന്ന് പഠനങ്ങൾ പറയുന്നു. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണ് തൈര്. അസ്ഥികളുടെ ഉറപ്പ് കൂട്ടാനും എല്ലിന്റെ ആരോഗ്യത്തിനും വേണ്ട ധാതുക്കൾ തൈരിലുണ്ട്. ഇത് എല്ലുകൾ ക്ഷയിക്കുന്ന ഓസ്റ്റിയോപൊറോസിസ് അവസ്ഥയുണ്ടാക്കാതെ തടയും. ഭക്ഷണത്തിൽ തൈര് ഉപയോഗിക്കുന്നത് വിശപ്പ് നിയന്ത്രിക്കാനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇതിലൂടെ ശരീരഭാരം കുറയ്ക്കാനും കഴിയും. തൈര് പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയും അസുഖങ്ങൾ കുറയ്ക്കാനും ദോഷകരമായ രോഗകാരികളെ ഫലപ്രദമായി ചെറുക്കാനും സഹായിക്കുന്നു. ഇതുകൂടാതെ തൈര് ഉപയോഗം മുടികൊഴിച്ചിൽ കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കും.
2: ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യ ദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിന് ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൗകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല, സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.
1: വയലുംവീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ശുദ്ധജല മത്സ്യകൃഷിക്ക് അനുയോജ്യമായ കാർപ്പ് മത്സ്യങ്ങളെ പ്രേരിത പ്രജനനം വഴി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സമയത്താണ്? ശരിയുത്തരം ഇടവപ്പാതി, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
3: വയലും വീടും സമാപിക്കുന്നു.

ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം എം ജി ശ്രീകുമാറും രാധിക തിലകും പാടിയ ഗാനം കേൾക്കാം. ചിത്രം നന്ദനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഇന്റർസിറ്റി കയറുമ്പോൾ തിരുവനന്തപുരം എന്ന നഗരത്തിലേക്ക് വരാൻ

ആ 17-വയസ്സുകാരിയായ കൗമാരക്കാരിക്ക് ഉണ്ടാവുന്ന എല്ലാ ഇൻസെക്യൂരിറ്റീസും കൺഫ്യൂഷൻസും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം അവളുടെ സെക്യൂരിറ്റിയും കോൺഫിഡൻസും ഒക്കെ ആക്കി മാറ്റാൻ സഹായിച്ച ഒരു കാലഘട്ടമാണത്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ശ്രേയാ ഘോഷാലും നിഖിൽ മാത്യുവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബാച്ചിലർ പാർട്ടി. റഫീഖ് അഹമ്മദിന്റെ വരികൾ, രാഹുൽ രാജിന്റെ സംഗീതം.

ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാൻ മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496596321. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ഇനി യേശുദാസും വാണിജ്യറമ്മ പാടിയ ഗാനം കേൾക്കാം. ചിത്രം അക്കച്ചിയുടെ കുഞ്ഞുവാവ. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കാസനോവ. ഈ ഗാനത്തിന് വരികളെഴുതി സംഗീതം നൽകിയത് ഗൗരിലക്ഷ്മി.

മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, കലാമണ്ഡലം വിമല മേനോൻ ഉൾപ്പെടെയുള്ള മലയാളികൾ പത്മ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വരും ദശാബ്ദങ്ങളിലെ ഭരണപരമായ ഓരോ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തിക്കുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നാഫെഡിന്റെ ലേല പോർട്ടൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ഹോർമുസ് തുറക്കുന്നത് ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രചാരണ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ തിരുവനന്തപുരത്ത് നടന്നു. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഡോക്ടർ കെ ജെ റീനയെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ പദവിയിൽ നിന്ന് നീക്കിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാൻ സ്പേസ് എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനയുണ്ടായെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FM ന്യൂസ് ഹെഡ്ലൈൻസിനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി ഡെബ്സി പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആവേശം. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സുശിൻ ശ്യാമിന്റെ സംഗീതം.

ആനന്ദപുരം ഡയറീസ്. ഈ ചിത്രത്തിന് വേണ്ടി KS ചിത്ര പാടിയ ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ആൽബർട്ട് വിജയന്റെ സംഗീതം.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
1: ഇനി ശങ്കർ മഹാദേവൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ. സന്തോഷ് വർമ്മയുടെ വരികൾ, നാദിർഷായുടെ സംഗീതം.

വിജയ് യേശുദാസ്, ചിന്മയി, രക്ഷിത സുരേഷ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആടുജീവിതം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം എ ആർ റഹ്മാന്റേതാണ്.

ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പ്യൻ അന്തോണിയാദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴ 2 എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321. ഒരു നമ്പർ കൂടി 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321 9496596321. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺകുമാർ. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആ രാത്രി. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി

0: നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി സന്തോഷ് കേശവും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആകാശക്കോട്ടയിലെ സുൽത്താൻ.

പി കെ ഗോപി വരികൾ എഴുതിയ ഒരു ഗാനം കൂടെ കേൾക്കാം. എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം അവൻ അനന്ത പത്മനാഭൻ. ഈ ഗാനത്തിന്റെ സംഗീതം നൽകിയത് മോഹൻ സിതാരം.

പ്രിയ ശ്രോതാക്കളെ, സമയം 9 മണി. ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ധനം. പി കെ ഗോപിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അനിയൻ ബാവ ചേട്ടൻ ബാവ. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് എസ് രമേശൻ നായർ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

ചലച്ചിത്രഗാനങ്ങളിൽ ഇനി സുജാത പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9.
1: സംഗീതസുധ. ഡോക്ടർ കെ ജെ യേശുദാസ് പാടിയ കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ബാംഗ്ലൂർ പ്രവീൺ മൃദംഗം, തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ ഘടം. ബാലകനകമയ എന്ന് തുടങ്ങുന്നു രാഗം അഠാണ, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.

Gariza ni da gama badani za gariza ni da gama badani za.

ഇതുവരെ കേട്ടത് ഡോക്ടർ കെ ജെ യേശുദാസ് പാടിയ കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ബാംഗ്ലൂർ പ്രവീൺ മൃദംഗം, തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ ഘടം.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഇൻ്റർസിറ്റി കയറുമ്പോൾ തിരുവനന്തപുരം എന്ന നഗരത്തിലേക്ക് വരാൻ ആ 17 വയസ്സുകാരിയായ കൗമാരക്കാരിക്കുണ്ടാവുന്ന എല്ലാ ഇൻസെക്യൂരിറ്റീസും കൺഫ്യൂഷൻസും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം അവളുടെ സെക്യൂരിറ്റിയും കോൺഫിഡൻസും ഒക്കെ ആക്കി മാറ്റാൻ സഹായിച്ച ഒരു കാലഘട്ടമാണത്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമത് ഖാൻ മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496596321. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

നിശാസുരഭിയുമായി ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബിജാകുമാരസ്വാമി. നിശാസുരഭിയിൽ ആദ്യം യേശുദാസും മിൻമിനിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കുടുംബസമേതം. കൈതപ്പുറത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

നിശ സുരഭിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. ONV കുറിപ്പിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗരന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ അഡ്വക്കേറ്റ് ഡെയ്സമ്മ ജെയിംസ് അവതരിപ്പിച്ച സുഭാഷിതത്തിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
1: ആധുനികതയുടെ സമസ്ത പരിവേഷങ്ങളും അനുഭവിക്കുന്ന ലോകമാണ് നമ്മുടേത്. എങ്കിലും അസ്വസ്ഥതകളുടെ കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതമാകുന്ന കിളിക്കൂടുകളെ അലോസരപ്പെടുത്തുന്നത് നാം അറിയുന്നു. ഇവിടെയൊക്കെ സാന്ത്വനത്തിന്റെ തണുപ്പ് നൽകാൻ സ്നേഹസ്പർശങ്ങൾക്കാവും. സ്പർശമായിരുന്നു പുറം ലോകത്തേക്ക് നമുക്ക് തുറന്നു കിട്ടിയ ആദ്യത്തെ കിളിവാതിൽ. 9 മാസം ഗർഭപാത്രത്തിന്റെ സുഖകരമായ അവസ്ഥയിൽ കഴിഞ്ഞ നമ്മിലേക്ക് ലോകം അതിന്റെ സമസ്ത അനുഭവങ്ങളോടും കൂടി എത്തിയത് അങ്ങനെയാണ്. കണ്ണിമ മുറുകെ പൂട്ടി നിലവിളിച്ച് അമ്മയിൽ നിന്ന് പുറത്തേക്ക് വന്ന നമ്മൾ സാന്ത്വനമറിഞ്ഞത് അഭയമറിഞ്ഞത് അതേ സ്പർശത്തിൽ തന്നെയാണ്. ജനിച്ചു വീഴുമ്പോൾ തന്നെ നവജാത ശിശുക്കൾ അമ്മയുടെ സ്പർശമറിഞ്ഞ് സ്വസ്ഥരാകുന്നത് പ്രകൃതിയുടെ അത്ഭുതം. സ്പർശം ഓർമ്മകളെ ഉണർത്തുന്നു എന്ന് പ്രസിദ്ധ കവി ജോൺ കീറ്റ്സ് പറഞ്ഞപ്പോൾ സ്പർശത്തിന്റെ ഹൃദയ

0: പ്രിൻസിപ്പലിന്റെയും ഡോക്ടറിന്റെയും ഒക്കെ സ്നേഹസ്പർശത്തിന് സാന്ത്വനത്തിന്റെ ഗന്ധമുണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. സ്നേഹത്തിന്റെ നനവുള്ള സ്പർശം നമ്മുടെ കൈത്തലത്തിൽ അനുഭവിക്കാൻ സാധിക്കുമ്പോൾ ദൈവികമായ ഊർജം ശരീരത്തിലും മനസ്സിലും ഉണർവേകുന്നു. സ്നേഹവാത്സല്യങ്ങളുടെ സ്പർശമറിഞ്ഞവർക്കും അത് നഷ്ടപ്പെട്ടവർക്കും തമ്മിൽ വ്യക്തിത്വത്തിൽ തന്നെ വലിയ വ്യത്യാസം ഉള്ളതായി പഠനങ്ങൾ തെളിയിക്കുന്നു. എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട എന്ന് ഭയവിഹ്വലരായ ശിഷ്യന്മാരോട് ക്രിസ്തു പറഞ്ഞത് അവരെ സ്പർശിച്ചുകൊണ്ടാണ്. ക്രിസ്തുവിന്റെ വസ്ത്രവിളുമ്പിൽ അപാരമായ വിശ്വാസത്തോടെ സ്പർശിച്ചപ്പോൾ രോഗമുക്തി നേടിയ രോഗിണിയായ സ്ത്രീ സ്പർശത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞവളാണ്. ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങളിലൊക്കെ ഇങ്ങനെ അനുഗ്രഹദായകമായ സ്പർശങ്ങൾക്കും ആശീർവാദങ്ങൾക്കുമായി നാമും കൊതിച്ചിട്ടില്ലേ എന്ന് ചിന്തിക്കുക. ഭയം ഉണ്ടാകുമ്പോൾ ധൈര്യം നൽകുന്ന സ്പർശം മനസ്സിൽ നൽകുന്ന ഊർജം ചെറുതല്ല. തള്ളക്കോഴിയുടെ ചിറകിൽ കീഴിൽ ഒളിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളും പേടമാനുകളോടൊപ്പം ചേർന്ന് കിടക്കുന്ന മാൻകിടാങ്ങളും തങ്ങളുടെ കുഞ്ഞിനെ ശരീരത്തോട് ചേർത്ത് ചൂട് നൽകുന്ന സിംഹിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മാതൃത്വത്തിന്റെ സുന്ദര നിമിഷങ്ങളാണ്. ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് സ്പർശം പാപമെന്ന് തെറ്റെന്ന് ചിന്തിച്ചിരുന്നു. നവോത്ഥാന നായകരുടെ ശ്രമഫലമായി അനാചാരങ്ങളിൽ നിന്ന് മോചനം നേടിയെങ്കിലും ഈ പുതിയ കാലത്തും തെറ്റായ ചിന്തകളുടെ പതിപ്പുകൾ ഉണ്ടാകുന്നു. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ, രോഗിക്കും ഡോക്ടർക്കും ഇടയിൽ, തൊഴിലാളിക്കും മുതലാളിക്കുമിടയിൽ, അധ്യാപകനും വിദ്യാർത്ഥിക്കുമിടയിൽ അന്തരമേറുന്നു. വഴിതെറ്റിപ്പോകുന്ന മക്കളും ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങളും നിത്യേന വാർത്തകളിൽ ഇടം തേടുന്നു. ഇവിടെയെല്ലാം സ്നേഹത്തിന്റെ ആഴം കുറയുന്നുവെന്ന് നമ്മൾ പരിതപിക്കുമ്പോഴും അവയെല്ലാം സൗഖ്യദായകമാക്കുന്നതിന് സ്നേഹസാന്ത്വനങ്ങളിൽ പൊതിഞ്ഞ സ്പർശം നൽകിയാൽ മതിയെന്ന് മനസ്സിലാക്കുക. സ്പർശത്തിന്റെ അനന്തസാധ്യതകളെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നമുക്ക് ശ്രമിക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, കാലാവസ്ഥാ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം അവസാനിച്ചു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതീയരിലേക്കേൽക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു.

ജനഗണമന ഭാജേ ബാജേ പായലിയ ജനന ജൻ ജൻ ബാജേ പായലിയ ജനന ജനന ബാജേ പായലിയ ജൻ ജൻ ജൻ ബാ ജൻ ജൻ ജൻ ബാ ജൻ ജൻ ജൻ ബാ